നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. ഇന്ന് ശകവർഷം 1948 ആഷാഢം 14, കൊല്ലവർഷം 1201 മിഥുനം 21, 2026 ജൂലൈ 5 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 53:36. 102.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മനുഷ്യന്റെ സ്വഭാവത്തെയും ചിന്തകളെയും ജീവിത രീതികളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് കൂട്ടുകാർ. നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിന് ശരിയായ ദിശയും പ്രചോദനവും നൽകുമ്പോൾ മോശം കൂട്ടുകാർ തെറ്റായ വഴിയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇസ്ലാമിന്റെ നാലാം ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം അവർ തന്നെയാണ് നിങ്ങളുടെ ഭാവിയുടെ ഒരു ഭാഗം. ഒരാളെ പൂർണ്ണമായി അറിയണമെങ്കിൽ അവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഒരു വ്യക്തിയുടെ സ്വഭാവവും മൂല്യങ്ങളും അവൻ ഇടപഴകുന്ന കൂട്ടുകെട്ടിലൂടെ തിരിച്ചറിയാൻ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, യഥാർത്ഥ സുഹൃത്ത് രണ്ട് ശരീരങ്ങളിൽ ഉള്ള ഒരു ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അവിടുന്ന് പറഞ്ഞതായി കാണാം, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നവരുടെയും നിങ്ങളിൽ നല്ല ഗുണങ്ങൾ വളർത്തുന്നവരുടെയും കൂടെയായിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ, കൂട്ടുകാരൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന ആപ്തവാക്യം ഇവിടെ സ്മരണീയമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നല്ല സ്വഭാവവും സത്യസന്ധതയുമുള്ളവരായിരിക്കണം, നന്മയിലേക്കും പുരോഗതിയിലേക്കും പ്രചോദിപ്പിക്കുന്നവനായിരിക്കണം, തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നല്ല ഉപദേശം നൽകുവാനും തയ്യാറുള്ളവനായിരിക്കണം, വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കണം, ദുഷ്പ്രവർത്തികളിലേക്കും തെറ്റായ ശീലങ്ങളിലേക്കും നയിക്കാത്തവരായിരിക്കണം. നല്ല കൂട്ടുകെട്ട് നന്മയിലേക്കും മോശം കൂട്ടുകെട്ട് ദോഷങ്ങളിലേക്കും നയിക്കുമെന്ന് വ്യക്തമാക്കുന്നു. സദൃശവാക്യങ്ങൾ 13:20 കാണാം. ജ്ഞാനികളോടു കൂടെ നടക്കുന്നവൻ ജ്ഞാനിയാകും, ദോഷന്മാരുടെ കൂട്ടുകാരൻ ദോഷമനുഭവിക്കും. 12:20 പറയുന്നു, നീതിമാൻ തൻ്റെ കൂട്ടുകാരനെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുന്നു, ദുഷ്ടരുടെ വഴി അവരെ വഴിതെറ്റിക്കുന്നു. ചാണക്യ നീതിയിൽ ആചാര്യ ചാണക്യൻ പറയുന്ന ഒരു വാചകമുണ്ട്, ദുഷ്ടരുടെ സഹവാസം വിഷസർപ്പത്തേക്കാൾ അപകടകരമാണ്, അതിനാൽ സദ്ഗുണമുള്ളവരുടെ കൂട്ടായ്മ തേടുക. ശ്രീരാമൻ്റെയും ഹനുമാന്റെയും സൗഹൃദം വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഉത്തമ മാതൃകയായി അവതരിപ്പിക്കപ്പെടുന്നു. നല്ല സുഹൃത്ത് പ്രതിസന്ധികളിൽ പോലും കൈവിടാത്തവനാണെന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സൗഹൃദം ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ ചില മര്യാദകളും ഉത്തരവാദിത്വങ്ങളും പാലിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് പരസ്പര ബഹുമാനം. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കും വികാരങ്ങൾക്കും വ്യക്തിത്വത്തിനും ബഹുമാനം നൽകണം. പരിഹാസവും അവഹേളനവും സൗഹൃദത്തെ ദുർബലമാക്കും. മറ്റൊന്നാണ് സത്യസന്ധതയും വിശ്വസ്തതയും. കള്ളം പറയാതിരിക്കുകയും നൽകിയ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും വേണം. യഥാർത്ഥ സുഹൃത്ത് സത്യത്തെ പിന്തുണയ്ക്കുന്നവനാണ്. മറ്റൊന്നാണ് സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുക. സൗഹൃദം സന്തോഷ നിമിഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ കൈത്താങ്ങാവുന്നതാണ് യഥാർത്ഥ സൗഹൃദം. മറ്റൊന്നാണ് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. സുഹൃത്തിൻ്റെ ന്യൂനതകളും പങ്കുവച്ച രഹസ്യങ്ങളും ഒരു കാരണവശാലും പരസ്യമാക്കാതിരിക്കുക. സുഹൃത്തിൻ്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുക, അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അസൂയയും വൈരാഗ്യവും സൗഹൃദത്തെ തകർത്തുകളയും. അതിനാൽ നല്ലവരുമായി നാം കൂട്ടുകൂടുക, കാരണം നല്ല കൂട്ടുകെട്ട് മനുഷ്യനെ ഉയർത്തും, മോശം കൂട്ടുകെട്ട് മനുഷ്യനെ തളർത്തും. അതിനാൽ നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, സ്വഭാവത്തെ പ്രകാശമാനമാക്കുക.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പടമുകൾ മഹല്ല് മുസ്ലിം ജമാഅത്തിലെ ഇമാം ഹനീഫ അഷ്റഫി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. എറണാകുളം പര്യത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി.പി. സജീന്ദ്രൻ MLA കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനമുണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴുള്ള അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലെ; 6:10 പ്രഭാതഗീതം; 6:27 കാർഷിക വാർത്തകൾ, വിപണി; 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ; തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര; തിരുനല്ലൂർ കരുണാകരന്റെ ഗാന്ധാരി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം; 6:45 പ്രാദേശിക വാർത്തകൾ; 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടമാകുന്നുവോ? നോവൽ പാരായണത്തിൽ തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം? 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. 9:15 അഭിപ്രായവേദി. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, തൃക്കാക്കര അവസാന ഭാഗം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വിവിധയിനം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത PK കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിവെറ്റ പന്തിരകുല. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:00

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ പ്രഭാതഗീതത്തിലേക്ക്. ആദ്യഗാനം കെ ജി മാർക്കോസ് പാടിയത്, രചന ബേബി ജോൺ കലയന്താനി, സംഗീതം പീറ്റർ ചേരനല്ലൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിലെടുത്ത ഗാനം പീറ്റർ ചേരാ നല്ലൂർ പാടിയത്, രചന ബേബി ജോൺ കലയന്താനി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം, സതീഷ് ബാബു പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 6 മണി കഴിഞ്ഞ് 27:08. കാർഷിക വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം ഞാറ്റുവേല ഫെസ്റ്റ് ഞാറ്റുപൊലിമ എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. പെരുമ്പാവൂർ സുഭാഷ് മൈതാനിയിലാണ് ഞാറ്റുവേല ഫെസ്റ്റ്. കാർഷിക പ്രദർശന വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, കലാപരിപാടികൾ എന്നിവയോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല ഫെസ്റ്റിന്റെ വിവിധ പരിപാടികളിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റ് പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി CMFRI കടൽ മത്സ്യവിത്ത് ഉൽപാദനത്തിലും കൃഷിയിലും ഈ മാസം 8 മുതൽ 10 വരെ പരിശീലനം നൽകും. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്ട് ഓൺ മാരിക്കൾച്ചർ പദ്ധതിക്ക് കീഴിലാണ് പരിപാടി. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846217765 9846217765. തൃശൂർ ജില്ലയിലെ വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന കൃഷിവകുപ്പും കുടുംബശ്രീയും സഹകരണ സംഘങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി വലപ്പാട് ചന്തപ്പടി മൈതാനിയിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ വെളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ എണ്ണപ്പന കൃഷിക്ക് സൌകര്യമൊരുങ്ങുന്നു. വിളിക്കാനുള്ള നമ്പർ ഇതാണ് 93 83 47 03 60 9383 47 03 60. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9048171 9048171. മലമ്പുഴയിലെ നാളികേര ഉൽപാദന ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ കേര നെക്ടർ നീര പാർലർ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആരംഭിച്ചു. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200

രൂപ, കൊപ്ര ക്വിൻറ്റലിന് 13,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,700, കുരുമുളക് അൺഗാർബിൾഡ് 69,700, റബ്ബർ RSS 4 26,900, RSS 5 26,500 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്.

0: ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ വിവിധയിനം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി കെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സമയം 6:32.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: പ്രധാന പത്രവാർത്തകൾ. വ്യാജ ഉള്ളടക്കം പ്രചരിക്കുന്നതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമമായ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചു, പരീക്ഷാ കൺട്രോളർക്ക് ചുമതല. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 6 വർഷമായി ജയിലിൽ കഴിയുന്ന JNU മുൻ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദും ഷർജൽ ഇമാമും നൽകിയ ജാമ്യാപേക്ഷ വിചാരണക്കോടതി തള്ളി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചു, വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമീനിയുടെ 6 ദിവസം നീണ്ടുനിൽക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾക്ക് ടെഹ്റാനിൽ തുടക്കമായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി കളിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശി സ്വന്തമാക്കി. ഇംഗ്ലണ്ടിനെതിരായ 2020 മത്സരത്തിൽ 4 വിക്കറ്റിന് ഇന്ത്യയ്ക്ക് തോൽവി. ഫിഫ ലോകകപ്പിൽ കാനഡയെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ കടന്ന് മൊറോക്കോ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സമയം 6:34:15.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: കാവ്യധാര.
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരന്റെ ഗാന്ധാരി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.

കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് തിരുനെല്ലൂർ കരുണാകരന്റെ ഗാന്ധാരി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് ലീന പീറ്റർ.

0: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
4: യെസ്,
3: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.

0: എക്സ്പീരിയൻസ് സോൺ
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് ചൊവ്വയാണോ?
9: ആണെങ്കിൽ.
8: ഇന്ന് വ്യാഴമാണോ?
9: ആണെങ്കിൽ.
8: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
9: ആണെങ്കിൽ. ആണെങ്കിൽ.
8: ആണെങ്കിൽ.
9: ആണെങ്കിൽ.
8: ആണെങ്കിൽ.
9: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
8: ആണെങ്കിൽ ഒന്നുമില്ല തങ്കമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
9: രാവിലെ 7:20. ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 6 മണി കഴിഞ്ഞ് 43:03. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിത മലയാളം, ഉപഭോക്താക്കളറിയാൻ, ഗ്രീൻ വൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

0: കൊളകിലെ തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും.

0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: ഗുജറാത്തിലെ സനന്തിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷിക വേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനിധി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ

0: പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ 2 ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. 1st പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും 2nd പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിനമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66th മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരെ ജുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3rd മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. ആരോഗ്യമുള്ളവന് പ്രത്യാശയുണ്ട്, പ്രത്യാശയുള്ളവന് മറ്റെല്ലാമുണ്ട്. ആരോഗ്യമുള്ളവന് പ്രത്യാശയുണ്ട്, പ്രത്യാശയുള്ളവന് മറ്റെല്ലാമുണ്ട്. ഇതൊരു അറേബ്യൻ പഴഞ്ചൊല്ലാണ്. ഈ ചിന്തയോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, എന്താണ് സ്ഫിഗ്മോ മാനോമീറ്റർ? ചോദ്യമൊരിക്കൽ കൂടി, എന്താണ് സ്ഫിഗ്മോ മാനോമീറ്റർ? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, 8:30 തൊട്ടു മുൻപ്.

നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടികളുടെ നാടക പരിശീലന കളരി, വൈകിട്ട് 5 മണിക്ക് ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറം ആദരിക്കൽ, സെന്റ് ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന നാട്യസമർപ്പണം. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചതയദിന പ്രാർത്ഥന വാർഷികാചരണം. ബഷീർ സ്മാരകമായ തലയോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിൽ ബഷീർ അനുസ്മരണ സമ്മേളനവും ബഷീർ പുരസ്കാര സമർപ്പണവും രാവിലെ 10:30. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്ന നാടാകെ വായനക്കൂട്ടം പൂക്കാട്ടുപടി കാഞ്ഞിരത്താൽ മുകളത്ത് വൈകിട്ട് 6 മണിക്ക്.

ഇനി സേവന വാർത്ത. പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചവരുടെ എഴുത്തുപരീക്ഷ ഈ മാസം 7-ാം തീയതി രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-250-5383. 0491-250-5383.

0: play under Vicks. Let's play football. FIFA World Cup 2026 updates. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:30 കാനറികളുടെ കാൽപന്ത് താളത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, ജൂലൈ 6, 1:30 AM. ജൂലൈ 6-ാം തീയതി പുലർച്ചെ 5:30. ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കരുത്തിലൂടെ റൗണ്ട് ഓഫ് 16-ലെത്തിയ ഇംഗ്ലണ്ട്. പോരാട്ടം മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, 6 ജൂലൈ 5:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: സമയം 7 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
2: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
3: വാക്കറിവും നാട്ടറിവും. ഇവിടെ തുവക്കാടി നീക്ക് എന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. വടക്കൻ കേരളത്തിലെ ഗുളികൻ തെയ്യം ഒരു പ്രത്യേക അർത്ഥഭാവമണ്ഡലം പകർന്നു തരുന്നുണ്ട്. ആ തെയ്യത്തിൽ ഒരു കുഞ്ഞുണ്ട്, വൈക്കോൽ കുഞ്ഞ്. അതെന്തിനാണ്? അലർജി ഇല്ലാതാക്കൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പർശത്തിലൂടെ ഉണ്ടാകുന്ന പക ഇല്ലാതാക്കൽ എന്ന അർത്ഥത്തിൽ തൂവക്കാടി നീക്ക് എന്നൊരു പ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ്. വൈക്കോൽ കുഞ്ഞും തൂവക്കാടി നീക്കും. അലർജി രോഗം പിടിച്ച കുട്ടി ഒരു വൈക്കോൽ കുഞ്ഞിൻ്റെ കോലം കയ്യിലേന്തുന്നു. അവൻ മുന്നിൽ നടക്കുന്നു. മറ്റു കുട്ടികൾ ചിരട്ട തട്ടി ഒച്ചയുണ്ടാക്കി പിറകെ നടക്കുന്നു. തൂവക്കാടിയോ, തൂവക്കാടിയോ, തൂവക്കാടിയോ എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ഇങ്ങനെ അന്തിക്ക് വീടിന് ചുറ്റും രോഗിയായ ഉണ്ണിയും മറ്റ് ഉണ്ണികളും ഘോഷിച്ചു നടക്കുന്നു. 3 ദിവസമാണ് ആ ഉച്ചാടന കർമ്മം നടത്തേണ്ടത്. തൂവക്കാടി, തൂവക്കാടി നീക്ക്, വൈക്കോൽ കുഞ്ഞ് എന്നീ പദങ്ങൾ തീർത്തും ഉത്തരകേരളീയമാണ്. പ്രാദേശിക സംസ്കാരത്തിൽ നിന്നും രോഗനിവാരണ പുരാവൃത്തത്തിൽ നിന്നും ആണ് ആ വാക്കുകളുടെ പിറവി. ഇതൊക്കെ കാണുമ്പോൾ വാക്കുകൾ എത്രമാത്രം നമ്മുടെ ഭാവനയോടും അനുഭവ പ്രകാശനത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം. ചൊറിയണം, കൊടുത്തൂവ, ഇങ്ങനെ 2 പേരുകളുണ്ട്. ഇതാണ് കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത്. വടക്കൻ കേരളത്തിലെ തൂവ തന്നെ ആണ് മധ്യകേരളത്തിലെ കൊടുത്തൂവ. തെക്കൻ കേരളത്തിലെ ചൊറിയണവും അതാണ്. എന്നാൽ തൂവക്കാടി നീക്ക് എന്നൊരു ശൈലി ഉത്തര കേരളത്തിൻ്റേതു മാത്രമാണ്. കൊടുത്തൂവ കൊണ്ടെൻ്റെ കവിളിൽ പണ്ടു നീ വരച്ചൊരു ചിത്രം ഓർമ്മിക്കുന്നുവോ എന്നൊരു കാമുകൻ പറയുന്നതും മലയാള കവിതയിൽ കേൾക്കാം. പ്രണയത്തിൽ കൊടുത്തൂവ കൊണ്ടുള്ള കളിതമാശ ഒരു വല്ലാത്ത ചിരിക്കരച്ചിലാണ്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവൻ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നിരസിച്ചു, 66,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കോടതി. ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി

0: സി പ്രകാരമുള്ള ചികിത്സാ ക്ലെയിം നിഷേധിച്ചതിന് ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. വിഷ്വൽ ഇന്റേണൽ യുറിത്രോട്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് യൂറിനറി സ്റ്റോൺ ചികിത്സയ്ക്ക് നിഷ്കർഷിച്ച സബ്ലിമിറ്റ് ബാധകമാക്കി ക്ലെയിം പരിമിതപ്പെടുത്തിയത് വൈദ്യശാസ്ത്രപരമായി അസ്വീകാര്യവും കരാർ വ്യവസ്ഥകളുടെ ലംഘനവുമാണെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ചാലക്കുടി സ്വദേശിയായ ഐപ് പി ജോസഫ് ഫ്യൂച്ചർ ജനറലി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഈ ഉത്തരവ്. ഗ്രൂപ്പ് ഹെൽത്ത് പോളിസി പ്രകാരം 500,000 രൂപയുടെ പരിരക്ഷ പോളിസി ഉടമയ്ക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. 2024 ഡിസംബർ മാസം പരാതിക്കാരൻ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ വെച്ച് ബുൾബാർ യുറീത്രൽ സ്ട്രിക്ചറിനായി വിഷ്വൽ ഇന്റേണൽ യുറിത്രോട്ടമി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 71,553 രൂപ ബില്ലാവുകയും ചെയ്തു. എന്നാൽ ഇൻഷുറൻസ് കമ്പനി 35,000 രൂപ മാത്രമാണ് അനുവദിച്ചത്. യൂറിനറി സ്റ്റോൺ ചികിത്സകൾക്ക് പ്രത്യേക പരിധിയുണ്ടെന്നും അതായത് സബ്ലിമിറ്റ് ഉണ്ടെന്നും ഈ സബ്ലിമിറ്റ് 35,000 രൂപയാണെന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് ക്ലെയിം കമ്പനി വെട്ടിക്കുറച്ചത്. എന്നാൽ VIU ശസ്ത്രക്രിയ മൂത്രാശയക്കല്ല് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമല്ലെന്നും തന്റെ പ്രധാന രോഗനിർണയം യുറീത്രൽ സ്ട്രിക്ചർ ആയിരുന്നുവെന്നും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കി പരാതിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചു. ഇൻഷുറൻസ് പോളിസിയിലെ വ്യവസ്ഥകൾ അവ്യക്തമാണെങ്കിൽ ഉപഭോക്താവിന് അനുകൂലമായി പരിഗണിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവും കോടതി ചൂണ്ടിക്കാട്ടി. മൂത്രാശയക്കല്ല് നീക്കം ചെയ്യാനുള്ള പ്രത്യേക പരിധി ഈ ചികിത്സയ്ക്ക് ബാധകമാക്കാൻ കഴിയില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ ഇത്തരം നടപടികൾ അനീതിയും വൈദ്യശാസ്ത്രപരമായി അസ്വീകാര്യവും ഇൻഷുറൻസ് ഉടമ്പടിക്ക് വിരുദ്ധവുമാണ്. ഇത് സേവനത്തിലെ ന്യൂനതയും അധാർമിക വ്യാപാര രീതിയുമാണെന്ന് DB ബിനു അധ്യക്ഷനും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് നിരീക്ഷിച്ചു. രോഗിയുടെ ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളിൽ ഇൻഷുറൻസ് പോളിസികൾ ഒരു സുരക്ഷാവലയമാകേണ്ടതിനു പകരം മറ്റൊരു തടസ്സമായി മാറിയെന്ന് ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ക്ലെയിം വിലയിരുത്തൽ കൃത്യവും മനുഷ്യത്വപരവും മെഡിക്കൽ തെളിവുകൾക്ക് യോജിക്കുന്നതുമായിരിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. ചികിത്സാ ചെലവിന്റെ ബാക്കി തുകയായ 36,553 രൂപ 9% പലിശ സഹിതം തിരികെ നൽകുക, മാനസിക പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും അന്യായമായ വ്യാപാര രീതിക്കും നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നും എതിർകക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഗെയിമേഴ്സ് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഓർമ്മയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് സംഗീത സംവിധായകൻ വിദ്യാധരൻ.
1: ഏക്കലോസ് പറഞ്ഞിട്ട് മാഷ, ഇത് ഒരു കവിതയാണ്, നെടുമുടി വേണുവിനെ കൊണ്ട് പഠിക്കാനുള്ള. അത് സുഹാസിനി എന്ന് പറഞ്ഞ നടി കുറേശ്ശെ എഴുതും, അവളുടെ അച്ഛനാണ് വേണു. സിറ്റുവേഷൻ പറയാം. അപ്പോൾ അവർ പാടുന്നൊരു പാട്ടിന് നമുക്കൊരു കവിതയുടെ ഒരു ആത്മാവ്, കൂടുതൽ ഓർക്കസ്ട്രയും കാര്യമൊന്നുമില്ലാണ്ട് ആ കവിത പാടി അതിന് താളം ശരി മീറ്റർ ശരിയാണോ എന്നൊക്കെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ഈ കുട്ടി എഴുതി അച്ഛൻ അങ്ങനെ ഒരു, ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ട് എങ്ങനെ വിഡ്ഢിതങ്ങളുണ്ടോ ഒന്ന് നോക്കുക അച്ഛ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അച്ഛൻ അങ്ങനെ നോക്കി വായിക്കുക. പാടുവാനായി വന്നു നിൻ്റെ പടി വാതിൽക്കൽ. ആഹാ, വില മോളെ അസാധ്യമായിരിക്കും, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. ആ പാട്ട് ട്യൂണ് കൊടുക്കുക ഉണ്ടായി. ഞാൻ ഒഎൻവി സാറിന് ട്യൂണ് കൊടുത്തു, ആ ട്യൂണ് കൊടുത്ത് കാസറ്റിലാക്കി ലാല ലാല പാടി കൊടുത്ത് അദ്ദേഹം അത് കൊണ്ടുപറ്റിയ ദിവസം എനിക്ക് രാവിലെ 10 മണിക്ക് ആ പാട്ട് ആയിട്ട് വരികളായിട്ട് വരിക. മുരളിക്ക് ഒത്തു നോക്കിയപ്പോഴേ സാറേ അത് പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ്. ഇത് അനുഭവമാണ് നമ്മുടെ. ഒരക്ഷരം മാറ്റാനോ തിരിച്ചു വയ്ക്കാനോ ചേർത്ത് എന്തെങ്കിലും വേറെ ചേർക്കാനോ പറ്റാതെ 100% ആ കൊണ്ടുവന്ന വരി സ്യൂട്ടബിളാണ്. ഒരു ഇടം മാറ്റണ്ട, അത് വരികൾക്ക് ചെയ്തത് പോലെ ഫീൽ ചെയ്യുള്ളൂ. ട്യൂണിന് വേണ്ടി എഴുതിയാൻ തോന്നില്ല. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ നിലവ്. അത് ഒഎൻവി സാറിൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് കൂടിയൽ എനിക്ക് ഓർമ്മയിൽ നിന്ന് പോകാത്തൊരു സാഹചര്യമാണ് ആ പാട്ട്. അത് അത്ര മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത്ര ഗ്രേറ്റായിട്ടുള്ള വരികളാണെന്ന് അറിയാം. അതിന് 100% ഇണങ്ങുന്നൊരു സംഗീതമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു, പറയുന്നു.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് സംഗീത സംവിധായകൻ വിദ്യാധരൻ.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകൻ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: നമ്മൾ ഫാറ്റി ലിവറിന് സാധാരണ ഉദ്ദേശിക്കുന്നത്, നമ്മളതിൻ്റെ ടെക്നിക്കലി പറയുന്നത് MASLD എന്നാണ്. അതായത് ഈ മദ്യം കഴിക്കാത്തവരിൽ വരുന്ന ഫാറ്റ് അക്കുമുലേഷൻ. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണഗതിയിൽ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് അതിനെ പറയുന്നത്. അതായത് അമിതവണ്ണം, ഒബീസിറ്റി, പിന്നെ ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു സിൻഡ്രോം ഉണ്ട്. അതെല്ലാം കൂടിയാണ് സാധാരണ ഒരു നല്ല ശതമാനം ആൾക്കാരിൽ കാണപ്പെടുന്നത്. അതില്ലാതെയും വരാമെങ്കിലും അപ്പോൾ ഇതുമായിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷനുള്ള ഒരു അസുഖമാണ് ഈ ഫാറ്റ് ലിവർ. അതുകൊണ്ടാണ് ഇതിനെ ഒറ്റ തിരിഞ്ഞ് ഫാറ്റ് ലിവർ എന്ന് കാണാതെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് കാണുന്നതായിരിക്കും കൂടുതൽ ശാസ്ത്രീയമെന്ന് പറയാൻ കാരണം. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയാൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല, അല്പം കൂടുതൽ ഭക്ഷണമൊക്കെ കഴിച്ച്, ഒത്തിരി ജങ്ക് കഴിച്ച്, ഇങ്ങനെ നമ്മൾ ഒരു ഹാപ്പി ഗോ ലക്കി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരാളാണെന്ന് വിചാരിക്കുക. അയാളല്പം ഒരു 90 അല്ലെങ്കിൽ 100 kilograms വെയിറ്റ് ഉണ്ട്, ഒബീസിറ്റിയിലേക്ക് പോയി, പക്ഷേ വേറെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് നമ്മൾ മെഡിക്കൽ ഒരു ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ പലതും കാണും. അതായത് ഒരു ഡയബറ്റീസിൻ്റെ തുടക്കം ഉണ്ടാവും, വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വയർ ഭാഗത്ത് ഒത്തിരി ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്നു, സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ, ചെറിയ ഹാർട്ടിൻ്റെ ചെറിയ വാല്യുവേഷനിൽ ചെറിയ ഹാർട്ട് ഡിസീസിൻ്റെ തുടക്കം, കിഡ്നിയുടെ ടെസ്റ്റിൽ ചെറിയ വേരിയേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരുതരം സിൻഡ്രോമാണ് മെറ്റബോളിക് സിൻഡ്രോം. അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കോൺസെപ്റ്റിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ അബ്നോർമലായിട്ട് ഫാറ്റ് പല സ്ഥലത്തും അടിഞ്ഞുകൂടി അതിലുണ്ടാകുന്ന മെറ്റബോളിക് പ്രോബ്ലംസ് കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ ഉണ്ടാകുകയും ആള് ഇതുപോലുള്ള ഡയബറ്റീസ്, ഫാറ്റി ലിവർ പറഞ്ഞ രീതിയിലുള്ള മറ്റ് അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്റ്റഡ് ആണ്. ഇപ്പോൾ ഉള്ള വിസ്റൽ ഫാറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതോളാണ് ഇപ്പോഴത്തെ ഏറ്റവും സ്ട്രോങ് തിയറി. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ അകത്തുള്ള ഓർഗൻസിൻ്റെ പുറത്ത് നമ്മളുടെ വയറിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റുണ്ട്, വിസറൽ ഫാറ്റ്. അപ്പോൾ ആ വിസറൽ ഫാറ്റ് ഒരു പരിധി കവിഞ്ഞാൽ അതിലെ ഇൻഫ്ലമേഷൻ സെറ്റിൻ ചെയ്താൽ, അപ്പോൾ അതൊരു ക്രോണിക് ഇൻഫ്ലമേഷൻ, അത് തുടർച്ചയായിട്ടൊരു ബേണിംഗ് പോലെ, സ്ലോ ബേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്ലോ ബേണിംഗ് ഒരു ഇൻഫ്ലമേഷൻ ആണ് സെറ്റിൻ ചെയ്താൽ അതിനകത്ത് നിന്ന് ഒത്തിരി ഡാമേജിങ് ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എന്ന് അതിനെ പറയും. അങ്ങ് ആ ഗ്രൂപ്പിലുള്ള അനവധിയായ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് ഒരു അമിതമായ അളവിൽ ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും. അത് ലിവറിൽ പോവും, അവിടെ നിന്ന് ഫ്രീ ഫാറ്റി ആസിഡ്സ് എല്ലായിടത്തും ബ്ലഡിലേക്ക് മൊബിലൈസ് ചെയ്യുന്നു, കൊളസ്ട്രോൾ പ്രൊഫൈൽ മാറും, ഇത് പോയി ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യും, അത് അവിടെ ഇരുന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും, അതിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഈ പ്രോസസ്സിൻ്റെ തന്നെ ഭാഗമായിട്ട് ബ്ലഡ് വെസൽസിൽ ചേഞ്ചസ് ഉണ്ടാകും, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, കിഡ്നി ഡിസീസ് ഉണ്ടാകാം, ഈവൻ ബ്രെയിൻ ഡിസീസ് വരെ ഉണ്ടാകാം. മാത്രമല്ല ഇപ്പം നമ്മൾ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം തുടങ്ങിയ ചില സിൻഡ്രോംസ് പോലും ഇതിന് അസോസിയേറ്റഡ് ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തിയറി. അതായത് ഇതൊരു ചെറിയ ഒരു ഡിസീസ് അല്ല, ഇത് ചിലപ്പോൾ ഇത് പല രീതിയിൽ പല ഇൻഡിവിജ്വൽസിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ചീഫ് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോണി സിറിയക്.

0: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഹോ, എന്നാലും ഈ തൊമ്മിച്ചനെ കൊണ്ട് തോറ്റു.
2: അയ്യോ, തൊമ്മിച്ചാൻ എന്നാ പറ്റി?
1: അത്യാവശ്യം അവിടെ ഒരു കാര്യം ചോദിച്ചപ്പോ ഇല്ലാന്ന്.
2: മറിച്ചായ കാശ് ചോദിച്ചാ ആരാ തരുന്നേ?
1: കാശല്ല, ബ്ലഡ്. ബ്ലഡ്
2: നിങ്ങൾ അതും മറിച്ച് വിറ്റ് കാശാക്കി തുടങ്ങിയോ?
1: അങ്ങനെയല്ല, ഒരു കൊച്ചു ആശുപത്രിയിൽ കിടക്കുന്നു, അതിനുവേണ്ടിയാ.
2: അത് പുള്ളിക്ക് വല്ല അസൗകര്യം കാണൂന്നേ?
1: എന്നാ അസൗകര്യം? ഈ ലോകം മറിച്ച് വെച്ചാലും പുള്ളിക്ക് ഒന്നുമില്ല.
2: ഒരു രാജ്യം പറിച്ചു നട്ടാലോ?
1: എന്നാ വർത്തമാനായി പറയുന്നേ, രാജ്യം പറിച്ചു നടുകയോ?
2: എന്നാ കേട്ടോ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഒരു ദ്വീപ് രാഷ്ട്രത്തിലെ മൊത്തം ആൾക്കാരെ പതിയെ പതിയെ ദേ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുവാ.
1: അതേത് ദ്വീപ് രാഷ്ട്രം?
2: ടുവാലു.
1: ടുവാലു അറിയത്തില്ല.
2: ഓസ്ട്രേലിയ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക തരം വിസ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: അതെന്നാ സംവിധാനം?
2: ഓരോ വർഷവും ഏകദേശം ഒരു 280 ടുവാലുകാർക്ക് കുടിയേറ്റം നടത്താമെന്നാണ് പറയുന്നത്.
1: അവിടെ മൊത്തം എത്ര പേരുണ്ട്?
2: 11,000. കുറച്ച് വർഷം കഴിഞ്ഞ മൊത്തം പേരും അവിടുന്ന് പോകും. എന്നതാലോചിക്കുന്നേ,
1: ഈ തൊമ്മിച്ചന്റെ ഒരു ക്രൂരത ഓർത്തിട്ടാ
2: അത് ഇതുവരെ കളഞ്ഞില്ലേ?
1: എങ്ങനെ കളയും? മരണത്തോടും മല്ലടിക്കുന്ന ഒരു പിഞ്ചും മനസ്സിനോടല്ലേ അവൻ ഈ ക്രൂരത ചെയ്തത്?
2: വീട് പോട്ടെന്നേ.
1: രക്തം കിട്ടിയില്ലേ കൊച്ചു ചാവും, അതോർത്തിട്ടാ എനിക്ക് ഉള്ളിലൊരാധി.
2: പോട്ടെന്നേ, വർക്കിച്ചാൻ പരിശ്രമിച്ചല്ലോ, അത് മതി.
1: തങ്കം ഇത് എന്നതാ പറയുന്നേ, ഒരു കൊച്ചിന്റെ ജീവനാ?
2: അല്ല, എനിക്കൊരു സംശയം.
1: ചോദിക്ക്.
2: വർക്കിച്ചാനോ കൊടുത്തൂടെ ബ്ലഡ്?
1: എനിക്ക് ജലദോഷമല്ലയോ?
2: ഓഹോ, അപ്പൊ സ്വന്തമായിട്ട് വയ്യ. എന്നിട്ടാ?
1: ഒരു കൊച്ചിന്റെ ജീവനാ, വിഷയം മാറ്റുന്നോ? എന്നാലും തൊമ്മിച്ച ദ്രോഹി.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

ആകാശവാണി കൊച്ചി 102.3 സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 33 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര

0: പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4ാമത് ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100ലധികം പുതിയ വിമാനത്താവളങ്ങളും 200ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംവരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8നാണ് ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമ വാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്

0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: എഥനോൾ കാ കാം നാ ഹംനെ ഇൻവെന്റ് കിയാ, സോ സാൽ സേ ഇസ് പെ കാം ഹോ റഹാ ഹൈ. ജോ ഏക് ഹെൻറി ഫോർഡ് ഉസ്നേ ഉസ് സമയ ഗാഡി ചലായി ഹൈ ബയോഫ്യൂൽ സേ, കെരോസീൻ സേ, ഫോസൽ ഫ്യൂൽ സേ. മൈ ബാത് കർ റഹാ ഹൂം 2006 സേ ലേക്കർ 2008, ഉസ് സമയ ഹമാരാ ഏക് ടാർഗറ്റ് താ കി 5% ഹമേ ബയോഫ്യൂൽ ബ്ലെൻഡിംഗ് കർനി ഹൈ 10 സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറി മേ, കർ നീ പായേ. വോ ദൂസരി ബാത് ഹൈ 1.4% പേ ഹമാരി ഗാഡി രുക് ഗയി.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് യുഎസ് നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വേ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70th minute എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 wicketsന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 runs വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 overs മറികടന്നു. 5 പരമ്പരയിലെ 3rd മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32%ത്തിലധികം പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടർ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കുചിഎഫ് 102.3. സമയം 7:35. 20 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: സമകാലികം.

0: ജനാധിപത്യ സമൂഹത്തിൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ ഉപാധികളിലൊന്നാണ് സുതാര്യമായ മത്സരപരീക്ഷകൾ. ജാതി, മത, സാമ്പത്തിക വേർതിരിവുകൾക്കതീതമായി മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കി വ്യക്തികൾക്ക് തുല്യ അവസരം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും സംസ്ഥാനതലത്തിൽ നടത്തുന്ന PSC പരീക്ഷകൾ നേരിടുന്ന ആക്ഷേപങ്ങളും ഈ വ്യവസ്ഥിതിയുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് ഇന്ന്. ഈ പശ്ചാത്തലത്തിൽ മത്സരപരീക്ഷകൾ നേരിടുന്ന പ്രതിസന്ധികളെയും അവയുടെ ആധികാരികതയെയും കുറിച്ചുള്ള അന്വേഷണമാണ് ഇന്ന് സമകാലികത്തിൽ.
1: പരീക്ഷകളുടെ വിശ്വാസ്യത വ്യാപകമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പരീക്ഷകൾ നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പരീക്ഷ നടത്തിപ്പ് വളരെ സുതാര്യമായിരിക്കണമെന്നും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളാനും ബാധ്യസ്ഥരാണ്.
0: സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ.
1: പക്ഷെ ദൌർഭാഗ്യവശാൽ പരീക്ഷകളെ പല ഏജൻസികളും വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ 25 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്ന നീറ്റ് തുടങ്ങിയ പരീക്ഷകൾ സ്വാഭാവികമായും രാജ്യം മുഴുവൻ നടത്തുമ്പോഴേക്കും ആ പരീക്ഷ സുരക്ഷിതമായി നടത്തുക ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ ചോദ്യ പേപ്പർ ആരെങ്കിലും എവിടെയെങ്കിലും ചോർത്താനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ അതിന് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഇത്രയും വലിയ നമ്പർ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയെ 2 ഘട്ടങ്ങളായി മാറ്റണം. ആദ്യത്തെ ഒരു ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റിൽ എത്തിച്ചുള്ള അതിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് കുട്ടികളുടെ എണ്ണം കുറച്ച് 50,000 മറ്റേ ആക്കിയാൽ ഓൺലൈനായിട്ട് നടത്തുക. ഫൈനൽ പരീക്ഷയെങ്കിലും ഓൺലൈനായിട്ട് നടത്തിയാൽ ആരെങ്കിലും മാനിപ്പുലേഷൻസ് പ്രിലിമിനറി നടത്തിയാലും തീർച്ചയായിട്ടും ഫൈനൽ പരീക്ഷ സുതാര്യമാകുമ്പോൾ ആ കുട്ടികൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരീക്ഷകൾ വിജയിച്ചു വരികയുള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന് ബോധപൂർവ്വം നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കമ്മീഷന്റെ പരീക്ഷകൾ സുതാര്യമല്ല. കാരണം ഉയർന്ന ഹൈ പോസ്റ്റുകളിലെ KSM അതുപോലെ തന്നെ തഹസീൽദാർമാരുടെയും അഗ്രികൾച്ചർ ഓഫീസർമാരുടെയും കോളേജ് അധ്യാപകരുടെയും ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും എല്ലാം പരീക്ഷകൾ നടത്തുന്നതിൽ സുതാര്യതയില്ല. കാരണം അവിടെ ഇന്റർവ്യൂയിലൂടെയല്ല, റിട്ടേൺ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന വ്യാപകമായ ആക്ഷേപമുണ്ട്. യാതൊരു തരത്തിലും മിടുക്കരല്ലാത്തവർ റിട്ടേൺ ടെസ്റ്റിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന കത്തിക്കുത്തിനെ തുടർന്നാണ് നമ്മൾ കണ്ടെത്തിയത്. സിവിൽ പോലീസ് ഓഫീസർമാർ 1-ഉം 2-ഉം റാങ്കുകൾ വാങ്ങിച്ച കുട്ടികൾ ഡിഗ്രി പരീക്ഷയ്ക്ക് 0 മാർക്ക് വാങ്ങിച്ചവരാണ്. അപ്പോൾ ബോധപൂർവ്വം ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന ചോർത്തി ചില ആൾക്കാരെ പരീക്ഷ വിജയിപ്പിക്കുന്ന നമ്മുടെ കേരള പബ്ലിക് സ്റ്റഡീസ് കമ്മീഷൻ പോലത്തെ സ്ഥാപനങ്ങളും സുതാര്യമല്ലാത്ത സുതാര്യത ബോധ്യപ്പെടാത്ത രീതിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പരീക്ഷകൾ പരമാവധി ഓൺലൈൻ ആക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല, അവർ കേരള സർവകലാശാലയുടെ ഈ മറ്റ് സർവകലാശാല PG കോഴ്സ് അവരിപ്പോൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിൽ നമ്മുടെ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്തുവാൻ, കോമ്പറ്റിറ്റീവ് പരീക്ഷയുടെ മാത്രമല്ല സർവകലാശാല പരീക്ഷയുടെയും വിശ്വാസം നിലനിർത്തുവാൻ നടപടികൾ കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
0: ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണ്?
2: നിലവില് PSCയുടെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുക, ആ റാങ്ക് ലിസ്റ്റ് വഴി നടത്തുന്ന രീതിയാണ് പറഞ്ഞത്.
0: കേരള PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബഷീർ.
2: PSC പരീക്ഷ നടത്തുന്നത് തന്നെ ഒഴിവുകൾ ഉണ്ട് തിട്ടപ്പെടുത്തിയിട്ടും ബാക്കി പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകളും കണക്കൂട്ടിയിട്ടാണ് ഏകദേശം 10 പേരായിരിക്കും ആ റാങ്ക് ലിസ്റ്റ് കൊണ്ട് നിയമനം കയറുന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിന്ന് 3 വർഷമാണ്. അതിൽ കൂടുതൽ വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് റാങ്ക് ലിസ്റ്റ് ഇതുപോലെ കാലാവധി കഴിഞ്ഞ് പോവുകയും ചെയ്യും. കോടികൾ മുടക്കി വീണ്ടും പരീക്ഷ നടത്തുന്നുണ്ട്. പക്ഷെ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1, 2, 3 വർഷം കൂടി നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റും തന്നെ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തന്നെയാണ് അതിൽ നിന്ന് തന്നെ നിയമനം നടക്കുമായിരുന്നു. ഇതിൽ വരുന്ന ഒരു വീഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒഴിവുകൾ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അതിന്റെ മേലധികാരികൾ ആ ഒഴിവുകളെ പരമാവധി റിപ്പോർട്ട് ചെയ്യാതെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് വേണ്ടി റെക്കമെൻഡേഷന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ PSCയുടെ നിലവിലെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ രൂപീകരിച്ച് അതിനകത്ത് നമുക്ക് എല്ലാ നിയമനങ്ങളും ഓരോ റാങ്ക് ലിസ്റ്റിലുള്ളവരെയും മൊത്തത്തിൽ ഏതൊക്കെ കേരളത്തിലെ PSCയിലെ പരീക്ഷയിലെ എല്ലാവരുടെയും ഒരു സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് 1-ൽ കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളെ നമുക്ക് കണ്ടെത്തി അയാൾക്ക് ഏതെങ്കിലും 1-ൽ നിയമനം നടത്തിയിട്ട് ബാക്കി ആ ഒഴിവുകളെ നമുക്ക് അടുത്തൊരാൾക്ക് നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വേഗം തന്നെ എല്ലാ നിയമനവും കൊണ്ടുവരാൻ സാധിക്കും. സാധാരണക്കാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു സർക്കാർ ജോലി തന്നെയാണ്. അപ്പൊ അവര് ഒരു സ്വപ്നമാണ്, ആ സ്വപ്നത്തിനാണ് ഇല്ലാതാക്കി കൊണ്ടുപോകുന്നത്.
0: മത്സര പരീക്ഷകൾ ഒരു യുദ്ധമല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഒക്കെ വ്യക്തിത്വത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരളവുകോൽ നിശ്ചയിക്കുന്ന പരീക്ഷകളാവണം.
3: നീറ്റ് പരീക്ഷയുടെ ഒന്നാമത്തെ കാര്യം

0: ഈ പരീക്ഷ നടത്തിപ്പിന്റെ ഏജൻസിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വലിയ സംശയങ്ങളാണ്.
1: മുൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ടി ആർ അനിൽകുമാർ.
0: ഈ ഏജൻസിയിലെ ഭൂരിപക്ഷം ഇത് നടത്തിപ്പിന്റെ ചുമതലയുള്ള ആളുകളും താൽക്കാലികമായി നിയോഗിക്കപ്പെട്ട ജീവനക്കാരോ അല്ലെങ്കിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും മുകളിൽ തട്ടിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയ ഒരാളെ സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയുള്ള വിദ്യാഭ്യാസത്തിൽ ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾ പോലും ഇന്ന് മെഡിക്കൽ ബിരുദധാരികളോ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട പ്രൊഫസർമാരടക്കമുള്ള ഒരു ശൃംഖല ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ ഒരു അന്വേഷണം നടക്കുമ്പോൾ എപ്പോഴും അതിന്റെ മോൾത്തട്ടിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇത്തരത്തിലുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള ചില ആളുകൾക്കെതിരായിട്ട് നടപടികൾ എടുക്കുകയും താൽക്കാലികമായിട്ട് അതിന് വിരാമം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ടുള്ള പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പലപ്പോഴും ഇപ്പൊ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിന്റെ മെമ്പർമാരായി നിയോഗിക്കപ്പെടുന്നത് എന്നെല്ലാം ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെമ്പർമാർക്ക് ആർക്കും തന്നെ ഈ പരീക്ഷ നടത്തിപ്പുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. നിലവിലുള്ള സംവിധാന പ്രകാരം നമ്മുടെ മുന്നിലേക്ക് ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ നമ്മൾ പരീക്ഷ ഇന്റർവ്യൂ ബോർഡിൽ കയറി ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഏത് വിഭാഗത്തെയാണ് ഇന്റർവ്യൂ നടത്താൻ പോകുന്നത്. അപ്പം മാത്രമാണ് പി എസ് സി മെമ്പർ അറിയുന്നത് തന്നെ എങ്ങനെ ഇത് ഏറ്റവും കുറ്റമറ്റതാക്കി നടത്താം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ പുറകിലുള്ള ഈ പരീക്ഷ നടത്തിപ്പ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സത്യസന്ധത തന്നെയാണ്. ആ സത്യസന്ധതയ്ക്ക് വേണ്ട രാഷ്ട്രീയമായുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നാട്ടിലെ വിദ്യാർത്ഥികളെ മുൻനിർത്തി അവരുടെ ഭാവിയെ മുൻനിർത്തി ഇത് കുറ്റമറ്റതാക്കാൻ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് യാതൊരു കുറ്റവും കൂടാതെ പ്രവർത്തിക്കുകയുള്ളൂ. അത് തുടങ്ങേണ്ടത് ഏറ്റവും അടിയിൽ നിന്നല്ല, ഏറ്റവും മുകളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇനി ആവർത്തിക്കപ്പെടാത്ത ഇരിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും കടുത്ത ശിക്ഷണ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട, കാരണം അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത് തോന്നൽ അത് കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്കും ഇതൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്.
1: ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ വിശദമായ അന്വേഷണം നടത്തി പഴുതുകൾ അടയ്ക്കേണ്ടതുണ്ട്. പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റിലെ മുൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ എസ് സന്തോഷ്.
2: കേരളത്തിനെ സംബന്ധിച്ചാലും ഭാരതത്തിനെ സംബന്ധിച്ചാലും മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് യു പി എസ് സി പരീക്ഷകൾ, ഐ എ എസ് പരീക്ഷ, അതുപോലെ തന്നെ ഐ ഐ ടി പ്രവേശനത്തിന്റെ ജി മെയിൻ പരീക്ഷ, കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷൻസ്, ഈ പരീക്ഷകൾക്ക് ഒന്നും തന്നെ ഇന്ന് വരെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇത്തവണ നീറ്റ് പരീക്ഷയുടെയും അത് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിലെ ഒരു പരീക്ഷയുടെയും സാഹചര്യങ്ങളാണ് ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും പരീക്ഷകൾ നടത്തണമെങ്കിൽ നിരവധി ആളുകളുടെ പ്രയത്നമുണ്ട്. അവരെ നമ്മുടെ ഈ പരീക്ഷയുടെ പങ്കാളികൾ എന്നാണ് പറയുന്നത്. ആ പങ്കാളികളായവരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് പരീക്ഷകളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തിയിട്ടുള്ളത്. പങ്കാളികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ചോദ്യങ്ങൾ തയ്യാറാക്കുന്നവരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, പരീക്ഷയുടെ താഴെ തട്ടിൽ നടത്തുന്നവരുണ്ട്, പരീക്ഷാ കേന്ദ്രങ്ങളിലെ കസ്റ്റോഡിയന്മാരുണ്ട്, മാനേജർമാരുണ്ട്. ഇവര് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ പരീക്ഷകളിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. ആ ആളുകളുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പരീക്ഷകളുടെ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ അതിന്റെ പ്രതിവിധികൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മേഖലയിലും വിശ്വാസമുള്ള വിദഗ്ധർ വേണം. അവർ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിവുള്ളവരും ആയിരിക്കണം, അത് സഹകരിക്കുന്നവരും ആയിരിക്കണം. അല്ലാത്ത ആളുകളെ ഇതിനെ പങ്കെടുപ്പിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് കോച്ചിങ് സെന്റേഴ്സിനുമായിട്ട് ബന്ധമുള്ളവരെ ഇതിനെ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല. ഇത്തവണ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച്, പൂനെയെ സംബന്ധിച്ച് അതാണ്, കോച്ചിങ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നവരെ എല്ലാം ചോദ്യ പേപ്പർ ഉണ്ടാക്കുവാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു അതിന്റെ കുറവുകളും. പിന്നെ ഒന്ന്, പരീക്ഷാർത്ഥികളുടെ ബന്ധുക്കളെ ഒരിക്കലും പരീക്ഷാ നടപടിയിൽ പങ്കെടുപ്പിക്കരുത്. മറ്റൊന്ന്, ഇത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കിയാൽ കുറച്ചും കൂടി കൂടുതൽ സുതാര്യതയും വാല്യുവേഷനിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ്നെസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ മത്സര പരീക്ഷ ഉണ്ടാകുന്ന തെറ്റുകളും ലൂപ്പ് ഹോൾസും എല്ലാം ഇല്ല എന്ന് അധികാരികളാണ് ഉറപ്പുവരുത്തേണ്ടത്. കർശനമായ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ട്രാക്ക് റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് വേണം ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട്. നിയമനിർമ്മാണം തീർച്ചയായിട്ടും ഇത് നല്ല കാര്യമാണ്. മത്സര പരീക്ഷകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ കുഴപ്പമില്ല. പക്ഷെ ഇത്തവണ ഈ

0: പ്ലാനിംഗ് ബോർഡിലെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഒരു മിസ്മാച്ച് എറർ റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ നമ്മൾ ആകെ ഉത്തരം നൽകിയ ചോദ്യങ്ങളും അത് ഉത്തരം നൽകാത്ത ചോദ്യങ്ങളുടെയും എണ്ണം ഒരു കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അതിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂല. മുകളിലിരിക്കുന്ന ഉന്നതരായ ആളുകൾക്ക് മിസ്മാച്ച് റിപ്പോർട്ട് എടുത്താൽ ഓരോ വ്യക്തികളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മിസ്മാച്ച് റിപ്പോർട്ട് വരും. അപ്പൊ അതിൽ നിന്ന് ആ മിസ്മാച്ച് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ സ്ഥാപിത താല്പര്യം, സ്ഥാപിത താല്പര്യക്കാർ ഒരിക്കലും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല.
1: നീറ്റ് പരീക്ഷ ചോദ്യം പേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായവരും അതിൽ ഒത്തുകളിച്ചവരുമായ കുറെയേറെ പേര് ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടു.
2: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ ചെയർമാനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ.
1: നീറ്റ് പരീക്ഷ സുഗമമാക്കുന്നതിനും വിശ്വാസ്യതയോടെ നടത്തുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ആ നടപടികളിലേക്ക് ഗവൺമെന്റ് പ്രവേശിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരീക്ഷ വളരെ പവിത്രമായ ഒരു കാര്യമാണ്. അതിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പരീക്ഷാ നടത്തിപ്പിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട്. അക്കാര്യത്തിൽ നീറ്റ് പരീക്ഷ നടത്തിയവർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ വിശ്വാസ്യത ഉള്ള ഒരു സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഏത് പബ്ലിക് സർവീസ് കമ്മീഷനേക്കാളും വിശ്വാസ്യതയോടുകൂടി ജനങ്ങൾ പ്രത്യാശാപൂർവം നോക്കിക്കാണുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്. വളരെ സുപ്രധാനമായ രണ്ട് പരീക്ഷാ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഉത്തരക്കടലാസുകൾ നോക്കിയതിലും ഇന്റർവ്യൂ നടത്തിയതിലും പ്രകടമായ ചില പാളിച്ചകളുണ്ട് എന്ന് ജനങ്ങൾക്ക് വ്യാപകമായ സംശയം ഉണ്ടായിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഞങ്ങൾ ഇരിക്കുന്ന കാലത്ത് ഞങ്ങളൊരു നടപടിക്രമം എഴുതി വെക്കാതെ ധാരണയിലെത്തിയിരുന്നു. ഒരു ഇന്റർവ്യൂ നടത്തേണ്ടെന്നുണ്ടെങ്കിൽ റിട്ടൺ ടെസ്റ്റ് പാസ്സായി വന്ന് കട്ട് ഓഫ് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റിൽ പെട്ട് വരുന്നതാണ്. ലക്ഷങ്ങൾ എഴുതിയിട്ടാണ് അങ്ങനെ വരുന്നത്. അതിൽ നിന്ന് വരുന്നവർ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു എഫർട്ടുകൾ നമ്മൾ ആദരിച്ചുകൊണ്ട് തന്നെ അവർ ഇന്റർവ്യൂവിന് ഹാജരായി കഴിഞ്ഞാൽ തന്നെ അവർക്ക് 8 മാർക്ക് കൊടുക്കാറുണ്ട്. 20 3 താഴെയില്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെ 3 താഴെ പോയ സംഭവം ഉണ്ടായിട്ടില്ല. പരമാവധി കൊടുക്കുന്ന മാർക്ക് 13. അപ്പൊ 8-നും 13-നും ഇടയിലുള്ള ഒരു സ്കെയിലാണ് ഇന്റർവ്യൂവിന്റെ മാർക്കുകൾ സാധാരണഗതിയിൽ പോകുന്നത്. വല്ല എക്സ്ട്രാ ഓർഡിനറി ബ്രില്യന്റ് ആയ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് പറയണമെങ്കിൽ 14-ഓ 15-ഓ മാർക്ക് കൊടുക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇന്നുവരെ ഒരാൾക്കും മാർക്ക് കൊടുക്കുന്ന രീതിയൊന്നും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ 19 നടന്ന ആ പരീക്ഷയ്ക്ക് ശേഷം നടന്ന ഇന്റർവ്യൂവിൽ 40 ഒരു കുട്ടിക്ക് 11 കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ അതൊരു മര്യാദകളുണ്ട്. അവരെന്ത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഈ പ്രാവശ്യം 88 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരം പരിശോധിക്കാതെ ബാക്കിയുള്ളത് പരിശോധിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എന്നാ പറയണം. ഈ രണ്ട് കാര്യത്തിനും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു വിശദീകരണം നൽകാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനും ബാധ്യതയുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്രമക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ ബാധിക്കും. ലോകത്തിന്റെ ഏത് മൂലത്തിരിക്കുന്ന ഒരാൾക്കും അവര് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിച്ച് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവന് ജോലി കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി കോടാനുകോടി മനുഷ്യന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ ഭംഗം നേരിട്ടിരിക്കുന്നത്. വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ പഴുതുകൾ അടക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.
2: വിശ്വാസ്യതയാണ് ഏതൊരു പരീക്ഷാ സംവിധാനത്തിന്റെയും ആധാരം. തുടർച്ചയായി മത്സര പരീക്ഷകളിന്മേൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണക്കാരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ്. പഴുതടച്ചുള്ള അന്വേഷണവും നടപടികളുമാണ് ഇന്ന് ആവശ്യം. നീറ്റ് പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ശ്രമം ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ആരോപണം നേരിടുന്ന PSC പരീക്ഷകളെ എങ്ങനെ കുറ്റമറ്റതാക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയാണ് ഇത്തരം പ്രവൃത്തികൾ താറുമാറാക്കുന്നത്. സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തി നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: മാലിന്യമുക്ത ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചു

0: ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രാമർ കോഴിക്കോട്ടങ്ങാടിയിൽ പോയി എന്നറിഞ്ഞതോടെ എഡിസൺ മാഷെ സമീപിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. കടലാസുകൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും അത് ഏതു ഭാഷയാണെന്ന് മനസ്സിലായില്ല. ഹിന്ദിയല്ല, തമിഴുമല്ല. ആലോചിച്ചതിനു ശേഷം അദ്ദേഹം ഒരു ഉപായം പറഞ്ഞു. എന്റെ ഒരു പരിചയക്കാരനുണ്ട് പാളയത്ത്, അയാൾക്ക് പല ഭാഷകളും അറിയാം. ഞാൻ അയാളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഭാഷയുടെ രഹസ്യമെന്തെന്നറിയാൻ ആളുകൾക്ക് തിടുക്കമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മാഷ് പറഞ്ഞു, അടുത്തയാഴ്ച ഞാൻ കോഴിക്കോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇയാളെ എന്തായാലും കാണും. അതുവരെ നിങ്ങൾ ക്ഷമിക്കിൻ. അവർ അതിന് തയ്യാറായി. കോഴിക്കോട്ടങ്ങാടിയിൽ നിന്നും വന്ന രാമർക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനുണ്ടായിരുന്നു. കേളപ്പജി നാട്ടിലേക്ക് അടുത്ത ആഴ്ച വരുന്നു. ചേക്കുവാണ് വിവരം പറഞ്ഞത്. ഗുരുവായൂർ ഉൾപ്പെടുന്ന ചാവക്കാട്ടുള്ള ഹിന്ദുക്കളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത സത്യാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതിനിടയിലുള്ള സമയം അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. അതൊന്നും കേട്ടിട്ടും കുഞ്ഞിക്കേളു സന്തോഷപൂർവ്വം ഒന്നും പറയാത്തത് രാമറെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തി. എന്തു പറ്റി? അതിന് മറുപടിയായി കുഞ്ഞിക്കേളു തന്നെ പറഞ്ഞു, ഞാൻ മാതാമ്മയുടെ മോനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓനെന്തു പറ്റി? രാമർ തിരക്കി. അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ, ഓൻ ഏതോ ഭാഷയിൽ ഇവിടുത്തെ ബാല്യക്കാരത്തികളോട് എന്തെല്ലാമോ പറയുന്നുണ്ട്. അതെന്താന്ന് കണ്ടെത്തണം. ചില പെണ്ണുങ്ങൾ ഓന്റെ ചിരിയിൽ മയങ്ങിയിട്ടുണ്ടോന്നൊരു സംശയം, കുഞ്ഞിക്കേളു പറഞ്ഞു. തക്ഷൻകുന്നിൽ അങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടായിരുന്നു. അടയാളം വെക്കലിലൂടെ ചില പെൺകുട്ടികളെ മേൽജാതിയിൽപ്പെട്ടവർ സ്വകാര്യമായി കൈവശം വയ്ക്കുന്നത് മുംബൈ നടന്നു വന്നിരുന്ന ഒന്നായിരുന്നു. വീട്ടുകാർ കൂടി അറിഞ്ഞിട്ടാണ് പെൺകുട്ടികൾ ഇതിന് വഴിപ്പെടാറുള്ളത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായതോടെ അടയാളം വെക്കലിനെ പരസ്യമായി ആരും ഇപ്പോൾ മുതിരാറില്ല. അത് കുറഞ്ഞു വരുന്നു. എന്നാൽ മാതാമ്മയുടെ മകന്റെ വരവോടെ അടയാളം വെക്കൽ മറ്റൊരു രീതിയിൽ ഉണ്ടാവുകയാണ്. പെൺകുട്ടികൾ അയാളിൽ വീണുപോവുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്നു. കുഞ്ഞിക്കേളുവിനെ ഉത്കണ്ഠപ്പെടുത്തിയത് ഈയൊരു യാഥാർത്ഥ്യമായിരുന്നു. രാമറിനും അത് മനസ്സിലായി തുടങ്ങി. ഓം പെണ്ണുങ്ങളോട് ഇടയ്ക്കിടെ പറയുന്ന വർത്തമാനത്തിന്റെ ഭാഷ എന്താണെന്നറിയാൻ എഡിസൺ മാഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച പാളയത്ത് പോയി വന്നു കഴിഞ്ഞാൽ പറയാമെന്ന് ഓറ് പറഞ്ഞിട്ടുണ്ട്. മാതാമ്മയുടെ മകന്റെ മറ്റു ചില പ്രത്യേകത നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. അയാൾ നിരത്തിലൂടെ നടന്നു പോകാൻ തീരെ താല്പര്യം കാണിക്കാറില്ല. വന്നിട്ട് ഇത്ര നാളായിട്ടും തക്ഷൻകുന്നങ്ങാടിയിൽ അയാൾ ഇറങ്ങിയിട്ടില്ല. അയാളെ കാണാത്ത എത്രയോ ആളുകൾ അങ്ങാടിയിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിക്കേളുവും രാമറും അയാളെ കണ്ടിരുന്നില്ല. അങ്ങാടിയിലൂടെ നടന്നു പോകുന്നതിന് പകരം ബസ്സിൽ കയറി അപ്പുറത്തെത്താനാണ് അയാൾ ശ്രമിക്കാറുള്ളത്. അതേസമയം തോക്കുമേന്തി ഇടവഴിയിലൂടെയും വയൽവരമ്പിലൂടെയും അയാൾ എത്ര നേരം വേണമെങ്കിലും നടക്കും. ഇത് പെണ്ണുങ്ങളെ വീഴ്ത്താനാണെന്ന് നാട്ടുകാർക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. വഴിയിൽ കാണുന്ന പെണ്ണുങ്ങളുമായി അടുക്കാനുള്ള അവസരം പാഴാക്കുന്നുമുണ്ടായിരുന്നില്ല. മാതാമ്മയുടെ മകനെക്കുറിച്ചുള്ള വിചിത്രങ്ങളായ വിവരങ്ങൾ കേട്ടതോടെ അയാളെ എങ്ങനെയെങ്കിലും കാണണമെന്ന് കുഞ്ഞിക്കേളുവും രാമറും ആഗ്രഹിച്ചു. രാമറിന് തന്റെ ആഗ്രഹം ഒരു രാത്രിയിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അത് വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു. എന്നാൽ അതത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. തിക്കോടിയിൽ ഒരു പണപ്പയറ്റിൽ പങ്കുകൊണ്ട് പള്ളിക്കര വഴി വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് സന്ദർഭമുണ്ടായത്. ഇന്നത്തെ പണപ്പയറ്റിന് രാമറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇതുവരെ കണ്ണച്ചനു വേണ്ടിയുള്ള പണമാണ് അയാൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഓരോ പണപ്പയറ്റിനും പണം കൊടുക്കുമ്പോൾ ഉള്ളിൽ കൊതി തോന്നാറുണ്ട്. എപ്പോഴാണ് തനിക്ക് സ്വന്തമായി പണപ്പയറ്റ് തുടങ്ങുവാൻ കഴിയുക? അതുണ്ടാവുമ്പോഴേ നാട്ടിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന് രാമറിനറിയാമായിരുന്നു. അതിനും പുറമെ അത്യാവശ്യമായി പണം വേണ്ടി വരികയാണെങ്കിൽ ഒരു പണപ്പയറ്റ് നടത്തുകയും ആവാം. പക്ഷേ അത് തുടങ്ങിവെക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്ന് മാത്രം. എന്നാൽ ഇന്നതുണ്ടായി. കൊവ്വപ്പുറത്ത് കണ്ണൻ 10 ഉറുപ്പിക എന്ന് കണക്ക് പുസ്തകത്തിൽ എഴുതി വെപ്പിച്ചതിന് കീഴേ കുന്നുമ്മൽ താഴെ രാമർ 1 ഉറുപ്പിക എന്നുകൂടി എഴുതി വെപ്പിച്ചു. അങ്ങനെ സ്വന്തമായ ഒരു പണപ്പയറ്റിന് തുടക്കം കുറിച്ച ദിവസമായിരുന്നു അന്ന്. രാത്രി വളരെ വൈകിയിരുന്നു. വീടുകളിലെ കോലായകളിൽ വെളിച്ചമൊന്നും കാണാനുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറക്കം തുടങ്ങിയിട്ടുണ്ടാവും. നല്ല നിലാവുള്ളതുകൊണ്ട് ചൂട്ടുപയോഗിക്കാതെയാണ് രാമർ നടന്നിരുന്നത്.

0: ചുവട്ടിനപ്പുറത്ത് കള്ളുഷാപ്പിന് പടിഞ്ഞാറായി കൃഷ്ണവാര്യരുടെ വീട്. ഹജൂർ കച്ചേരിയിൽ ജോലിയുള്ള അയാൾ വല്ലപ്പോഴുമേ വീട്ടിലുണ്ടാകാറുള്ളൂ. തേങ്ങയുടെ പണം ഏൽപ്പിക്കുവാൻ ചെല്ലുമ്പോഴൊന്നും അയാളെ കാണാറേയില്ല. കണ്ണുകാണാത്ത അമ്മയും ഭാര്യയും മാത്രമാണ് വീട്ടിൽ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും കുട്ടികളില്ലാത്തതുകൊണ്ട് അയാൾ വളരെ ദുഃഖിതനാണെന്ന് കേട്ടിരുന്നു. അതിന് അമ്പലങ്ങൾ തോറും വഴിപാടും ശയനപ്രദക്ഷിണവും നടത്താൻ പോകുന്നതുകൊണ്ടാണ് കൃഷ്ണവാര്യർ വീട്ടിൽ കാണാത്തതെന്ന് പറയപ്പെടുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
2: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
3: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: എന്ത് പഠിക്കണം, എന്താകണം?
7: കരിയർ ഗൈഡൻസ്.
6: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
8: ഹലോ,
9: എന്റെ പേര് ദേവനന്ദാണ്. ഇവിടെ ആലുവ 30 പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഞാനപ്പോ ഓൾറെഡി MG അല്ലാത്ത കോളേജസിലൊക്കെ ഓൾറെഡി BCOM ലോജിസ്റ്റിക്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ഞാൻ NCET BA BEd പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന് കൊടുത്തിട്ടുണ്ടായി. അതില് എക്സാം കഴിഞ്ഞു, അതിന്റെ സ്കോർ കാർഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ രണ്ടില് ഏതായിരിക്കും കുറച്ച് ബെറ്റർ ഡിഗ്രീസ്? അതുപോലെ തന്നെ BCOM ലോജിസ്റ്റിക്സിന്റെ ഫർദർ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും?
8: ഞാൻ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം പറയാം. യെസ്നോ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ട്രോങ് ആണോ? വേണ്ട. അപ്പൊ നമ്മൾ മറ്റേലോട്ട് പോകണ്ട. ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഫ്ലുവന്റ് അല്ല, ഇംഗ്ലീഷ് പഠിച്ചു വേണം നന്നാണ്. ഹിന്ദിയും ഫ്ലുവന്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആലോചിച്ചിട്ട് പോയാൽ മതി. മറ്റേത് BEd പാസ്സായാലും ഒരു ജോലി കിട്ടും, ഷുവർ ആണ്. BSc BEd അല്ലേ, BCOM BEd ആണ്? എന്താണ്
9: BCOM അല്ല, BA BEd ആണ്.
8: BA BEd എന്താ സബ്ജക്ട്?
9: ഹിന്ദിയാണ്.
8: ആ BA BEd ഇംഗ്ലീഷ് ആയിരുന്നു, BA BEd എന്താണ് എക്കണോമിക്സ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവർ ജോലിയാണ്. ഞാൻ BA ഹിന്ദി മോശമെന്ന് പറയില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് സ്കൂളും കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, ഒരു മാഷ് രണ്ട് മാഷല്ലേ ഹിന്ദി ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അപ്പൊ അത് കാരണം വേക്കൻസി കുറച്ച് കുറവാണ്. അപ്പൊ തമിഴ് പഠിപ്പിക്കാൻ പാഷൻ ഉണ്ടെങ്കിൽ BA BEd പോവാ. അങ്ങനെ പഠിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മാറ്റി പറയാണ്, BCOM വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പഠിച്ചിട്ട് ഈ 2 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നാക്കുക, മനസ്സിലാവണ്ടോ? അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നാക്കാൻ കുറെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ചിട്ട് 6 ചെയ്താൽ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ആകും. BCOM വിത്ത് ലോജിസ്റ്റിക്സ് എടുത്താൽ മതി, പഠിച്ചോളൂ, ജോലി കിട്ടും
9: കേട്ടോ.
10: ആകാശവാണി FM വാർത്തകൾ.
11: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4 ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം ആദവനാട് മാട്ടുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി. ഫിഷറീസ് വകുപ്പിന്

0: 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. എറണാകുളം പര്യത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ എംഎൽഎ കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോഡൽ കൌണ്ടർ ടെററിസ്റ്റ് ഫോഴ്സ് ദൌത്യത്തിന്റെ ഭാഗമായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കേരള പോലീസുമായി ചേർന്ന് കൊച്ചി നഗരത്തിൽ മോക്ഡ്രിൽ നടത്തി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി മെട്രോ, കൊച്ചി ഷിപ്പ്യാർഡ്, പെട്രോനെറ്റ് ലിമിറ്റഡ് എന്നിവിടങ്ങളിലായിരുന്നു മോക്ഡ്രിൽ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8-ന് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹലോ ബീന മാഡം, എന്തൊരു നല്ല ദിവസമല്ലേ. സച്ച് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്.
2: മോർണിംഗ് സുമേഷ്, ഇറ്റ്സ് 11:45. യു മസ്റ്റ് കോൾ ഇറ്റ് ഫോർനൂൺ. ഓക്കെ,
1: ഫോർനൂണോ? അപ്പോ നാല് ഉച്ചയോ?
2: ആ ഫോർ അല്ലടോ, ഇത് FOR, മുൻപ് എന്നർത്ഥം. ഫോർനൂൺ ഉച്ചയാകുന്നതിന് മുമ്പുള്ള സമയം. ഇംഗ്ലീഷിൽ എല്ലാ സമയത്തിനും കൃത്യമായ പേരുണ്ട്. ഇതൊക്കെ അറിയാതെ എല്ലാം കേറി മോർണിംഗ് എന്നൊന്നും പറഞ്ഞേക്കല്ലേ.
1: ശരിക്കും? അപ്പൊ രാവിലെ 5 മണിക്ക് എന്താ പറയാറ് ഇംഗ്ലീഷിൽ?
2: 5 മണിക്ക് പറയുന്നത് ഡോൺ, അതായത് DAWN, ഡോൺ.
1: ഓക്കെ, അപ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോ?
2: ഓ, ആ സമയത്ത് സൂര്യൻ ഉദിക്കില്ലേ, അപ്പോ സൺറൈസ്.
1: സൺറൈസിന്റെ സ്പെല്ലിംഗ് ഒക്കെ എനിക്കറിയാം, നമ്മളെങ്ങനെ കൊച്ചാക്കല്ലേ. ഞാനും IPL ഒക്കെ കാണുന്നതാ. ഇപ്പത് കറക്റ്റ് ഉച്ച 12 മണി ആയ എന്ത് പറയും?
2: അത് നൂൺ.
1: ഒരു മണിക്കോ?
2: ഛേ, ഇതുപോലും അറിയില്ലേ, അത് ആഫ്റ്റർനൂൺ.
1: അപ്പോ 4 മണി ഇവനിങ്
2: അല്ല, സൺസെറ്റിന് മുൻപുള്ള ആ സമയമാണ് ഡസ്ക്.
1: ഡസ്കാ നമ്മൾ ഇരിക്കണ?
2: അത് ഡെസ്ക്, ഇത് ഡസ്ക്. DUSK,
1: DUSK. അതാണ്, അത് എനിക്കറിയായിരുന്നു. ആ ഡെസ്ക് അല്ല എന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു.
2: പിന്നെ സൺസെറ്റ് കഴിഞ്ഞുള്ള ടൈം ഉണ്ടല്ലോ, അതാണ് ഈവനിങ്. രാത്രിയായ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്ന ടൈമാണ് നൈറ്റ്. പാതിരാത്രിയാണ് മിഡ് നൈറ്റ്. മനസ്സിലായോ?
1: മനസ്സിലായി, മനസ്സിലായി. അപ്പൊ മാഡം, ഇന്ന് സൺസെറ്റ് കഴിഞ്ഞ് മിക്കവാറും മിഡ് നൈറ്റ് വരെ ഇവിടെ ഇരിക്കാം. MD സാറ് മേഡം അയച്ച ഫയലൊക്കെ തെറ്റാണെന്ന് പറഞ്ഞതേ തന്നു വിട്ടു. അത് പറയാനാ വന്നത്. അപ്പോ DESK ഡെസ്കിൽ കിടന്നുറങ്ങി നാളെ പോകാം കേട്ടോ. ഗുഡ് നൈറ്റ്.
0: English matters.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കൂട്ടുകാരാണ്. നാടകരംഗത്തെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്കിറ്റാണ് ആദ്യം അവതരണം. ശ്രീനിക ശരത്, തമന്ന രാജേഷ്, അധ്വിക അനൂപ്, അധിക അജിത്, ലിയ മറിയ പോൾ, ദേവ്ന കൃഷ്ണ, മറിയം വി സൂസൻ.
1: ലോകമെമ്പാടുമുള്ള

0: നാടകവേദികളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടകരംഗത്ത് പുരാതന കാലം മുതൽ വിശ്വസിച്ചു വന്നിരുന്ന രസകരമായ ചില മിത്തുകൾ അഥവാ അന്ധവിശ്വാസങ്ങൾ ഞങ്ങളൊന്ന് പങ്കുവെക്കട്ടെ.
1: വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ തന്റെ നാടകത്തിൽ മാക്ബെത്ത് എന്ന കഥാപാത്രത്തെ ക്രൂരനും അധികാരമോഹിയുമായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. ഒരു നാടകവേദിയിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മാക്ബെത്ത് എന്ന വാക്ക് ഉച്ചരിച്ചാൽ അവിടുത്തെ സ്റ്റേജിന് തകരാറുകൾ സംഭവിക്കുകയോ നടീനടന്മാർക്ക് അപകടങ്ങൾ പറ്റുകയോ ചെയ്യുമത്രേ. ഇതിനെ നാടകക്കാർ മാക്ബെത്തിന്റെ ശാപം എന്നാണ് വിളിച്ചിരുന്നത്.
2: അപ്പോൾ ആർക്കെങ്കിലും മാക്ബെത്ത് എന്ന നാടകത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിലോ?
1: അങ്ങനെ വേണമെങ്കിൽ മാക്ബെത്ത് എന്നതിന് പകരം അവർ സ്കോട്ടിഷ് പ്ലേ എന്ന് മാത്രമേ പറയൂ.
3: നമ്മുടെ മയിൽപീലിയെ പറ്റിയും ഒരു കെട്ടുകഥയുണ്ട് കേട്ടോ.
2: അതെന്താ, കേൾക്കട്ടെ.
3: മയിൽപീലിക്ക് മധ്യഭാഗത്തായി ഒരു കണ്ണ് കണ്ടിട്ടില്ലേ? ആ കണ്ണ് തിന്മയുടെയോ അസൂയയുടെയോ കണ്ണായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് മയിൽപീലി നാടകത്തിൻ്റെ ഗ്രീൻ റൂമിലോ അവരുപയോഗിക്കുന്ന രംഗസജ്ജീകരണങ്ങളിലോ ഉപയോഗിക്കില്ല. ഉപയോഗിച്ചാൽ നാടകം കാണികൾക്ക് ഇഷ്ടപ്പെടാതെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമെന്ന് അവർ വിശ്വസിക്കുന്നു.
0: പാവം മയിൽപീലി, അതിൻ്റെ കണ്ണാണ് ഏറ്റവും ഭംഗി.
4: എന്നാൽ അടുത്തത് കേട്ടോളൂ, വേണമെങ്കിൽ പരീക്ഷാ സമയത്ത് നമുക്കും പ്രയോഗിച്ച് നോക്കാൻ പറ്റുന്നതാണ്.
2: അതെന്താ, കേൾക്കട്ടെ.
4: നാടകത്തിൽ സംഭാഷണങ്ങൾ കാണാതെ പഠിക്കുന്നതാണ് ഒരു അഭിനേതാവ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.
0: പിന്നെ വളരെ ശരിയാണ്, കഴിഞ്ഞ നാടകത്തിന്റെ ഡയലോഗുകൾ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ പഠിച്ചെടുത്തത്?
4: പണ്ട് നാടകക്കാർ അവരുടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തലേണയുടെ അടിയിൽ വെച്ച് ഉറങ്ങും. അങ്ങനെ ചെയ്താൽ ഡയലോഗുകളെല്ലാം നല്ല മണി മണി പോലെ പറയാൻ പറ്റും എന്നവര് വിശ്വസിച്ചിരുന്നു അത്രേ.
0: എത്ര രസകരമായ ആചാരങ്ങൾ!
5: ഇനിയും ഉണ്ടല്ലോ പലതും. ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും നാടകത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പലപ്പോഴും നടീനടന്മാർ കുറഞ്ഞ ചിലവിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ്. ഇതിന്റെ പിന്നിലും ഒരു വിശ്വാസമുണ്ട്. നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീനടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
0: അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു.
2: ഇനി എന്താണുള്ളത്?
3: നാടകം കഴിഞ്ഞാൽ സ്റ്റേജിലെ വിളക്കുകളെല്ലാം സാധാരണ നമ്മൾ അണയ്ക്കാറുണ്ടല്ലോ. സ്റ്റേജിൽ മാത്രമല്ല, കാണികളിരിക്കുന്ന സ്ഥലങ്ങൾ, ഗ്രീൻ റൂം, ഭക്ഷണശാല, ഇവിടെയുള്ള വിളക്കുകൾ കൂടി നമ്മൾ അണയ്ക്കും. പക്ഷേ പാശ്ചാത്യ നാടുകളിൽ നാടകത്തിന് ശേഷം ഒരു വിളക്ക്, പ്രത്യേകിച്ച് സ്റ്റേജിൻ്റെ നടുക്കുള്ള വിളക്ക് അണയ്ക്കില്ല. എല്ലാവരും പോയതിനു ശേഷം പല അദൃശ്യ ശക്തികളും ഇവിടെ വന്ന് നൃത്തം ചെയ്യുമത്രേ. ലൈറ്റില്ലെങ്കിൽ ഇരുട്ടത്ത് അവർക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ ശാപം കാരണം പിന്നെ ആ സ്റ്റേജിൽ നാടകങ്ങളൊന്നും നടക്കില്ല എന്നായിരുന്നു വിശ്വാസം.
0: ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണോ?
6: അറിയില്ല, വിശ്വാസം അതല്ലേ എല്ലാം.
7: ഇനി നീലക്കുറുക്കൻ വിദ്യോദയ സ്കൂളിന്റെ നാടക വിഭാഗമായ ദൃശ്യഭേരി അവതരിപ്പിക്കുന്നു. പങ്കെടുക്കുന്നവർ അതിഥി അനൂപ്, അദ്വൈത് ബി നായർ, ആനന്ദ് ശങ്കർ, ധന്യ കൃഷ്ണകുമാർ, ധ്രുവ് അനൂപ്, ജോൺ മാത്യു പയ്യാനക്കൽ, കാർത്തിക് വിജേഷ്, നക്ഷത്ര പ്രശാന്ത്, നോറ എലിസബത്ത് ജോർജ്, സൂയിൻ രഷ്ണ പ്രസൂൺ.
8: ലോക നാടകവേദിയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും സംസ്കാരങ്ങളിലും രൂപം കൊണ്ട നിരവധി നാടകശൈലികളുണ്ട്. മനുഷ്യന്റെ വികാരങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും പ്രകടിപ്പിക്കാനായി രൂപം കൊണ്ട നാടകങ്ങളെല്ലാം അവതരണത്തിന്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ ശ്രദ്ധേയങ്ങളായി. ഗ്രീക്ക് നാടകങ്ങളിൽ വിലാപരീതിയിലാണ് സംഭാഷണങ്ങളെങ്കിൽ പരിഹാസ ചുവയുള്ളവയാണ് വിക്ടോറിയൻ കോമഡി നാടകങ്ങൾ. ഗാംഭീര്യമുള്ള ഡയലോഗുകളാണ് ഷേക്സ്പിയറിയൻ നാടകങ്ങളിലുള്ളത്. ജർമ്മൻ നാടക പ്രതിഭയായ ബെർട്ടോൾ ബ്രെഹത്തിന്റെ ബ്രെഹത്തിയൻ ശൈലിയിൽ വികാരഭരിതമായ ഡയലോഗുകളില്ല. വളരെ ശാന്തമായി കാണികളോട് സംവേദിക്കുകയാണ് ചെയ്യാറ്. മന്ത്രങ്ങൾ ചൊല്ലുന്നത് പോലെ നീട്ടി പറയുന്ന സംസ്കൃത നാടകങ്ങൾ, ഉറക്കെ ആവേശത്തോടെ പറയുന്ന തെരുവു നാടകങ്ങൾ, വികാര പ്രക്ഷുബ്ധമായ മെലോഡ്രാമകൾ, ഇവയൊക്കെ

0: നമ്മൾക്കറിയാം. ഇതുകൂടാതെ ഏറ്റവും പുതിയ പരീക്ഷണ നാടകങ്ങളിൽ റോബോട്ടിക് ഭാഷയിൽ സംഭാഷണങ്ങൾ ചിട്ടപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ നീലക്കുറുക്കൻ എന്ന കൊച്ചുകഥ വിവിധ ശൈലികളിൽ കൂടി ഒരു റിലേ നാടകമായി അവതരിപ്പിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഓ ദൈവങ്ങളെ, പാവം ആ കുറുക്കൻ്റെ വിധി ഒന്ന് നോക്കൂ. വിശപ്പിൻ്റെ വിളി അതൊന്നുകൊണ്ട് മാത്രമാണ് ആ പാവം കാട്ടിൽ നിന്നും ഗ്രാമത്തിലേക്ക് ഓടിയെത്തിയത്. പക്ഷേ അവനെ കാത്തിരിക്കുന്ന ദുരന്തം നോക്കൂ. മരണത്തിൻ്റെ കരാള ഹസ്തങ്ങൾ അതാ അവന് പുറകിൽ. അവനെ പെച്ചി ചീന്താൻ തയ്യാറായി ഒരു കൂട്ടം ക്രൂരന്മാരായ നായകൾ. രക്ഷപ്പെടാൻ വഴികളില്ലാതെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവനതാ ഓടുകയാണ്. നോക്കൂ, അവൻ ഓടിച്ചെല്ലുന്നത് ഗ്രാമത്തിന്റെ അലക്കുകാരന്റെ വീട്ടിലേക്കാണ്. അയ്യോ, ഓട്ടത്തിനിടയിൽ കാലു തെറ്റി അവൻ അലക്കുകാരൻ കലക്കി വെച്ചിരുന്ന നീല ചായത്തിലേക്കാണ് വീണത്. ഓ എന്ത് കഷ്ടം! ഇനി അവൻ എന്ത് ചെയ്യും? വിധി അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്?
1: ഇതെന്തൊരു കടുങ്കയാണപ്പാ! ആ നായ്ക്കള് ഇപ്പന്നെ തൊലി ഉരിച്ചേനെ. അല്ല, ഇതെന്താ, നീലവെള്ളത്തിലാണോ ഞാൻ വീണേ? എന്റെ നിറമൊക്കെ മാറിപ്പോയല്ലോപ്പാ. എന്നെ കണ്ടായിപ്പാ ആരും തിരിയൂലല്ലാ. മേത്തെല്ലാം നീലച്ചായ ആയില്ല. എന്നെ കാണാനിപ്പോ എങ്ങനെയുണ്ട്? ഏതായാലും ഈ വേഷത്തി കാട്ടിലേക്ക് തന്നെ ഓടാം.

0: പ്രകാശം ഒരു ദിവ്യ വെളിച്ചമായി എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ദൈവമാണ് അങ്ങ്. ഇതാ ഞങ്ങൾ അങ്ങയുടെ കാൽക്കൽ വീഴുകയാണ്. അടിമകളാണ് ഞങ്ങൾ. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതായി ശരീരവും മനസ്സും എല്ലാം സമർപ്പിക്കുന്നു.
1: നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് കടുത്ത സഹതാപം തോന്നുന്നു. നിങ്ങളുടെ ആ പഴയ കാട്ടുരാജാവായ സിംഹത്തിനും പുലിക്കുമൊന്നും എന്നെ പോലെ റോയൽ ലുക്കില്ല. ഞാൻ ആകാശത്തു നിന്നും നിങ്ങളെ പോലുള്ള പാപങ്ങളെ പരിപാലിക്കാൻ വന്നവനാണ്. ഇനി മുതൽ നിങ്ങളെ ഭരിക്കാൻ പോകുന്ന ചക്രവർത്തിയാണ് ഞാൻ. ഈ കാട്ടിൽ ഞാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. എന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവരെ ഈ കാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. കേട്ടല്ലോ അല്ലേ?
2: അഹോ, ഭാഗ്യവാനായ ജഗദീശ്വര, മമ പ്രണാമം. അങ്ങയുടെ ഈ നീലരൂപം ഈ വനത്തിന് അനശ്വരമായ ഐശ്വര്യം നൽകട്ടെ. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങളിതാ വേദവാക്യമായി സ്വീകരിക്കുന്നു. ഒരു വിട്ടാലും പ്രഭു.
3: സിസ്റ്റം അലേർട്ട്, സ്കാനിംഗ് പ്രോഗ്രാം ഓൺ, ഐഡന്റിഫൈ ചെക്കിംഗ്, അജ്ഞാത നീലജീവി, സിസ്റ്റം എറർ, രാജാവിൻ്റെ ശരീരഘടന അല്ല, കുറുക്കൻ്റെ ഡാറ്റാബേസ് മാച്ച് ചെയ്യുന്നു, അലാം അലാം. ഇതൊരു വ്യാജ സോഫ്റ്റ്വെയർ ആണ്, ഡിലീറ്റ് ചെയ്യുക.
4: ഈ കാട്ടിലെ ഇരുണ്ട രാത്രികളിൽ ഞാൻ ഇത്രയും നാൾ വേട്ടയാടിയിട്ടും ഇങ്ങനെയൊരു ജീവിയെ കണ്ടിട്ടില്ല. അവൻ്റെ വലിപ്പമില്ലാത്ത ശരീരം, ഭീരുത്വം നിറഞ്ഞ കണ്ണുകൾ എന്നിൽ വല്ലാത്ത സംശയമുണ്ടാക്കുന്നു. വിഡ്ഢികളായ മൃഗങ്ങൾ അവനെ ദൈവമെന്ന് വിളിക്കട്ടെ, പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധി പണയം വെച്ചിട്ടില്ല. എടാ കപടവേഷക്കാരാ, നിന്റെ ഈ നീലമുഖമൂടി ഞാൻ ഉടനെ അഴിച്ചു മാറ്റും.
5: എന്തുട്ടെ ഗടി പറയണേ, ഞാൻ ആരാന്ന് അറിയിഷ്ടാ നിങ്ങക്ക്?

0: ഫുള്ളുണ്ടല്ലോ. എല്ലാരും പെടയ്ക്കുമ്പോ ഞാനും ഒന്ന് പെടയ്ക്കട്ടെ.
1: ദേവദൂതനല്ല,

0: കണ്ട് നമ്മൾ ഇന്നും പല കള്ളന്മാരെയും വാഴിക്കാറില്ലേ? വേഷം നോക്കിയല്ല, യഥാർത്ഥ സ്വഭാവവും പ്രവൃത്തിയും നോക്കിയാണ് ഒരാളെ വിലയിരുത്തേണ്ടത്. ചിന്തിക്കൂ, മാറ്റം നിങ്ങളിൽ നിന്നുമാകട്ടെ.
1: ലോക നാടകരംഗത്തെ വ്യത്യസ്ത ശൈലികൾ പരിചയപ്പെടുത്താൻ ഞങ്ങൾ നടത്തിയ ഒരു എളിയ ശ്രമമാണ് നീലക്കുറുക്കൻ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.

ഇതോടെ ഇന്നത്തെ എവിടെയിരുന്ന് മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
2: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ ഓർമ്മചിന്ത, 3 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ തുടർന്ന് 4 മണിപ്പൂക്കൾ, 5 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, തൃക്കാക്കര അവസാന ഭാഗം.

കാർഷിക ജീവനം. വിവിധയിനം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി കെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 എഫ് എം ഇവനിംഗ്, ഇതിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. രാത്രി 8:00 യുവവാണിയിൽ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ് എന്നിവർ പാടിയ കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. 8:45 നോവൽ പാരായണം. 8:50 മഹിതം മലയാളം. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. തുടർന്ന് ഗാനമഞ്ജുഷ. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, എന്താണ് സ്വിഗ്മോ മാനോമീറ്റർ? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ. രക്തപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു വീർപ്പിക്കാവുന്ന കഫ്, ഒരു മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഇൻഫ്ലേഷൻ ബൾബ്, മർദ്ദമളക്കുന്നതിനുള്ള ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാനോമീറ്റർ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഉപകരണം ഹൃദയമിടിപ്പിന്റെ രണ്ട് പ്രധാന പാരാമീറ്ററുകളെ അളക്കുന്നു. ഹൃദയമിടിക്കുമ്പോൾ ധമനികളിൽ ചെലുത്തുന്ന പരമാവധി മർദ്ദം, അതായത് സിസ്റ്റോളിക് മർദ്ദം, ഹൃദയമിടിപ്പിനിടയിലുള്ള ധമനികളിലെ ഏറ്റവും കുറഞ്ഞ ഡയസ്റ്റോളിക് മർദ്ദം എന്നിവ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ. ചിന്താശകലം: ആരോഗ്യമുള്ളവന് പ്രത്യാശയുണ്ട്, പ്രത്യാശയുള്ളവന് മറ്റെല്ലാമുണ്ട്. ആരോഗ്യമുള്ളവന് പ്രത്യാശയുണ്ട്, പ്രത്യാശയുള്ളവന് മറ്റെല്ലാമുണ്ട്. ഒരു അറേബ്യൻ പഴഞ്ചൊല്ല. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ഇന്ന് ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം. ലളിതമായ ഭാഷയിലൂടെ സാധാരണക്കാരുടെ ജീവിതം തന്റെ കൃതികളിലൂടെ വരച്ചുകാണിച്ച സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി 1964 ഇറങ്ങിയ ചിത്രമാണ് ഭാർഗവി നിലയം. ഇതിലെ ഒരു ഗാനം കേൾക്കാം ഇന്നാദ്യം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. യേശുദാസും പി സുശീലയും പാടിയത്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിനെ ആസ്പദമാക്കി 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് ബാല്യകാല സഖി. ഇതിലെ ഒരു ഗാനം അടുത്തതായി. വി ടി മുരളി പാടിയത്, ഗാനരചന പ്രമോദ് പയ്യന്നൂർ, സംഗീതം കെ രാഘവൻ.

0: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ കഥയെയും നോവലിനെയും ആസ്പദമാക്കിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം പെരുമഴക്കാലം. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. പാടിയത് അഫ്സൽ, ജോത്സ്ന എന്നിവരും സംഘവും.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനിയൊരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ, പാടിയത് മധു ബാലകൃഷ്ണൻ.
2: ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.
1: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം കങ്കാരു, പാടിയത് അൻവർ സാദത്ത് ഹെന്ന എന്നിവർ. ഗാനരചന ബിജു, സംഗീതം സജീറാം.

വിധു പ്രതാപും ജോൾസ്നെയും പാടിയത് ചിത്രം ജൂലൈ 4. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്ര അയ്യരും പാടിയത് ചിത്രം ക്രോണിക് ബാച്ചലർ. ഗാനമൊരുക്കിയത് കൈതപ്രം ദീപക് തേജ്.

ബി കെ ഹരിനാരായണൻ രചിച്ച് ഗോപിസുന്ദർ ഇണമിട്ട ഗാനം. ചിത്രം ഇവൻ മര്യാദരാമൻ. പാടിയത് അഫ്സൽ, മനീഷ കെ എസ്.

0: FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 9:30 ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 കഴിഞ്ഞ് 15:08.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ ധാരാളം കത്തുകളും സന്ദേശങ്ങളും ഈ ആഴ്ചയും നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ സന്ദേശം അയച്ചോളൂ.
3: ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് MG ധരൻ, തൃക്കരിപ്പൂർ നിന്ന്. ലഹരിക്ക് അടിമപ്പെട്ടു പോയി, എന്താ ചെയ്യുക? ദിവസം രാവിലെ 7:50 രാത്രി 8:45 അത് കേൾക്കാതെ വയ്യ. കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരസ്വസ്ഥത. വടക്കൻ കേരളത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരന്റെ നോവൽ, ബോബി സാറിന്റെ വായന. ലഹരി തന്നെ ലഹരി, അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
2: നമ്മൾ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ വിമുക്തി നേടാം എന്നതിനെ കുറിച്ച് ധാരാളം പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. പക്ഷേ ഇതൊരു സുഖമുള്ള ലഹരിയാണ് എന്ന് പറയാതെ വയ്യ. ഇത്തരം പരിപാടികൾക്ക് അടിമപ്പെടുന്നത് അതല്ലെങ്കിൽ ആ ലഹരി ആസ്വദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും നോവൽ പാരായണം ഇഷ്ടമാകുന്നു ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
3: അടുത്ത സന്ദേശം അബ്ദുൽ ജലീൽ മൂപ്പൻ, ഏലൂർ നോർത്ത് നിന്ന് എഴുതിയിരിക്കുന്നു. പാട്ടിന്റെ നാട്ടുവഴിയിലൂടെ മുനമ്പം ഹാർബറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ആത്മസഖി ആകാശവാണി ഏറെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. സഹയാത്രികയിലൂടെ നമ്മുടെ വനിതാ സംരംഭകരെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവരുടെ വിജയങ്ങളും ത്യാഗങ്ങളും നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
2: ആത്മസഖി, ആകാശവാണി, സഹയാത്രിക എന്നീ പരിപാടികൾ ഇഷ്ടമാണ് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആത്മസഖി, ആകാശവാണി, ആകാശവാണിയുടെ AER@90 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രക്ഷേപണം തുടങ്ങിയ പരിപാടിയായിരുന്നു. ആകാശവാണിയുടെ AER എന്ന പേരിലുള്ള പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക ആഘോഷങ്ങൾ അവസാനിച്ചതോടെ ആ പരിപാടിയുടെ പ്രക്ഷേപണം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്.

0: എന്തായാലും പരിപാടി ഇഷ്ടമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: ലോഹിതദാസിന്റെ ഓർമ്മദിനത്തിൽ രാവിലെ 9:30 മുതൽ ലോഹി ചിത്രങ്ങളിലെ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തത് ഉചിതമായി. പക്ഷേ അദ്ദേഹം രചിച്ച ഗാനങ്ങൾ ഉൾപ്പെട്ടില്ല. കോലക്കുഴൽ വിളിയൊക്കെ നിലയത്തിലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു എൻ കെ വിജയൻ, കിഴക്കമ്പലം.
0: അദ്ദേഹം ഒന്നിലധികം ചിത്രങ്ങളിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ അന്ന് അവതരിപ്പിച്ചപ്പോൾ വിട്ടുപോയതാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്തിൽ ആ പാട്ടുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ടായിരിക്കാം.

0: ആ പാട്ടുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ടായിരിക്കാം ആ നേരം അത് പ്രക്ഷേപണം ചെയ്യാതെ പോയത്. എന്തായാലും ആകാശവാണി ഇങ്ങനെ വിട പറഞ്ഞ കലാകാരന്മാരെ ഉചിതമായ രീതിയിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാറുണ്ട്. പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗോപൻ മേനോൻ അയച്ച സന്ദേശങ്ങളാണ് അടുത്തത് വായിക്കുന്നത്. ജൂലൈ 1-ാം തീയതി ബുധനാഴ്ച രാവിലെ പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. കഴിഞ്ഞ 17 വർഷത്തിലേറെയായി ഫ്ലുവന്റായി സംസാരിക്കാൻ കഴിയാത്ത, 9 വർഷത്തിലേറെയായി പരിപൂർണ ശയ്യാവലംബിയായ എനിക്ക് ഈ പ്രഭാഷണം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ മുന്നേറാനും വൈദ്യശാസ്ത്രങ്ങൾക്ക് എന്നെ ബാധിച്ച രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ശ്രീ ആർ ഉണ്ണികൃഷ്ണൻ ചെയ്ത സമകാലികം ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? ഇത് കേട്ടു ചിന്തിച്ചു. ഉടനൊരു നടപടി എടുക്കേണ്ട വിഷയം ഇഷ്ടമായി. ന്യൂനമർദ്ദങ്ങളെക്കുറിച്ചും കാറ്റുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സമഗ്രമായി ഡോക്ടർ അഭേഷ് രഘുവരൻ ശാസ്ത്രദീപ്തിയിൽ വിവരിച്ചത് കേട്ടു ഇഷ്ടപ്പെട്ടു. നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇഷ്ടമായി. പരിപാടിക്ക് അനുവദിച്ചിട്ടുള്ള സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉച്ചയ്ക്ക് പറയൂ നിങ്ങൾക്കറിയാമോ എന്ന വിജ്ഞാന പരിപാടി 10-12 മിനിറ്റ് വൈകിയാണെങ്കിലും കേട്ടു. പണ്ട് തിരുവനന്തപുരം നിലയത്തിൽ ഇത്തരമൊരു പരിപാടി ഉണ്ടായിരുന്നു, പിന്നീടത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. മുമ്പൊരിക്കൽ ഇങ്ങനെയൊരു പരിപാടി കൊച്ചി നിലയം ആരംഭിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയും റിയ അത് ചെയ്തതുമാണ്. മറ്റൊരു പരിപാടിയെക്കുറിച്ച് എഴുതിയപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പരിപാടി കേൾക്കാമല്ലോ, അറിവ് വർദ്ധിപ്പിക്കാനും കഴിയുമല്ലോ. അക്ഷരപ്പിശകുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, കാഴ്ച തീരെയില്ല. നെർവ് കംപ്ലയിന്റ് മൂലം വിശ്വസ്തതയോടെ ഗോപൻ മേനോൻ, കൊടുങ്ങല്ലൂർ.
0: തീർച്ചയായും ഇത്തരത്തിൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആകാശവാണിയുടെ പ്രക്ഷേപണം ഒരു സാന്ത്വനമാവുന്നു, അതല്ലെങ്കിൽ അതവർക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സന്ദേശത്തിൽ നിന്ന് അതാണ് മനസ്സിലായത്. അദ്ദേഹത്തിന് ആ സുഭാഷിതം വളരെ ഇഷ്ടമായി എന്ന് തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. എന്തായാലും പരിപാടികൾ തുടർന്നും കേൾക്കണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ പരിപാടികൾ കൊച്ചി FM ആസൂത്രണം ചെയ്യുന്നതും പ്രക്ഷേപണം ചെയ്യുന്നു. എന്തായാലും നിരവധി പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
1: ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ സുഹൃത്തായ പ്രിയ ആകാശവാണിക്ക് നമസ്കാരം. കൊച്ചി FM ആരംഭിച്ചതു മുതൽ മറ്റ് നിലയങ്ങൾ കേൾക്കാൻ ശ്രമിക്കാറില്ല, കാരണം എനിക്ക് വേണ്ട ധാരാളം അറിവുകൾ കൊച്ചി FM തന്നുകൊണ്ടേയിരിക്കുന്നു. മുൻപ് സാധിക്കാതെ പോയ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നോവൽ ലേഖനങ്ങൾ, കവിതകൾ, പ്രഭാഷണങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ വിശ്വാസത്തോടെ ആസ്വദിക്കാൻ സാധിക്കുന്നു. 5:55 സുഭാഷിതം മൊഴിമുത്തുകളാണ്, നമ്മുടെ പുതുതലമുറ കേട്ടെങ്കിൽ എന്നും ഓർക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ സന്ധ്യാചിന്തകൾ എന്നോ മറ്റോ പേരുകൊടുത്ത് അത് പുനഃപ്രക്ഷേപണം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ശനിദശ ഉഗ്രനാകുന്നുണ്ട്. VM ഗിരിജയിൽ തുടങ്ങി MV ശശികുമാർ സാറിൽ എത്തി നിൽക്കുന്ന രചനാപാഠവം അഭിനന്ദനാർഹമാണ്. ഗിരിജേശി ഉണ്ടാക്കിയ അജി ബാബു കഥാപാത്രങ്ങളിലെ അജി പോയപ്പോൾ സജിയായി ശശികുമാർ സാർ രംഗത്തെത്തിയത് രസകരമാകുന്നുണ്ട്. സാർ ആനുകാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ധൈര്യം കാണിക്കുന്നുണ്ട്. ബുധനാഴ്ചകളിലെ പറയൂ നിങ്ങൾക്കറിയാമോ എന്ന ചലച്ചിത്രഗാന പരിപാടി പ്രയോജനകരമാണ്. സ്കൂൾ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചോദ്യോത്തര മത്സര പരിപാടി പോലെ ആവേശജനകമാണ്. പ്രായമേറുമ്പോൾ മറന്നുപോകുന്ന പല അറിവുകളും വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരാനും യുവത്വം നിലനിർത്താനും സാധിക്കുന്നു. ശരത്ചന്ദ്രൻ സാർ ആകാശവാണിയിൽ, പ്രത്യേകിച്ച് കൊച്ചി FM ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. എന്നും ഏറ്റവും മികച്ച നാടകങ്ങൾ കൊച്ചി FM ആയിരുന്നല്ലോ പ്രക്ഷേപണം ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. നവതിയിലെത്തിയ കൊച്ചി FM എന്നും യൗവനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ, അജിത ബാബു, തേവര.
0: വസ്തുതാപരമായൊരു പെശകുണ്ട് അജിതയുടെ സന്ദേശത്തിൽ. കൊച്ചി FM നവതി എത്തിയത്. കൊച്ചി FM 40 വർഷം ആകുന്നേയുള്ളൂ. 1989 നവംബർ 1 കൊച്ചി FM അതിന്റെ പ്രക്ഷേപണം ആരംഭിച്ചത്. അപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ 37 വർഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. പറയൂ നിങ്ങൾക്കറിയാമോ, ശനിദശ എന്നീ പരിപാടികൾ ഇഷ്ടമായി എന്ന് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ശ്രോതാവ് സന്ദേശത്തിൽ എഴുതിയ പോലെ നമ്മളുടെ ഓർമ്മകളുടെ ഒരു വീണ്ടെടുപ്പാണ്, അതല്ലാതെ നമ്മളുടെ വിജ്ഞാന പ്രദർശനത്തിനോ ഒരു മത്സരത്തിനോ അല്ല പരിപാടി. അതേസമയം ശ്രോതാക്കളുമായി ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ കൂടി കഴിയുന്ന ഒരു പരിപാടി എന്ന തരത്തിലാണ് പറയൂ നിങ്ങൾക്കറിയാമോ പ്രക്ഷേപണം ചെയ്യുന്നത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: ജൂലൈ 2 പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര സന്ദേശം അയച്ചിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. മുട്ടയിൽ തെറ്റുന്ന കുടുംബ ബജറ്റ് എന്ന സമകാലികത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം എന്തിനും ഏതിനും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കഴിയുന്നതുകൊണ്ടാണ് നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മുട്ട പോലും വൻ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്. ഓരോ വീട്ടിലും സ്വന്തമായി 2 കോഴികളെ വളർത്തിയാൽ വീട്ടാവശ്യത്തിനുള്ള മുട്ട ലഭിക്കും. പക്ഷേ മടിയന്മാരായ മലയാളികൾ അതിന് തയ്യാറാകണമെന്ന് മാത്രം. അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
0: തീർച്ചയായും എല്ലാവരെയും ബാധിക്കുന്ന ആനുകാലിക വിഷയങ്ങൾ തന്നെയാണ് സമകാലികത്തിൽ ഉൾപ്പെടുത്തി വരുന്നത്. മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബഡ്ജറ്റ് വളരെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ അടുത്തുണ്ടായ കോഴിമുട്ടയുടെ വിലക്കയറ്റത്തെയും

0: അതിന്റെ കാരണങ്ങളെയും പ്രതിപാദിക്കുന്നതായിരുന്നു ആ പരിപാടി. പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ചില കത്തുകളിലേക്ക് പോകാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് ചന്ദരൂർ താഹയാണ്. അദ്ദേഹം എഴുതുന്നു, പ്രിയപ്പെട്ട അഭിപ്രായവേദി, ശനിദശ ഉഷാറാകുന്നുണ്ട്. നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് ഗൗരവമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിക്കുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. രണ്ട് കത്തുകൾ കൂടി ചന്ദരൂർ താഹ അയച്ചിട്ടുണ്ട്. അതിലൊരു കത്ത്, യോഗാദിനം സമുചിതമായി ആകാശവാണി നിലയങ്ങൾ ആഘോഷിച്ചതിൽ ഒത്തിരി സന്തോഷം എന്ന് അറിയിച്ചുകൊണ്ടുള്ളതാണ്. ഇനിയുള്ള മനുഷ്യജീവിതത്തിൽ യോഗയും ഒരു ദിനചര്യയായി നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും അമിതമായ കൊഴുപ്പ്, വയറ്, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇവയ്ക്കെല്ലാം യോഗ ഒരു പ്രതിവിധിയാകുമെന്നാണ് ചന്ദരൂർ താഹ പറയുന്നത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, കാവാലം നാരായണ പണിക്കർ സാർ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാർ, ഇവരുടെ അനുസ്മരണം നന്നായി, മികച്ച പാട്ടുകൾ തന്നെ ഉപയോഗപ്പെടുത്തി, ഒത്തിരി സന്തോഷം. ആകാശവാണി നിലയങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ മൺമറിഞ്ഞ കലാകാരന്മാരെ അനുസ്മരിക്കുന്നത്. കാലയവനീയ ഉള്ളിൽ മറഞ്ഞ പ്രതിപാദനരായ കലാകാരന്മാരെ ഓർക്കാൻ, പ്രാർത്ഥിക്കാൻ, ഇതൊക്കെ വലിയൊരു നന്മ തന്നെയാണ്, ആദരം തന്നെയാണ് എന്ന് ചന്ദ്രൂർ താഹ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. മൺമറിഞ്ഞുപോയ കലാകാരന്മാരെ ഓർക്കുന്നതും അതൊരു നന്മയാണെന്ന് തിരിച്ചറിയുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: പി ടി മാധവൻ തുരുത്തിക്കര, രണ്ട് കത്തുകൾ അദ്ദേഹം അയച്ചിട്ടുണ്ട്. ജൂൺ 12 വെള്ളിയാഴ്ച കാവ്യധാരയിൽ ശ്രീ ഒ എൻ വിയുടെ തണുപ്പ് എന്ന കവിതയിലെ ഒരു ഭാഗം ശ്രീമതി അംബികാ ഷിബു ചൊല്ലിയത് ഏറെ ശ്രവണ സുഖം തരുന്നതായിരുന്നു. അന്നേ ദിവസം 3 മഴക്കാല രോഗങ്ങളും ചികിത്സയും ഈ വിഷയത്തെപ്പറ്റി കുഴൂർ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീമതി നിഷയുമായി ശ്രീമതി പ്രീതി ജോസഫ് നടത്തിയ അഭിമുഖം ശ്രോതാക്കൾക്ക് നല്ല അറിവ് നൽകുന്നതായിരുന്നു.
0: ഹലോ, കൊച്ചി FM കാവ്യധാര എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായെന്ന് കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
1: പി ടി ജയൻ കടുത്തുരുത്തി, അദ്ദേഹത്തിന് അത്ര ആസ്വദിക്കാൻ കഴിയാത്ത ഒരു പരിപാടിയെ കുറിച്ച് നമുക്ക് കത്തയച്ചിട്ടുണ്ട്.
0: ഏതാണ് ആ പരിപാടി?
1: ജൂൺ 23 ചൊവ്വാഴ്ച രാത്രി 9:30 രാധാമാധവം. അവതരണ ശൈലി ഏറെ മോശം. അമ്പാടിക്കണ്ണൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ആമ്പാടിക്കണ്ണൻ എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. കഥാപ്രസംഗത്തിൽ നിരവധി തവണ ഇത് ആവർത്തിച്ചു.
0: എല്ലാ പരിപാടികളും ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ രുചികരമാകണമെന്ന് നിർബന്ധമില്ല. എന്തായാലും കൂടുതൽ മികച്ച ഇത്തരം പരിപാടികൾ പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ കത്ത് അയച്ചിട്ടുള്ളത് പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. അദ്ദേഹം എഴുതുന്നു, അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയുടെ പ്രാധാന്യം വ്യക്തമാക്കി ഡോക്ടർ തൊമ്മച്ചൻ സേവിയർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ മികച്ചതായിരുന്നു, അവസരോചിതവുമായിരുന്നു. വേദനയോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നതിലാണ് മഹത്വമെന്ന് വ്യക്തമാക്കി ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതമെന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. വിദ്യുൽ പ്രഭ അവതരിപ്പിക്കുന്ന സുഭാഷിതം, അനിതാദേവി, ഫാദർ ബേബി ജോസ് എന്നിവരുടെ സുഭാഷിതങ്ങളും അദ്ദേഹം മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നു. മഹാകവി ഉള്ളൂരിന്റെ ഓർമ്മദിനത്തിലെ കാവ്യധാരയിൽ അദ്ദേഹത്തിന്റെ കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം എച്ച് രാജേഷ് ആലപിച്ചത്, പ്രക്ഷേപണം ചെയ്തത് അവസരോചിതവും ആസ്വാദ്യവുമായി എന്നാണ് കെ രാമചന്ദ്രൻപിള്ള തന്റെ കത്തിലൂടെ അറിയിക്കുന്നത്. തുടർന്ന് അദ്ദേഹം എഴുതുന്നു, ചങ്ങമ്പുഴയുടെ രമണൻ മൃദുല ആലപിച്ചതും പി കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം രവിശങ്കർ ആലപിച്ചതും ഹൃദ്യമായി. കാവ്യധാരയെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചുമാണ് രാമചന്ദ്രൻപിള്ള തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിതാ സലിമോൻ എഴുതിയിരിക്കുന്നത്, ഓരോ ദിവസത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് പ്രഭാതഗീതം കേൾപ്പിക്കുന്നതിന് അഭിനന്ദനങ്ങൾ. തെന്നലിന്റെ 3 സുഭാഷിതം നല്ലതായിരുന്നു. താമരയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് ശ്രോതാക്കളുടെ മനസ്സ് കുളിർപ്പിച്ചതിന് നന്ദി. ഇതേ അഭിപ്രായം തന്നെയാണ് പി വി വേണുഗോപാലൻ അല്ലപ്രയിൽ നിന്നും എഴുതി അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ താമരയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ഏറെ ഇഷ്ടമായി എന്ന് പറഞ്ഞിരിക്കുന്നു.
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശനിയാഴ്ചയായിരുന്നു.
1: ഓർമ്മ ശരിയാണ്, ജൂൺ 20 ശനിയാഴ്ച രാവിലെ 9:30 ഈ പരിപാടി.
0: ശനിയാഴ്ചകളിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു തീം അടിസ്ഥാനമാക്കി ഇത്തരം ചലച്ചിത്ര ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് ചില അവതാരകർ അവതരിപ്പിക്കാറുണ്ട്. അത് ശ്രോതാക്കൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: പി വി വേണുഗോപാലൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നോവൽ പാരായണവും ഒരിടത്തൊരിടത്തും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീതി ജോസഫിന്റെ വായനയുടെ ഒരു ശൈലി വേറൊന്ന് തന്നെ എന്നാണ് പറയുന്നത്.
0: കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഒരിടത്തൊരിടത്ത് പ്രക്ഷേപണം ചെയ്യുന്നത് എങ്കിലും അത് മുതിർന്നവർക്കും ആസ്വാദ്യകരമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ പ്രീതി ജോസഫിന് കൈമാറുന്നു. ഡോക്ടർ തൊമ്മച്ചൻ സേവിയർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ജൂൺ 21 പ്രക്ഷേപണം ചെയ്തത് അന്നത്തെ ദിവസത്തിന്റെ മാറ്റുകൂട്ടിയെന്ന് നഫീസ കുഞ്ഞിപ്പ പന്തവൂർ എഴുതുന്നു. അയലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച മഹാദേവൻ എന്ന കഥാപ്രസംഗവും നഫീസയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. കത്തയച്ചതിന് നന്ദി.
1: സൗത്ത് വാഴക്കുളത്ത് നിന്ന് MS രാജൻ ഒരുപാട് പരിപാടികളെ കുറിച്ച് ഒരു ഇൻലൻഡ് നമുക്ക് അയച്ചിട്ടുണ്ട്. ജൂൺ 15 കാവ്യധാരയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണ ദശകം കവിത ആലപിച്ചത് നന്നായിരുന്നു. 16

0: 11 മണിക്ക് ശാസ്താം പാട്ട് ഇഷ്ടപ്പെട്ടു. 3 മണിക്ക് പരസ്പരം ലഹരിക്കെതിരെ എന്ന വിഷയം നന്നായിരുന്നു. 17 പറയൂ നിങ്ങൾക്കറിയാമോ നല്ല പരിപാടിയാണ്. സമകാലികത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ക്യാമറ കണ്ണുകൾ ഈ വിഷയം ഗൌരവമേറിയ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ്. 11 മണിക്ക് സർപ്പം പാട്ട് PK രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത് നല്ലതായിരുന്നു. ശാസ്ത്രദീപ്തി ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ കുടയുടെ ചരിത്രം വിശദീകരിച്ചതും ഏറെ നന്നായി. 19 കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത കേട്ടു. അന്നത്തെ നിലവറയിൽ PN പണിക്കരുടെ പ്രഭാഷണം വായനാദിനത്തിൽ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടോ എന്നത് സംശയമാണ്. 21 യുവവാണിയിൽ ലാലുവ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പരിപാടികൾ നല്ലതായിരുന്നു. പാട്ടിന്റെ നാട്ടുവഴിയിൽ മൂലംപിള്ളി പിഴല ദ്വീപുകളുടെ ചരിത്രം കേട്ടതും ഇഷ്ടപ്പെട്ടു. കൂടാതെ നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, പറയിപ്പെറ്റ പന്തിരുകുലം നല്ല നിലവാരം പുലർത്തുന്നു. കാർഷിക ജീവനം, കിസാൻ വാണി തുടങ്ങിയ പരിപാടികളും ആരോഗ്യ പരിപാടിയും കൊള്ളാം. ഒരു കാര്യം കൂടി എഴുതാൻ മറന്നുപോയി. യുവവാണിയിൽ കീർത്തന എന്നിന്റെ അഭിമുഖം, ഗായികയും അധ്യാപികയുമായ അവരുടെ കീർത്തനവും അതിമനോഹരമായിരുന്നു. FM നിലയത്തിന് എല്ലാ ഭാവുകങ്ങളും.
1: MS രാജൻ സൗത്ത് വാഴക്കുളം കഴിഞ്ഞ ഒരാഴ്ച അതല്ലെങ്കിൽ 2 മുമ്പ് പ്രക്ഷേപണം ചെയ്ത ഒരുവിധം എല്ലാ പരിപാടികളെ കുറിച്ചും തന്റെ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ യുവവാണി, പരസ്പരം, പാട്ടിന്റെ നാട്ടുവഴി, ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. വളരെ വിശദമായി കത്തെഴുതിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. തുടർന്നും അഭിപ്രായവേദിയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സന്ദേശങ്ങളായും കത്തുകളായും അറിയിക്കുക. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാവർക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി. 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കുച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ശങ്കർ മഹാദേവൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: മുത്തശ്ശ ഇതേത് പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ, നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
3: കൂൾ ആകൂ.
4: ചിത്രം സദാനന്ദന്റെ സമയം. പാടിയത് വിധു പ്രതാപ് മഹാദേവൻ. ഗാനമൊരുക്കിയത് യൂസഫ് അലി കെച്ചേരി, മോഹൻ സിത്താര.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപിസുന്ദർ ഇണമിട്ട ഗാനം, ചിത്രം അൻവർ. പാടിയത് നവീനയർ, ശബരി ബ്രദേഴ്സ്, റഖീബ്, ശ്രേയ ഘോഷാൽ.

0: കൊച്ചി റെഡിയാണോ? മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രൊഡക്ട് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ചിത്രം ഒരു കുപ്രസിദ്ധ പയ്യൻ. പാടിയത് ദേവാനന്ദ്, റെമി ടോമി. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ഔസേപ്പച്ചൻ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 2 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന് ജന്മദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സ്മരണാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയ്ക്കായി രാംവിലാസ് പസ്വാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 2954. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. +1 പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് തലക്കളർത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ആരോഗ്യവകുപ്പ്. തിരക്ക് കൂടിയ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലിയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തെരച്ചിൽ ആരംഭിച്ചത്. അമേരിക്കയിൽ കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഇടുക്കി തങ്കമണിയിൽ യുവാവ് ചെക്ക് ഡാമിൽ മുങ്ങിമരിച്ചു. തമ്പുരാൻകുന്ന് ചെമ്പകത്തിനാംകുഴിയിൽ അബിനാണ് സ്വന്തം കൃഷിയിടത്തിലെ ചെക്ക് ഡാമിൽ മുങ്ങിമരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ്.

23 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മധു ബാലകൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയത് ചിത്രം പട്ടം പോലെ. ഗാനരചന അണ്ണാമലൈ, സംഗീതം എം ജയചന്ദ്രൻ.

ചിത്രം ഇന്നാണ് ആ കല്യാണം. പാടിയത് രവിശങ്കർ, ശ്വേതാ മോഹൻ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ബിജി ബാൽ.

ജ്യോതിഷ്ടി രചിച്ച ജേക്സ് ബിജോയ് ഇണമിട്ട ഗാനം. ചിത്രം പൊറിഞ്ചു മറിയം ജോസ്. പാടിയത് വിജയ് യേശുദാസ്, സച്ചിൻ രാജ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 25:12. സേവന വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടറെ നിയോഗിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ാം തീയതി രാവിലെ 10:30 നടക്കും. കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് വിഷയങ്ങൾ. പുതുപ്പരിയാരം ഹോസ്റ്റലിലേക്ക് പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാത്തൂർ പട്ടഞ്ചേരി മീനാക്ഷിപുരം ഹോസ്റ്റലുകളിലേക്ക് ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും സുങ്കം മുതലമട അയലൂർ ഹോസ്റ്റലുകളിലേക്ക് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലുമാണ് കൂടിക്കാഴ്ച. യോഗ്യത TTC ബിരുദം, ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BEd, ബിരുദാനന്തര ബിരുദം എന്നിവ അധിക യോഗ്യതയായി കണക്കാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-291-0366, 0491-291-0366.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
3: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
2: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
2: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്.
4: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യ.

0: ആര, എല്ലാ ദിവസവും രാവിലെ 6:35
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: അസാപ്പിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാകണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. https://forms.gle/ എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 9495999667. 9495999667. പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ അല്ലെങ്കിൽ ടീച്ചർമാരെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷിച്ചവരുടെ എഴുത്ത് പരീക്ഷ ഈ മാസം 7-ാം തീയതി രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. വിളിക്കാനുള്ള നമ്പർ 0491-250-5383. 0491-250-5383. ചേർത്തല മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള കണിച്ചുകുളങ്ങര ഗേറ്റ് നാളെ വൈകിട്ട് 6 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ തൊട്ടടുത്തുള്ള എസൽപുരം ഗേറ്റ് അല്ലെങ്കിൽ തിരുവിഴ ക്ഷേത്രം വഴി പോകണം. നിങ്ങൾക്കേണ്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 13,450 രൂപ നിരക്കിലും പവന് 1,07,600 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31:46. ഇപ്പോൾ സ്മൃതിരാഗം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ സ്മൃതിരാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യഗാനം പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി പാടിയത് ചിത്രം നീലക്കുയിൽ.

സ്മൃതിനാഗത്തിൽ ഇനി പി സുശീല, അമ്പിളി എന്നിവർ പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമിട്ടത് കെ രാഘവൻ. ചിത്രം എന്റെ നീലാകാശം.

ഒ എൻ വി കുറുപ്പ് രചിച്ച് സലിൽ ചൗധരി ഈണമിട്ട ഗാനം ചിത്രം സമയമായില്ല പോലും. പാടിയത് യേശുദാസ്, സബിത ചൗധരി.

സ്മൃതിരാഗത്തിൽ ഇനി കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും വാണി ജയറാമും പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് ഈണമിട്ടത് കെ രാഘവൻ.

0: സ്മൃതിരാഗം തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടികളുടെ നാടക പരിശീലന കളരി, വൈകിട്ട് 5 മണിക്ക് ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറം ആദരിക്കൽ, സെൻ ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന നാട്യസമർപ്പണം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: ബഷീർ സ്മാരകമായ തലയോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിൽ ബഷീർ അനുസ്മരണ സമ്മേളനവും ബഷീർ പുരസ്കാര സമർപ്പണവും.
4: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
3: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്ന നാടാക വായനക്കൂട്ടം പുക്കാട്ടുപടി കാഞ്ഞിരത്താൽ മുകളത്ത് ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
4: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
3: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
4: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: Dear gamers, or laptop vaangunnathin munpu adinte yathartha power anubhavichittundo?
8: Ultra fast gaming laptops, immersive gaming setup, real gaming experience.
9: Kochiyil aadyamayi Myji Future Epic Showroomile live game zone il.
10: Kochi Myji Future Epic Showroom July 11-ne Manju Variyum Aasif Ariyum chernu udghadanam cheyunu.
11: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
10: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
11: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
10: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11-ന് മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
11: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
12: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവം.

ജീവിതം യുവത്വം യുവവാണി യുവതയുടെ സ്വരം. ഞായർ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: Play on dog vapes.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:30 കാനറികളുടെ കാൽപന്ത് താളത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, July 6, 1:30 AM. July 6-ാം തീയതി പുലർച്ചെ 5:30 ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കാര്യത്തിലൂടെ റൗണ്ട് ഓഫ് 16-ലെത്തിയ ഇംഗ്ലണ്ട്. പോരാട്ടം മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, 6 July, 5:30 AM.
3: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായിക തീജൻബായി അന്തരിച്ചു. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിരുന്നു. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം, പ്രകൃതിവാതക, റോഡ് ഗതാഗത, ഖനവ്യവസായ മന്ത്രാലയങ്ങൾ. E20 പെട്രോളിനെതിരെ നടക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കോഴിക്കോട് തിരുവണ്ണൂർ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ച് പന്നിയങ്കര പോലീസിന് ഇൻക്വസ്റ്റിന് വിട്ടുകൊടുത്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8-നാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:19. സ്മൃതിരാഗം തുടരുന്നു. അടുത്ത ഗാനം അന്തിവെയിലിലെ പൊന്ന് എന്ന ചിത്രത്തിലേത്. ONV യുടെ വരികൾക്ക് സലീൽ ചൌധരിയുടെ സംഗീതം. പാടിയത് യേശുദാസ്.

സ്മൃതിരാഗത്തിൽ ഇനി കേൾക്കാം മനോരഥം എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനം. ചിത്രം ഫുട്ബോൾ ചാമ്പ്യൻ. പാടിയത് യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ സ്മൃതിരാഗം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:30:17. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തഗ് ലൈഫ് എന്ന ചിത്രത്തിനു വേണ്ടി വൈശാലി സാമന്ത്, ശക്തിശ്രീ ഗോപാലൻ, ആദിത്യ എന്നിവർ പാടിയത്. വരികൾ കമൽഹാസൻ, സംഗീതം AR റഹ്മാൻ.

ചിത്രം മാമൻ. വിവേക് വരികളെഴുതി, ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി, ശരണ്യ ശ്രീനിവാസിനൊപ്പം പാടിയ ഗാനം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻഭായി അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാനശൈലി എന്നിവയിലൂടെ തീജൻഭായി പാണ്ഡവനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയതായി ക്രെംലിൻ. US 250th സ്വാതന്ത്ര്യദിനത്തിൽ ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചതായി റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സാപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് കുറ്റിയാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവെ മത്സരം നാളെ പുലർച്ചെ 1:30, രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി കഴിഞ്ഞ 2:23.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, എന്താണ് കെരാറ്റോകോണസ്, ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഓർമ്മചിന്ത്, 3:00 ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വിവിധ ഇനം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി കെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
0: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
1: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
0: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: 7:20 വിപണി, വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. മത്സര പരീക്ഷകളുടെ വിശ്വാസീയത നഷ്ടപ്പെടുന്നുവോ? 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ് എന്നിവർ പാടിയ കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
8: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
9: കൊച്ചിയിൽ ആദ്യമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
10: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: അറിയിപ്പുകൾ തുടരുന്നു. 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
11: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
10: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
11: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
10: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
11: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശോഭിൻ കണ്ണങ്ങാട്ട് രചിച്ച്, അനൂപ് ജി കൃഷ്ണൻ സംഗീതം നൽകി പാടിയത്.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: സുദീപ് കുമാർ പാടിയ ഗാനമിനി, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ആൽബർട്ട് വിജയൻ.

0: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം
1: പ്രകൃതിയുടെ രുചി.
2: പി കെ ഗോപി രചിച്ച് ജോസ് സംഗീതം നൽകിയ ഗാനം, പാടിയത് ആശാ പ്രതാപ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ. സേവന വാർത്തകൾ. അസാപ്പിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാകണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുക. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 96 67. നമ്പർ ഒരിക്കൽ കൂടി 94 95 99 96 67.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
6: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
5: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തുന്ന ബിടെക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാമുകളിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 6 സർവകലാശാലയിലെ സെമിനാർ കോംപ്ലക്സിൽ വെച്ച് നടത്തും. SC ST വിഭാഗത്തിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷനും ഇതോടൊപ്പം നടത്തുന്നതായിരിക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 10 മുതൽ 11 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97 78 78 31 99. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 97 78 78 31 99.
7: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
8: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
9: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
10: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 11 30 19 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം, 99 95 11 30 19.
11: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
12: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
11: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
12: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
11: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

0: ഗസ്റ്റ് ഫാക്കൽറ്റി തസ്തികയിലേക്ക് മോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിരുദധാരികൾക്ക് ഈ മാസം 7 ഉച്ചയ്ക്ക് 2:30 ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 29 മിനിറ്റ് 43 സെക്കൻഡ്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2 പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങളെടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈയെന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
1: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സ്ആപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
3: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ്

0: അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല, ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും. അത്തരം കാര്യങ്ങൾക്ക് ഒരു ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
1: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
3: മലയാളിയുടെ ആന്തരിക മനസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നു കയറുന്ന ഒരു ഭാഷയുമായി, അതുവരെയില്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിന്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തന്റെ ഭ്രാന്തിനെ തന്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
1: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108th ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏതു പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി PC വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോ

0: ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുന്നു.
3: നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന, എന്നാൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രോഗാവസ്ഥയാണ് കെരറ്റോകോണസ്. നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള പാളിയാണ് കോർണിയ. കോർണിയയാണ് ഈ രോഗം ബാധിക്കുന്നത്. സാധാരണയായി കോർണിയ ഒരു പകുതി വൃത്താകൃതിയിലാണ് ഇരിക്കാറുള്ളത്. ഇത് കണ്ണിന്റെ ഉള്ളിൽ കടന്നുപോകുന്ന വെളിച്ചത്തെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കെരാറ്റോകോണസ് ബാധിക്കുമ്പോൾ കോർണിയയുടെ ഘടന നിലനിർത്തുന്ന കൊളാജൻ നാരുകൾക്ക് ബലക്ഷണം സംഭവിക്കുന്നു. അതുകാരണം കോർണിയയുടെ കനം കുറയുകയും അത് മുന്നോട്ട് തള്ളി ഒരു കോൺ ആകൃതിയിലാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സാധാരണ കാഴ്ചക്കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണടയുടെ പവർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, പലതവണ കണ്ണട മാറ്റിവച്ചിട്ടും കാഴ്ച പൂർണമായും തെളിയാതിരിക്കുക, നേർരേഖകൾ വളഞ്ഞു കാണുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട് തോന്നുക, രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചത്തിന് ചുറ്റും വലിയ വട്ടങ്ങൾ കാണുക, കണ്ണിനു വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വേദന, ചുമപ്പും അനുഭവപ്പെടുക. ഈ രോഗം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. ഇത് വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ്. ഇതിനെ നമുക്ക് 4 ഘട്ടങ്ങളായി തിരിക്കാം. പ്രാരംഭഘട്ടം, ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സാധാരണ കാഴ്ചക്കുറവ് മാത്രമേ അനുഭവപ്പെടൂ. കണ്ണിന്റെ സിലിണ്ട്രിക്കൽ പവർ, അതായത് ആസ്റ്റിഗ്മാറ്റിസം, അടിക്കടി മാറിക്കൊണ്ടിരിക്കും. പലരും ഇത് സാധാരണ കാഴ്ചക്കുറവായി കരുതി കണ്ണടകൾ മാറ്റി വച്ചുകൊണ്ടിരിക്കും. രണ്ടാം ഘട്ടം, മോഡറേറ്റ് സ്റ്റേജ്. ഇവിടെ കാഴ്ചയിൽ വികലത, അതായത് ഡിസ്റ്റോർഷൻ വരുന്നു. നേർരേഖകൾ വളഞ്ഞതായി തോന്നും. വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, അതായത് ഫോട്ടോഫോബിയ അനുഭവപ്പെടും. മൂന്നാം ഘട്ടം, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കോർണിയയുടെ കനം വളരെ കുറയുന്നു. കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച വ്യക്തമാകില്ല. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾക്ക് ചുറ്റും പ്രകാശ വലയങ്ങൾ, അതായത് ഹാലോസ്, കാണാൻ തുടങ്ങും. അവസാന ഘട്ടം, സിവിയർ സ്റ്റേജ്. കോർണിയയിൽ പാടുകൾ വീഴാൻ, അതായത് കോർണിയൽ സ്കാറിംഗ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ചിലരിൽ കോർണിയയുടെ ഉൾപാളി പൊട്ടി കണ്ണിന്റെ ഉള്ളിലുള്ള ദ്രാവകം കോർണിയയിലേക്ക് പടരുന്നു, അതായത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന വേദനയേറിയ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പെട്ടെന്ന് കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. ഇനി നമുക്ക് പ്രധാന കാരണങ്ങളും റിസ്ക് ഘടകങ്ങളും നോക്കാം. പാരമ്പര്യം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ 10% സാധ്യതയുണ്ട്. കണ്ണ് തിരുമുന്നത്, ഇതാണ് ഏറ്റവും അപകടകരമായ ഘടകം. അലർജി ഉള്ള കുട്ടികൾ നിരന്തരമായി കണ്ണ് ശക്തിയായി തിരുമുമ്പോൾ കോർണിയയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗം വഷളാകുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങൾ, ഡൗൺ സിൻഡ്രോം, ആസ്മ, എക്സീമ തുടങ്ങിയ അലർജി രോഗങ്ങൾ ഉള്ളവരിൽ കെരാറ്റോകോണസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെറുമൊരു സാധാരണ കാഴ്ച പരിശോധന കൊണ്ട് മാത്രം കെരാറ്റോകോണസ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതിനായി പ്രത്യേക പരിശോധനകൾ ആവശ്യമാണ്. കോർണിയൽ ടോപ്പോഗ്രാഫി, കോർണിയയുടെ ഉപരിതലത്തിന്റെ 3D മാപ്പ്, അതുപോലെ തന്നെ പാക്കിമെട്രി, കോർണിയയുടെ കനം അളക്കാനുള്ള പരിശോധന, ഇവ ചെയ്യേണ്ടതായി വരും. ഇനി നമുക്ക് ചികിത്സാ രീതികൾ നോക്കാം. രോഗം കൂടുന്നത് തടയാൻ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിംഗ് ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്. ഇതിൽ വൈറ്റമിൻ B2, അതായത് റൈബോഫ്ലേവിൻ തുള്ളിമരുന്നും അൾട്രാവയലറ്റ് വെളിച്ചവും ഉപയോഗിച്ച് കോർണയിലെ കൊള്ളാ

കൊളാജൻ നാരുകളെ ബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ടോപ്പോഗൈഡഡ് PRK. ഇതിൽ ക്രോസ് ലിങ്കിങ്ങിനോടൊപ്പം ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ആകൃതി ചെറുതായി ക്രമീകരിക്കുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകതരം കണ്ണടകളോ റിജിഡ് കോണ്ടാക്ട് ലെൻസ് സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം. ആധുനിക ലെൻസുകളായ റോസ്കേ ലെൻസസ്, അതായത് കോർണിയയുടെ കോൺ ആകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ലെൻസുകളാണിവ. അടുത്തതായി ഇൻടാക്സ്, കോർണിയയുടെ ആകൃതി സാധാരണ നിലയിലാക്കാൻ അതിനുള്ളിൽ വെച്ചു പിടിപ്പിക്കുന്ന ചെറിയ ഇംപ്ലാന്റുകളാണ് ഇവ. രോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിയാൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇതിൽ ആധുനിക ശസ്ത്രക്രിയയായ ഡാൽക്ക്, അതായത് കോർണിയ പൂർണ്ണമായും മാറ്റിവെക്കുന്നതിന് പകരം കേടുവന്ന മുൻപാളികൾ മാത്രം മാറ്റി പിൻപാളി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന നൂതന ശസ്ത്രക്രിയയാണിത്. ഇത് ശരീരം പുതിയ കോർണിയ നിരസിക്കുന്നതിനുള്ള സാധ്യത, അതായത് ഗ്രാഫ്റ്റ് റിജക്ഷൻ, വളരെ കുറയ്ക്കും. ഇനി കെരറ്റോകോണസ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ രോഗം സാധാരണയായി കൗമാരപ്രായത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ കണ്ണ് തിരുമുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ശീലമായി തള്ളിക്കളയാതെ അവരെ ഉടൻ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ കാഴ്ച സംരക്ഷിക്കാൻ കഴിയും. ഇനി സാധാരണയായി കണ്ടുവരുന്ന 5 കണ്ണ് രോഗങ്ങളെ പറ്റി പറയാം. കാറ്ററാക്ട്, അതായത് തിമിരം. പ്രായമാകുമ്പോൾ കണ്ണിലുള്ളിലെ ലെൻസിൽ വരുന്ന മറയാണ് കാറ്ററാക്ട്. ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുക, കണ്ണടയുടെ പവർ അടിക്കടി മാറുക. ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ ലെൻസ് മാറ്റി പുതിയ കൃത്രിമ ലെൻസ് വയ്ക്കുന്നതിലൂടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും. അടുത്തതായി ഗ്ലോക്കോമ, കണ്ണിനുള്ളിലെ ദ്രാവകമർദ്ദം, അതായത് ഇൻട്രോ ഓക്കുലർ പ്രഷർ കൂടുന്നത് മൂലം കാഴ്ചയുടെ ഞരമ്പായ ഒപ്റ്റിക് നെർവിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇതിനെ കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പരിഹാരം: 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ പരിശോധിക്കണം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ തുള്ളിമരുന്നുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായി പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവ്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ശരീരത്തിൽ പ്രമേഹം കൂടുമ്പോൾ കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: കാഴ്ചയിൽ കറുത്ത പാടുകൾ കാണുക, പെട്ടെന്ന് കാഴ്ച മങ്ങുക. പരിഹാരം: പ്രമേഹ രോഗികൾ എല്ലാ വർഷവും നിർബന്ധമായും കണ്ണിന്റെ റെറ്റിന പരിശോധിക്കണം. ലേസർ ചികിത്സയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഇത് നിയന്ത്രിക്കാം. അടുത്തതായി ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അലർജി മൂലമാകാം. ലക്ഷണങ്ങൾ: കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്നും വെള്ളം വരിക, പീള കെട്ടുക, കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുക. പരിഹാരം: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുള്ളിമരുന്ന് ഉപയോഗിക്കുക. സ്വയം ചികിത്സ അരുത്. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തതായി ഡ്രൈ ഐ, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കണ്ണിലെ കണ്ണീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. കണ്ണിൽ മണൽ തരികൾ ഉള്ളതുപോലെ തോന്നുക, കണ്ണ് ചുവക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക, 20/20/20 നിയമം പാലിക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. പോഷകാഹാരം കഴിക്കുക. കാരറ്റ്, ചീര, മുരിങ്ങയില, മത്തങ്ങ, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചൂര, മത്തി, ബദാം, വാൽനട്ട് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, ലൂട്ടിൻ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയുന്നു. കണ്ണ് തിരുമുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കണ്ണിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ ശക്തിയായി തിരുമാതിരിക്കുക. നിരന്തരമായി കണ്ണ് തിരുമുന്നത് കണ്ണിന്റെ മുൻപാളിയായ കോർണിയയുടെ ഘടനയെ ബാധിക്കുകയും കെരറ്റോകോണസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങുക. ഉറക്കക്കുറവ് കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ക്ഷീണം ഉണ്ടാക്കുകയും കണ്ണ് മങ്ങൽ

0: കണ്ണിന് വേദന തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇരുണ്ട മുറിയിൽ കിടന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. 40 വയസ്സ് കഴിഞ്ഞവരും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കണം.
1: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. Tier 2, Tier 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഉഡാൻ യോജനയ്ക്ക് इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
2: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ

0: നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. സിഎംഎം എച്ച്എസ്എസ് തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954. 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഓർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതി

0: വ്യാപാര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
2: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ, പാടിയത് KS ചിത്ര.
3: ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടും ഒപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.
2: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സ്പോൺസേഡ് ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
2: ഫോൺ ഔട്ട് ഗാനോത്സവം

0: ഒരു പിടി നല്ല പാട്ടുകളിലൂടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു സംഗീത സന്ദേശവുമായി എത്തുകയാണ് ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നീതു.
1: ഹലോ,
0: നമസ്കാരം. ഇത് ഗംഗാധരൻ ചേട്ടനല്ലേ? ഇത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്.
1: സന്തോഷം.
0: പാലക്കാട് നിന്ന് അനിലാണ് പറഞ്ഞത്. എന്റെ അച്ഛനെ വിളിക്കണം.
1: മകനോ?
0: ആകാശവാണിയുടെ വലിയ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: സന്തോഷം.
0: എപ്പോഴും പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: എപ്പോഴും പരിപാടി കേൾക്കുക. ആകാശവാണി നമ്മുടെ ഒറ്റ സുഹൃത്ത്. ആകാശവാണിയിൽ എല്ലാം നല്ല പരിപാടിയാണ്. ഒന്നിനൊന്നിനും മെച്ച.
0: എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ഹോട്ടൽ പണി ആയിരുന്നു. ഇപ്പൊ വെയ്യണ്ടായപ്പോ വീട്ടിലിങ്ങനെ ഇരിക്കുക. ആകാശവാണി ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുക.
0: ആണോ? ഇപ്പൊ രാവിലെ മുതല് ആകാശവാണിയിൽ പാട്ടും പരിപാടികളും ഒക്കെ കേട്ടങ്ങ് ഇരിക്കും അല്ലേ?
1: അതെ അതെ അതെ.
0: പിന്നെ വീട്ടില് വേറെ ആരൊക്കെയാണുള്ളത്?
1: വീട്ടില് ഭാര്യ ലളിത, മക്കള് രണ്ട് ആൺപിള്ളേര് ഇരട്ടക്കുട്ടികളാണ്, അനില് സുനില്. പിന്നെ അതിന്റെ താഴെ ഒരു മോള്, അവള് കല്യാണം കഴിച്ച് അയച്ചു. അവർക്ക് രണ്ട് കുട്ടികള്, അമ്പാടി, കൃതിക.
0: ഓക്കെ.
1: മൂത്ത ആള് 1st class, ഇളവിന് 2 വയസ്സ്.
0: ഇപ്പൊ ആരൊക്കെയുണ്ട് വീട്ടില്?
1: അനില് വർക്ക് ചെയ്യ.
0: ഓ, എവിടെയാണ്?
1: മലപ്പുറം. മാസത്തിലൊക്കെ വരുള്ളൂ.
0: ഇപ്പൊ അച്ഛനും അമ്മയും സുനിലും മാത്രമേ വീട്ടിലുള്ളൂ.
1: ആ,
0: അമ്മ എന്താ
1: ഇപ്പൊ അമ്മ ഇപ്പൊ അടുക്കള പണിയാ, വീട്ടിലെ പണിയൊക്കെ ആയിട്ടാ.
0: മോള് വന്നിട്ടുണ്ടോ? അപ്പൊ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ കൂടെ?
1: പേരക്കുട്ടികൾ, 2 കുട്ടികൾ.
0: അപ്പൊ അച്ഛാച്ചനും മക്കളും കൂടി കളിയാണോ? എന്താ പരിപാടി?
1: ഭയങ്കര ബഹള. പള്ളിക്കൂടം ഉള്ളപ്പോ, പള്ളിക്കൂടത്തിൽ പോകുമ്പോ വലിയ ഒരാശ്വാസം ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹള.
0: എവിടെയാണ് ശരിക്കും സ്ഥലം ഇത്?
1: ഒറ്റപ്പാലം കഴിഞ്ഞ് പത്തിരിപ്പാല അതിർക്കാടെന്നുള്ള സ്ഥലത്ത്.
0: കൃഷിയൊക്കെ ഉണ്ടോ?
1: കൃഷി വീട്ടിൽ നമുക്ക് കൃഷിയൊന്നും ഇല്ല. പിന്നെ ചെറുതായിട്ട് ഉള്ളു, ഇച്ചിരി പച്ചക്കറിയും കപ്പയൊക്കെ ആയിട്ട്.
0: വീടിനോട് ചേർന്നുള്ള പറമ്പിലൊക്കെ തന്നെ അല്ലേ?
1: അതെ അതെ.
0: ജീവിതമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു അല്ലേ?
1: സുഖമായിട്ട് പോകുന്ന അവസാനായപ്പോ വയ്യണ്ടായി.
0: അത് വയ്യായികയൊക്കെ മാറും. അപ്പൊ ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണ്ടേ?
1: സന്തോഷം വിളിച്ചത് വളരെ സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഈ പരിപാടിയിലൂടെ ഒരു പാട്ടൊക്കെ വെച്ചു തരാം കേട്ടോ. അച്ഛന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ടൊക്കെ വെച്ചു കൊടുക്കണമെന്ന് മകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: ആട്ടക്കലാശം എന്ന സിനിമയിലെ നാണമാകുന്നു മേനി നോക്കുന്നു എന്നുള്ള പാട്ടില്ലേ?
0: ആ പാട്ട് വേണം അല്ലേ?
1: ആ പാട്ട് വേണം. 84 മുതൽ റേഡിയോ പരിപാടിയാ, റേഡിയോ ശ്രോതാവാ ഞാന്.
0: ഇന്നിപ്പോ എങ്ങനെയാ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇന്ന് ഭക്ഷണം ഉച്ചക്കത്തെ കഴിച്ചില്ല. ആശുപത്രി ചെക്കപ്പിനായിട്ട് വന്നിരിക്കുക, തൃശ്ശൂർ മെഡിക്കൽ കോളേജില്.
0: ആണോ? ആശുപത്രിയിൽ ഇരുന്നാണോ ഇത്രയും സമയം എന്നോട് സംസാരിച്ചത്?
1: അതെ, ഇപ്പൊ ആശുപത്രി ചെക്കപ്പ് കഴിഞ്ഞപ്പോ വണ്ടി വന്ന് ഇങ്ങനെ ഇരിക്കുക. അന്നേരം വിളിച്ച
0: ആണല്ലേ. ഓക്കെ ഓക്കെ. എന്നാലും അവിടെ ഇരുന്ന് നമ്മളോട് സംസാരിച്ചല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ.

0: പശ്ചാത്തം മൊത്തം ഓ മേലറിഞ്ഞാലോ ഓപ്പക്കം തന്നെ ഇരിക്കാം.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144-54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ,
2: നമസ്കാരം. ജലീൽ സാർ അല്ലേ?
1: അതെ അതെ.
2: ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. കോട്ടയത്തുള്ള ഒരു സതീഷാണ് സാറിന്റെ നമ്പർ അയച്ചുതന്നത്, സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. സാറ് ഇപ്പൊ എവിടെയാണ്? ഓഫീസിലാണോ?
1: ഞാനിപ്പോ ഓഫീസിലല്ലോ, പനിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്.
2: അയ്യോ, അപ്പൊ വിളിച്ച സമയം
1: മോശമായില്ല.
2: എന്നിട്ട് പനിയൊക്കെ കുറഞ്ഞോ, മാറിയോ?
1: കുറവുണ്ട്.
2: ഓക്കെ സാർ, അപ്പൊ എവിടെയാണ്, ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാന് എറണാകുളം റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ്, ASI ആണ്.
2: അപ്പൊ ജലീൽ സാറിനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരാണ് സതീഷ് സാറിന്റെ?
1: സതീഷ് ഫ്രണ്ടാണ്.
2: പനിയായിട്ട് കുറച്ചു ദിവസം ആയോ അഡ്മിറ്റ് ആയിട്ട്? അതോ
1: പനി ഒരു 6 ദിവസമായി അഡ്മിറ്റ് ആയി. ഇന്നലെ അഡ്മിറ്റ് ആയത്. പനി മാറുന്നുണ്ടായില്ല, കാരണം ഇന്നലെ അഡ്മിറ്റ് ആയത്.
2: ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ?
1: കുറഞ്ഞിട്ടുണ്ട്.
2: ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
2: സാറിന്റെ വീട് എവിടെയാണ്? എറണാകുളം തന്നെയാണോ?
1: എന്റെ വീട് പെരുമ്പാവിനടുത്ത് മാറമ്പള്ളി.
2: താമസമൊക്കെ ഇവിടെ തന്നെയാണല്ലോ?
1: അതെ അതെ അതെ അതെ.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയും 3 കുട്ടികളും ഉണ്ട്.
2: കുട്ടികളൊക്കെ പഠിക്കുവാണോ എല്ലാരും?
1: കുട്ടികള്, അതെ, 2 പെൺകുട്ടികള് 1 ആൺകുട്ടി. മൂന്നുപേരും പഠിക്കുന്നു.
2: ചെറിയ ക്ലാസ്സിലാണോ അതോ വലിയ കുട്ടികളായോ?
1: മൂത്തോള് DLED, രണ്ടാമത് ഫിസിയോതെറാപ്പി, ഇളയവൻ 9-ൽ.
2: അവരെല്ലാരും സുഖായിരിക്കുന്നല്ലോ അല്ലേ?
1: ഓ, സുഖായിട്ടിരിക്കുന്നു.
2: അപ്പൊ എല്ലാരോടും നമ്മൾ വിളിച്ച കാര്യമൊക്കെ പറയണം.
1: ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. എന്തായാലും സന്തോഷം അറിയിച്ചേക്ക കൂട്ടുകാരനോട്.
2: നമുക്ക് ഈ പരിപാടിയിലൂടെ സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ആവശ്യപ്പെടാം.

0: സാർ പറഞ്ഞോളൂ ഇഷ്ടമുള്ള ഒരു പാട്ട്.
1: എനിക്ക് ഇഷ്ടമുള്ള മൂന്നാം പക്കത്തില്
0: ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ച് തരാം. എന്തായാലും പനിയൊക്കെ ആയിരുന്നു എങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എങ്കിലും ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ.
1: വെൽക്കം വെൽക്കം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന

0: ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
2: ഹലോ, ഇത് ശാലിനി അല്ലേ? ശാലിനി, ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശാലിനിയുടെ അച്ഛൻ രമേശൻ, അദ്ദേഹം ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ മോളെ വിളിച്ചൊന്ന് വിഷ് ചെയ്യണം. ഇത് അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശാലിനി ഇപ്പൊ എവിടെയാണ്?
3: ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ സെറ്റിൽഡാണ്.
2: ഓക്കെ, എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ?
3: ഹൗസ് വൈഫ് ആണ്.
2: ഓക്കെ, അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട്?
3: ഇവിടെ ഹസ്ബൻഡ് ഫാമിലി എല്ലാരും ഇവിടെ തന്നെയാണ്, ബാംഗ്ലൂരിൽ.
2: ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നത്?
3: പുള്ളി ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്.

0: ഇവിടെ തന്നെ ബാംഗ്ലൂരെ.
1: ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നേ?
0: പുള്ളി ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്, അബ്രോഡാണ്.
1: അപ്പൊ നിങ്ങൾ ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ ഒപ്പം ബാംഗ്ലൂർ അല്ലേ?
0: ബാംഗ്ലൂരിലാണ്.
1: പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, എല്ലാരുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നു. രണ്ടു കുട്ടികളുണ്ട് എനിക്ക്. മൂത്ത ആള് PUC പഠിക്കുന്നു, ഇളയാള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: അപ്പൊ നാട് മിസ് ചെയ്യുന്നുണ്ടോ നാട്ടിൽ നിന്ന് പോയിട്ട്?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വെക്കേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ സ്കൂൾ റീഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ബാംഗ്ലൂർക്ക്.
1: അപ്പൊ വീട്ടിലും അവിടെയും എല്ലാവരോടും ഒക്കെ അന്വേഷണം പറയണം കേട്ടോ, ഞങ്ങളുടെയും കൂടി അന്വേഷണം പറയണം. അച്ഛൻ വിളിച്ചായിരുന്നോ, ആശംസകളൊക്കെ പറഞ്ഞായിരുന്നോ?
0: തീർച്ചയായിട്ടും പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു.
1: സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ അച്ഛന്റെ വക?
0: വിളി തന്നെയല്ലേ സ്പെഷ്യൽ ഗിഫ്റ്റ്.
1: തീർച്ചയായിട്ടും
0: നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്ന തന്നെയല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയണത്. അതിലപ്പുറം എന്താ ഉള്ളത്? ആ കാര്യത്തിൽ ഞാൻ പ്ലസ്ഡ് ആണ്. അച്ഛന് ഇതിന്റെ ഫാനാണ്.
1: എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ശാലിനിക്ക്.
0: താങ്ക് യു സോ മച്ച്.
1: അപ്പൊ എന്തായാലും വിളിച്ചു കിട്ടിയതിൽ ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ പരിപാടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാട്ടും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇന്ന് ശാലിനിക്ക് ഏത് പാട്ടാണ് വേണ്ടത്? അച്ഛൻ ഇവിടെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അച്ഛനൊരു നല്ല പാട്ട് പറഞ്ഞിട്ടുണ്ട്, സർപ്രൈസ് ആയിട്ട് വെച്ചാലോ അതങ്ങ്.
0: മതി, പിന്നെ എന്താ, കഴിഞ്ഞ ആഴ്ച പാദം ചെയ്യായിരുന്നില്ലേ? അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ അച്ഛനോട് ഇരിക്കട്ടെ.
1: ഇതിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഡിക്കേറ്റ് ചെയ്യുക.
0: അല്ല, അവര് വേണമല്ലോ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും ആ പാട്ട് തന്നെ ആയിക്കോട്ടെ.
1: പറഞ്ഞ പാട്ട് ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല, നമുക്കത് കേൾക്കാം. ഓക്കെ,
0: ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹലോ, ഇത് ബിനിയാണോ? ബിനി, ഇത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. സിന്ധു നെല്ലായി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മനസ്സിലായോ? സിന്ധു ആരാണ്? ആണോ? എവിടെയാണ് മാഡം, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ മാം?
3: റേഡിയോ ഇവിടെ ഷെഡിൽ ഇവര് സ്ഥിരം വെക്കാറുണ്ട്. ഇവര് ജോലി ചെയ്യുമ്പോ റേഡിയോ വെക്കാറുണ്ട്, അപ്പൊ ഇവിടെ വരുമ്പോ കേൾക്കാറുണ്ട്. അല്ലാതെ
2: പാട്ടൊക്കെ
3: പാട്ടുകളില്ല.
2: പുതിയ ജോലിക്കാരൊക്കെ എങ്ങനെയുണ്ട്
3: ഇവിടെ? ഓക്കെയാണ്. ഞാൻ 2008 ജോലിക്ക് കയറിയതാ. ഇപ്പൊ 2025 ഫാക്ടറി മാനേജറായത്. ഇപ്പൊ അറിയണവര് തന്നെയാണ്, എല്ലാവരും തൊഴിലാളികളൊക്കെ അറിയണവരാണ്. കുഴപ്പമില്ല, ഓക്കെ, സുഖമായിട്ട് പോണു.
2: നിങ്ങളുടെ ജോലി സമയമൊക്കെ അപ്പൊ എങ്ങനെയാണ്?
3: 8 to 5.
2: മാഡത്തിന്റെ വീട് എവിടെയാണ്?
3: വീട് പുത്തഞ്ചിറ മാള.
2: അപ്പൊ ഡെയിലി പോയി വരുവാണോ?
3: ആ, പോയി വരും. വണ്ടി 10 to 12 km.
2: ഓക്കെ. പിന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചോ?
3: കഴിച്ചു.
2: വീട്ടിലാരൊക്കെയാ ഉള്ളത് മാഡത്തിന്?
3: വീട്ടില് ഹസ്ബൻഡും 2 മക്കളും അമ്മയും.
2: ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
3: ദുബായിലാ.
2: ഓ ഓ. മക്കളോ?
3: മക്കള് മൂത്തവൻ ബയോമെഡിക്കൽ ബിടെക് കഴിഞ്ഞു, മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു. രണ്ടുപേരും ബാംഗ്ലൂരൊക്കെ.
2: ഓ, അപ്പൊ വീട്ടില്
3: ബെന്നിന്റെ അമ്മയുണ്ട്, ഞാനുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് ലീവിന് വന്നിരിക്കുന്ന സമയം.
2: അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ ഹസ്ബൻഡിനോടും അമ്മയോടും ഒക്കെ പറഞ്ഞോളൂ, ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു.
3: വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ.
2: ആയിക്കോട്ടെ, എനിക്ക് സന്തോഷം.
3: ഓക്കെ ഓക്കെ ഓക്കെ.
2: സിന്ധുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്?
3: ആളോട് എന്തോ വളരെയധികം സന്തോഷം, ഇങ്ങനെ ഒരു നല്ലൊരു തൊഴിലാളിനെ ഇവിടെ ഉള്ളതിൽ ഞങ്ങൾക്ക് വളരെ എല്ലാത്തിനും.
2: എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണപ്പോ.
3: നല്ല നല്ല സ്മാർട്ട് ആള്. എന്നോട് ചോദിക്കും, എന്നും ചോദിക്കും, വിളിച്ചിരുന്നോ വിളിച്ചിരുന്നോ. ഇല്ല, വിളിച്ചിരുന്നില്ല. ഇനിയിപ്പോ ഞാൻ ബിസി ആവുമ്പോ കോള് കാണാതെയാണോന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം പോലും ചോദിച്ചു. ഇപ്പൊ കഴിഞ്ഞ അവരുടെ ജോലി കഴിഞ്ഞ് പോയി, വീട്ടിൽ പോയി.
2: ആണോ? ഇനി വിളിക്കുമ്പോ പറഞ്ഞോളൂ വിളിച്ചിരുന്നു.
3: ഓക്കെ ഓക്കെ, വളരെയധികം സന്തോഷം.
2: അപ്പൊ ഈ പരിപാടിയിലൂടെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാട്ടോ. അപ്പൊ മാഡത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ.
3: മഴത്തും മുൻപേല് എന്തിനു വേറെ ഒരു സൂര്യോദയം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ?
2: അതാണ് ഫേവറേറ്റ് സോങ്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
3: എല്ലാവർക്കും വേണ്ടി, എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി, എല്ലാവർക്കും.
2: അപ്പൊ മക്കൾക്കില്ലേ? മക്കള് വിട്ടുപോയോ?
3: മക്കളുണ്ട്, കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെയല്ലേ.
2: അപ്പൊ ഇവരോട് അതിനേക്കാൾ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നല്ലേ. അപ്പൊ ശരി, എന്നാ മാഡത്തിന്റെ വർക്ക് നടക്കട്ടെ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഹലോ, ശ്രീജിത്ത് അല്ലേ ഇത്?
3: ഇത്
2: ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോ ശ്രീജിത്തിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചത് സുജിത്ത് ആണ്, തൃശൂർ ജില്ലയിലുള്ള മറ്റത്തൂർ കുന്ന് എന്ന സ്ഥലത്ത് നിന്നും.
3: ഞങ്ങൾ ഒരുമിച്ച് ഈ ഗാനമുള്ള
2: അപ്പൊ ഒരു ഗായകനോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സുജിത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തും സിംഗറുമായ ശ്രീജിത്തിനെ വിളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീജിത്ത് ആക്ച്വലി എന്താ ചെയ്യണേ?
3: ഞാൻ ഒരു സെയിൽസ് ജോബ് ആയിരുന്നു മുമ്പ്, തൃശ്ശൂർ ഉള്ളന്നെയായിരുന്നു. ഞാനിപ്പോ കിട്ടും, ഞാനിപ്പോ ഒരു ഡെലിവറി ജോലി എടുത്ത് നിൽക്കുകയാണ്. കാരണം നമുക്ക് മറ്റേതാകുമ്പോ ഒരു 12 മണിക്കൂർ നമ്മള് ജോലി, അതായത് ഇപ്പൊ കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ഇടയിൽ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഡെലിവറി ജോലി ആകുമ്പോ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് പോലെയൊക്കെ നമുക്ക് വർക്ക്

0: അപ്പോ ഉച്ച കഴിഞ്ഞിട്ട് നൈറ്റ് വരെ നമുക്ക് സൗകര്യം നമ്മളെ സൗകര്യം പോലെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ഒരു ഡെലിവറി ഇൻസ്റ്റമാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ
1: ഓക്കെ, അപ്പോ ഗാനമേളയ്ക്കൊക്കെ പോവാറുണ്ടോ പാടാൻ വേണ്ടിട്ട്?
0: അപ്പൊ പോവാറുണ്ട്, കുറച്ച് ഗാനമേള, പിന്നെ കുറച്ച് ഡബിങ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്.
1: ആ, അപ്പൊ എല്ലാ മേഖലയിലും ഉണ്ട്.
0: നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ.
1: പിന്നെ തീർച്ചയായിട്ടും അത് വേണം, നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെ വളർത്തിയെടുക്കണ്ടേ.
0: നമുക്ക് കിട്ടുന്ന ചാൻസ് ഒക്കെ പോയി ചെയ്യാം,
1: കിട്ടുന്ന ചാൻസ് ഒക്കെ മനോഹരമായിട്ട് ഉപയോഗിക്കാം.
0: അതെ, നമ്മൾ ഒരുപാട് ഇപ്പൊ ഞാൻ മുമ്പ് കൊച്ചു ടിവിയിലൊക്കെ ഡബ് ചെയ്യാനൊക്കെ ആയിട്ട് ചാൻസ് ഒക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: അതിലുണ്ടല്ലോ, കാർട്ടൂണുകളിലും വലിയ ആൾക്കാരുടെ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാലോ.
0: നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോ അതിനൊരു പ്രത്യേക ഒരു
1: സന്തോഷമാണ്,
0: സന്തോഷം ഭയങ്കര.
1: നമുക്ക് മടിയൊന്നും കൂടാതെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ജോബാണെങ്കിൽ നമുക്ക് മടിയൊന്നും കൂടാതെ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റും.
0: അതെ, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭാരമായിട്ട് തോന്നില്ല. അപ്പോ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, എല്ലാവരും ഈ പ്ലസ് അടിച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഇത്.
1: ശ്രീജിത്തിന്റെ വീട് എവിടെയാണ്?
0: ശരിക്കും വീട് മൂന്ന് പറയുന്ന പറഞ്ഞ സ്ഥലത്താണ്.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളേ?
0: വീട്ടില് അച്ഛനമ്മ, വൈഫ്, മോൻ.
1: മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
0: സെവൻത് സ്റ്റാൻഡേർഡ്, ഇവിടെ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്.
1: വൈഫ് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുവാണോ?
0: വൈഫിനൊരു സ്റ്റിച്ചിങ് ഷോപ്പ് ഉണ്ട് മണ്ണുത്തിൽ തന്നെ.
1: അപ്പൊ ആള് ജോലിക്ക് പോയേക്കുവാണല്ലേ. അപ്പൊ വരുമ്പോ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി പറയണേ. അപ്പോ ഒരു ഗായകനോട് സംസാരിക്കുന്നത് കൊണ്ട് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്തായാലും ഒരു പാട്ട് പാടി തന്നേ പറ്റൂ. അപ്പോ പാടിക്കോളൂ ഇഷ്ടമുള്ള പാട്ട്.
0: ഒരു കൂട്ടം കഥകളുമായി

0: കട്ടായി കട്ടായി പോവുകയാണ്. എനിക്കത് കുറച്ചുകൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ റേഞ്ചിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അവിടെ മഴയുണ്ടാവും അല്ലേ? മനോഹരമായിട്ട് പാടി. അപ്പോൾ ഗാനമേളകൾക്കൊക്കെ പോവുക, അതുപോലെ തന്നെ ഓഡീഷനുകളിലൊക്കെ പങ്കെടുക്കുക. ഭാവിയിൽ വലിയൊരു ഗായകനായിട്ട് അറിയപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലൂടെ ഇന്ന് ശ്രീജിത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഇനി അല്ലെങ്കിലും ശ്രീജിത്തിന് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും. അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരാൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ സുജിത്തിനെ ആയിക്കോട്ടെ, ഫ്രണ്ട് സുജിത്തിന് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കെ, പാട്ട് ഏത് വേണമെന്നുണ്ട് പറഞ്ഞോളൂ.
1: പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തി ചക്ര എന്ന മൂവിയില്ലേ, മുകിലേ മുകിലേ നീ തൂതുപ്പോ ഇന്നകലേ അകലേ കുഞ്ഞരാത്തിലെ പുഴയും മഴയും പുലർക്കാലവും ഷിമായും പൂണിയോ വിഷുനാളെ കണി കാണുവാ.
0: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ സുജിത്തിനോട് വിളിച്ചു പറഞ്ഞേക്കൂ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചിരുന്നു എന്നട്ടോ.
1: ഓക്കെ,
0: ആൾക്കും സന്തോഷമായിക്കോട്ടെ.

0: ഹലോ, ഇത് സുവർണയാണോ?
1: അതെ,
0: സുവർണ, ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. സുവർണയെ വിളിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചത് ഹൈമയാണ്. എഴുപുന്നയിലുള്ള ഹൈമയാണ്. ആരാണത്?
1: അത് അനിയത്തിയ.
0: ഓ, ചേച്ചി അനീതിയാണ്.
1: അതെ,
0: ഓക്കെ, രണ്ടും നല്ല പേരുകളാണല്ലോ, ഹൈമ സുവർണ. നല്ല രസം കേട്ടോ പേര് കേൾക്കാൻ. സുവർണ എന്താ ചെയ്യുന്നേ?
1: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്.
0: ആണോ?
1: ചെറിയൊരു കാര്യം,
0: എവിടെയാണ്
1: കമ്പനിയില്.
0: സുവർണയുടെ സ്ഥലം? എവിടെയാണപ്പോ?
1: വാർനാട്.
0: അടുത്ത് തന്നെയാണോ രണ്ടുപേരും?
1: ചേർത്തല എഴുപുന്നേ വാർനാടും അങ്ങനെ ഉണ്ട്. അനിയന്റെ ഭാര്യ.
0: അപ്പൊ രണ്ടുപേരും നല്ല കൂട്ടാണെന്ന് തോന്നുന്നല്ലേ.
1: അതെ,
0: ചേച്ചി എന്തായാലും വിളിക്കണം, പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതുപോലെ തന്നെ ആയിരിക്കട്ടെ, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോട്ടെ.
1: അതെ.
0: ഇപ്പൊ സുവർണ ഓഫീസിലാണോ?
1: അല്ല, വീട്ടില.
0: ആണോ? എന്ത് വർക്കാ ചെയ്യുന്നേ?
1: സീ ഫുഡിന്റെ.
0: ഓ, അവിടെ ചേർത്തല തന്നെയാണോ?
1: അല്ല, അരൂരി.
0: അപ്പൊ ഡെയിലി പോയി വരും.
1: അതെ.
0: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട് സുവർണയുടെ?
1: വീട്ടില് ഞാൻ, ഹസ്ബൻഡ്, ഒരു മോൻ, മോള്. മോളെ കെട്ടിച്ച്.
0: ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യണു?
1: പെയിന്റിംഗ് ആണ് ചേട്ടന്.
0: ജോലിക്ക് പോയേക്കുവാണോ ആള്?

0: അതെ അതെ.
1: അപ്പൊ എങ്ങനെയാ, ഉച്ചക്ക് ഉണ്ണാൻ വരുമോ?
0: ഇല്ല, ഊണൊക്കെ കൊണ്ടുപോകും, ചേർത്തല തന്നെയൊക്കെയാണ്.
1: പക്ഷെ ഉച്ചക്ക്
0: നല്ല ഊണ്.
1: വന്നു പോവാൻ പറ്റില്ല അല്ലെ ഊണ് കഴിക്കാൻ.
0: ഊണ് കൊണ്ടുപോകും.
1: അപ്പൊ മോൻ എന്ത് ചെയ്യുന്നു?
0: മോൻ +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പഠിക്കാനായിട്ട് പോകും.
1: അഡ്മിഷനൊക്കെ റെഡിയായോ?
0: ആ, റെഡിയായി. വൈക്കം കടുത്തിൽ.
1: ആളും പുതിയൊരു തുടക്കത്തിലേക്കാണ്. നന്നായിരിക്കട്ടെ, എല്ലാവിധ ആശംസകളും. മോളെ വിവാഹം കഴിച്ച് അയച്ചേക്കുന്ന എങ്ങോട്ടാ?
0: പുറവലങ്ങാട്. ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ന് പോയി. ആള് ജോലിയുണ്ട് പുള്ളിക്കാരത്തേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിൽ.
1: ആണോ? എന്താ ചെയ്യുന്ന അവിടെ?
0: ഫാർമസിസ്റ്റ്.
1: മോളുടെ പേരെന്താ?
0: അമൃത.
1: അപ്പൊ അമൃത വിളിക്കുമ്പോ പറയണോട്ടോ, ഇങ്ങനെ FME വിളിച്ചിരുന്നു, ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിച്ചിരുന്നു എന്ന്. അമൃത വിളിക്കുമ്പോഴും അതുപോലെ തന്നെ മോനോടും പറയണം. മോൻ വീട്ടിലുണ്ടോ?
0: പനിയാ പുള്ളിക്ക്, അത് കാരണം ഉറങ്ങിയ.
1: എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ, മരുന്നൊക്കെ വാങ്ങിച്ചില്ലേ? അപ്പൊ അതുപോലെ തന്നെ ചേട്ടൻ വരുമ്പോഴും പറയണോട്ടോ, വിളിച്ചിരുന്നു എന്ന്. അപ്പൊ പാട്ട് ഏത് വേണമെന്ന്
0: പറഞ്ഞോളൂ.
1: ശബ്ദം കേട്ടിട്ട് പാടുന്ന പോലെ തോന്നുന്നു, പാടുവോ?
0: ഇല്ല, പാടത്തില്ല.
1: ഒറ്റടിക്ക് അങ്ങനെ പറഞ്ഞാളല്ലേ.
0: മേഡം, മോളുണ്ട് ഞങ്ങൾക്ക്, പ്രിയപ്പെട്ട കുഞ്ഞാണത്.
1: എന്താ പേര് മോളുടെ?
0: മോളുടെ പേര് ഹംന ഫാത്തിമ. 28 വർഷം കഴിഞ്ഞുണ്ടായ മോള.
1: ഓഹോ, എത്ര വയസ്സായി?
0: ഇപ്പൊ 3.5 വയസ്സ് കഴിഞ്ഞു, 4-ാമത്തെ വയസ്സാണ്. ഈ ആഗസ്റ്റ് 5-ാം തീയതി ബർത്ത്ഡേ അല്ല, ഇവിടെ ആഘോഷിക്കണം, ഈ വീട്ടിൽ ആഘോഷിക്കണം മോളുടെ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ണി ബാബാവ് പട്ട് വെച്ചാ മതി.
1: സാന്ത്വനത്തിലെ അപ്പൊ ഹംന ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
0: ആ ശരി.

0: ഹലോ.
1: ഹലോ, ഇത് അമ്പിളിയാണോ?
0: അതെ,
1: അമ്പിളി, ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അതെയാ?
1: അതെ, തൃപ്പൂണിത്തുറയിലുള്ള സിന്ധു പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആരാണ് സിന്ധു?
0: സിന്ധു സിസ്റ്റർ ഇൻ ലോന്റെ മോളാണ്.
1: നല്ലൊരു പാട്ടൊക്കെ വെച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്.
0: ദൈവമേ,
1: എന്തുപറ്റി?
0: പെട്ടെന്ന് നല്ലൊരു പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ.
1: പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പോരെ, ആലോചിച്ച് പറഞ്ഞാ മതി കേട്ടോ. നമുക്ക് ആദ്യം വിശേഷങ്ങളൊക്കെ പറയാം. എവിടെയാണ് വീട്? എവിടെയാണ്
0: വീട്? വൈറ്റില പൊന്നുരുതി പറയും.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഇപ്പോ ഞങ്ങൾക്ക് രണ്ടു കുട്ടികളാണ്.
1: ആ,
0: മൂത്തത് മകനും പിന്നെ ഒരു മകളും. മകൻ
1: ഓക്കെ.
0: മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മകനാണ്. മകള് ബാംഗ്ലൂര് വർക്ക് ചെയ്യണ്. അവര് ഫാമിലി അവിടെ സെറ്റിൽഡ്. ഹസ്ബൻഡും ഞാനും മോനും ഇവിടെയുണ്ട്.
1: ആണോ? മോനും ഹസ്ബൻഡും ഒക്കെ സുഖായിരിക്കുന്നോ?
0: സുഖായിരിക്കണം.
1: ഓക്കെ. മോളോ?
0: മോള് സുഖം. അവര് അവിടെ വർക്ക് ചെയ്യണു, സുഖമായിട്ട് ജീവിക്കണം.
1: ആണോ? മാരീഡ് ആണോ?
0: മാരീഡ് ആണ്. ഒരു കുട്ടിയുണ്ട്, 11 വയസ്സായി.
1: അപ്പൊ വെക്കേഷൻ ആണോ വരുന്നത്? അതോ ഇടക്കിടക്ക് വരാറുണ്ടോ?
0: ഇടയ്ക്ക് വരും, 2-3 ദിവസത്തേക്കൊക്കെ വരും ചിലപ്പോ.
1: പിന്നെ വേറെന്തൊക്കെയാണ് അമ്പിളിയുടെ വിശേഷങ്ങൾ?
0: വിശേഷം ഒന്നുമില്ല, അങ്ങനെ പോണം.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
0: ഹസ്ബൻഡ് ടെൽക്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. റിട്ടയർ ചെയ്തു, അങ്കമാലി ടെൽക്കില്.
1: അമ്പിളി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഞാൻ കുറച്ചുനാള് 20 വർഷം ഡേ കെയർ നടത്തിയിരുന്നു. ഇപ്പൊ ചെയ്യുന്നില്ല.
1: വീട്ടിൽ തന്നെ ആണോ?
0: വീട്ടിൽ തന്നെ.
1: ഓക്കെ. ഇപ്പൊ സമയമില്ല അല്ലേ?
0: സമയമല്ല, മോൾക്ക് കുഞ്ഞുമാവുണ്ടായപ്പോ ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ പിന്നെ നിർത്തിയിട്ട് പോയി.
1: അപ്പൊ ബാംഗ്ലൂർ ആയിരുന്നോ നിങ്ങൾ എല്ലാവരും?
0: അതെ അതെ, ഞങ്ങളെല്ലാരും ബാംഗ്ലൂരായിരുന്നു.
1: പോയിട്ട് തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ.
0: ഇപ്പൊ മോക്ക് 11 വയസ്സായി. അപ്പൊ പിന്നെ സ്വയം പറയാന്, സ്കൂളിൽ നിന്ന് വന്നാലും ഒക്കെ എല്ലാം തനിയെ ആയിക്കോളും. അതുകൊണ്ട് ഞങ്ങള് തിരിച്ചു പോന്നു.
1: അമ്പിളിയുടെ പിറന്നാളാണെന്ന് സിന്ധു പറഞ്ഞിട്ടുണ്ടല്ലോ.
0: അതെ, എന്റെ ദൈവമേ.
1: എന്തുപറ്റി, മറന്നിരിക്കുവായിരുന്നോ?
0: മറന്നിരിക്കുന്നു.
1: അപ്പൊ സിന്ധു ആയിട്ട് പറഞ്ഞു, ഞങ്ങളത് ഒന്നുകൂടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ കൂടി ഓർമ്മിപ്പിക്കുവാണ്. അപ്പൊ എന്തായാലും സിന്ധുവിന്റെ പേരിലും ഞങ്ങളുടെ പേരിലും ഒക്കെ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. സന്തോഷവും സമാധാനമായിട്ടിരിക്കും.
0: താങ്ക് യു.
1: അപ്പൊ ഈ പരിപാടിയിലൂടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ കേൾക്കാട്ടോ.
0: കണ്ണൻ എന്ന പേരും അങ്ങനെ ഒരു പാട്ടില്ലേ,
1: ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന മൂവിയിലെ ആ പാട്ടാണ് കണ്ണൻ എന്ന പേര് രേവതി നാള്.
0: അത് തന്നെ, എന്റെ മകള് രേവതി നക്ഷത്ര.
1: അതുകൊണ്ടാണ് ആ പാട്ടിനോട് ഇഷ്ടം.
0: അതെ അതെ.
1: അപ്പൊ പാട്ട് വെച്ചുതരാട്ടോ.
0: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് നീതു.
1: ഫോൺ ഔട്ട് ഗാനോത്സവം.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
7: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
6: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
8: ആകാശവാണി FM വാർത്തകൾ.
9: പ്രധാനമന്ത്രി.

0: നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ പരസ്യങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മെറ്റയ്ക്ക് നോട്ടീസ്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. വി ബി ജി റാംജി ആക്ട് പ്രാബല്യത്തിൽ വന്നതിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സന്തോഷം പ്രകടിപ്പിച്ചു. വികസിത് ഭാരതിന്റെ ദർശനം ത്വരിതപ്പെടുത്തുന്നതിന് അടുത്ത 5 വർഷത്തിനകം 2.86 ലക്ഷം പഞ്ചായത്തുകളിൽ 7.5 ലക്ഷം കോടിയിലധികം രൂപ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ വിതരണം ചെയ്യും. കോട്ടയത്തെ പരിപാടിയിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് ടിബി ബോധവൽക്കരണവും നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108th ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത ചിറക്കലിൽ കെ കരുണാകരന്റെ ജനനം. സംസ്ഥാനത്ത് മധ്യകേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2:20. ഇപ്പോൾ
2: ഓർമ്മ ചിന്തിക്കുക.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തിയിരിക്കുന്നത് റിയാസ്, ഒപ്പം
1: ഉണ്ണികൃഷ്ണൻ.
0: ഇപ്പൊ ഫുട്ബോളിന്റെ ആവേശത്തിലാണല്ലോ എല്ലാവരും അല്ലെ? ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആവേശം ഭയങ്കര കൂടുതലാണ്. അതുവരെ ഫുട്ബോൾ അങ്ങനെ കാണാത്തവരോ അല്ലെ ഫുട്ബോൾ കളിക്കാത്തവരോ പോലും ഒരു ഇഷ്ടപ്പെട്ട ഒരു രാജ്യത്തിനെയൊക്കെ തെരഞ്ഞെടുത്ത് പറ്റുവാണെങ്കിൽ ജേഴ്സിയൊക്കെ വാങ്ങിച്ച് ഉറക്കൊക്കെ കളിച്ചിരുന്ന ഈ
1: 4 വർഷം കഴിയുമ്പോൾ ആഘോഷം.
0: അതെ, ഒളിമ്പിക്സിലും അപ്പുറത്താണ് ഇതിനോടുള്ള ഒരു
1: കേരളത്തില്.
0: അതെ, തീർച്ചയായും. ഇപ്പൊ ഫിഫ തന്നെ ഫുട്ബോളിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തത് കേരളത്തിലാണ്. കേരളത്തിൽ വന്നിട്ട് ഇവിടെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള ആ ട്രൂ ഫാൻസ് എന്ന് വിളിക്കില്ലേ, യഥാർത്ഥ ആരാധകരെ കണ്ടെത്തി അവര് എന്തുകൊണ്ടാണ് ഫുട്ബോളിനെ ഇത്ര സ്നേഹിക്കുന്നതെന്നാണ് അവർ ആരായുന്നത്.
1: മെസ്സിക്കും റൊണാൾഡോനും ഒക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണെന്നുള്ള ഒരു തോന്നൽ
0: ഉണ്ട്.
1: പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത്
0: തീർച്ചയായും. പിന്നെ ഫിഫയുടെ മെസ്സി മറ്റേ ഹാട്രിക് അടിച്ചപ്പോ ഫിഫയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് മലയാളത്തിലായിരുന്നു. നമ്മുടെ ഇവിടെ ആവേശം സിനിമയിലെ ഒരു പാട്ടിന്റെ വരി വെച്ചിട്ട് മലയാളത്തിൽ അത് അടിച്ചിട്ടായിരുന്നു അത്. അതിന് താഴെ കമന്റ് ചെയ്തവരും അതാണ്. അപ്പൊ അവർക്ക് അറിയാം ഇത് ആർക്കാണ്, ആരെയാണ് ഉദ്ദേശിക്കുന്നത് അറിയാം. അപ്പൊ സാറി വരുന്ന ഈ മലബാർ മേഖലയിൽ നിന്നായതുകൊണ്ട് കൂടി അവിടെ ഫുട്ബോൾ ജ്വരം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യമാണല്ലോ.
1: വല്ലാത്ത ഭ്രാന്ത് തന്നെയാണ് അത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ടെലിവിഷൻ വന്നതിന് ശേഷമാണ് ശരിക്ക് ഇത് കൂടി വന്നത്.
0: കളി കണ്ടു തുടങ്ങിയതിന്
1: ശേഷമാണ് ഇതിനോട് താല്പര്യമുണ്ടായത്. പക്ഷെ മലബാർ മേഖലയിൽ പഴയ ആൾക്കാർക്ക് കളികളെ പറ്റി ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം.
0: തലശ്ശേരി ഭാഗത്തൊക്കെ,
1: തലശ്ശേരി കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പ്രായമായിട്ടുള്ള ഈ കാക്കമാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇരുന്നിട്ട് ജോർജ് ബെസ്റ്റ്, പിന്നെ ബോബി മൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ കൊതിച്ചിരുന്നു. ഇതെങ്ങനെ ഇവര് അക്കാലത്ത് യാതൊരു ഇതുമില്ലാതെ ഇത് കേട്ട് കേൾവിയൊക്കെ വെച്ചിട്ടായിരിക്കും. പിന്നെ പത്രധാര വരുന്ന സംഗതികളും ഒക്കെ വെച്ചിട്ട് ജോർജ് ബെസ്റ്റിന്റെ ആ ബനാന കിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രായമുള്ളവർ പറയുമ്പോൾ നമ്മൾ പോലും അതിശയിച്ചു പോകും.
0: പാരമ്പര്യമായിരിക്കും ഈ ഏറ്റവും കുഞ്ഞു കുട്ടികളിൽ വരെ ഫുട്ബോൾ ജ്വരം പകർന്നു കൊടുക്കുന്നത്. സാർ ആദ്യം ഇങ്ങനെ വേൾഡ് കപ്പ് ഉണ്ട് എന്നൊക്കെ അറിയുന്നത്
1: ഞാൻ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ 78 അർജന്റീന കിട്ടിയിരുന്നു
0: കപ്പ് കിട്ടി
1: ആദ്യമായിട്ട് അർജന്റീനക്ക്

0: കപ്പ് കിട്ടിയ ആ വർഷമാണ്. പിന്നെയാണ് മറഡോണ 86 കിട്ടുന്നത്. അപ്പം മരിയോ കമ്പസ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരനാണ് അന്നത്തെ മറഡോണ.
1: മെസ്സിനൊക്കെ
0: പറയുന്നത്. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ അർജന്റീന എന്നുള്ള രാജ്യത്തെ പേര് കേൾക്കുന്നത്.
1: അങ്ങനെ
0: രാജ്യമുണ്ടെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഗ്ലോബൊക്കെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് പിന്നെ അങ്ങനെയൊന്നുമില്ല, പഠിച്ച് പഠിച്ച് ക്രമേണ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ പേപ്പറുകളൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയമാണ്. പേപ്പർ വരും, ദിവസവും വരും. അപ്പൊ ഇങ്ങനെ ചിത്രമൊക്കെ നോക്കി പോകും. വായന അത് ഗംഭീരമായി വന്നത് ഞാനൊരു തവണ ഓർമ്മിച്ചിരുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വൈക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഉപഗ്രഹം ചൊവ്വയിൽ ഇറങ്ങിയിരുന്നു. അത് ഒരു സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് അത് ഗംഭീരമാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പേപ്പർ വായിക്കണം. അതാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് ഞാനിത് വായിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പം അർജന്റീന, അതോടുകൂടി അർജന്റീന എന്നുള്ള പേര് വന്നു. പിന്നെ അടുത്തത് 1982 അന്നത്തെ കൊലകമ്പൻ ടീം ബ്രസീലായിരുന്നു. സോക്രട്ടീസ്, സീക്കോ, വെളുത്ത പെലെ എന്നറിയുന്ന സീക്കോ, ഇവരൊക്കെ അണിനിരക്കുന്ന ഫോർമിഡബിൾ ടീമായിരുന്നു. അവർ 82 കപ്പ് കൊണ്ടുപോകുന്നതിന് അത്രയും ഇതായി നിന്നിരുന്ന ഒരു സമയമാണ്. അപ്പം പെലെ സാധാരണ എല്ലാ വേൾഡ് കപ്പിലും അക്കാലത്ത് പ്രവചിക്കുമായിരുന്നു. ആര് കൊണ്ടുവന്നു അതൊരു കാലത്തും ശരിയായിട്ടില്ല. അദ്ദേഹം നല്ല കളിക്കാരനൊക്കെയാണ്, പ്രവചന
1: സിംഹം,
0: പ്രവചിക്കാനുള്ള കഴിവില്ല. അപ്പൊ അങ്ങനെ നിന്ന സമയത്താണ് പോളോ റോസി എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ താരം അങ്ങോട്ട് ഉദിച്ചുയർന്ന് ഇറ്റലി കപ്പും കൊണ്ടുപോയി. സെമിയില് ബ്രസീൽ പുറത്തായി. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു, അതൊരു ഭയങ്കര ഇതായിരുന്നു. അന്ന് എന്നെ പഠിപ്പിച്ചൊരു ട്യൂഷൻ ടീച്ചറുണ്ട്, 10th അന്ന് ഞാൻ.
1: അപ്പൊ
0: 10th ട്യൂഷന് പോവായിരുന്നു. അപ്പൊ ട്യൂഷൻ ടീച്ചർ ഈ കളിക്കമ്പക്കാരനാണ്. അങ്ങേര് പോളോ റോസിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാവും. അങ്ങനെ എന്തോ കണ്ട പോലെയാണ്, ഇത് പത്രത്തിൽ വായിച്ചിട്ടുള്ള അറിവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു വരുമ്പോ അതാണ് ആ നാട്ടിന്റെ ഒരു പ്രത്യേകതയും ഈ കളിയോടുള്ളൊരു ആരാധനയും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ വേൾഡ് കപ്പിലേക്ക് ഓരോ ആൾക്കാരും അട്രാക്റ്റഡ് ആവുന്നത് ആ ഏരിയയിൽ.
1: ഇപ്പൊ അവിടുത്തെ ഈ സാർ പറഞ്ഞതുപോലെ അന്നത്തെ ട്യൂഷൻ മാഷ് കളി കണ്ടതുപോലെ, പക്ഷെ അദ്ദേഹം പത്രത്തിൽ വായിച്ചറിഞ്ഞതാണ് പറയുന്നത്. അതാണെന്ന് തോന്നുന്നു എഴുത്തിന്റെ ഒരു ശക്തി. കാരണം ആ കളി കണ്ടതുപോലെ തന്നെ അത് പകർത്തി എഴുതാൻ സാധിക്കുന്ന ആളുകളായിരുന്നു അന്നത്തെ പത്രത്തിലുണ്ടായിരുന്നത്.
0: സ്പോർട്സ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സ്പോർട്സ് റിപ്പോർട്ടിംഗ് വായിച്ചിരുന്നു. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും ഓരോ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓരോ സംഭവം, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ എഴുതി
1: ഫലിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. കാരണം അന്ന് ഇത് പ്രക്ഷേപണം തുടങ്ങുകയോ TV പ്രക്ഷേപണം തുടങ്ങുകയോ ഇന്ത്യ കളിക്കാത്തതുകൊണ്ട് റേഡിയോയിൽ അത് പ്രക്ഷേപണം വരികയോ ചെയ്യാറുണ്ടായില്ല. അപ്പൊ ഈ എഴുത്തിന്റെ ശക്തി തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. എഴുത്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു നാടിനെ തന്നെ ഫുട്ബോൾ ജ്വരത്തിൽ ആറാടിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും ഇതുപോലെ ധാരാളം എഴുത്തുകൾ വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഓരോരോ ഏടുകളാണ്. അപ്പോൾ എഴുത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്കും നേരിട്ടറിയാം. നമുക്ക് ഓർമ്മച്ചെന്തിലേക്ക്, ഓരോ കത്തുകളിലേക്ക് പോകാം, ഓരോ ജീവിതത്തിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കത്ത് വന്നിരിക്കുന്നത് വാട്സാപ്പിലാണ്. അദ്ദേഹം എഴുതിയിട്ട് ഒരു ഫോട്ടോ ആയിട്ട് അയച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഓർമ്മചിന്തിന്, രമേശ് തൃച്ചാറ്റുകുളം എഴുതുന്നതാണ് ഈ പഴയ ചിന്തകൾ. ചേർത്തലയുടെ വടക്കേ അറ്റത്താണ് തൃച്ചാറ്റുകുളം. 1977 ഞാൻ 5th പഠിക്കുന്നു. സംസ്കൃതമാണ് മലയാളത്തിന് പകരം. എൻ്റെ ഏറ്റവും അടുത്ത സഹപാഠി ജയപ്രസാദ്, JP എന്ന് ഞങ്ങൾ വിളിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്കൃതത്തിന് ട്യൂഷനുണ്ട്. ഉച്ചയ്ക്ക് 2 സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സുശീല ടീച്ചർ വാടകയ്ക്ക് താമസിക്കുന്ന കൊയ്യാട്ട് എന്ന വീട്ടിലാണ് ഈ ട്യൂഷൻ. തൃച്ചാറ്റുകുളത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുമായി. 12:30 JP എൻ്റെ വീട്ടിൽ വരും. JP വീടാവട്ടെ 1 km മാറി കിഴക്ക് ഭാഗത്താണ്. 12:30 ഉച്ചയുണക്ക് കഴിഞ്ഞ് ഞാൻ റെഡിയായി നിൽക്കും. JP വളരെ ആക്റ്റീവായ ഒരു മനുഷ്യനാണ്, ഏത് കാര്യവും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നയാൾ. അന്ന് ഞങ്ങൾ കുറച്ച് പറങ്കിമാങ്ങയൊക്കെ പറിച്ച് മാങ്ങയൊക്കെ തിന്നതിനു ശേഷം ഈ കശുവണ്ടി വേലിയുടെ അടിയിൽ ഒളിപ്പിച്ചു വെക്കും. JP മാവിന്റെ ഏറ്റവും മുകളിൽ വരെ കയറും. മാങ്ങ ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ 1:45 ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചറുടെ വീട്ടിൽ ട്യൂഷനെത്തും. അന്ന് ഓണപരീക്ഷയ്ക്കോ അർദ്ധവാർഷിക പരീക്ഷയ്ക്കോ വാർഷിക പരീക്ഷയ്ക്കോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് സംസ്കൃതം വന്ന് തുടങ്ങിയത്. അപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആവട്ടെ പരീക്ഷയ്ക്കിരിക്കുന്ന ക്ലാസ് റൂമിൽ ബോർഡിൽ എഴുതും. ഞങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതി കൊടുക്കണം. ഈ 3 പരീക്ഷകളുടെ ക്വസ്റ്റ്യനും ടീച്ചർ ഞങ്ങൾ ട്യൂഷന് പഠിക്കുന്ന വീട്ടിൽ പരീക്ഷയ്ക്ക് മുമ്പ് ആരും അറിയാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ആ ക്വസ്റ്റ്യൻ

0: തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക. ഒരിക്കൽ ജെ പി നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എല്ലാം ട്യൂഷന് പഠിപ്പിക്കുന്ന വീട്ടിൽ തന്നെ എഴുതി തരുന്നുണ്ടെന്ന് ടീച്ചറിന് മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു കളഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നെ നോക്കി പറഞ്ഞു, മിണ്ടാതെ, ഇതാർക്കും അറിയില്ല, ആരോടും ഇങ്ങനെ വിവരിക്കാതെ. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. 1979 സംഭവം. അമ്പലത്തിന് മുൻപിൽ മൈതാനത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ അതുവഴി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടു. ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു തുണ്ട് കടലാസ് താഴെ വീഴുന്നത് കണ്ടു. ടീച്ചർ അത് അറിയാതെ തുടർന്ന് നടന്നു. ഞാൻ പോയി അത് എടുത്തു നോക്കിയപ്പോൾ അത് ചോദ്യപേപ്പറാണ്. ടീച്ചർ സ്കൂളിലെത്തി ചോദ്യം ബോർഡിലെഴുതാനായി തപ്പിയപ്പോഴാണ് ചോദ്യപേപ്പർ കളഞ്ഞു പോയ വിവരം മനസ്സിലായത്. ഞാൻ ഓടി തിരിച്ച് സ്കൂളിലെത്തിയിട്ട് ടീച്ചർക്ക് നേരെ ചോദ്യപേപ്പർ നീട്ടി. ഇതല്ലേ വേണ്ടത്? അങ്ങനെ ടീച്ചർ അത് മേടിച്ചിട്ട് പരീക്ഷ നടത്തി. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ജെ പി എന്നോട് കൂടി ഇല്ല. 1993 മരിച്ചു. പക്ഷേ ടീച്ചർ മാവേലിക്കരയിലാണ് താമസം. ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. അന്നത്തെ കാലത്തെ പരീക്ഷയുടെ ഒരു നടത്തിപ്പ് രീതിയും ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ്, അന്ന് 70-77 കാലഘട്ടത്തിലൊക്കെയാണ്. ആ സമയത്ത് ചോദ്യപേപ്പർ ഇല്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്.
1: ചോദ്യപേപ്പർ ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു.
0: അത് ഞാൻ ഈ കത്ത് വായിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം അല്ലായിരുന്നു, സംസ്കൃതമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പലപ്പോഴും സ്കൂളുകളിൽ ഇതുപോലെ വരുമല്ലോ, മലയാളം
1: അല്ലെങ്കിൽ സംസ്കൃതം. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ സംസ്കൃതം എടുത്താണ് മലയാളം ഒഴിവാക്കിയിട്ട്. നെക്സ്റ്റ് ഇയറിൽ എനിക്ക് അച്ഛൻ ട്രാൻസ്ഫർ ആയപ്പോൾ വേറൊരു സ്കൂളിൽ പോയി, അവിടെ സംസ്കൃതം ഇല്ല, അപ്പൊ വീണ്ടും
0: മലയാളത്തിലേക്ക് തിരിച്ചു വരണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പരിഗണന കിട്ടുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. പ്ലസ് ടുവിന് നമുക്ക് മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ എടുക്കാവുന്നതായിരുന്നു. മിക്ക സ്കൂളുകളിലും അങ്ങനെയാണ്, ഇതല്ലാത്ത ഭാഷയുള്ളതും ഉണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരു മാനദണ്ഡം വെക്കുന്നത് മാർക്ക് കൂടുതൽ കിട്ടുന്ന ഏത് സബ്ജക്റ്റിനാണെന്നാണ്. അപ്പൊ ഹിന്ദിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് മാർക്ക് വാങ്ങിക്കാൻ.
1: മലയാളം ടീച്ചേഴ്സ് മാർക്കിടില്ല
0: എന്ന് മാത്രമല്ല, മലയാളം നമ്മുടെ ഭാഷയാണല്ലോ, അപ്പൊ അതിന് നല്ല മികവുണ്ടെങ്കിലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. ഹിന്ദി ഇവിടെ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലേ, നമ്മുടെ സ്വന്തം ഭാഷ അല്ലാത്തതിനാൽ.
1: ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ ഹിന്ദി ഫ്രഞ്ച് എന്ന് പറഞ്ഞിട്ട്, ഫ്രഞ്ച് ക്ലാസ്സിൽ പഠിപ്പിക്കൂല, പുറമേ പോയിട്ട് പഠിക്കണം,
0: പഠിച്ചെടുത്തിട്ട്.
1: പക്ഷെ എന്നാലും ആൾക്കാർ അത് പ്രിഫർ ചെയ്യും, കാരണം എന്ത് എഴുതിയാലും മാർക്ക് നല്ല മാർക്ക് കിട്ടും.
0: ഹിന്ദിക്കും ഫ്രഞ്ചിനും ഒക്കെ ഉള്ള പ്രത്യേകത ഇതാണ്, നമ്മുടെ ഇവിടത്തെ നേറ്റീവ് ലാംഗ്വേജ് സ്വന്തം ഭാഷ അല്ലാത്തതിനാൽ അതിന് ഒരു പ്രാഥമിക വിജ്ഞാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും. പ്ലസ് ടുവിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹിന്ദി നടുക്കിരിക്കുമ്പോൾ രണ്ട് സൈഡിലും മലയാളംകാരാണ് ഇരിക്കുന്നത്. അപ്പം ഞാനൊക്കെ പരീക്ഷ എഴുതി ഇതുപോലെ അരമണിക്കൂർ മുമ്പ് ഉള്ളപ്പോൾ ഹിന്ദി പരീക്ഷ എഴുതി തീർന്നു. എന്നിട്ട് മലയാളംകാർ കിട്ടുന്ന എഴുത്താണ്. അപ്പം ഞാനവർക്ക് പേപ്പർ എടുത്തു കൊടുക്കുന്ന പരിപാടിയായി അവസാനം. കാരണം പേപ്പർ ഇവർക്ക് പേപ്പർ എടുക്കാനുള്ള സമയം പോലും ഇല്ല, കാരണം അത്ര എഴുതി നിറച്ചാൽ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയ രമേശ് തൃച്ചാറ്റുകുളത്തിന് വേണ്ടി അടുത്ത പാട്ട്.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതുമലയിൽ നിന്ന് ഡോക്ടർ ഗോവിന്ദൻ. ഓ, കാസർഗോഡ് എന്നൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്.
1: ഒഴുകത്തെയാണ്.
0: ഓർമ്മയിൽ ആദ്യമായി സ്കൂളിൽ പോയ ദിവസമാണ്. വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷമായിരുന്നു. സ്കൂൾ ഗേറ്റ് അടുത്തതോടെ ചുറ്റുമുള്ള ബഹളവും അപരിചിതമായ മുഖങ്ങളും കണ്ടതോടെ ഉള്ളിൽ ഭയം രൂപപ്പെട്ടു. അധ്യാപകൻ വന്ന് കൈപിടിച്ച് ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ പിന്നോട്ട് നടന്നു പോകുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു. മറ്റു കൂട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കൃഷ്ണൻ മാഷ് പാടിയ പാട്ടായിരുന്നു മ്യാവൂ മ്യാവൂ എന്ന ഗാനം. അദ്ദേഹം ഇവിടെ ഓർമ്മ നിർത്തുന്നില്ല, ഓർമ്മകൾ ഇങ്ങനെ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓർമ്മകളിലേക്ക് പോകാം. വേനലിൻ്റെ കാഠിന്യത്തിന് ശേഷം ഭൂമി കുളിരണിയുന്ന പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് മാറുന്ന ഒരു കാലം. കുറച്ച് സാഹിത്യമാണല്ലോ. എൻ്റെ ഓർമ്മയിൽ പുതിയ കുടയും ബാഗുമെടുത്ത് നനഞ്ഞൊട്ടിയ യൂണിഫോമുമായി ക്ലാസ്സിലിരുന്ന ആ പഴയ കാലമാണ്. ക്ലാസ്സിന് പുറത്ത് മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് തണുത്ത കാറ്റ് ഒഴുകി വരും. ഇൻ്റർവെൽ സമയത്ത് വിദ്യാലയമുറ്റത്തെ വാഗമരം കുലുക്കുമ്പോൾ മഴത്തുള്ളികൾ ചിതറി വീഴും. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ കാറ്റിലോളങ്ങൾ എന്ന ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു. ഇതാണ് ഡോക്ടർ ഗോവിന്ദൻ കാസർഗോഡ് പങ്കുവച്ച ഓർമ്മകൾ. രണ്ടോർമ്മകളായിട്ട് സ്കൂൾ ഓർമ്മകളാണ്. അദ്ദേഹം ആദ്യ ദിവസം പോയപ്പോൾ സ്കൂൾ ഗേറ്റ് വരെ അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ സാറ് കൈപിടിച്ച് അങ്ങ് ഉള്ളിലേക്ക് കയറ്റുകയും അച്ഛൻ പിന്നോട്ട് നടക്കുകയും ചെയ്തപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നു. അത് ഇപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴും നമുക്ക് പ്രവേശനോത്സവത്തിലൊക്കെ ചില കുട്ടികളൊക്കെ കരഞ്ഞ് ബഹളാക്കി ഒക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ അവിടെ കുട്ടികളെ ഒരേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെയൊക്കെ കണ്ട് പിന്നെ അത് ഒരു സന്തോഷമായിട്ട് കുട്ടികൾ പോകും.
1: തുടക്കം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും ഇപ്പം കാലം പോകുന്നതിനനുസരിച്ച് കുട്ടികളുടെ ആ ഒരു പകപ്പും ആ സങ്കടവും ഒക്കെ മാറി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കുട്ടികൾ കൂടുതൽ അവര് സ്ക്രീനുകളിലൊക്കെ കണ്ട് പരിചയിച്ചിട്ടുണ്ട് എന്താണ് സ്കൂളിൽ സംഭവിക്കുന്നതെന്ന്. അല്ലെങ്കിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു 2.5-3 വയസ്സാകുമ്പോൾ തന്നെ ഇവര് പ്രീ സ്കൂൾ പ്ലേ സ്കൂളിലൊക്കെ പോയി അവർക്ക് ഇങ്ങനെ കൂട്ടുകാരെ കിട്ടുന്നത് കളിക്കാനുള്ള ഒരു ഇടമാണ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ഇടമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവേശനോത്സവം കരയുന്ന കുട്ടികളുടെ എണ്ണം
0: കുറഞ്ഞു വരുന്നുണ്ട് എന്ന് മാത്രമല്ല കരയുന്ന കുട്ടികളെ തേടി ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ചുറ്റി നടന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട്
1: അവര് കരഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ്. ഒരു കരയുന്ന കുട്ടി പോലും ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയായി.
0: 10 വർഷം മുമ്പേ ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. ഒരു 4-5 ഫോട്ടോ
1: കരയുന്ന
0: കുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ അത് വളരെ ചുരുങ്ങിയിട്ടുണ്ട്.
1: അല്ല, ഇപ്പോഴത്തെ ടീച്ചർമാരോട് സംസാരിച്ചാലും അവർ പറയും പണ്ട് നാം ഭയപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഭയം കലർന്ന ഒരു ബഹുമാനമൊക്കെ ആയിരുന്നു ടീച്ചർമാരോടുണ്ടായിരുന്നത്. അവരോടൊരു കാര്യം മുഖത്ത് നോക്കി ചോദിക്കാനൊക്കെ പേടിയായിരുന്നു. ടീച്ചർമാർ സംശയം ചോദിക്കും, സംശയം ചോദിക്കുന്ന കുട്ടികളാണ് നല്ല വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊന്നും ചോദിക്കില്ല. ടീച്ചർ പറഞ്ഞു അത് മതി,

0: എന്ന് മതി. ഇപ്പൊ കുട്ടികൾ അതല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാണ്, ഒരു ദിവസം ലീവ് എടുത്ത് പിറ്റേന്ന് വന്നപ്പോ ഇന്നലെ എന്താ വരാതിരുന്നതെന്നൊക്കെയാണ് കുട്ടികള് ചോദിക്കുന്നത്. എന്തിനാ ലീവ് എടുത്ത്? ഇന്നലെ ഇട്ട സാരി അല്ലല്ലോ ഇന്ന് ഇട്ടത്. ആ സാരി എവിടെ, എവിടെ നിന്ന് വാങ്ങിച്ചു? അത് തുടങ്ങി ഇവര് ശമ്പള വിവരം വരെ അന്വേഷിക്കുകയാണ്. ചെറിയ പീക്കിരി കുട്ടികളൊക്കെ അത്രക്കൊക്കെ ചോദിച്ചു. അപ്പൊ ഇവരുടെ ചോദ്യം കേട്ട് ചിലപ്പോ ഇവര് പകച്ചു പോകുന്നതാണ് പറയുന്നത് ടീച്ചർമാര്.
1: പകപ്പൊക്കെ മാറി.

0: ടീച്ചർമാര്.
1: അവരുടെ പകപ്പൊക്കെ മാറി തുടങ്ങി. ഇനിയിപ്പോ പകപ്പ് വരാൻ പോകുന്നത് ടീച്ചേഴ്സിനാണ്.
0: അതെ, തീർച്ചയായും.
1: അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കുറച്ച് വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും മറുപടി ഇല്ലാത്ത സ്ഥിതി വരെ വരാറുണ്ട്.
0: ഇപ്പൊ ഇപ്പൊ ടീച്ചർമാരായവരൊക്കെ ഒരു മില്ലേനിയൽ ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണല്ലോ. ഈ കുട്ടികൾ ആൽഫ ജെൻ ബീറ്റ എന്നൊക്കെ പറഞ്ഞു തരാം. അവര് ജനിക്കുമ്പോഴേ സ്ക്രീനുകളും മൊബൈൽ ഫോണുകളും ഒക്കെ ഉപയോഗിച്ച് ഇന്റർനെറ്റ് എന്താണെന്ന് അറിയാവുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയുന്ന
1: കുട്ടികളാണ്.
0: അപ്പൊ ഒരു സംശയം വന്നാല് ടീച്ചർമാർക്കൊരു തെറ്റ് പറ്റിയാലും ഇതെങ്ങനെയല്ലോ ചാറ്റ് ജി പി ടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞോളൂ. അതുകൊണ്ട് ഇവരെ പറ്റിക്കാനും പറ്റില്ല. പണ്ടാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ഇവര് കണ്ടുപിടിക്കാനൊക്കെ സൈലൻസ് സൈലൻസ് ഇതെന്താണ് മീൻചന്തയാണോ
1: നടക്കില്ല.
0: ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ തിരിച്ചു വയ്ക്കാതെ ടീച്ചർ അങ്ങനെ എന്നൊക്കെ ചോദിച്ചോളയും. മാത്രല്ല ഇപ്പൊ മീൻചന്തകളൊക്കെ വളരെ ക്ലീൻ
1: ക്ലീൻ ആയിട്ട് പഴയ കയോസ് ഒന്നുമില്ല.
0: അതെ, നല്ല കണ്ണാടി കൂട്ടിൽ കിടക്കുന്ന നല്ല നല്ല മീനുകൾ, ഐസ് ബാത്തിൽ കിടക്കുന്ന മീനുകളാണ്, നമ്മളെക്കാളും വൃത്തിയുള്ള മീനുകളാണ് അല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ ഈ ഓർമ്മയിലൊക്കെ കൊണ്ടുപോയ ഡോക്ടർ ഗോവിന്ദിന് വേണ്ടി അദ്ദേഹം ചോദിച്ച പാട്ട് തന്നെ കൊടുക്കാം.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
0: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: അടുത്തൊരു വാട്സ്ആപ്പ് സന്ദേശമാണ്. ഹലോ, ഞാൻ റാണി ജേക്കബ്, പൈങ്ങോട്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നും. ഞാൻ ജനിച്ചു വളർന്നത് കലൂർ എന്ന തൊട്ടടുത്ത ഗ്രാമത്തിലാണ്. ആനപ്പുറത്ത് കയറാൻ പോയി പണ്ട് അങ്ങൊരു 6-ാം ക്ലാസ്സുകാരി. വീഴ്ചകൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ചിലത് മറവിയുടെ ആഴത്തിൽ പോയാലും ഓളം തല്ലിവരും വല്ലപ്പോഴും. 1976 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പഴയ വീട് പുതുക്കി പണിയാനുള്ള ആരംഭ പണികളായി മരം മുറിച്ച് അറക്കുന്നത്. അത് വീട്ടിലെ പറമ്പിലായിരുന്നു. 2 തടിമിടുക്കന്മാരായ ചേട്ടന്മാർ തടി അറക്കുവാനായി വന്നു. ഇന്നത്തെ പോലെ അറക്കമില്ലുകൾ അന്ന് അത്ര സുലഭമല്ല. സ്കൂളില്ലാത്ത സമയത്ത് അവരുടെ അടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ വലിയ ഇഷ്ടമായിരുന്നു.

0: അവർ ആഞ്ഞ് തടി അറക്കവാൾ വെച്ച് അറക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഒരാൾ തടി കൊണ്ട് തട്ടുണ്ടാക്കി പൊക്കി വെച്ച തടിയിലും മറ്റേയാൾ അതിന് താഴെയും ഇരുന്ന് വാൾ അറക്കുന്ന തടിയുടെ ഇടയിലൂടെ വെച്ച് വലിച്ചു വലിച്ചറക്കും. ഒന്ന് തടിപ്പുറത്ത് കയറണോ? അമ്മച്ചിയെ പേടിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഒന്ന് കയറിയാലോ എന്ന ആഗ്രഹം അങ്ങനെ തങ്ങി നിന്നു. ഒരു ദിവസം സ്കൂൾ വിട്ടു വന്ന ശേഷം പുസ്തകവും കയ്യിൽ പിടിച്ച് ഞാൻ പയ്യെ മുറ്റത്തേക്കിറങ്ങി താഴെ കിണറിരിക്കുന്ന സ്ഥലത്ത് അറക്കാനുള്ള തടിയിരിക്കുന്നിടത്തേക്ക് നടന്നു. അറുത്തു തീർന്നിട്ടില്ല. എങ്ങനെയാണ് അതിൽ വലിഞ്ഞു കയറിയതെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. ആരും കാണാതെ ഞാൻ അങ്ങനെ ഒരു ആനപ്പുറത്ത് കയറിയ ഗമയിൽ അതിന് പുറത്ത് കയറി നിന്നു. അത്രയും ഓർമ്മയുണ്ട്. ഒരു വശത്ത് കിണറാണ്, അരമതിൽ സാധാരണ കല്ലിൽ കയ്യാല പോലെ കെട്ടിയിട്ടേ ഉള്ളൂ. തൊട്ടിയും കയറും മറുവശത്താണ്. പുസ്തകം തുറക്കാൻ ശ്രമിച്ച് രണ്ട് കാലും വശത്തേക്കിട്ടതും ആനപ്പുറത്ത് നിന്ന് ഞാൻ കിണറിൻ്റെ വശത്തേക്ക് പ്ലക്കോന്ന് വീണു. ഒരു വിധത്തിൽ എണീറ്റു, ശ്വാസം കിട്ടുന്നില്ല, ചങ്കും നല്ലിയാണ് വീണത്. പയ്യെ എണീറ്റ് അമ്മയെ എന്നെ തിരുമോ എന്നും പറഞ്ഞ് നെഞ്ചും തടവി ഞാൻ വീടിൻ്റെ പടിയിലേക്ക് ചെന്ന് കരച്ചിലല്ല ഒരു മോങ്ങലിലാണ് ശബ്ദം പുറത്തു വരുന്നത്. അമ്മച്ചി ഒരു എലിവാണം കണക്കെ അടുക്കളയിൽ നിന്ന് ചാടി വന്നു. എന്നെ താടി പറ്റിയേ എന്ന് ചോദിച്ചു. വീണു. എവിടെ? ആ തടിയേന്ന്. ഏ വീണോ? അതേ പടച്ച കയറിയത് എന്തിന്? ഏതു വശത്തേക്ക് അടി വീണേ? കയ്യോങ്ങിയാണ് ചോദ്യം. അമ്മയുടെ രണ്ടാം ചോദ്യത്തിന് അടി ഉറപ്പാണ്. അപ്പോൾ കിണറിൻ്റെ വശത്തേക്കെന്ന് പറഞ്ഞാൽ സംഗതി പെശകാണ്. എന്തായാലും കിണറ്റി വീണിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കരഞ്ഞോണ്ട് വരില്ലല്ലോ. ഇത്രയും നടന്നത് മനസ്സിനകത്താണ്. അപ്പുറത്തെ വശത്തേക്ക് എന്ന് ഞാൻ കള്ളം പറഞ്ഞു. വല്യമ്മയുണ്ടായിരുന്നു. വല്യമ്മ ഓടി വന്ന്, അയ്യോ കൊച്ചിന് ചങ്ക് വിലങ്ങിയിട്ടുണ്ടാവും, ഒരു മുട്ട ഇങ്ങട്. അങ്ങനെ വല്യമ്മ ടപ്പേ എന്നൊരു കോഴിമുട്ട പാത്രത്തിലിട്ട് ഉടച്ച് ജീരകവും ചേർത്ത് ഒറ്റ വലിക്ക് കുടിക്കാൻ പറഞ്ഞു. ഒരു പൊടി വൈദ്യം. പിന്നെ എൻ്റെ നെഞ്ചും തടവി തന്നു. ഓർമ്മയിൽ അമ്മച്ചി ഒരൊറ്റ അടി തന്നതായിട്ടാണ് തോന്നുന്നത്. പെണ്ണ് കയറാൻ പോയിരിക്കുന്നു, വേറെ സ്ഥലമില്ലാഞ്ഞിട്ട്. ആ ഒരു ഡയലോഗും. എന്നെ അവിടെ ഇരുത്തി വല്യമ്മ, നെഞ്ചു തടവി. അങ്ങനെ ശ്വാസം കിട്ടാത്ത എൻ്റെ ശരീരം പയ്യെ സൗഖ്യം പ്രാപിച്ചു തുടങ്ങി. അങ്ങനെ വീഴ്ചയിൽ നിന്നും സുഖപ്പെട്ടു. പഴയകാലത്തിലെ ചില ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കും. അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്ന് ആനപ്പുറത്ത് കയറി പ്ലക്കൊന്ന് താഴെ വീണ് അങ്ങനെ ആ പൂതി അങ്ങ് നിറവേറ്റി. കുഞ്ഞുകാലത്തെ ഓർമ്മകളിലെ ഒരു കുഞ്ഞോർമ്മ, ഒരു പഴയ യേശുദാസ് പാട്ട് വെച്ച് തരുമോ? ഹിന്ദി വെച്ചാൽ ഏറെ ഇഷ്ടം എന്ന് റാണി ജേക്കബ് പൈങ്ങോട്ടൂർ.
1: ഇത്തരം കുസൃതികൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും, പ്രത്യേകിച്ച് അക്കാലത്ത്. ഈ കാലത്ത് പിന്നെ കുട്ടികളൊക്കെ ഒരു തരം ചിട്ടയിൽ ഇങ്ങനെ വളർന്നു വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാങ്ക് കല്ലേറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും.
0: ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ അരയിൽ ഒരു കയറ് കെട്ടി, ഒരു അദൃശ്യ കയറ് കെട്ടി, അത് മറ്റേ കൈ പിടിച്ചാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ രക്ഷിതാക്കളൊക്കെ ഇരിക്കുന്നത്. അവരെ പുറത്തേക്ക് വിടാനോ
1: 24 hours surveillance
0: അവരെ എവിടെ എവിടെയെങ്കിലും പോയാൽ എവിടെയാന്ന് അറിയാം. ഇപ്പോ അതാണ് അവരുടെ കയ്യിൽ ഒന്നെങ്കിൽ അവർക്കൊരു
1: ഇത് പലപ്പോഴും വീണ് കാല് പൊട്ടി ഒക്കെ കഴിഞ്ഞ് മുടന്തിയിട്ടൊക്കെ വീട്ടിലെത്തുമ്പോഴാണ് അമ്മയും അച്ഛനും അറിയുക ഇങ്ങനെ ഇവന് അവിടം വരെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ.
0: അല്ല, അന്നത്തെ കുട്ടികൾക്ക് നിർബാധം കളിക്കാനായി വലിയ പറമ്പുകളും തൊടികളും എല്ലാം ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ ഇവർ ഫോണിലേക്കും ടിവിയിലേക്കും ചുരുങ്ങിയത്, ഇവർക്ക് വേറെ ആരും ഇല്ല. അപ്പൊ ഇവരെ ഇങ്ങനെ കളിച്ച് മതിച്ച് എവിടെ നിന്നൊക്കെ എപ്പോഴോ തിരിച്ചു വരുന്നു. അന്നത്തെ ആളുകൾക്ക് അത് ഓക്കെ ആയിരുന്നു. തിരിച്ച് ആ കൂടെ നമ്മൾ അന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ പിടുത്തക്കാർ വരും എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുക. ഇതിലൊന്നും നമ്മൾ നിൽക്കുകയില്ല, കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ പോകാൻ ഗ്രൗണ്ട് ഇല്ല, എവിടെ പോകും, അന്ന് കളിക്കാനും ആളില്ല. ഈ കളികൾ തന്നെ മറിഞ്ഞ് മൺമറഞ്ഞു പോയിരിക്കുകയാണ്. സാറ്റ് കളി, അക്ക് കളി, അതെ, കുട്ടിയും കോലും, ഇതൊക്കെ എന്താണെന്ന് പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. കളിത്തട്ട് കളി, ഇതൊന്നും കളിക്കാനും ആളില്ല. അന്നൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് പഠിപ്പിച്ചു തരാനൊക്കെ ആയിട്ട്.
1: പിന്നെ 7 tiles ഒരുപാട് കളികൾ ഇപ്പൊ അപ്രത്യക്ഷമായി.
0: ഇതില് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതുപോലെ നമുക്കൊരു ചെറിയൊരു മതിൽ പടച്ചു കയറുക, അല്ലെങ്കിൽ വലിയ കുത്തനെയുള്ള ഇറക്കത്തിൽ സൈക്കിള് കൈവിട്ട് ഓടിക്കുക.
1: പിന്നെ വലിയ പറമ്പുകളുടെ അതിരുകൾ നിർണ്ണയിക്കുന്നത് ഈ വലിയ ചാല് കീറിയിട്ടാണ്, ഒരു പറമ്പ് വേറൊരാളുടെ പറമ്പില്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചാടുക, അതിനകത്ത് വെള്ളം ഉണ്ടാവും, വെള്ളം ഒഴുകുന്ന വെള്ളം ഉണ്ടാവും, അതിനകത്ത് കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു.
0: അതെ, അപ്പോഴും നമ്മൾ ഈ പെൺകുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ അച്ചടക്കത്തോടെ
1: നോക്കിയുള്ളൂ.
0: അതെ, പക്ഷെ റാണി നമുക്ക് കത്തയച്ച ആൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ. അങ്ങനെ ആണുങ്ങൾ മാത്രം സൂചിച്ച പോരല്ലേ, ഞങ്ങൾ വന്ന് ഓൾ ദ ഫണ്ട് എന്ന് ചോദിക്കുന്നല്ലേ. ഇത് ഞങ്ങൾ വന്ന് ഇതൊക്കെ അറിയട്ടെ. അവിടെ തടിയിറക്കാമെന്ന് ചേട്ടന്മാര് തടിയുടെ മേൽ കയറണോ
1: ചോദിച്ചതേ ഓർമ്മയുള്ളൂ. കയറണമെന്നുള്ളൊരു ആഗ്രഹം അപ്പൊ തന്നെ
0: അപ്പോഴേ ഉണ്ടായിരുന്നു. അത് തന്നെ പുറത്തു പറഞ്ഞില്ല, ഒറ്റയ്ക്കൊരു തടിയെ കിട്ടിയപ്പോ അത് ആനയായി സങ്കല്പിച്ചങ്ങ് വലിഞ്ഞു കയറി. ഭാഗ്യത്തിന് കിണറേ വീണില്ല, അല്ലെങ്കിൽ നമുക്ക് കത്തിന്ന് കിട്ടില്ലായിരുന്നു.

അപ്പോൾ അങ്ങനെ രസിച്ച് കളിച്ച് നടന്ന ഒരു ഒരു കുട്ടിക്കാലമാണ് അന്നത്തേത്. അപ്പോൾ നമ്മുടെ കത്ത് അയച്ച റാണി ചോദിച്ചതുപോലെ യേശുദാസിൻ്റെ തന്നെ ഒരു ഹിന്ദി ഗാനമാവട്ടെ അല്ലേ?

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് കാലടിയിൽ നിന്ന് ഡേവിസാണ്. ഇതൊരു ഷൂട്ടിംഗ് വിശേഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1977 കാലഘട്ടത്തിലാണ് കാലടിയിൽ മാമാങ്കം സിനിമയുടെ ഷൂട്ടിംഗ്, കാലടി മണപ്പുറത്ത് നടക്കുന്നത്. ഞാനന്ന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 11:30 മണിയാകുമ്പോൾ ഇൻ്റർവെല്ലിന് വിടും. അതുവരെയുള്ള ക്ലാസ്സിലിരിപ്പ്, പുസ്തകങ്ങൾ എവിടെയെങ്കിലും കാണാതെ വെച്ചിട്ട് ഷൂട്ടിംഗ് കാണാൻ പോകും. കാലടി ശൃംഗേരി മഠത്തിന് താഴെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അന്ന് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ പഴയ നടന്മാരെയും നടിമാരെയും വളരെ അടുത്തു വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേംനസീർ, ജയൻ, ബാലൻ കെ നായർ, KR വിജയ, ഉണ്ണിമേരി, അങ്ങനെ കുറേ പേരെ വളരെ അടുത്തു വെച്ച് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ജയൻ എപ്പോഴും ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കയറി മണൽപ്പുറത്ത് കൂടി കറങ്ങി നടക്കും. ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവരുടെ തൊട്ടടുത്ത് വരും. എല്ലാവർക്കും കൈ തരും. ആളുകളുമായി സംസാരിക്കും. മറ്റുള്ള നടന്മാർ അത്രയും അടുത്ത് വരാറില്ല. ഏതാണ്ട് 1.5 മാസത്തോളം കാലടിയിൽ ഉത്സവമായിരുന്നു. മൂവാറ്റുപുഴ, വാഴക്കുളം, പെരുമ്പാവൂർ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ വരുമായിരുന്നു. ഞാൻ മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് കാണാൻ പോകുമായിരുന്നു. തിരിച്ച് ഉച്ച കഴിഞ്ഞ് ഇൻ്റർവെൽ സമയത്ത് ക്ലാസ്സിൽ ടീച്ചർമാർ കാണാതെ കയറിയിരിക്കും. ഞാൻ മാത്രമല്ല, വേറെയും കുട്ടികളുമുണ്ട്. വർഷം 2-3 കഴിഞ്ഞു. 1980 നവംബറിൽ നടൻ ജയൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് കേട്ട് ഞെട്ടി. ജയൻ വെള്ള സൂട്ടും കോട്ടും കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചാൽ ഇത്ര ശരീരഭംഗിയുള്ള ഒരു നടനും മലയാള സിനിമയിൽ അന്നുമില്ല ഇന്നുമില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ പഴയ വീടിൻ്റെ മുൻവാതിലിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. വീട് പൊളിച്ചപ്പോൾ ആ പടം പോയി. എങ്കിലും പുതിയ വീട്ടിലെ ഷോക്കേസിൽ അതുപോലെ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജയന് കൂട്ടായി പ്രേംനസീറിൻ്റെയും വയലാറിൻ്റെയും യേശുദാസിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ജയൻ്റെ ഓർമ്മയ്ക്കായി ദീപം സിനിമയിലെ നീല ഷർട്ടും കോട്ടും ഇട്ടുകൊണ്ട് പുഴയിൽ കൂടി കുതിരപ്പുറത്ത് നടന്നുള്ള ഒരു പാട്ടുണ്ട്, ദൂരെ പ്രണയ കവിത പാടുന്നു എന്ന ഗാനം കേൾപ്പിക്കണം. ഷൂട്ടിംഗ് വിശേഷങ്ങളിലാണ്. ഷൂട്ടിംഗ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഷൂട്ടിംഗ് രാധ എന്ന പെൺകുട്ടി, ബാലചന്ദ്രമേനോൻ്റെ 2-ാമത്തെ പടമാണ്. അത് 1978 ആദ്യത്തെ പടം വരുന്നത്, ഉത്രാട രാത്രി. അത് ഞാൻ കണ്ടിരുന്നു,
1: ആ സിനിമ കണ്ടിരുന്നു.
0: അതിനകത്ത് ബാലചന്ദ്രമേനോൻ ഒരു സൈഡ് റോളിൽ വരുന്നുണ്ട്, നായകൻ്റെ കൂടെ ഫ്രണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിട്ട് കാണുകയാണ്. ഇതുപോലെ തന്നെ പോയി കണ്ടപ്പം ബാലചന്ദ്രമേനോനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കൂടി. അപ്പം ഞാൻ ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ചെറിയ കുട്ടിയല്ലേ,
1: എന്നെ തിരിച്ചറിഞ്ഞു.
0: തിരിച്ചറിഞ്ഞുള്ള അത് തിരിച്ചറിയുക എല്ലാ കലാകാരന്മാർക്കും വേണ്ട. അപ്പോൾ അങ്ങേര് വിളിച്ച് എന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന്. അപ്പോൾ എനിക്ക് പേടിയായി.
1: അന്ന് സാറിനൊരു യെസ്, ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു താരമായി.
0: യെസ് പറയാനൊന്നുമില്ല, അല്ല അതിനൊക്കെ ആൾക്കാരുണ്ടാവും, വെറുതെ ചോദിച്ചതായിരിക്കും. അതിനൊക്കെ നേരത്തെ ആളെ നോക്കിയിട്ടല്ല, അല്ലാതെ ഒരു കുട്ടി വരും അതിനെ
1: അഭിനയിക്കാൻ താല്പര്യമുണ്ടോ യെസ് എന്ന് പറഞ്ഞാല് അന്നത്തെ അഭിനയിക്കണ്ട, തനിക്ക് പറ്റിയ പണിയല്ല
0: എന്ന് പറയായിരിക്കും. അന്ന് എനിക്ക് യെസ് എന്ന് പറയാൻ പോലും തോന്നിയില്ല. കാരണം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞാൻ സ്കൂളിൽ നിന്ന്
1: കട്ട് ചെയ്തിട്ടില്ല.
0: സ്കൂള് ഇന്റർവെൽ സമയത്ത് അല്ലെങ്കിൽ ഉച്ചക്കുള്ള ആ ഗ്യാപ്പിൽ ഇവിടെ എന്തിനു വന്നു എന്നുള്ള ചോദ്യം വരുമല്ലോ. അപ്പൊ അങ്ങനെ രാധ എന്ന പെൺകുട്ടി, അതിൽ സുകുമാരൻ, ജലജ ഇവരൊക്കെയാണ് ആക്ട് ചെയ്തത്. അത് പിന്നെ ഞാൻ പോയി കാണുകയും ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു പടമാണ്.
1: അന്ന് ഷൂട്ടിംഗ് കാണുമ്പോൾ നമ്മൾ അന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ആ സീൻ പിന്നെ അത് TVയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ?
0: ആ അതെ അതെ അതെ, ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്ത് കുറേ നിരനിരയായിട്ട് തെങ്ങുകൾ നിൽക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നായിക ഇങ്ങനെ പാടി അതിനെ ചുറ്റി ഇങ്ങനെ വരുന്ന ഒരു മരഞ്ചുറ്റി കോക്കോ ലൈനിൽ ഇങ്ങനെ മരഞ്ചുറ്റി വരുന്ന അത് ബാലചന്ദ്രമേനോൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
1: അദ്ദേഹം
0: അഭിനയിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് ജയലജ 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് അത് എക്സൽ ചെയ്തത്. ഇയാൾ ഒറ്റ ടേക്ക്, അദ്ദേഹത്തിന്റെ ഒരു മികവായിരിക്കാം, അഭിനയിച്ച ആ മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഒരു സ്ത്രൈണ ഭാവത്തിൽ അദ്ദേഹം അഭിനയിച്ചത് കാണിച്ചു കൊടുത്തു. അന്ന് AT അബു ആയിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. ധ്വനി അങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്ത AT അബു, മാന്യമഹാജനങ്ങളെ എന്നീ ചിത്രങ്ങളൊക്കെ എടുത്ത AT അബു ആയിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അന്ന്.
1: അന്നപ്പോ ഷൂട്ടിങ്ങിലൊരു താരമായിട്ടാണ്
0: അത് ബാലചന്ദ്രമേനോനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയത്.
1: അപ്പൊ ആദ്യം സിനിമ കാണാൻ പോയ പല ഗുണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞതാണ്. അല്ല ഇത് ഇതുപോലെ ഇപ്പൊ

0: മാമാങ്ക സിനിമ അന്ന് നാടിനൊരു ഉത്സവം പോലെയായിരുന്നു അന്നത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞത്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ.
1: അതും വലിയ ക്യാൻവാസിലെടുത്തൊരു പടമാണ് മാമാങ്കം. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമാസ്കോപ്പ് പടമാണ്. ആദ്യം തച്ചോളി അമ്പുമാണ്, പിന്നെ രണ്ടാമത് ഇത്, പിന്നെ പടയോട്ടമാണ് ആദ്യത്തെ 70 mm. ആ മൂന്നെണ്ണവും നവോദയ എന്ന ബാനറിലായിരുന്നു.
0: നവോദയ പല കാര്യങ്ങളും ഇങ്ങനെ ആദ്യം, ആദ്യത്തെ 3D ചിത്രം, അങ്ങനെ പലതരത്തിലുള്ള ചരിത്ര മാറ്റങ്ങൾക്ക് വരും.
1: ന്യൂജൻ പടങ്ങൾ
0: പല പല ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ഇത് കൊടുത്ത ആളാണ്,
1: പുതിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട്
0: കൊണ്ടുവന്ന ആളുകളാണ്. അതെ അതെ. അപ്പൊ ഇതുപോലെ ഈ ഷൂട്ടിംഗ് അന്നൊക്കെ വാതിൽപ്പുറ ചിത്രീകരണം നടക്കുന്നത് നാട്ടിൻപുറത്താണെങ്കിൽ
1: പ്രത്യേകിച്ച്
0: അതെ ആള് നമ്മൾ ഈ താരങ്ങൾ എന്നുള്ള ആ പദം തന്നെ എങ്ങനെയാണല്ലോ, നമുക്കന്ന് എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്ത്
1: നേരിട്ട്
0: കാണുന്നു. അത്ര ഇതിന്റെ സാങ്കേതിക വിദ്യയും ഇവര് ഇതുപോലെ ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ചന്തയിലോ ഒക്കെ കടന്ന് എന്തൊക്കെ കാണിക്കുന്നു, ഇതൊരു ക്യാമറ പോലെ ഒരു ചെറിയൊരു ഉപകരണത്തിൽ പിടിക്കുന്നു, ഇതെങ്ങനെയാണ് ഈ പ്രൊജക്ടറിലൂടെ ഇതെങ്ങനെയാണ് സ്ക്രീനിലേക്ക് വരിക,
1: ക്ലാപ്പടിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളതാണ്.
0: അതൊരു ഉത്സവം തന്നെയായിരുന്നു. കാരണം ഇത് ഈ ഒരു ആളുകൾക്ക് ഈ സിനിമയോടുള്ള ഈ ഒരു കൗതുകം ഇത് ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഇവിടെ ഷൂട്ടിംഗ് ധാരാളമായി നടക്കുന്ന എറണാകുളം നഗരത്തിൽ പോലും നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ ആളുകൾ കൂടി
1: നിൽക്കും, അവിടെ
0: ഒരു ലൈറ്റോ ഒരു ക്യാമറയുടെ ഒരു അറ്റവും കണ്ടാ ഷൂട്ടിംഗ് നടക്കും, ഷൂട്ടിംഗ് നടക്കും ആരാക്കാൻ പറയും. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി
1: എപ്പോഴും
0: ഇത് ഇതുപോലെ എന്റെ നാട്ടിലും തൊടുപുഴ അടുത്ത ഒരു ഗ്രാമത്തിലായിരുന്നു. അപ്പൊ അവിടെ ഇതുപോലെ ഒരു ഷൂട്ടിംഗ് നടന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അത് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി ഒരു ചിത്രമാണ്. അപ്പൊ അവിടെ ഒരു വലിയ വീട്ടിൽ, അതായത് നമ്മൾ അന്നൊക്കെ ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വീട് പ്രതീക്ഷിക്കില്ല, അതുപോലെ ഒരു ഇരുനില വീട്, അതിൽ കാർ ഓടിച്ച് അതിൻ്റെ വാതിലിലേക്ക് ഇങ്ങനെ ഒരു വളഞ്ഞ ഉയർന്ന വഴിയൊക്കെ ഉണ്ട്. അപ്പൊ ആ വീട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ ജനസാഗരമാണ്, അവിടെ ആളുകൾ വരുന്നു, എല്ലാവരും മതിൽപ്പുറത്ത് കയറി നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ഒരു നോക്ക് കാണാൻ പറ്റൂ. ശ്രീവിദ്യയുണ്ട്, കുഞ്ചാക്കബാബനുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഇതുപോലെ കുട്ടികളും. അപ്പൊ ഈ പറഞ്ഞതുപോലെ അവധി കിട്ടുമ്പോൾ ഞാനും അനിയത്തി എല്ലാം വന്ന് മതിലിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ താരത്തെ കണ്ടു എന്ന് പറയുമ്പോൾ വലിയൊരു സ്വീകാര്യതയാണല്ലോ. അപ്പൊ നമ്മൾ കുറെ നേരം നിന്നിട്ടും ആരും കാണുന്നില്ല. അനിയത്തി പറഞ്ഞു, ആ ഞാൻ സുരേഷ് ഗോപിയെ കണ്ടു, അല്ല ശ്രീവിദ്യയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ കുത്തിക്കുത്തി ചേക്കും, നീ എങ്ങനെ കണ്ടു, ഞങ്ങളവിടെ കയറുന്നല്ലോ, എപ്പൊ കണ്ടു, എവിടെ കണ്ടു എന്ന് കഴിയുമ്പോ, അല്ല ആ പറഞ്ഞു വന്നപ്പോ ശ്രീവിദ്യയുടെ നിഴല് കണ്ടു എന്ന്.
1: നിഴല് പോലെ എന്തോ ആവേശമാണ് അക്കാലത്ത് ഇവരെയൊക്കെ പോയി കാണുക എന്നുള്ളത്. അത് തന്നെയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അശോക് കുമാർ മമ്മൂട്ടി ആക്ട് ചെയ്ത് അതിനകത്ത് ഒരുപാട് പേരിങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ അതുപോലെ തന്നെയായിരുന്നു. രാധ എന്ന പെൺകുട്ടിയുടെ നാട്ടുകാർ മുഴുവൻ ഇളകി കൊല്ലത്തായിരുന്നു അശോക്. നർസും ആൾക്കാരിങ്ങനെ പിന്നെ രണ്ടും മൂന്നും നാലും ദിവസം ഒരു വീടിനെ ചുറ്റിയിട്ടുള്ളൊരു കഥയാണ്. അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ആർപ്പ് വിളിക്കുക, സുകുമാരൻ വരുമ്പോ. അന്ന് സുകുമാരനായിരുന്നു സൂപ്പർ സ്റ്റാർ,
0: അന്നത്തെ താരം. അപ്പൊ അങ്ങനെ അങ്ങനെ സിനിമ എന്നുള്ളത് മലയാളിക്ക് എപ്പോഴും
1: ഒഴിച്ചുകൂടാത്തെയും കൗതുകവും എക്കാലത്തെയും ആവേശവുമാണ്.
0: അപ്പോ അതാണ് സിനിമയും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അത് എത്രമാത്രം പറഞ്ഞാലും തീരില്ല. അപ്പൊ എന്തായാലും അദ്ദേഹം ചോദിച്ച ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
3: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
2: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
3: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: അടുത്ത വാട്സപ്പ് സന്ദേശത്തിലേക്ക്. പ്രിയ ഓർമ്മ ചിന്തന, വേൾഡ് കപ്പ് ഫുട്ബോൾ പണ്ട് മുതലേ ഞാൻ ടി വിയിൽ കാണാറുണ്ട്. ആ, നമ്മൾ തുടങ്ങിയിടത്ത് തന്നെയാണ് നമ്മൾ അവസാനിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കാണുന്നത് ഒരു രസമാണ്. ഒരു 35 വർഷം മുമ്പുണ്ടായ സംഭവം പറയാം. ഞങ്ങളുടെ അച്ഛൻ വളരെ ഗൗരവക്കാരനായിരുന്നു. കളിയും ചിരിയുമൊന്നും പലപ്പോഴും അനുവദിക്കാറില്ല. കുട്ടികൾക്ക് അച്ഛനെ നല്ല പേടിയാണ്. അന്ന് രാത്രി 12:30 കളി. കൂട്ടുകാർ എല്ലാവരും എത്തി. ഞാൻ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു. ആരും ശബ്ദമുണ്ടാക്കരുത്. അച്ഛൻ ഉറങ്ങിയ ശേഷം മാത്രം ശബ്ദമില്ലാതെ ടി വി ഓൺ ചെയ്യും. 10 അച്ഛൻ ഉറങ്ങാൻ കിടക്കും. അന്നും 10 തന്നെ അച്ഛൻ ഉറങ്ങാൻ കിടന്നു. കൂർക്കമ്പരി ശബ്ദം കേട്ടപ്പോൾ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചു. രാത്രി 12 കഴിഞ്ഞ് ടി വി ഓൺ ചെയ്തു. മറ്റു ലൈറ്റുകളെല്ലാം ഓഫാക്കി. ഇരുട്ടിൽ ശ്വാസം അടക്കി പിടിച്ച് എല്ലാവരും കണ്ണു ചിമ്മാതെ ടി വിയിലേക്ക് നോക്കിയിരുന്നു. കളി തുടങ്ങി. മൂക്കും വായും കൈയും അനങ്ങാതെ ഞങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവേശകരമായ ഒരു ഗോൾ വന്നു. എന്നെ നിർദ്ദേശം തെറ്റിച്ചുകൊണ്ട് പുറകിൽ നിന്നും ഒരു കയ്യടി. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആരാണത് എന്ന് ഞാൻ ശബ്ദമുണ്ടാക്കാതെയാണ് ചോദിച്ചത്.
5: ആരാണത്?
4: നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അച്ഛൻ. അച്ഛന് ഫുട്ബോൾ കളി അത്ര ഇഷ്ടമായിരുന്നു. പിന്നീട് ലൈറ്റ് ഓൺ ചെയ്തു. അച്ഛനോടൊപ്പം ഞങ്ങളെല്ലാവരും ശബ്ദത്തോടു കൂടി തന്നെ കളി മുഴുവൻ കണ്ടു. എന്നാലും ദുരൂഹമായ ഒരു കാര്യം, അച്ഛൻ റൂം തുറന്ന് ഞങ്ങളുടെ എല്ലാം അരികിലൂടെയാണ് പുറകിലേക്ക് പോയത്. ഞങ്ങൾ ആരും അത് കണ്ടില്ല. കാര്യപ്പറമ്പിൽ ദിലീപ് കുമാറാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. പൊന്നൂരെന്നിയിൽ നിന്നും.
5: അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് കളി കണ്ടോണ്ടിരുന്നത്. പേടിയുണ്ടല്ലോ,
4: അപ്പൊ കൂടെയുള്ള ആരോ നടക്കുന്ന വിചാരിച്ചാണ്.
5: അത് ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്താൽ ഭയങ്കര ഇതാണ്. കയ്യും കാലും ഒരു പ്രതിമ കണക്കെ ഇരുന്നിട്ട്
4: അങ്ങനെ അങ്ങനെയാണ് കാണുന്നത്. ഇത് ഇംഗ്ലീഷിലെ പ്രയോഗം തന്നെ ഉണ്ടല്ലോ, ഗ്ലൂ ടു ദ സ്ക്രീൻ എന്ന്
5: പറയും.
4: അപ്പൊ അവളൊര് നമ്മുടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നൊക്കെ പറഞ്ഞാൽ, നമ്മള് ഒരു കാര്യത്തിലേക്ക് മാത്രം. അർജുനൻ കിളിയുടെ കണ്ണ് കണ്ട പോലെയായിരുന്നു അവര്. അത് മ്യൂട്ടായിട്ടാണ് ഫുട്ബോൾ കളി കാണുന്നത്. നമുക്ക് ഫുട്ബോൾ കളിയുടെ രസം തന്നെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള കമന്ററി
5: അല്ലേ.
4: ഇംഗ്ലീഷിലെ കമന്ററി അവരെന്താ പറയുന്നതെന്ന് അറിയില്ലെങ്കിലും
5: സ്പാനിഷ് കമന്ററി ആയിരുന്നു നമ്മള്. സ്പാനിഷ് കമന്ററിയും ഭയങ്കര ആവേശകരമായിട്ടുള്ള കമന്ററി ആണ് അത്. സ്പാനിഷ് അത് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ആ ആവേശം ഉണ്ടല്ലോ. അത് ഏത് ലാംഗ്വേജ് ആണെന്നില്ല, ഈ മ്യൂസിക് പോലത്തെ ഒരു സാധനമാണ് അത്.
4: ഇപ്പൊ അത് തന്നെ ഇപ്പൊ മലയാളത്തിൽ നിന്ന് മലയാളത്തിന്റെ തനതായ കമന്ററി ഇല്ലാതിരുന്നു. ഇപ്പൊ അതും ആയി തുടങ്ങി. ഇപ്പൊ നമുക്ക് മലയാളത്തിലുള്ള കമന്ററി അത് തന്നെ, അതിലെ പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ പല സിനിമയിലും തമാശയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലു കൂടുമ്പോൾ അതിന് പുറകിൽ ഫുട്ബോൾ കമന്ററി കൊടുക്കുന്ന അപ്പോ ഈ. പക്ഷേ ഇതുപോലെ അച്ഛൻ ഗൗരവക്കാരനായി അച്ഛന്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ പ്രേമി ഉണ്ടെന്ന് അറിയാൻ ഒരു വേൾഡ് കപ്പ് വരേണ്ടി വന്നു. അപ്പൊ ഇതുപോലെ കമല സുരയ്യ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, പ്രകടിപ്പിക്കാത്ത സ്നേഹം നിരർത്ഥകമാണ്, അത് പിശുക്കുള്ള ഒരാളുടെ കയ്യിലുള്ള ഉപയോഗിക്കാത്ത നാണയത്തൊട്ട് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഒരു അച്ഛൻ സങ്കല്പം അങ്ങനെയാണല്ലോ, അവര് ചിരിക്കില്ല. നമുക്കെന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ വഴി അച്ഛനിലേക്ക് എത്തിക്കണം.
5: അങ്ങനെയൊക്കെയാണ്
4: അച്ഛൻ വളരെ ഗൗരവപ്രകൃതം. വേണ്ട കാര്യങ്ങൾ വളരെ പിശുക്ക് വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾ അങ്ങനെ ഒരാളാണ്.
5: അതങ്ങനെയായിരുന്നു എനിക്ക് തൊട്ട് മുൻപേ ഉള്ള തലമുറയാണ്. എന്റെ അച്ഛനൊക്കെ വരുമ്പോ കുറച്ചുകൂടെ ഇപ്പോ ജനകീയനായി, അപ്രോച്ചബിൾ അച്ഛനായി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അതും അക്കാലത്തും ഇങ്ങനെയുള്ള അച്ഛന്മാര് ധാരാളം ഉണ്ടായിരുന്നു. മാറ്റങ്ങൾ അത്ര പെട്ടെന്ന്

0: വരുന്നൊരു കാലഘട്ടമായിരുന്നില്ല. വളരെ സ്ലോ ആയിട്ടാണ്. ഇപ്പോഴാണ് മാറ്റങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വന്നത്.
1: കുറച്ച് സ്പോർട്സും കലയും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടി ലൈറ്റർ ആവും, കുറച്ച് മൃദുവാകും, അവർക്ക് സംവേദനം കൂടുമെന്ന് തോന്നുന്നുണ്ട്. അത് അതൊരു കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെയൊക്കെ ഒരു ഒരു സ്ഥലം കൂടെയാണല്ലോ. അപ്പൊ ആളുകളും അതിനനുസരിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും ആളുകളോടും മറ്റുള്ളവരോടൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോ കേവലം ഇങ്ങനെ, അതായത് അച്ഛൻ ഗൗരവപ്രകൃതം മാത്രമല്ല, അടുക്കളയിൽ സഹായിക്കുന്ന അച്ഛൻ, അല്ല അടുക്കളപ്പണി മൊത്തം ചെയ്യുന്ന അച്ഛൻ,
0: അങ്ങനെയൊക്കെ
1: റോളുകളൊക്കെ മാറി,
0: റോളുകൾ മാറി. ഇപ്പൊ ഷെയറിംഗ് വന്നല്ലോ. പണ്ട് അതല്ലല്ലോ, പണ്ട് അവിടെ കസേരയിൽ ഇരുന്നിട്ട് ആജ്ഞാപിക്കുന്ന അച്ഛൻ,
1: നമ്മളിങ്ങനെ
0: അമ്മ ഇങ്ങനെ എലി ഓടുന്ന പോലെ ഓടി
1: ഉമ്മറത്തേക്ക് ഒരു ചായ എന്ന് പറയുന്ന പോലെയാണ്.
0: പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് ചോറ് റെഡി ആക്കണം,
1: അതൊക്കെ ആയിക്കോണം, ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വരും. നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണമെന്ന് അറിയരുത്. ഇപ്പൊ ആളുകൾ കുറച്ചുകൂടി തന്റേതായ ഇടം, അവരുടെ അവകാശങ്ങളൊക്കെ അറിഞ്ഞു
0: തുടങ്ങുന്നറിയാം. പിന്നെ അത് ഷെയറിങ് എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു തുടങ്ങി. അത് വളരെ അത്യാവശ്യമായിരുന്നു, അത് സംഭവിച്ചു. അത് നല്ലൊരു കാര്യം.
1: അപ്പൊ ഇതുപോലെ അച്ഛന്റെ ആ ഗൗരവത്തിന്റെ ആ മുട്ടത്തോട് പൊട്ടി നല്ല അച്ഛൻ പുറത്തു വന്നതുപോലെ വേൾഡ് കപ്പിന്, അല്ലെങ്കിൽ ഫുട്ബോളിന്, കളിക്ക്, സ്പോർട്സിനൊക്കെ ഇങ്ങനെ ഒരു ഒരു മാസ്മരിക ശക്തിയുണ്ട്. അപ്പൊ ആളുകൾ കൂടുതലും സ്പോർട്സിലേക്ക് വരട്ടെ, കളി കാണാനും കളി ആസ്വദിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയാൽ.
0: സ്പോർട്സും സുകുമാര കലകളും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വളരെ ലൈറ്റർ ആയിട്ട് ജീവിക്കട്ടെ. വെറുതെ എന്തിനെ ഗൗരവം പിടിച്ച് മസിൽ പെരുക്കി ഇങ്ങനെ ജീവിക്കുന്നത്.
1: നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ക്രിസ്റ്റഫർ നോലൻ എന്ന സംവിധായകന്റെ ഒരു ചിത്രമുണ്ട്, ബാറ്റ്മാൻ എന്നതിലെ വില്ലൻ, അതിലെ വില്ലനുണ്ട് ജോക്കർ. ജോക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ സോ സീരിയസ്, എന്തിനാണ് നിങ്ങൾ ഇത്ര ഇത്ര മസിൽ പിടിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ മലയാളത്തിൽ പറയാം. അപ്പൊ എല്ലാവരും ഒന്ന് തണുക്കട്ടെ, ഒന്ന് ആറട്ടെ, നമുക്കൊരു പാട്ട് കൊടുക്കാം.

0: അപ്പം ഫുട്ബോൾ ഉരുണ്ടതാണ് അല്ലെ, ഉരുണ്ട ഫുട്ബോൾ പോലെ തന്നെ നമ്മുടെ ഓർമ്മ ചിന്ത. നമ്മൾ ഫുട്ബോളിൽ
1: തുടങ്ങി റൗണ്ട്
0: വെച്ച് ഫുട്ബോളിൽ തന്നെ അവസാനിച്ചു.
1: മെഗലനായിട്ട്, മെഗലൻ എന്ന് പറഞ്ഞാൽ നാവികനാണല്ലോ ആദ്യമായിട്ട്
0: ഒരു റൗണ്ട് വെച്ച് തിരിച്ചു വരികയാണ്. അപ്പോ വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയാണ്. അപ്പോ നമുക്ക് സ്വന്തമായിട്ട് എന്താ ടിവിയും ഫോൺ സബ്സ്ക്രിപ്ഷനും ഒന്നും ഇല്ലെങ്കിൽ പോലും കൂട്ടായ്മയുടെ സ്ക്രീനുകളുണ്ട്. പല പല ടൗണുകളിലും കവലകളിലും ഒക്കെ വലിയ സ്ക്രീൻ
1: വെച്ചിട്ട്
0: ആളുകള് കാണുന്നുണ്ട്. അപ്പൊ ആ കൂട്ടായ്മ പോയി കണ്ട ഇത് കുറച്ചുകൂടി രസമാണ് ഫുട്ബോള്. അപ്പൊ അങ്ങനെ എല്ലാവരും കുറച്ചുകൂടി ലൈറ്ററൊക്കെ ആയി ആയാസരഹിതമായി പോയി കളികളൊക്കെ കാണും. അപ്പൊ മഴയുടെ കൂടെ കളിയും ആസ്വദിക്കൂ. അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ പറ്റട്ടെ. അപ്പോ എല്ലാവരും ഇതുപോലെ ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 68 20 21. വാട്സാപ്പായും സന്ദേശങ്ങൾ അയക്കാം. ഓർമ്മചിന്തയിലേക്ക് സന്ദേശങ്ങൾ അയക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്:
1: 9447562212. നമ്പർ ഒരിക്കൽ കൂടി: 9447562212.
0: ഇന്ന് ഓർമ്മചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം
1: ഉണ്ണികൃഷ്ണൻ,
0: സഹായം വിശ്വാസ് ദാസ്. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മചിന്ത.

play Underdog Waves. Let's play football. FIFA World Cup 2026 updates. പ്രീക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:30 കാനറികളുടെ കാൽപന്ത് താളത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, July 6, 1:30 AM. July 6-ാം തീയതി പുലർച്ചെ 5:30 ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കരുത്തിലൂടെ റൌണ്ട് ഓഫ് 16-ലെത്തിയ ഇംഗ്ലണ്ട്. പോരാട്ടം മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, 6 July, 5:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു.

0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ CITU അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 18 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാലും ഹംസയും പാടിയത്. ഗാനരചന കുമാർ, സംഗീതം ആനന്ദ് രാജ് ആനന്ദ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉദിത് നാരായൺ പാടിയ ഗാനം. വരികൾ സമീർ, സംഗീതം ഹിമേഷ് രേഷമ്യ. ചിത്രം തേരേ നാം.

ചിത്രം ജബ് വി മെറ്റ്, ഇർഷാദ് കാമിലിന്റെ വരികൾക്ക് പ്രീതം സംഗീതം നൽകിയ ഗാനം. പാടിയവർ ഷാൻ, ഉസ്താദ് റാഷിദ് ഖാൻ.

സമയം 3 മണി കഴിഞ്ഞ് 31:06. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. സമീർ രചിച്ച ആനന്ദ് മിലിന്ദ് സംഗീതം നൽകി. ഉദിത് നാരായണും മൽക്കായാഗ്നിക്കും പാടിയ ഗാനമാണിനി. ചിത്രം ജാൻവർ.

ചിത്രം മിഷൻ കാശ്മീർ. ശങ്കർ മഹാദേവനും സംഘവും പാടിയ ഗാനം. സമീറിന്റെ വരികൾക്ക് ഈണമിട്ടത് ശങ്കർ എഹ്സാൻ ലോയ്.

ലക്കി അലിയും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. ഗാനരചന അൻവിത ദത്ത്, സംഗീതം വിശാൽ ശേഖർ, ചിത്രം ബച്ന യേ ഹസീനോ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. പഹേലി എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം, ശ്രേയാ ഘോഷാൽ, മധുശ്രീ എന്നിവർ പാടിയത്. ഗുൽസാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം എം കരീം.

0: खुशबू गहने भर लो ना।
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ സ്വാശ്രയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനായി

0: അപേക്ഷ ക്ഷണിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷ പൂരിപ്പിച്ച് ഈ മാസം 10-നകം sppcprogram.poll@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2:22.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ നാലുമണിപ്പൂക്കളിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജുകൾ അയയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷൻസും ഒക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9446 45 58 88.

നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 45 58 88. മെസ്സേജുകൾ അയക്കുന്നവർ പേര് സ്ഥലമൊക്കെ കൃത്യമായിട്ട് പറയുക.

നാലുമണിപ്പൂക്കളിലേക്ക് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്ന് അർത്ഥനയാണ്. രാജേന്ദ്രൻ മാമന്റെ പിറന്നാളാണ് ഇന്ന്. മാമന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥിതി എന്ന ചിത്രത്തിലെ ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമല എന്ന പാട്ടാണ് അർത്ഥന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ മെസ്സേജ് വായിക്കണം, മറക്കല്ലേ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു അർത്ഥന. ഏറ്റവും അവസാനമാണ് ഗുഡ് ഈവനിംഗ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ഹായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ഈവനിംഗ് അർത്ഥന. അർത്ഥനയുടെ മാമന്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമന് നാലുമണിപ്പൂക്കളുടെ വക പിറന്നാൾ ആശംസകൾ, ഒപ്പം അർത്ഥന ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടും.

നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ സോങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. നന്ദു കെ ഷാജിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂക്കൾ, ഗുഡ് ഈവനിംഗ്. സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു നന്ദു. നന്ദു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്കൊരു പാട്ട് തരുമോ? ലിറ്റിൽ ജോൺ തമിഴ് മൂവിയിലെ ഒരു നല്ല ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. നന്ദു ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും, പിന്നെ എല്ലാ ആർജേസിനും സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കാം നന്ദുവിൻ്റെ ഇഷ്ടഗാനം.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്. എനിക്ക് ഹിന്ദി ഫിലിമായ ധഡ്കൻ സിനിമയിലെ അക്സർ സേ ദുനിയാ മേ എന്ന സോങ് തരുമോ? ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നതാണ്, എനിക്ക് നാലുമണിപ്പൂവ് കേൾക്കാൻ പറ്റാറില്ല. ഞായറാഴ്ച ദിവസം മാത്രമാണ് കേൾക്കുന്നത്. കുറേ ദിവസമായി പാട്ട് ചോദിച്ചിട്ട് എനിക്ക് ഈ പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ആണ് കറുകുറ്റിയിൽ നിന്നും.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
3: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
6: നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിൽകുമാറാണ്, ഇരിങ്ങാലക്കുട ചേലൂരിൽ നിന്ന്. എനിക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന പടത്തിലെ അച്ഛൻ്റെ പൊന്നുമോളെ വാവേ വാവാവോ എന്ന പാട്ട് വെച്ച് തരുമോ? എൻ്റെ മോൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, കാവേരി. പൊന്നൂസ് എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. ബ്രാക്കറ്റിൽ പൊന്നൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് പാട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാവേരി, ആ പൊന്നൂസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാവേരിക്ക് വേണ്ടി അടുത്ത ഗാനം.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കട്ടച്ചിറയിൽ നിന്നും അമ്പാടിയാണ്. ഞാനൊരു വിജയ് ഫാനാണെന്നാണ് അമ്പാടി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഗില്ലി എന്ന സിനിമയിലെ കൊക്കര കൊക്കരക്കു എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വിജയ് ഫാനാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും വിജയ് ഫാനായ അമ്പാടിക്ക് വേണ്ടി അടുത്ത ഗാനം കേൾക്കാം. Shuck! Doom, doom, doom, shuck!

0: കൊച്ചിക്ക് കണ്ടു മാത്രല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
3: യെസ്,
2: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
3: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
4: ഹായ് പ്രിയപ്പെട്ട കൊച്ചി FM 4 മണി പൂവേ, സുഖമാണോ? ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കുവൈറ്റിൽ നിന്ന് സെൽവകുമാർ. നല്ല തമ്പി ആഷിഖ് ദിലീപ്, നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആശംസകളാണ് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും. സെൽവകുമാറിൻ്റെയും നല്ല തമ്പിയുടെയും ആഷിഖിൻ്റെയും ദിലീപിൻ്റെയും വക പിറന്നാൾ ആശംസകളുണ്ട്, ഒപ്പം 4 മണിപ്പൂക്കളുടെയും. അപ്പം നല്ലൊരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു.

നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമസ്കാരം നാലുമണി പൂവേ, ചായ കുടിച്ചോ, സുഖമാണോ നിനക്ക്? എന്റെ പേര് രാമചന്ദ്രൻ പിള്ള എന്നാണ്. ഞാൻ കാക്കനാട് രാജഗിരി കോളേജിന് സമീപത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ പ്രിന്റിംഗ് ഷോപ്പിലെയും അടുത്തുള്ള ബേക്കറിയിലെയും എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലുമണിപ്പൂക്കളുടെ സ്ഥിരം കേൾവിക്കാരാണ്. ഞങ്ങൾക്ക് പരിപാടി ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം പരിപാടി കേൾക്കുന്നതിലും ഇഷ്ടമാണെന്ന് പറഞ്ഞതിലും. അപ്പം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഗാനവും കൂടി വരുന്നു.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നുവാണ്, കടയിരുപ്പിൽ നിന്നും. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ആകാശദൂതിലെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ എന്ന ഗാനം തരണമെന്നാണ് ചിന്നു പറഞ്ഞിരിക്കുന്നത്. ചിന്നു, നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ചേർത്തലയിൽ നിന്ന് പുഷ്പയാണ്. കൊച്ചുമക്കളായ നിഹാര, അത്തു, അമ്പാടി ഇവർക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ച് തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഷീല അശോകനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മകൻ ആഷിഖ്, മകൾ അപർണ ഇവർക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആളൂർ പെരുന്നാളിൽ നിന്ന് മെസ്സേജ് അയച്ച ഷീല അശോകനും കുടുംബത്തിനും, അതുപോലെ തന്നെ പുഷ്പ, ചേർത്തലയിൽ നിന്ന് പുഷ്പ, കൊച്ചുമക്കളായ നിഹാര, അത്തു, അമ്പാടി ഇവർക്കെല്ലാം വേണ്ടിയാണ് അടുത്ത ഗാനം.

അങ്ങനെ ഈ ഗാനത്തോടെ ഇന്നത്തെ നാലു മണിപ്പൂക്കളുടെ സമയം അവസാനിക്കുകയാണ്. ഒരുപാട് പേരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാം. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ശ്രീകുമാർ ചേരാനെല്ലൂർ, രാജേഷ് ധന്യ, രാജേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേഘന തേവക്കൽ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജേഷിന്റെ വൈഫ് ധന്യയുടെ ജന്മദിനം ജൂലൈ 10 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധന്യയ്ക്ക് പിറന്നാൾ ആശംസകൾ മാത്രമേ ഉള്ളൂ. പാട്ട് നമുക്ക് പിന്നീട് ഒരിക്കലാവാം. അപ്പോൾ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നാലുമണിപ്പൂക്കൾ വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം ബിഫാം കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം.
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
1: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
4: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. 10ാം ക്ലാസ് പാസ്സായവർക്കും രജിസ്റ്റേർഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 8. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0466-2276067. നമ്പർ ഒരിക്കൽ കൂടി 0466-2276067.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 990.

0: അറുപത് രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: തപ്പ് മൊത്തം ഓ മേലിരുന്നാലോ ഓ പക്കം താണ്ടിരുപ്പ
5: വരുന്നു. സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
9: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
8: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
12: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
9: യെസ്,
12: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
9: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
12: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
10: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
13: പട്ടികവർഗ വികസന ഓഫീസിനു കീഴിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ ഈ മാസം 7 രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-250-5383 നമ്പർ ആവർത്തിക്കാം. 0491-250-5383. അസാപ്പിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാകണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി ഈ മാസം 10. ഫോൺ നമ്പർ 94 95 99 96 67. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വിബിജി റാംജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യഗഡുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയുടെ ആദ്യ സംഘത്തിന് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 35 സെക്കൻഡും.

0: കഴിഞ്ഞ ആഴ്ച പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നമ്മൾ കേട്ടത് തൃക്കാക്കരയുടെ വിശേഷങ്ങളാണ്. നാടിൻ്റെ പഴയകാല കാഴ്ചകളും ജീവിതവും നാടിൻ്റെ വളർച്ചാ കാലവും കഥകളും ഒക്കെ നമ്മൾ കേട്ടു. നിരവധി സിനിമകൾക്ക് കാക്കനാടിൻ്റെ പരിസരം ലൊക്കേഷനായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു കൗതുകമാണ്. അതൊക്കെ നമുക്ക് പറഞ്ഞ് തന്നുകൊണ്ടിരുന്നത് അബ്ദുൽ ഖാദറാണ്. ഇപ്പോൾ നമുക്കത് ആലോചിക്കുമ്പോൾ കൗതുകമാണ്, അതായിരുന്നു ആ സ്ഥലം എന്നൊക്കെ അത്ഭുതത്തോടെ നമ്മൾ ആലോചിച്ചു പോകും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നാടിൻ്റെ മറ്റ് വിശേഷങ്ങളും കൂടി പറഞ്ഞു തരാൻ അദ്ദേഹം തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ തുടർന്ന് കേൾക്കാം.
1: പഴയ കാക്കനാട്, പഴയ തൃക്കാക്കര കാണുന്നുണ്ടെങ്കിൽ പഴയ സിനിമകളിലുണ്ട്, പഴയ സിനിമകളിലെ രംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പല നടന്മാരും ഇവിടെ നമ്മുടെ ജംഗ്ഷനുകളിൽ അഭിനയിച്ചിരിക്കുന്നു, നമ്മുടെ കവലകളിൽ അഭിനയിച്ചിരിക്കുന്നു. അവരുടെ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ നമ്മുടെ തൃക്കാക്കരയും കാക്കനാടുമാണ്. അപ്പോൾ കാക്കനാടരെ സംബന്ധിച്ചിടത്തോളം സിനിമയിലൂടെ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ട് പഴക്കമുള്ള സിനിമകളുടെ ആ കാലഘട്ടത്തിൻ്റെ ദൃശ്യങ്ങളും എല്ലാം നമുക്ക് സാക്ഷിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അമേസിംഗ് ആണ്. അത് ഒരിക്കലും വേറൊരു നാടിന് അത്ര അവകാശപ്പെടാൻ കഴിയില്ല. കാരണം നമ്മുടെ എൻ ജി ഒ ക്വാർട്ടേഴ്സുള്ള സിനിമകൾ, കാക്കനാട് ജംഗ്ഷനുള്ള സിനിമകൾ, അതുപോലെ നവോദയ സ്റ്റുഡിയോയുടെ പരിസരമുള്ള സിനിമകൾ, ഈ പറയുന്ന ചിറ്റേത്തേരയുള്ള സിനിമകൾ, തൃക്കാക്കര അമ്പലമുള്ള സിനിമകൾ, അതുപോലെ ജഡ്ജ് മുക്കും എന്ന് വേണ്ട, എൻ പി ഒയിലിൻ്റെ പഴയ രൂപമുള്ള എന്ന് വേണ്ട കാക്കനാടിൻ്റെ ഭൂതല പ്രദേശം മുഴുവൻ സിനിമകൾക്കകത്തുണ്ട്. സിനിമകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫാസിലിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ന് ആ സിനിമയിലെ രംഗങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയിലെ ആൾ ഒരുങ്ങി ആ രംഗം ഒരുങ്ങി എന്ന് പറയുന്ന ആ പാട്ട് മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കാക്കനാട് പ്രദേശത്ത് വെച്ചാണ്. നമ്മുടെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ആ പാട്ടിൻ്റെ പോർഷനിൽ കാണാം, ഭരത് ഗോപിയും മറ്റേ നടിയൊക്കെ ആയിട്ട് ഒരു കുന്നും പ്രദേശത്ത് കൂടി, അതായത് ഒരു വിജനമായ ഒരു താഴ്വരയെ കൂടി പാട്ട് പാടി വരുന്ന സീക്വൻസ് ഒക്കെ കാണാം. ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കനാട് ജംഗ്ഷന്, അതായത് എൽ പി സ്കൂളിന് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഇന്ന് അവിടെ ഒരു പാർക്കുണ്ട്, പിന്നെ അവിടെ മുഴുവൻ ഇന്ന് സുരഭി നഗർ എന്നൊക്കെ പറഞ്ഞ വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുപോയി. ആ വിജനമായ ആ സ്ഥലത്താണ് അന്ന് ഒരു ഒരു കൊടൈക്കനാൽ ചീറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കാക്കനാട് വെച്ച് ചെയ്യാം. കാരണം വിജനമായ പ്രദേശം. അപ്പോൾ ഈ ആടൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന് പറഞ്ഞാൽ പാട്ട് ഓർക്കുന്ന എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ ഓർക്കുന്ന എല്ലാവർക്കും കാക്കനാടിനെ മിസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് പലർക്കും അറിയില്ല, ആ പാട്ട് ഇവിടെ വെച്ച് ചിത്രീകരിച്ചാണോ, അതിൽ എവിടെയൊക്കെ കാണുന്നു, അതിനകത്ത് വലിയ കുന്നും മലകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഈ എച്ച് എം ടി പരിസരമാണ്, വലിയ ഹില്ലേരിയൊക്കെ കാണാം. ആ സിനിമ ഇപ്പോൾ ഒന്ന് ഇട്ട് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാക്കനാടിൻ്റെ പഴയ ഈ എടച്ചറ എന്ന് പറയുന്ന സ്ഥലം, ഈ എടച്ചറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഗ്രാമഭംഗി ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് പ്രതിഫലിച്ച ഒരു പാട്ടായിരുന്നു, ആന പെറ്റതൊരാട് ആടിനെന്തൊരു ചേല് കിണ്ടാണ്ടം. അത് വളരെ ഹിറ്റായുള്ള ബീഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് സിറ്റി പ്രദേശത്തിലെ ഒരുപാട് വിഷ്വൽസ്, ആ അതായത് വലിയ കുന്നുമലയൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. അത് ഇന്ന് നമ്മുടെ സ്മാർട്ട് സിറ്റി പാടമൊക്കെ കാണാം. ഇന്ന് നമ്മുടെ സ്മാർട്ട് സിറ്റി നമ്മുടെ അവിടുത്തെ ലുലു ടവറുകളും അതും അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പ്രദേശത്ത് വലിയ ബിൽഡിങ്ങുകളിരിക്കുന്ന ആ സ്ഥലങ്ങളാണ് ആ സിനിമാ പാട്ടിൽ, ഈ ആനപറ്റതൊരാട് സിനിമാ പാട്ടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കാക്കനാടിൻ്റെ അന്നത്തെ 80s ബി ഡി കുഞ്ഞമ്മ സിനിമ 80s തുടക്കമാണ്, 80s ദൃശ്യങ്ങളായിരുന്നു, പ്രത്യേകിച്ച് എടച്ചറ പോലുള്ള ഒരു ഗ്രാമത്തിൻ്റെ. അതുപോലെ തന്നെ മറ്റൊരു സിനിമയായിരുന്നു ഇന്നരിഹർ നഗർ. അതായത് ഇന്നരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തലമുറക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് സ്റ്റാർട്ടിംഗ് തന്നെയുള്ള ഗർഭിണിയെ തട്ടിക്കൊണ്ടുവന്ന പെട്രോൾ പമ്പ്, ആ പെട്രോൾ പമ്പ് നമ്മുടെ ഈ പറയുന്ന പടമുകളിലുള്ള കുന്നമ്പുറം പടമുകളിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഗർഭിണിയുടെ വാഹനം തടയുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കളക്ടറേറ്റിന് സമീപമാണ്. ആ കളക്ടറേറ്റ് ഒക്കെ കാണാം, ആ സിനിമ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കാസർഗോഡ് ഖാദർ ഭായി, കാസർഗോഡ് ഖാദർ ഭായി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന നായകൻ നായികയെ

വില്ലും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ വിജനമായ സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാക്കനാട് പ്രദേശമാണ്. അപ്പോൾ കാക്കനാട് പ്രദേശത്ത് ലൊക്കേഷനായിട്ടുള്ള പഴയ സിനിമകൾ കോർത്തിണക്കിക്കൊണ്ട് ഞാൻ സിനിമയിലെ കാക്കനാട് എന്ന ഒരു പ്രോഗ്രാം സോഷ്യൽ മീഡിയയിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു പ്രൊമോഷനായിട്ട് ഒരു സോങ് ചെയ്തായിരുന്നു. അന്ന് നമ്മുടെ ഈ കാക്കനാടിൻ്റെയും തൃക്കാക്കരയുടെയൊക്കെ ഗ്രാമഭംഗിയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോഷൻ സോങ്. ആ സോങ്ങിൻ്റെ വരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണിയാം നാട് കാക്കനാട് കാക്കനാട് കണ്ടറിയണം ചേല് കാക്കനാട് കാക്കനാട് അബ്രപാളി തന്നിലേറെ നമ്മൾ കണ്ട ചന്തമുള്ള നാട് കാക്കനാട് കാക്കനാട് കാക്കനാട് സിനിമയിലെ കാക്കനാട്. ഇവിടെ ഒരുപാട് കലാരൂപങ്ങളിൽ വളരെ ഇതായിരുന്നു കോൽക്കളി. കാരണം കാക്കനാട് ഏറ്റവും കൂടുതലുള്ള ഒരു കലാരൂപം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൽക്കളിയാണ്. കോൽക്കളി സംഘങ്ങൾ ഒരുപാടുണ്ട്, കാരണം മാപ്പിള കലാരൂപമാണത്. കാരണം അതിൻ്റെ ഒരുപാട് ആശാന്മാരുണ്ടായിരുന്നു പണ്ട് ഈ കല്യാണത്തലേന്ന്. കല്യാണ വീടുകളിലൊക്കെ, മുസ്ലിം കല്യാണ വീടുകളിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കലാരൂപമായിരുന്നു കോൽക്കളി. അപ്പോൾ നമ്മുടെ എല്ലാ ജംഗ്ഷനുകളിലും ഇന്നിപ്പോൾ ഈ എവിടെ അന്വേഷിച്ച് നോക്കിക്കോ എല്ലാ സ്ഥലങ്ങളിലും കോൽക്കളി സംഘങ്ങൾ ഇന്നും ഉണ്ട്. കാരണം അതിന് നല്ല ആശാന്മാരുണ്ടായിരുന്നു ഇവിടെ, അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോള്, ഫുട്ബോള് അന്നും ഇന്നും ജ്വരമാണ് കാക്കനാട്. ഇപ്പോൾ ഫുട്ബോളിൽ വലിയ ലോകകപ്പ് നടക്കുന്നു. അപ്പോൾ ലോകകപ്പ് നടക്കാൻ നേരത്ത് ഇവിടെ സ്ക്രീൻ വെച്ച് പല സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് കാലഘട്ടം മുതൽ ഒരുപാട് ക്ലബ്ബുകൾ, ബ്രദേഴ്സ് വാഴക്കാല, അല്ലമീൻ മുണ്ടമ്പാലം, അതുപോലെ കെ ബി പി എസിൻ്റെ പേരിലൊക്കെ അന്ന് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഫുട്ബോൾ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ കാക്കനാട് ഫുട്ബോളിന് വലിയ സ്വീകാര്യതയാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടുകൾ ഇല്ലാതാകുന്നു. ടർഫുകൾ കുറേയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം അത് ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടർഫുകളൊക്കെ ഇന്ന് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് കാക്കനാട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരുപാട് ഈ ഫുട്ബോളിന് പണ്ട് കാലം മുതലേ ഒരുപാട് ഫുട്ബോൾ മേളകൾ നടക്കുമായിരുന്നു. 80s-ലൊക്കെ ഏറ്റവും വലിയ കാഴ്ചകളായിരുന്നു അത്.

0: ഇപ്പൊ നമുക്ക് ഏതൊരു നാടിനെ കുറിച്ചാണെങ്കിലും പണ്ട് ചരിത്രം പറയും, ഇപ്പോഴത്തെ പറയും. പക്ഷെ തൃക്കാക്കര കാക്കനാടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനിയൊരു നാളെയും കൂടിയുണ്ട്. കാരണം മെട്രോ വരാൻ പോകുന്നു, ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എന്താ പാടത്ത് കൂടെ ഓടി എത്തിയിരുന്ന കാക്കനാട് ഇപ്പൊ നൈറ്റ് ലൈഫ്, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാര്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെ ഒരു മൂന്നായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഇന്നലെ ഇന്ന് നാളെ എന്ന് തിരിക്കാൻ പറ്റുകയാണെങ്കിൽ?
1: ഭക്ഷണ വൈവിധ്യം അല്ലയോ, ഈ ഒരു വെൽ പ്ലാൻഡ് ഡെവലപ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാക്കനാട് ആ ബൂമിങ്ങിൽ അങ്ങോട്ട് വളർന്നു പോയതാണ്. കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം 1960 ശേഷമാണ് കാക്കനാടിൽ വലിയ വികസനങ്ങൾ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 1965 കാലഘട്ടം വരെയും എറണാകുളത്തേക്ക് ഈ കാക്കനാട് തൃക്കാക്കര പ്രദേശത്തുള്ളവർ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വാഹന മാർഗം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുള്ള ബസ്സുകളൊക്കെ ആയിരുന്നു. ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് ബസ് റൂട്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കാക്കനാട് നിന്ന് നേരെ ജഡ്ജിമുക്ക് വഴി, അതായത് തൃക്കാക്കര അമ്പലത്തിന്റെ അതിലെ നേരെ എടപ്പള്ളിക്ക് പോകണം. എടപ്പള്ളിയിലുള്ള ഒരു പാലം, ബാക്കി ഇവിടെ ചുറ്റും ഇവിടെ ഈ പറയുന്ന തോടുകളായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ പറഞ്ഞ ജലഗതാഗതം ആയിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് തോടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ റോഡുകൾ കുറവായിരുന്നു. അങ്ങനെ മെയിൻ റോഡ് എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന കാക്കനാട് എന്ന് പറയുന്ന ജഡ്ജിമുക്ക് വഴി തൃക്കാക്കര അമ്പലത്തിന്റെ അതിലെ എടപ്പള്ളി വഴിയായിരുന്നു അന്ന് പാലാരിവട്ടം എറണാകുളം പോയിക്കൊണ്ടിരുന്നത്. അന്ന് ബസ് റൂട്ട് അതിലേണ്. അന്ന് ചന്തയിൽ വാഹനങ്ങൾ വരുന്നതും എല്ലാം അതിലായിരുന്നു. അതിനുശേഷമാണ് 1965 ആ ഒരു സമയത്താണ് ഇവിടെ ചെമ്പുമുക്കിൽ പാലം വരുന്നത്. ചെമ്പുമുക്കിൽ പാലം വരുന്നതിനോടുകൂടിയാണ് പാടിവട്ടം, അതുപോലെ ഈ ചെമ്പുമുക്ക് വഴി, ഈ വാഴക്കാല വഴി, കോളനി പടമൂള് വഴി ബസ് റൂട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ബസ്സുകൾ വരുന്നതും. അതുപോലെ തന്നെ അന്ന് വലിയ കയറ്റങ്ങളും വലിയ കുന്നും മലയൊക്കെ ആയിരുന്നു. അതൊക്കെ ഇടിച്ച് നിരത്തിയാണ് ഇതിലെ കാക്കനാട്ടേക്ക് ഈ പറയുന്ന മെയിൻ റോഡ് എന്ന് പറയുന്ന ബസ് റൂട്ട് വരുന്നത്. അതില് പിന്നീട് വലിയ അടുത്ത തിരക്കായി വരുന്നത് കളക്ടറേറ്റ് വന്നതിന് ശേഷം 1980 ശേഷമാണ്. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ പണ്ട് കാലത്ത് എന്ന് പറയുന്ന നേരത്ത് അന്ന് ഗവൺമെന്റ് ഇവിടെ വന്നിട്ട് സ്ഥലം പർച്ചേസ് ചെയ്യുമായിരുന്നു. അപ്പൊ സ്ഥലം ഈ എൻ ജി ഒ ക്വാർട്ടേഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ എൻ പി ഒന് വേണ്ടി പർച്ചേസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ജി സി ഡി എ വന്നിട്ട് നാട്ടുകാരുടെ ഇന്ന് മാവേലിപുരത്തിന് വേണ്ടിയിട്ടും സ്ഥലം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേവലം, ഇപ്പൊ എൻ ജി ഒ ക്വാർട്ടേഴ്സിന് വേണ്ടി 65 സ്ഥലം എടുത്തതെന്ന് പറഞ്ഞാൽ കേവലം 10 രൂപ 7 രൂപ ആ വിലക്കാണ് അന്ന് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഇതിലെ കണ്ണായ സ്ഥലങ്ങൾ പർച്ചേസ് ചെയ്തത് ഗവൺമെന്റ്. കാരണം അന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ആ 10 രൂപ വലുതാണ്, 1 സെന്റ് സ്ഥലത്തിന്റെ വിലയാണ്. ഇന്നിവിടെ 30 ലക്ഷം രൂപ ഈ സെന്റിന്. അപ്പൊ അത്രയും വലിയ വ്യത്യാസം പണ്ട് ഈ പറയുന്ന 10, 30, 40 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മാവേലിപുരം വരുന്ന സമയത്ത്, മാവേലിപുരം അന്ന് പ്ലോട്ട് തിരിച്ചു വെക്കുമ്പോൾ അന്ന് ഗവൺമെന്റ് പർച്ചേസ് ചെയ്തത് കേവലം 7-10 രൂപയ്ക്കാണ്. പക്ഷെ അന്ന് ഗവൺമെന്റ് അത് പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നത് തന്നെ അന്ന് 2000 രൂപയാണ് സെന്റിന്. അത്രയുള്ള അന്ന് ഗവൺമെന്റ് അന്ന് 1 സെന്റ് സ്ഥലം വിറ്റത് 2000 രൂപയ്ക്കാണ്. അന്ന് മേടിച്ച ആളുകൾ നമ്മളോട് സാക്ഷി പറഞ്ഞു 1980 സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ അത്രയുള്ള സ്ഥലത്ത് ഇന്ന് 35 ലക്ഷം രൂപ കൊടുത്താലും മാവേലിപുരത്ത് സ്ഥലം കിട്ടാത്ത അത്രയും വലിയ ഡെവലപ്മെന്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കാക്കനാടിന്റെ ഈ പറഞ്ഞ കഴിഞ്ഞ 40 വർഷത്തെ ബൂമിങ് എന്ന് പറഞ്ഞ ഭീകരമാണ്. കാക്കനാടിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഡെവലപ്പിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജി സി ഡി എ 1970 കാലഘട്ടത്തിൽ കാക്കനാട് മാവേലിപുരത്ത് കുറെ ഭൂമി എടുത്തിട്ട് അവിടെ മാവേലിപുരം എന്ന് പറഞ്ഞിട്ട് ഒരു ഡെവലപ്മെന്റ്, അതായത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ കുറെ പ്ലോട്ടുകൾ ഭൂമി തരംതിരിച്ചിട്ട് അവർ പണിതു ജി സി ഡി എ. എന്നിട്ട് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10-15 വീടിന്റെ ഇടക്ക് ഒരു പാർക്ക്, കാരണം അത്ര ആളുകൾക്ക് അവിടെ ഉല്ലസിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രീ സ്പേസുകൾ ഇട്ടുകൊണ്ടായിരുന്നു അവർ അന്നത്തെ കാലഘട്ടത്തിൽ അത് പ്ലാൻ ചെയ്തത്. കാരണം എറണാകുളത്ത് ഗിരിനഗർ ഗാന്ധിനഗറൊക്കെ വർക്കൗട്ട് ചെയ്തത് കൃത്യമായിട്ട് അപ്ലിക്കബിൾ ആയിരുന്നു ഇവിടെ തൃക്കാക്കരയെ സംബന്ധിച്ച്, നമ്മുടെ കാക്കനാട് വന്ന് മാവേലിപുരം. അത് നല്ല ഐഡിയ ആയിരുന്നു. പിന്നെ അല്ലാതെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ സ്പേസുകൾ കുറഞ്ഞു പോയി. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് പെട്ടെന്ന് ഭൂമിക്ക് ഒരു വിലക്കയറ്റവും ഇതൊക്കെ വന്നതിനോടുകൂടി ആളുകൾ എല്ലാ മുക്കിലും മൂലയിലും ബിൽഡിങ്ങുകൾ പണിതുകൊണ്ട് ആളുകൾക്ക് വിനോദോപാധികൾക്കുള്ള ഈ പറയുന്ന കളിസ്ഥലങ്ങളെല്ലാം കയ്യേറിപ്പോയി. ഇപ്പൊ നിങ്ങളിപ്പോ നമ്മളീ സംസാരിക്കുന്ന കൊച്ചി ആകാശവാണി നിലയിരിക്കുന്നോടത്ത് ഏറ്റവും വലിയൊരു ഗ്രൗണ്ടായിരുന്നു ഈ

ഗ്രൗണ്ട് തന്നെ മൂടിക്കളഞ്ഞിട്ടാണ് ഇവിടെ ആകാശവാണി വന്നത്. അപ്പോൾ ഇവിടെ കാക്കനാടുകാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഭൂമിയുള്ള ഒരാൾക്ക് അവിടെ മുകളിൽ താഴത്ത് താമസിക്കുകയും മുകളിൽ വാടക കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. കാരണം ഒരുപാട് ആളുകൾ ജോലിക്കായിട്ട് ഇവിടെ വരുന്നവർക്ക് റെന്റിന് കൊടുത്താൽ ഇവിടെ ജീവിക്കാൻ പറ്റാവുന്ന വിധത്തിലേക്ക് മാറിപ്പോയി. അപ്പൊ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പിന്നെ കാക്കനാടിനെ പറയുന്നത് നൈറ്റ് ലൈഫ് ഒക്കെ പ്ലസും മൈനസും ഉണ്ട് അതിനകത്ത്. പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊരു ഒരു 10 മണി കഴിഞ്ഞിട്ട് ഒരു ചായക്കട ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് 10 മണി കഴിഞ്ഞാൽ ഓണാവുന്ന 100 കണക്കിന് ചായക്കടകളാണ്. രാത്രി 10 മണി എന്ന് പറയുന്ന സമയം കഴിഞ്ഞാൽ എല്ലാം അടഞ്ഞു പോയിരുന്ന, സ്ട്രീറ്റ് ലൈറ്റുകൾ കുറവായിരുന്ന സ്ഥലത്ത് ഇന്ന് വെട്ടവും വെളിച്ചവും നൈറ്റ് ലൈഫും അതുപോലെ മുഴുവൻ അഡ്വാൻസ്ഡ് ഫുഡും എല്ലാം അതെല്ലാം പ്ലസ് പോയിന്റുകളാണ്. അപ്പോൾ ഈ കാക്കനാടിനെ സംബന്ധിച്ചുള്ള നാളെയിലേക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഈ കാക്കനാട് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്നവരായിക്കോട്ടെ, ഈ കാക്കനാടിൻ്റെ ഈ വീർപ്പ് മുട്ടുന്ന ഈ ട്രാഫിക് ജാമുകളൊക്കെ ഒഴിവാക്കാൻ പാകത്തിനുള്ള ഒരു പ്ലാനിങ് വ്യക്തമായ ഒരു പ്ലാനിങ്. ഇപ്പോൾ മെട്രോ വരുന്നുണ്ട്, മെട്രോ വന്നിട്ട് കൂടി പ്രോപ്പറായിട്ടുള്ള റോഡിൻ്റെ വീതി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാക്കനാട് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വരും തലമുറക്ക് വേണ്ടി വീതിയുള്ള റോഡുകളും വീതിയുള്ള ആവാസ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. ഇവർ അപ്പം എങ്ങനെയെങ്കിലും വട്ടവത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാരണം എവിടെ തിരിഞ്ഞാലും ബ്ലോക്കാണ്. ഇപ്പോൾ നോക്കി, ഗോലിമുകൾ ജംഗ്ഷനിൽ ബ്ലോക്ക്, കാക്കനാട് ജംഗ്ഷനിൽ ബ്ലോക്ക്, പിന്നെ ഈ പറയുന്ന ഇപ്പോൾ മെട്രോയുടെ പണി നടക്കണകൊണ്ട് ആ പരിസരം മുഴുവൻ ബ്ലോക്ക്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പാകത്തിന് മെട്രോ ഓണായി ചാലുവായി കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫ്ലൈ ഓവറുകളുടെ പരിമിതികളുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറുകൾ വേണം, റോഡുകൾ പുതിയത് വേണം, പിന്നെ അതുപോലെ എറണാകുളത്ത് നിന്ന് നമ്മുടെ കാക്കനാട്ടേക്കുള്ള പുതിയ റോഡുകൾ ഈ പറഞ്ഞ വെണ്ണല വഴിയൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് എറണാകുളം MG റോഡിൽ നിന്ന് ബൈപ്പാസ് വഴി, നമ്മുടെ ചക്കരപ്പറമ്പ് വഴി, നമുക്ക് വെണ്ണല വഴി, നമുക്ക് കാക്കനാട് കളക്ടറേറ്റിൻ്റെ അല്ലെങ്കിൽ വ്യവസായ മേഖലയിലൊക്കെ വന്ന് കയറാവുന്ന ഷോർട്ട് റോഡുകൾ, അപ്പോൾ അത്തരം ഡെവലപ്മെൻറ്റ്സുകൾ കുറച്ചുകൂടിയും കാര്യം അത്ര പ്രസക്റ്റീവായിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ താങ്ങാവുന്ന വിധത്തിലുള്ള വലിയൊരു ഭരണപരിഷ്കാരങ്ങൾ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.

0: നമ്മുടെ കൺമുൻപിലുണ്ട്. അപ്പോൾ ആ ഒരു കാലം തൃക്കാക്കര എങ്ങനെയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബായി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൃക്കാക്കരയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കേൾക്കാം.
1: ഞാൻ AM അബൂബക്കർ. ഞാൻ സംസാരിക്കുന്നത് തൃക്കാക്കര എങ്ങനെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറി എന്നതിനെ പറ്റിയാണ് പറയുന്നത്. എനിക്കിപ്പോൾ 69 വയസ്സായി. 72 ഞാൻ ഭാരതമാതാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. ഭാരതമാതാ കോളേജ് 67 തുടങ്ങിയതാണ്. ആ 67 തുടങ്ങിയപ്പോൾ കർദിനാൾ പാറേക്കാട്ടിൽ തിരുമേനി ഇങ്ങനെ തൃക്കാക്കര പ്രദേശത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ മറ്റ് ഫ്രണ്ട്സൊക്കെ അതിനെ എതിർത്തെങ്കിലും അദ്ദേഹം നിർബന്ധപൂർവ്വം തൃക്കാക്കരയിൽ തന്നെ ഭാരമതാ കോളേജ് തുടങ്ങുകയാണേത്. അത് ഒരർത്ഥത്തിൽ ഈ തൃക്കാക്കരയിലുള്ള വിശിഷ്യ മൈനോറിറ്റികൾക്കും അതിൽ പിന്നോക്കക്കാർക്കുമൊക്കെ ഉപകാരമായി എന്നുള്ളതാണ്. അതേസമയം തൃക്കാക്കരയിൽ ഒരു സ്കൂള് വന്നത് കർദിനാൾ സ്കൂളാണ്. അതൊന്നും ഞങ്ങളുടെയൊന്നും കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പഠിച്ചത് സെൻറ് ജോർജ് ഹൈസ്കൂളിലാണ്. തോപ്പിൽ സെൻറ് ജോർജ് LP സ്കൂളിൽ നിന്ന് 4 ക്ലാസ് വരെ പഠിച്ച് അവിടെ നിന്ന് സെൻറ് ജോർജ് ഹൈസ്കൂളിൽ പോയി, എടപ്പള്ളിയിൽ പോയി 10 ക്ലാസ്സും പാസ്സായി. അവിടെ നിന്നാണ് ഞങ്ങൾ ഭാരമതാ കോളേജിൽ പഠിച്ചത്. അപ്പോൾ തൃക്കാക്കരക്കാരെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസം 4 ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എടപ്പള്ളിക്ക് പോകണം. എടപ്പള്ളിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ഇല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും തൃക്കാക്കരയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ ഹബ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഈ തൃക്കാക്കരയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ തൃക്കാക്കരയോട് ചേർന്നു വന്നു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായിരുന്നു. അതിനുശേഷം അതേപോലെ തന്നെ ബഹുമാനായ മന്ത്രി ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയ്ക്ക് കൊടുത്തു. അങ്ങനെ തൃക്കാക്കരയിൽ മറ്റൊരു ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ വന്നത്. അങ്ങനെ കുറേ അധികം വിദ്യാർത്ഥികൾ തൃക്കാക്കരക്ക് ബസ് കയറുന്നു കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസ ഹബ്ബുകൾ, ആഡ് ഓൺ കോഴ്സുകൾ നൽകുന്ന, ഇൻ്റഗ്രേറ്റഡ് വിദ്യാഭ്യാസം നൽകുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തൃക്കാക്കരയിൽ വന്നു എന്നുള്ളത് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ കാര്യമാണ്. ഇൻ്റഗ്രേറ്റഡ് BCOM CCA പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ പൈലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് പഠിപ്പിക്കുന്നു. ജർമ്മനിയിലേക്ക് നേഴ്സിങ്ങിന് ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് റിക്രൂട്ട് ചെയ്ത് ഫിനിഷിംഗ് സ്കൂളായിട്ട് നടത്തിക്കൊണ്ട് ഇൻ്റർവ്യൂവിൽ ക്വാളിഫൈ ചെയ്ത പല കമ്പനികൾക്കും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ട്രെയിനിങ് നടത്തും ഈ രീതിയിൽ. അതേപോലെ തന്നെ 94 ഞങ്ങൾ കുറച്ച് പേര് തുടങ്ങിയതാണ് ഹൈസ്കൂളിൻ്റെ ഒരു പ്രത്യേകത. 94 എന്നൊക്കെ പറയുന്നത് എൻട്രൻസിൽ കൂടി മാത്രമേ മെഡിസിൻ എൻജിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് വന്നപ്പോൾ ഒരു CBSE സ്കൂള് നമ്മുടെ തൃക്കാക്കരയിൽ ഉണ്ടായില്ല. അപ്പോൾ ആ CBSE സ്കൂള് തുടങ്ങണമെന്നൊരാഗ്രഹം എനിക്കും എൻ്റെ സഹപാഠികൾക്കും ഉണ്ടായപ്പോൾ അതിനുള്ള ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയും ഞങ്ങളൊരു CBSE സ്കൂള് 91 തുടങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് പുറത്തു പോയ ആയിരക്കണക്കിന് കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IASകാരും MBAക്കാരും ഒക്കെ ആയി മാറി. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഒരു തൃക്കാക്കര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പറ്റിയ ഒരു സ്ഥലമായി തൃക്കാക്കര മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
2: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
4: Let's play football.
5: FIFA World Cup 2026 updates.
6: പ്രീക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6 തിങ്കളാഴ്ച പുലർച്ചെ 1:30 കാനറികളുടെ കാൽപന്ത് താളത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, ജൂലൈ 6, 1:30 AM. ജൂലൈ 6 പുലർച്ചെ 5:30. ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കരുത്തിലൂടെ റൗണ്ട് ഓഫ് 16 ഇംഗ്ലണ്ട് പോരാട്ടം. മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, 6 ജൂലൈ, 5:30 AM.
7: Painting the airwaves with the colors of football. All India Radio.

0: Join the celebrations of FIFA World Cup 2026.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
3: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: അങ്ങനെ തൃക്കാക്കരയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഹസീനയും പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഈ ഒരു നാടിന്റെ ഒരു എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും ഏറ്റവും ഒരു വിജയം എന്ന് പറയുന്നത് IT ഫേം എന്നൊക്കെ വരുന്ന പിള്ളേരാണ് ചെറുപ്പക്കാരാണെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ഈ നാടിൻ്റെ മാറ്റം കണ്ടു വളർന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. പേര്
5: ആമിർ.
4: എന്ത് ചെയ്യാണ്?
5: ഞാനിപ്പോൾ ഒരു മീഡിയ പരമായിട്ട് വർക്ക് ചെയ്യാണ്.
4: അപ്പോൾ എന്താണ് ആമീറിന്റെ ഒരു നാടിനോടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്?
5: ഈ നാട്ടിൽ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് ഇപ്പോൾ ഏത് പാതിരാത്രി പുറത്തിറങ്ങിയാലും നമുക്ക് ഇവിടെ എന്തും ലഭിക്കും. മറ്റുള്ള നാട്ടിൽ നിന്ന് അപേക്ഷിച്ച് നമുക്ക് എന്തും ലഭിക്കും. അത് വലിയൊരു കാര്യമാണ്.
4: ഇപ്പം ഫുട്ബോളിന്റെ സീസണാണ്. എന്തുമാത്രമാണ് ഒരു ഫുട്ബോൾ ഫീവർ ഈ നാട്ടിലുള്ളത്?
5: ഫുട്ബോൾ ഫീവർ എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ വെച്ചേക്കുന്നത് എൻജിഒ കോട്ടേഴ്സിലാണ്. ഇപ്പം എൻ്റെ വാപ്പാക്ക് ഇവിടെ ഒരു കടയുണ്ട്. വാപ്പയുടെ തൊട്ട് കടയുടെ ഫ്രണ്ടിലാണ് ഈ സ്ക്രീൻ വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചെറുപ്പം മുതലുണ്ട് ഈ സ്ക്രീനിങ്. ഞങ്ങൾ സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ എൻ്റെ ചെറുപ്പം മുതൽ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അന്നൊക്കെ ചുരുങ്ങിയ ഒരു 10-20 ആൾക്കാരെ കാണാനുണ്ടാവുള്ളൂ. പക്ഷേ ഈ അടുത്ത് വലിയൊരു സ്ക്രീൻ വെച്ചതിന് ശേഷം എത്ര പേരാണ്, 100-500 പേരാണ് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നത്. കടയിലെ തിരക്ക് കൂടലും കടയിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറലും അങ്ങനെ കുറേ തിരക്കും ബഹളവും. കഴിഞ്ഞ ഫിഫയിൽ ഫൈനലിൽ ഒരു സ്റ്റേഡിയം പോലെ തന്നെയായിരുന്നു ഈ എൻജിഒ കോട്ടേഴ്സ്. കാരണം നമ്മൾ ഒരു സ്റ്റേഡിയത്തിൽ പോയി അവിടെ കാണുന്ന എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ടായിരുന്നു. വിസിലും അതും എല്ലാം ഒരു വലിയൊരു ക്രൗഡാണ് കളി കാണാനായിട്ട് ഇവിടെ ഉണ്ടായത്.
4: ഇപ്പോൾ ഈ ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആകാശവാണി പോലെ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഉണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് IT ഫേംസ് ഉണ്ട്. എന്താണ് ഈ ഒരു നാടിൻ്റെ വൈബ് എന്ന് തോന്നിയിട്ടുള്ളത് ആസ് എ യങ്സ്റ്റർ?
5: കാക്കനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടത്തുന്ന കാർണിവലാണ്. പപ്പാനി കത്തിക്കണ ഒരു പരിപാടി. അതിൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ്. പക്ഷേ എൻ്റെ ചെറുപ്പത്തേക്ക് പറയുമ്പോൾ ഒരു 100 പേര് കൂടിപ്പോയ 100 പേര് ഉണ്ടാവുള്ളൂ അത് കാണാനും. പണ്ട് മുതലേ നടത്തുന്നതാണ്. അത് കാണാൻ 100 പേരോ അല്ലെങ്കിൽ 200 പേരൊക്കെ ഉണ്ടാവാറുള്ളൂ. ഈ നാട്ടുകാർ മാത്രം ഉണ്ടാവാറുണ്ടാവുള്ളൂ. പിന്നെ കാക്കനാട് വളർന്ന് കാക്കനാട് ഇപ്പോൾ എവിടെ നോക്കിയാലും കാക്കനാടുള്ളവരെ കുറവാണ്. പുറത്തുനിന്നുള്ളവരാണ് കൂടുതലും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പ് ഇതേപോലെ സമീക്ഷ ഈ പരിപാടി നടത്തിയപ്പോൾ ഞങ്ങൾ ആരും വിചാരിക്കാത്ത അത്രയും ക്രൗഡാണ് ഉണ്ടായത്. 200 പേരിന് പകരം 2000-ത്തോളം ആൾക്കാരാണ് അവിടെ ഉണ്ടായത്. ബിൽഡിങ്ങും ഈ സൈഡിലുള്ള കോംപ്ലക്സുകളും എല്ലായിടത്തും ആൾക്കാർ കയറി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി ആ ഒരു ക്രൗഡ് കണ്ടപ്പോൾ. ശരിക്കും ഒരു കൊച്ചിയിൽ പോയ അതേ ഫീൽ തന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റി. ഭയങ്കര ക്രൗഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷൻ, ആ ക്രൗഡ് അൺകൺട്രോളബിൾ ആയിരുന്നു ആ സമയത്ത്. ഞങ്ങളാരും പ്രതീക്ഷിക്കണില്ല, സമീക്ഷ ക്ലബും ഇത്രയും ക്രൗഡ് പ്രതീക്ഷിക്കണില്ല. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമായിരുന്നു. അവിടെ മുതലാണ് കാക്കനാട് വളർന്നു തുടങ്ങിയെന്ന് എനിക്ക് മീൻസ് ഈ ഒരു സെലിബ്രേഷൻ.
4: നാട് മറ്റേ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൊച്ചി പോലെ തന്നെ നമ്മൾ എൻജിഒ കോട്ടേഴ്സും തൃക്കാക്കരയൊക്കെ ഫേമസ് ആയി.
5: അതെ അതെ, അന്ന് മുതലാണ് ഇങ്ങനെ ഒരു ഫേമസ് ആയി തുടങ്ങിയത്. പിന്നെ അടുത്ത ആ കൊല്ലം കഴിഞ്ഞ് അടുത്ത തവണ ഞങ്ങൾ എന്ന് പറയുമ്പോൾ സമീഷ് ആർട്സ് ക്ലബിൻ്റെ ആൾക്കാർ എല്ലാവരും നല്ല രീതിയിൽ വേറെ ക്ലബ്ബുകളായിട്ടൊക്കെ സഹകരിച്ച് കുറേ പേര് കൺട്രോൾ ചെയ്യാനും പോലീസുകാരും കാക്കനാടെന്ന് ഒലിമുകളിൽ നിന്നുള്ള റോഡ് ക്ലോസ് ചെയ്തും. ഒരു കൊച്ചിയിലൊക്കെ പരിപാടി നടക്കണതുപോലെ തന്നെ വൈകിട്ടാകുമ്പോൾ അവിടെ നിന്ന് റോഡ് ക്ലോസ് ചെയ്ത് ആൾക്കാർ വരുമെന്ന് എന്തായാലും ഉറപ്പാണ്. അതിൻ്റെ തവണ 2000-ത്തിലും കൂടുതൽ, മീൻസ് എനിക്ക് കറക്റ്റ് കണക്കറിയില്ല, എൻ്റെ ഒരു കണ്ണിൽ കണ്ട ഒരു കണക്കാണത്. അതിലും കൂടുതൽ ആൾക്കാരായിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് മാറി. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ്ങായി. കുറേ ആൾക്കാർ ആ റിന്ന് വരാൻ തുടങ്ങി. കൊച്ചിയിലും നല്ല അടിപൊളി പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങി. കൊച്ചിക്കാർക്ക് ഒരു കോമ്പറ്റീഷനായി. പിന്നെ അവര് പറയണ കൊച്ചിക്കാർ പറയണത് ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ട് ഇവിടെ പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു.

0: ഇപ്പോ നമ്മള് ഈ വഴിയൊക്കെ വരുമ്പോ മരങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളും ഒക്കെ ഇടക്ക് വന്നു പോകുമ്പോ നമുക്കിങ്ങനെ ഹരിതാഭ പച്ചപ്പ് എന്നൊക്കെ പറയാൻ രസമാണ്. പക്ഷെ ഒരു വികസനത്തിന്റെ കുറവ് എവിടെയെങ്കിലും മണക്കുന്നുണ്ടോ? ഒരു ചെറുപ്പക്കാരനോടാണല്ലോ അത് ചോദിക്കേണ്ടത്.
1: വികസനത്തിന്റെ കുറവ് മണക്കുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ലൈൻ കമ്പികളാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പുതിയ സംഭവമായിട്ട് തോന്നും. എവിടെയെങ്കിലും ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ നോക്കി കഴിഞ്ഞാലോ ഫുള്ള് ലൈൻ കമ്പികളാണ്. അപ്പോൾ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് വികസനം. ഞാൻ നോക്കിയപ്പോൾ വാഴക്കാല, കാക്കനാട് മെട്രോ ഏരിയയിൽ പുതിയ ലൈൻ കമ്പികൾ അവിടെ പണിതപ്പോൾ ആ ലൈൻ കമ്പികളൊക്കെ അടിയിലാക്കിയിട്ടുണ്ട്. കമ്പികളൊക്കെ ആ ലൈൻ കമ്പികൾ അടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്.
0: അപ്പോൾ ഹോപ്പ്ഫുള്ളി മെട്രോവിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും ആമിറിന് കുറേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പാകത്തിന് തൃക്കാക്കാനും ഒന്നും കൂടെ ഭംഗിയാവും എന്ന് പ്രതീക്ഷിക്കാം.
1: അതെ അതെ അതെ അതെ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.

0: രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് തൃക്കാക്കര കൈവരിച്ച നേട്ടങ്ങളെ പറഞ്ഞു തരാൻ ഇപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം.
1: ഞാൻ ഷാജി വാഴക്കാല, മുൻ നഗരസഭാ ചെയർമാൻ, ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലറാണ്, വാർഡ് 42.
2: ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തോളം എറണാകുളം ജില്ലയിൽ ഏറ്റവും ഭയങ്കര സ്പീഡി ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കര. അപ്പോൾ അതിൻ്റെ ഒരു വികസനം എങ്ങനെയായിരുന്നു?
1: അതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ഡെവലപ്മെൻ്റ് ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ ഇവിടെ വേക്കൻ്റ് ലാൻഡുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. തൃക്കാക്കര എന്ന പ്രദേശം ഒരു 75% നല്ല മനോഹരമായ പാടങ്ങളും നല്ല വയലുകളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു വികസനം നടക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ ഒരു ക്യാപിറ്റൽ തൃക്കാക്കരയായി മാറി. സിവിൽ സ്റ്റേഷൻ്റെ വരവ്, അതിനുശേഷം സ്മാർട്ട് സിറ്റിയുടെ വരവ്, കൊച്ചിൻ പ്രോസസ്സിംഗ് സോൺ, സെസ്, അതുപോലുള്ള വൻകിട കമ്പനികളും അതേപോലെ തന്നെ വൻകിട ഫ്ളാറ്റ് സമുച്ചയങ്ങളും ഒക്കെ അതിവേഗം പുരോഗമനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രദേശമായി തൃക്കാക്കര മാറി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നല്ല മനോഹരമായ കൃഷികളും കശുമാവിൻ തോട്ടങ്ങളും നല്ല മാവും പ്ലാവും, അന്ന് എല്ലാവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. സ്വാഭാവികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ അവരുടെ വീടുകളിലെ കുട്ടികൾക്കൊക്കെ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചാൽ സുഭിക്ഷമായി വയറ് നിറക്കാനുള്ള അത്തരം ചക്കയും മാങ്ങയും ഒക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ തൃക്കാക്കരയിൽ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോഴും തൃക്കാക്കര മനോഹരമാണ്, അത് പാടങ്ങൾ കൊണ്ടോ പച്ചപ്പ് കൊണ്ടോ അല്ല, മറിച്ച് നല്ല അമ്പരചുംബികളായ ഫ്ളാറ്റുകളും വലിയ സംരംഭങ്ങളൊക്കെ ആയി റോഡും നഗരവും ഒക്കെ, റോഡുകളുടെ പശ്ചാത്തലവും ഒക്കെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഒരു മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം സ്ഥലങ്ങളുടെ വിലയുമൊക്കെ അത്തരം സമ്പന്നരുടെ കൈകളിലേക്ക് പോയി. അന്നുണ്ടായിരുന്ന സാധാരണക്കാരൊക്കെ ഒരു പകുതിയിൽ കൂടുതലും മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. ഇവിടേക്ക് വലിയ സമ്പന്നന്മാരുടെ കടന്നുകയറ്റമുണ്ട്.
3: ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടവരിൽ മിക്ക ആളുകൾക്കും പങ്കുവെച്ച ഓർമ്മകളിൽ ഒന്ന് ഫുട്ബോളും കളിക്കളങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ആകാശവാണിയുടെ ഗ്രൗണ്ടിന് പോലും അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ട് എന്ന് പറഞ്ഞു. താങ്കളുടെ ജീവിതത്തിലും ഫുട്ബോൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കേട്ടു, അതിനെക്കുറിച്ച് പറയാം.
1: ഞങ്ങളൊക്കെ കലാലയങ്ങളിൽ നിന്ന് തന്നെ ഫുട്ബോൾ കളിക്കാരനും കോളേജ് ടീമിൻ്റെയും സ്കൂൾ ടീമിൻ്റെയും ഒക്കെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. എനിക്ക് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബ് ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ്ബാണ്. ഇന്നും 44 വർഷം കഴിഞ്ഞും ആ ക്ലബ്ബ് നിലനിൽക്കുന്നു എന്നത് വലിയൊരു അതിശയമാണ്. നിങ്ങളുടെ സ്ഥാപനം ഇരിക്കുന്ന, ആകാശവാണി ഇരിക്കുന്ന പ്രദേശം ഗോവ എൻജിഒ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ടീമിൻ്റെ ഗ്രൗണ്ടായിരുന്നു. അന്ന് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിനോദം ഫുട്ബോളാണ്. എല്ലാ തലങ്ങളിലും സാധാരണക്കാരനും സാധാരണക്കാരനല്ലാത്തവനുമൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നൊരു ഫുട്ബോളാണ്. ഇന്ന് വേൾഡ് കപ്പിൻ്റെ മത്സരം നടക്കുകയാണ്, ആ ഒരു ലഹരി കൂടുതൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലുള്ള മത്സരങ്ങളൊക്കെ അന്യം നിന്ന് പോയി. പണ്ട് എല്ലാ കളികളിലും ഞങ്ങളൊക്കെ ജില്ലയിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാനൊരു 89-90 കാലഘട്ടത്തിൽ പന്ത് കളി വിരമിച്ച് വിദേശ യാത്ര പോയ ആളാണ്. വിദേശത്ത് ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സജീവമായി കോളേജ് തലങ്ങളിൽ കോളേജ് യൂണിയൻ്റെ ചെയർമാനും മാഗസിൻ എഡിറ്ററും ഒക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ നിർത്തി വിദേശത്തിൻ്റെ ചേട്ടന്മാരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി 10 കൊല്ലം അവിടുത്തെ സേവനവും കഴിഞ്ഞ് തിരിച്ചു വന്ന് സജീവമായ രാഷ്ട്രീയത്തിലേക്ക്. ഇപ്പോഴും കൗൺസിലറായിട്ട് നിലനിൽക്കുക. പണ്ടൊക്കെ മഴ പെയ്താൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്. കാരണം റോട്ടിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം മണ്ണിൻ്റെ ഒരു മണവും ഒരു കളറുമുണ്ട്. അതിനകത്ത് പടക്കം പൊട്ടിച്ച് നടക്കുന്ന കുറേ ആളുകളെ കാണാം. അതിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ വെള്ളവും, കുടിക്കാൻ കിട്ടുന്ന വെള്ളം പോലും മലിനമായി ആകപ്പെട്ടു എന്നത് വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് ശുദ്ധജലം എവിടെയും കിട്ടാനില്ല.
3: ഇപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എറണാകുളത്ത് തന്നെ ഇപ്പം ഞാൻ മരടാണ് താമസിക്കുന്നത്. അവിടെ കടകളിൽ ചക്ക വിൽക്കുന്നു, നമ്മൾ പൈസ കൊടുത്ത്, ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയെല്ലാം ഈ വലിയ പ്ലാവും പ്ലാവിൽ നിറയെ ചക്കകളും കാണുന്നു. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ താങ്കളും മറ്റു പലരും കശുവണ്ടി കഴിച്ചും ചക്ക കഴിച്ചും നടന്നൊരു കാലവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പം ചക്ക ആരും മൈൻഡ് ചെയ്യാത്തത്?
1: ഭക്ഷണ രീതി മാറി. ഒരു ജനറേഷൻ നമ്മളൊക്കെ കപ്പയും ആഞ്ഞിലി ചക്കയൊക്കെ ഞങ്ങൾ ആഞ്ഞിലി മരത്തിൽ കയറി പറിച്ച് വീടിന് പുറകിൽ വലിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പച്ച ഇലയും വൈക്കോലും ഒക്കെ വെച്ച് നല്ല ഭദ്രമായി അടച്ച് ചെറുതായി തീ കൊളുത്തി പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ല മനോഹരമായ പഴുത്ത് കഴിക്കാൻ പ്രാപ്തി. അത് കഴിക്കുന്നു എന്ന് മാത്രമല്ല വിപണിയിൽ വിൽപ്പന കൂടി അന്നുണ്ടായിരുന്നു. ഇന്ന് അത്തരം ഭക്ഷണം കഴിക്കാനുള്ള ആളുകളില്ല. പഴയ ആളുകളൊക്കെ ഒരു തലമുറ, ഒന്നിൽ കൂടുതൽ തലമുറ ഈ രാജ്യത്ത് നിന്നും നാട്ടിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയി. വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഫുഡാണ്. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറില്ലാതെ പോയി മേശപ്പുറത്തിരുന്നാൽ തീൻമേശകളിൽ കിട്ടുന്ന ഭക്ഷണം വരുമ്പോൾ അവർ ഇത്തരങ്ങളൊക്കെ വിസ്മ

നേരം കഴിയുംതോറും ആളും ബഹളവും തിരക്കും കൂടിക്കൂടി വരുന്ന ഒരു നാടാണ് തൃക്കാക്കര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നമ്മളോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു. പക്ഷെ എന്നാൽ റോഡിനൊക്കെ വീതി കുറവാണ്, വണ്ടികൾ കൂടി, പക്ഷെ അത്രയും മാത്രം വീതിയുള്ള റോഡുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിരക്ക് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. ഒരു വൈകുന്നേരം ഈ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട്, ഇൻഫോ പാർക്ക് എന്ന് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആകെ മൊത്തം തിരക്കും ബഹളങ്ങളൊക്കെയാണ്. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നിപ്പോൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയിൽ ഒപ്പമുണ്ടായത് ഫെറിൻ ആൻഡ് ഹസീന, നിർവഹണം റിയ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 59:34. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: 아, 같이 좀 많이.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി 2018 ആരംഭിച്ചു. പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠനോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതിയിൽ ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി

ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ആകാശവാണി കൊച്ചി എഫും 102.3.

0: മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹസ് ഇഷ്യൂഡ് എ റെഡ് അലർട്ട് ഇൻ ദ കൊങ്കൺ ഡിസ്ട്രിക്ട്സ് ഇൻക്ലൂഡിംഗ് മുംബൈ, താനെ, പാൽഘർ, റായ്ഗർ ആൻഡ് രത്നാഗിരി. ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ ഇസ് ഓൾസോ പ്രെഡിക്റ്റഡ് ഇൻ ദ ഘാട്ട് ഏരിയാസ് ഓഫ് സതാര, പൂനെ ആൻഡ് കൊൽഹാപൂർ. In rest of Maharashtra, the weather office has forecast thunderstorms with lightning, gusty winds of 30 to 40 km per hour and extremely heavy rainfall at isolated locations. Uttarakhand Chief Minister Pushkar Singh Dhami today flagged off the first batch of the Kailash Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims, including a doctor, with 34 men and 15 women. Venezuela's acting president Delcy Rodriguez has thanked India for assistance in the wake of massive earthquakes. Rodriguez said that Venezuela will be reborn. In a social media post, Rodriguez said the country honors the rescuers from the United Kingdom, Qatar, France, India, Barbados, Brazil and Argentina in recognition of the invaluable work and the solidarity they have shown with Venezuela during these days of sorrow. She said Venezuela will never forget their dedication, courage and commitment. In the ICC Women's T20 World Cup, England will take on Australia in the final at the Lord's Cricket Ground in London today. The match will begin at 8 p.m. Indian time. In the Wimbledon tennis, round of 16 matches have been played today. Serbia's Novak Djokovic will face Roman Saifulin of Russia, while top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki in the men's singles. In the other matches, Hubert Hurkacz of Poland will meet Germany's Johan Lennart Struff. Canada's Felix Oze Aliassime will play Alejandro Davidovich Fokina of Spain in the pre-quarterfinals. In the women's singles, Czech Republic's Karolina Muchova will take on compatriot Barbora Krejcikova. Top seeded Arina Sabalenka will face Japan's Naomi Osaka. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം. സേവന വാർത്തകൾ 6:30. പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വിവിധ ഇനം ഫലവൃക്ഷങ്ങളും പച്ചക്കറിയും കൃഷി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി കെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
3: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
4: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
5: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: 7:20 വിപണി, വാരാന്ത്യാവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവോ? 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ് എന്നിവർ പാടിയ കൊങ്കണി ഗാനങ്ങൾ ഈ പരിപാടിയുടെ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ,

0: പതിനൊന്ന് മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: ഇനി ആകാശവാണി കൊച്ചി നിലയം നാളെ തിങ്കളാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ആൻസൺ കുറുമ്പതുരുത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ.
4: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
5: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
4: ഒറ്റ വാക്കിൽ ലൈറ്റും AC-യും ഒക്കെ ഓൺ ചെയ്യാം.
5: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, സേവന വാർത്തകൾ. 7:10 ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, തുടർന്ന് സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറിയുടെ തുടർഭാഗം. ഇതിൽ സമകാലികം, കണക്ക് പിഴയ്ക്കുന്ന കാലവർഷം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി.
8: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
9: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
8: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: July 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ. പുകവലി, മദ്യപാനം, മറ്റ് ലഹരി ഉപയോഗം, ഇവ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ. ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ചരി, ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക, മഴക്കാല രോഗങ്ങൾ, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, PM വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ച് ഒരു പരിപാടി. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
11: എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇതിൽ ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ.
4: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
5: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
4: ഒറ്റ വാക്കിൽ ലൈറ്റും AC-യും ഒക്കെ ഓൺ ചെയ്യാം.
5: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ്

0: യും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. കണക്ക് പിഴയ്ക്കുന്ന കാലവർഷം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ ഈ പരിപാടിയുടെ ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് ഡോക്ടർ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത കച്ചേരി. ടി എൻ കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. മധുരം ഗീതത്തിൽ ഇന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് നടത്തുന്ന ബിടെക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാമുകളിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷൻ നാളെ സർവകലാശാലയിലെ സെമിനാർ കോംപ്ലക്സിൽ നടക്കും. SC ST വിഭാഗത്തിലേക്കുള്ള ഒന്നാമത്തെ റിയൽ ടൈം അഡ്മിഷനും ഇതോടൊപ്പം നടത്തുന്നതായിരിക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 10:00 മുതൽ 11:00 വരെ. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 97 78 71 91.
2: കൊച്ചി റെഡിയാണോ മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
3: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് CMLD പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 11 30 19 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 99 95 11 30 19.
3: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
3: ഒറ്റ വാക്കിൽ ലൈറ്റും AC ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ 1 വർഷം, യോഗ്യത 10 ക്ലാസ്. ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മാസം, യോഗ്യത +2. ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് 1 വർഷം, യോഗ്യത +2 എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയുള്ള കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു.

0: ഏഴ് 85 32 46 79 07 85 32 46
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റി തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. എം ടെക് എംഇ സിഎസ് ഐ ടി ബിരുദധാരികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7 ഉച്ചയ്ക്ക് 2:30 ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 55 68 76 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 94 46 55 68 76 അട്ടപ്പാടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗക്കാരെയും പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 രാവിലെ 11 അട്ടപ്പാടി MRSൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 04 942 42 53 347 04 942 42 53 347. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: Less premium, more bonus, most suitable for your loved ones. RPL Live, nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏ മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ

0: സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനത് വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 വരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750 തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സമാന്തര പാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും.

0: ആറ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വി ബി ജീറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിൽ നിന്ന്, ജി ദേവരാജന്റെ ഈണത്തിൽ യേശുദാസ് നയിച്ച ഗാനമാണിത്.

കെ രാഘവൻ ഈണം നൽകുകയും നയിക്കുകയും ചെയ്ത സംഘഗാനം കേൾക്കാം. ചിത്രം കൂടപ്പിറപ്പ്. ഗാനരചന വയലാർ രാമവർമ്മ.

0: ഈ ചലച്ചിത്രഗാന വിരുന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. കാലാവസ്ഥാ സൂചന: ഇന്ന് കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴ പെയ്തില്ല. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൊച്ചി നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 12 സെക്കൻഡും.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

ഇന്നത്തെ കാർഷിക ജീവനത്തിൽ ആദ്യം കേൾക്കാം. സമ്മിശ്ര പച്ചക്കറി കൃഷിക്കൊപ്പം കുടംപുളിയും വിദേശ ഇനം ഫലവർഗങ്ങളും നട്ടുപരിപാലിക്കുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി പി പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ. അനുഭവങ്ങളുടെ കരുത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അജിത പി പി. ഭർത്താവിന്റെ അച്ഛനിൽ നിന്നും ഉൾക്കൊണ്ട കൃഷിപാഠങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു ഈ മേഖലയിലേക്ക് അജിത കടന്നു വന്നത്. പച്ചക്കറി വിളകൾ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന ഭർത്താവിന്റെ അച്ഛൻ നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ് അജിതയെ മികച്ചൊരു കർഷകയാക്കി മാറ്റിയത്. അച്ഛന്റെ മരണശേഷം അച്ഛന്റെ കാർഷിക രീതികൾ പിന്തുടർന്നുകൊണ്ട് അജിത പൂർണമായും കൃഷിയിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞ 6 വർഷങ്ങളായി പാവൽ, കോവൽ, വെണ്ട, മത്തൻ, കുമ്പളം, പച്ചമുളക് തുടങ്ങി വിവിധങ്ങളായ പച്ചക്കറി വിളകൾക്കൊപ്പം മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളും അജിത നട്ടുപരിപാലിക്കുന്നു. പൂർണമായും ജൈവ കൃഷിരീതി പിന്തുടരുന്ന അജിതയുടെ തോട്ടത്തിലെ മറ്റൊരു ആകർഷണമാണ് കുടംപുളി. ഉയർന്ന ഗുണനിലവാരത്തിലുള്ള കുടംപുളി കൃഷി ചെയ്ത് സംസ്കരിച്ചുണക്കി വിപണിയിലെത്തിക്കുന്ന അജിതയ്ക്ക് അതിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു. ഓണം വിപണി മുൻനിർത്തി ജമന്തി കൃഷിയും അജിത ആരംഭിച്ചിട്ടുണ്ട്. മട്ടുപ്പാവിലും മണ്ണിലും ഒരുപോലെ കൃഷി ചെയ്യുന്ന അജിത കീടബാധകളോ രോഗബാധകളോ ഇല്ലാതെ കൃഷിയിടത്തെ പരിപാലിക്കുന്നതിന്റെയും മികച്ച വിളവ് നേടുന്നതിന്റെയും പിന്നിലെ രഹസ്യം പങ്കുവയ്ക്കുകയാണ്. കേൾക്കാം.

0: സമ്മിശ്ര പച്ചക്കറി കൃഷിക്കൊപ്പം കുടംപുളിയും വിദേശയിനം ഫലവർഗങ്ങളും നട്ടുപരിപാലിക്കുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി പി പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ.
1: എങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത്?
2: കൃഷിയിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നേരത്തെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതില്. ചെടികളൊക്കെ ഞാൻ എന്റെ വീട്ടിൽ വെച്ച് തന്നെ ചെടികളൊക്കെ ഒത്തിരിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അച്ഛനൊരു കൃഷിക്കാരനാണ്, അപ്പൊ അതൊക്കെ കണ്ടു തന്നെയാണ് കുറെ ചെയ്തത്. അച്ഛന്റെ കൂടെ തന്നെയൊക്കെ അങ്ങനെ കുറെ ചെയ്തതാണ്. പിന്നെ അച്ഛനിവിടെ ഒത്തിരി കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛൻ തന്നെ നട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മളങ്ങനെ ചെയ്തു വന്നാണ്. പിന്നെ അച്ഛൻ മരിച്ച ശേഷം പിന്നെ ഞാൻ തന്നെ അത് കുറെ ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതാണ്.
1: അപ്പൊ ചെറുപ്പം മുതലേ കൃഷി കണ്ടു വളർന്നതാണല്ലേ?
2: ഇല്ല ഇല്ല, ചെറുപ്പം മുതലേ ഇല്ല, ചെടികളോടായിരുന്നു താല്പര്യം. കാരണം ഞാൻ എന്റെ ഞാൻ ജനിച്ച സ്ഥലത്ത് അങ്ങനെ അധികം സ്ഥലം ഇല്ലാത്തതാണ്. അപ്പൊ അവിടെ നമ്മള് ചെടികളോടായിരുന്നു ഭയങ്കര പ്രിയം. അത് കഴിഞ്ഞപ്പോ കൃഷി സ്ഥലം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്പൊ വന്നപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നത്. കൃഷിയൊക്കെ അധികമുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു വന്നത്.
1: എന്തൊക്കെ വിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നത് പ്രധാനമായിട്ടും?
2: പച്ചക്കറികൾ ഒരുമാതിരി എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. പാവല്, വെണ്ട, വഴുതന, പീച്ചിൽ, അങ്ങനെ ഒരു നമുക്ക് വേണ്ടതായ സാധനങ്ങൾ എല്ലാം തന്നെ ഒരുമാതിരി എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ തെങ്ങുകൾ ഉണ്ടായിരുന്നു. നമുക്ക് തേങ്ങയൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ടി വരില്ല. തെങ്ങുകളൊക്കെ കുറെ നട്ട് ഉണ്ടായിരുന്നു. പിന്നെ മാവ്, പ്ലാവ് അതൊക്കെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. നമ്മുടെ ഇവിടെ പിന്നെ അച്ഛൻ വേറൊരു വീട്ടിൽ വേറൊരു സ്ഥലത്തൊരു ഇതെടുത്തിട്ട് അച്ഛൻ അവിടെയും കൃഷി ചെയ്യുമായിരുന്നു.
1: പാട്ടത്തിന് എടുക്കുന്നത് പോലെ എടുത്തിട്ടല്ലേ?
2: അങ്ങനെ എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുമായിരുന്നു. അതിൽ ചീര, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെയൊക്കെ നമ്മുടെ ഈ ഇതിലും ചെയ്യുന്നത്. നമുക്കൊരു 20% സ്ഥലമാണ് ഉള്ളത്. അപ്പൊ അതിൽ കൊള്ളണ ഒക്കെ അത്യാവശ്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് നിറയെ ഓരോ സാധനങ്ങളാണ്.
1: ഇപ്പം ഏകദേശം എത്ര വർഷമായിട്ട് ചേച്ചി കൃഷി ചെയ്യുന്നു?
2: ഞാനൊരു 6 വർഷമെങ്കിലായിട്ടുണ്ട്. 6-7 വർഷമായിട്ടുണ്ട്.
1: ഓക്കെ, തുടക്കം ഏത് വിളകളിലൂടെയായിരുന്നു?
2: ഈ പച്ചക്കറി തന്നെയായിരുന്നു. പയറ്, വെണ്ട, ചീര, പാവല്, അങ്ങനെയെല്ലാം ടെറസിന്റെ മേളിൽ എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനത്തെ എല്ലാ പച്ചക്കറികൾ തൈകളെല്ലാം വാങ്ങിച്ചു വെച്ച് ടെറസിന്റെ മേളിലെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ചെറു പിന്നെ താഴെ എന്ന് പറയാനായിട്ട് അത്ര അധികം ചെയ്യില്ലായിരുന്നു. ഈ മുളകുകളൊക്കെ, പലതരം മുളകൾ അതൊക്കെ താഴെ ചെയ്യുമായിരുന്നു.
1: ഇപ്പൊ പറമ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ടെറസ് ഫാമിംഗ് തെരഞ്ഞെടുത്തത്?
2: നമ്മുടെ മണ്ണ് ചിലപ്പോ മണ്ണിലെല്ലാം നടുമ്പോ ചിലപ്പോ മണ്ണിൽ അത് പറ്റിയെന്ന് വരില്ല. അപ്പോഴേക്കും നമ്മള് ഗ്രോ ബാഗ് വാങ്ങിച്ച്, ചെടിച്ചട്ടി വാങ്ങിച്ച് അങ്ങനെ എല്ലാം ആകുമ്പോ പിന്നെ ഒരു ഫ്രീ ടൈം നമുക്കൊന്ന് മേളിലോട്ട് കയറി കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതൊരു സന്തോഷം. അപ്പൊ അതിൽ മാത്രമായിട്ട് നമുക്കിങ്ങനെ നിക്കാം. അതിന് ഒരു ഇത്, അപ്പൊ ഒരു 1-2 മണിക്കൂർ അതിനുവേണ്ടി സമയം ചെലവഴിക്കുമായിരുന്നു. വൈകിട്ടൊക്കെ ഒരു 4 മണിക്കൊക്കെ കയറി അങ്ങനെ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു സന്തോഷമായിരുന്നു.
1: അച്ഛൻ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തുടക്കത്തില് കൃഷി സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
2: നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യം മെയിനായിട്ട് വേണ്ട, സമയം നമുക്ക് എങ്ങനെയും കണ്ടെത്താം. പിന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഞാനിപ്പൊ മേളിൽ അത് ചെയ്തിരുന്നെങ്കിലും എനിക്ക് പിന്നെ കുറച്ചായപ്പോഴേക്കും എനിക്ക് മേളിലോട്ട് കയറി ഇറങ്ങാനൊന്നും പറ്റാണ്ടായി. അതുകൊണ്ടാണ് മേളിൽ നിന്ന് ഇതെല്ലാം താഴെ ഇറക്കിയത്. പിന്നെ താഴെ തന്നെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു.
1: ഇപ്പൊ നിലവിൽ ഇവിടെയുള്ള കാർഷിക വിളകളെ ഒന്ന് പരിചയപ്പെടുത്താമോ?
2: നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൊടംപുളിയാണ്. കൊടംപുളി ഇപ്പൊ നമുക്ക് ആവശ്യത്തിലധികം നമുക്ക് എല്ലാ വർഷം ഉണ്ടാവും. അത് ഇപ്പൊ ഈ സീസണാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഉണക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. എങ്കിലും നമ്മളത് പുകയൊക്കെ ഇട്ട് നമ്മളത് ഒന്നും കളയാത്ത രീതിയിൽ തന്നെ അതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുവാണത്. പിന്നെ മാങ്കോസ്റ്റിൻ ഉണ്ട് ഇവിടെ, നിറയെ ഉണ്ട് ഈ പ്രാവശ്യം. അപ്പൊ നമ്മള് അങ്ങനെ വിക്കലൊന്നുമില്ല. നമ്മുടെ അയൽവക്കക്കാർക്കും സ്വന്തക്കാർക്കൊക്കെ ആയിട്ട് നമ്മളത് അങ്ങനെ കൊടുക്കും. അല്ലാതെ നമ്മളങ്ങനെ സെയില് അങ്ങനെ ഒരു ഇതില്ല. അതുണ്ട്. പിന്നെ സപ്പോർട്ട് ഉണ്ട്, ജാതി ഉണ്ട്, പിന്നെ പപ്പങ്ങാള് അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. പിന്നെ പറഞ്ഞ തെങ്ങ്, വാഴ, വാളമ്പുളി, പിന്നെ പ്ലാവ്. പ്ലാവുകൾ അത്യാവശ്യത്തിന് നല്ലോണം പ്ലാവുകളുണ്ട്. അത് നമ്മള് എല്ലാ വർഷവും ചക്ക ഒരുമാതിരി ഒത്തിരി ഉണ്ടാവും. എല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോണത്. അപ്പൊ നമ്മൾ ആ ഒരു സീസൺ ആകുമ്പോഴേക്കും നമ്മൾ കുറെ ഇട്ട് വെക്കും. വന്നിട്ട് എല്ലാവർക്കും അത് കൊടുക്കും. എല്ലാ തരത്തിലുള്ള ചക്കകളുണ്ട് ഇവിടെ. പിന്നെ ജാതി കുറെ കിട്ടും, ജാതിക്കായ കിട്ടും. എല്ലാ വർഷവും ജാതിക്ക കൊടുക്കാറുണ്ട്. ഈ അതെല്ലാം ഈ സമയത്താണ് നമുക്ക് കിട്ടണത്. അപ്പോഴേക്കും നമുക്ക് മഴ

0: ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മളൊരു ഒരു ഇതിനൊക്കെയാണ് അത് ഉണക്കിയും ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ പച്ചമഞ്ഞള്, പച്ചമഞ്ഞള് ഞാൻ തന്നെ എല്ലാ വർഷവും ഞാൻ നമുക്ക് ആവശ്യമുള്ള പച്ചമഞ്ഞൾ നടും, എന്നിട്ട് അത് നമ്മുടെ ആവശ്യത്തിന് പൊടിപ്പിച്ചെടുക്കുക ചെയ്യണത്. അത് ഞാൻ പുറത്തൊന്നും വാങ്ങിക്കാറില്ല, മഞ്ഞപ്പൊടിയൊന്നും വാങ്ങിക്കാറില്ല. നമ്മൾ തന്നെ അത് ആവശ്യത്തിന് കൃഷി ചെയ്തെടുക്കുകയാണ് അത് ചെയ്യണത്. ഉള്ള പച്ചക്കറികളും ഈ പറഞ്ഞ പോലെ ഓരോ സീസൺ അനുസരിച്ച് ഓരോ പച്ചക്കറികളും അത്യാവശ്യം നടും. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഓണത്തിന് വേണ്ടിയുള്ളത് കുറച്ച് നട്ടിട്ടുണ്ട്. പയർ, വെണ്ട, പീച്ചിലി, പാവക്ക, വഴുതന അങ്ങനെയുള്ള കുറേ നട്ടിട്ടുണ്ട്. പിന്നെ ചീര അങ്ങനെ സീസൺ നോക്കാറില്ല, എപ്പോഴും ചീര നടും. പിന്നെ ഇപ്പോൾ ഓണത്തിന് വേണ്ടി പൂക്കളത്തിന് വേണ്ടിയുള്ള ജമന്തി വെന്തിത്തൈകൾ അത് കുറച്ച് നട്ടിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ 50 തെട്ടിയോളം അത് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഓണസമയത്താകുമ്പോഴേക്കും അതും പൂത്ത് കിട്ടും, പൂവായിട്ട് കിട്ടും. അത് അങ്ങനെ നട്ടിട്ടുണ്ട്.
1: കൊടംപുളി നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് അതിന്റെ പരിപാലന രീതികൾ?
0: വളമായിട്ട് ഞാനെല്ലാം മണ്ണുത്തിൽ നിന്ന് വർഷത്തിൽ 2 തവണ ഇവിടെ മണ്ണുത്തിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. നമ്മുടെ ഇത് ഒന്ന് ജസ്റ്റ് നോക്കും, പിന്നെ നമുക്ക് വേണ്ട തൈകളൊക്കെ അല്ലാതെ തരാനൊക്കെ ആയിട്ട് വരാറുണ്ട് അവര്. ഇപ്പൊ ഈ തൈകൾക്ക് എല്ലാത്തിനും ഇടാനുള്ള വളം അവര് നമുക്ക് തരും. അപ്പൊ ഞാനിപ്പോ 100 കിലോത്തിന്റെ ഒരു ചാക്ക് അത് നമുക്കിപ്പോ തെങ്ങിനും വാഴക്കും പിന്നെ ഈ സപ്പോട്ട പിന്നെ മാങ്കോസ്റ്റിൻ റംബുട്ടാൻ കൊടംപുളി ഇതിനെല്ലാത്തിനും നമ്മൾ ആ വളം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോ ഈ സീസണിൽ നമ്മൾ ആളെ നിർത്തിക്കൊണ്ട് അതെല്ലാം ഇടിക്കും, അതെല്ലാം ഇടിക്കും. പിന്നെ സ്പെഷ്യലായിട്ട് തന്നത് വേറൊരു വളം തരും അവര്. അപ്പൊ അത് ചെടികൾക്കൊക്കെ, ചെടികൾ അത്യാവശ്യം നല്ല ഒരുമാതിരം നന്നായിട്ട് ചെടികൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിനൊക്കെ ഇടാനായിട്ട് ഉള്ള വേറെ ടൈപ്പ് സാധനം അതും തരും. പിന്നെ ഞാൻ സാധാരണ ഇവിടെ ഞാൻ കുറച്ച് വാങ്ങിച്ചു വെക്കും എല്ലാ വർഷവും. ചാണകപ്പൊടി, പിന്നെ കോഴിവളം, പിന്നെ ആട്ടുങ്കാഷ്ടം പൊടിച്ചത് അത് ചാക്ക്, ഓരോ ചാക്കും 2-3 ചാക്കൊക്കെ വെച്ച് ഇങ്ങനെ വാങ്ങിച്ചു വെക്കും എല്ലാ വർഷവും. അപ്പൊ നമ്മള് മണ്ണുത്തിന്ന് തന്നത് കൂടാതെ ഇതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ഇതിനും നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ എല്ലാ വർഷവും ആളെ നിർത്തും, 2 തവണയൊക്കെ ആളെ നിർത്തും. എന്നിട്ട് നമ്മള് ഇതെല്ലാം അതിന്റെ ചുവട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം കൊടുക്കും. അതുകൊണ്ട് നമുക്കിപ്പോ തേങ്ങയൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമാതിരിയുണ്ട്, നമുക്ക് പുറത്തൊന്നും മേടിക്കേണ്ടി വരാറില്ല. അങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ അത്യാവശ്യം ഞാൻ കുറച്ച് ലായനി, അതേപോലെ പഴത്തൊലി കൊണ്ടുള്ള ലായനി അങ്ങനെയുള്ള കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി എടുക്കും. പിന്നെ ചീരക്ക് വേണ്ടതും ഞാൻ അത്യാവശ്യം എടുക്കുവാണ്. ഇങ്ങനെ വേപ്പെണ്ണയൊക്കെ കലക്കി 1 ലിറ്റർ വെള്ളത്തിൽ വേപ്പെണ്ണ കലക്കി പുളിച്ച കഞ്ഞിരവെള്ളമൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ തളിച്ച കൊടുത്ത് ചീര എപ്പോഴും തന്നെ ഞാൻ കൃഷി ചെയ്യാറുണ്ട്.
1: അപ്പോ ഈ മഴക്കാലത്താണല്ലോ പ്രധാനമായിട്ടും കൊടംപുളിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണക്കി സംസ്കരിച്ച് വിപണിയിൽ എത്തിക്കുന്നത്?
0: ഉണക്കി സംസ്കരിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ നമ്മളിപ്പോ അത് എല്ലാ ദിവസവും തന്നെ പറിക്കുമ്പോ ഒരുമാതിരി കളറാവുമ്പോ തന്നെ നമ്മളത് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പറിച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ചേരി പോലത്തെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അതിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ അടിയിൽ പോകെ ഇടുക, ചിരട്ടെ മടൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് പുകയിട്ട് അതിനെ ഉണക്കിയെടുക്കും. പിന്നെ വെയിൽ കൊള്ളിക്കും, വെയിലും നന്നായിട്ട് കൊള്ളിക്കും. ഒരു 5 ദിവസമെങ്കിലും നമ്മൾ പുകയിട്ടിട്ട് നമ്മളൊരു ദിവസം നല്ല വെയിലും കൂടി കൊള്ളിക്കണം, എങ്കിലേ നമുക്ക് ആ പാകത്തിന് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് പറ്റാത്ത കൊണ്ട് നമ്മൾ ഇപ്പൊ പുകയിട്ട് ഒരുമാതിരി ആക്കി നമ്മളത് സ്റ്റോക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഈ വെയിൽ വരുമ്പോഴേക്കും നമുക്കത് വെയിലത്ത് വെക്കണം. പിന്നെ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോ നമ്മൾ അത്യാവശ്യം അവർക്കൊക്കെ കൊടുക്കും, എന്നിട്ടേ ഉള്ളൂ ബാക്കി നമ്മൾ പുറത്ത് കൊടുക്കാറുള്ളൂ.
1: എങ്ങനെയാണ് ഇതിന്റെ ഒരു വിപണി സാധ്യത, എവിടെയാണ് ഇത് വിറ്റ് പോകുന്നത്?
0: വിറ്റ് പോകുന്ന വെച്ചാൽ ഞാൻ അങ്ങനെ മാർക്കറ്റിലോ അങ്ങനെയൊന്നും കൊണ്ടേ കൊടുക്കാറില്ല, നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർക്കാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിച്ചു വരും, കാരണം ഈ ഇവിടുത്തെ പുളി ഒരു നല്ലതാണ്, നല്ല പുളി എന്ന് എല്ലാവരും പറയണത്. അപ്പൊ ആ രീതിയിൽ എല്ലാവരും തന്നെ ചോദിച്ചോണ്ട് വരും. അന്നേരം എനിക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അങ്ങനെ പുറത്തേക്ക് വേറെ നമുക്കുള്ളൊരു വിപണിയിൽ എത്തിക്കാൻ അങ്ങനെയുള്ള അങ്ങനെ എനിക്ക് ഉണ്ടാവാറില്ല. പിന്നെ വാളംപുളി, വാളംപുളി ആണെങ്കിലും ആ ഒരു സീസണിൽ ഒത്തിരി ഉണ്ടാവും. അന്നേരം നമ്മളത് എള്ളിക്കേറി പറിച്ച് ഇട്ട് നമ്മളത് നന്നാക്കി വെക്കും. അന്നേരം ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കും നമ്മളന്നേരം വാളംപുളി ആണെങ്കിലും നമ്മളത് കൊടുക്കും. വാളംപുളിയുടെ സമയം കഴിഞ്ഞു, അതെല്ലാം സെറ്റ് ചെയ്തത് കൊടുത്തൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കൊടംപുളിയുടെ സമയമാണ്. അപ്പൊ ഇപ്പൊ ഉണക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് കൊടംപുളി തന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേരം ഇത് സെറ്റ് ചെയ്ത് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ കൊടുക്കും.
1: മാങ്കോസ്റ്റീൻ, പ്ലാവ്, അതുപോലെ വിവിധങ്ങളായ മാവ്, ജാതി, റംബൂട്ടാൻ, ഇവയുടെ എല്ലാം പരിപാലനം എങ്ങനെയാണ്?
0: ഇതിന്റെ എല്ലാം പരിപാലനം ഇതൊക്കെ തന്നെയേ ഉള്ളൂ. വളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഇടുന്ന വളങ്ങൾ ഇതൊക്കെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. പിന്നെ അതിന്റെ എപ്പോഴും നമ്മൾ കമ്പറക്കേണ്ട സമയത്ത് കമ്പറക്കും. ആഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്തൊക്കെ ഇതിന്റെ ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞ ഇപ്പൊ മാങ്കോസ്റ്റീൻ തീരുന്നതേ ഉള്ളൂ. മാഗോസ്റ്റ് ഒത്തിരി ഉണ്ടായി ഈ വർഷം, നന്നായിട്ട് തന്നെ ഉണ്ടായി. അപ്പോ മാഗോസ്റ്റിന്റെ ഇനിയിപ്പോ ഈ ഒരു സെപ്റ്റംബർ

0: ഇവിടേക്ക് നമ്മൾ കമ്പറക്കും, പിന്നെ അതേപോലെ റംബുട്ടാൻ, റംബുട്ടാന്റെ നമ്മൾ കമ്പറക്കും. ജാതി പിന്നെ അങ്ങനെ അധികം ഇറക്കാറില്ല, താഴത്തെ കമ്പുകൾ മാത്രം ഒന്ന് രണ്ടെണ്ണം കളയുള്ളൂ, ജാതി അങ്ങനെ തന്നെ നിർത്തും. റംബുട്ടാനും ഇതൊക്കെ നമ്മൾ കമ്പുകൾ ഇറക്കും. പിന്നെ പ്ലാവ് മാവ് അതൊക്കെ നമ്മൾ കമ്പുകൾ ഇറക്കും. പക്ഷെ എന്തായാലും നമുക്ക് നന്നായിട്ടുണ്ടാവും. അത് ഈ ആ സമയത്ത് കമ്പുകൾ ഇറക്കണോണ്ട് നമുക്ക് പിന്നെ അതിനിരട്ടിയായിട്ട് തന്നെയാണ് സാധനങ്ങൾ ഉണ്ടായി കിട്ടുന്നത്.
1: ഇപ്പൊ നിലവിലെ ഏത് വിളയാണ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത്?
0: വരുമാനം നൽകുന്നത് കൊടംപുളി.
1: കൊടംപുളിയാണല്ലേ. ഈ കൊടംപുളി സംസ്കരിച്ച് പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ?
0: അത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. കാരണം നമുക്കിവിടെ ഫോൺ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മളത് അതേ കുറിച്ച് ചിന്തിച്ചിട്ടില്ല.
1: ഇപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതിന്റെ എന്താ പറയാ, ഒരു കാലം തെറ്റിയ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നമ്മുടെ വിളകളെ ബാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏപ്രിൽ മാർച്ച് ഏപ്രിലൊക്കെ ഈ പറഞ്ഞ പോലെ പടവലം, പാവല്, മത്തൻ ഇതെല്ലാം ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അതെല്ലാം മഴയെ ബാധിച്ച് അതെല്ലാം പോയി. പക്ഷെ അതിനൊക്കെ നമ്മൾ വളം ചെയ്തിട്ടും അന്ന് നമുക്കത് കിട്ടിയില്ല, കാര്യമായിട്ട് നമുക്ക് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വിഷുവെങ്കിലും കണി വെക്കാനായിട്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായ മത്തൻ, പടവലം, പാവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഞാൻ കണിക്കൊക്കെ ഒരുക്കിയത്. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം കിട്ടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് മഴ തുടങ്ങിയിട്ട് പിന്നെ ഇതെല്ലാം പോയി. മത്തനൊക്കെ കടയോടെ തന്നെ ചീഞ്ഞുപോയായിരുന്നു. പിന്നെ പാവലാണ് ഇപ്പോൾ അത്യാവശ്യം കുറച്ചുള്ളത്, അതിൽ അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഈ മഴ അതൊരു പ്രശ്നം തന്നെ. പിന്നെ ചീര മൊത്തം തന്നെ നശിച്ചുപോയി എന്ന് പറയാം. അതേപോലെ ആയിപ്പോയി ചീര, മഴ ഒട്ടും പറ്റണില്ല. ഈ വിളകളാണ് ഇപ്പോൾ പ്രശ്നം വന്നത്. പിന്നെ നട്ട സാധനങ്ങളെല്ലാം ഈ പറഞ്ഞാലും ഞാൻ അതിന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ വെച്ചേക്കുവാണ്. ഇനിയിപ്പോ കാലവർഷം ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഓണത്തിന് നമുക്കിത് കിട്ടണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ജമന്തിയാണ്, ബന്ധുതൈകളാണെങ്കിലും നമ്മള് ഇങ്ങനെ ഒരു മഴ അധികം കൊള്ളാത്ത രീതിയിലാക്കി വെച്ചേക്കുവാണ്. വെയില് വന്നാൽ വെയില് കുറച്ച് കിട്ടുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, നല്ല രീതിയിൽ ചിലപ്പോൾ പോകുമായിരിക്കും.
1: നമ്മളിപ്പോ ഈ പച്ചക്കറികളുടെ കാര്യം പറയുമ്പോൾ പച്ചക്കറി കൃഷിയിൽ പ്രധാനമായിട്ടും ഏതെല്ലാം വിളകളാണ് നമ്മൾ ചെയ്യുന്നത്?
0: പച്ചക്കറിയിൽ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യണത് പയറ്, വെണ്ട, പിന്നെ പീച്ചില്, പാവയ്ക്ക, വഴുതന ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ കൊണ്ട് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഈ സമയത്ത് അതൊക്കെ പറ്റുള്ളൂ.
1: ഈ പച്ചക്കറി കൃഷി പ്രധാനമായിട്ടും ജൈവ രീതിയിലാണോ ചെയ്യുന്നത്?
0: അതെ അതെ.
1: എങ്ങനെയാണ് ആ ഒരു ജൈവ കൃഷിയുടെ രീതികൾ, അതൊന്ന് പറയാമോ?
0: അത് ഇപ്പൊ നമ്മള് പച്ചക്കറികളൊക്കെ ഞാൻ കൂടുതൽ ചെയ്യണതെന്ന് വെച്ചാൽ ഈ പഴുത്തൊലി കഞ്ഞിരവെള്ളത്തിൽ ഇട്ടിട്ട് കഞ്ഞിരവെള്ളത്തിൽ മുറിച്ച് മുറിച്ചൊക്കെ ഇടും. എന്നിട്ട് പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും പച്ചച്ചാണകമൊക്കെ കൂടി കലക്കി വെച്ച് അതിന്റെ തെളി ഒഴിച്ചു കൊടുക്കും. അതൊക്കെയാണ്, അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന വളങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ അതൊക്കെയാണ് ഒഴിക്കുന്നത്. പിന്നെ ചാളയും ശർക്കരയും ഉള്ള ആ ഒരു ലായനി അതെടുത്ത് ശരിയാക്കി അത് ഒഴിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെയൊന്നും കൂടുതൽ ആവശ്യം വരാറില്ല. കാരണം അത്യാവശ്യമുള്ള വിളകൾ നമുക്ക് ഈ കൃഷി ഈ ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ഇപ്പം നമ്മൾ സാധാരണ ചാണകപ്പൊടി, കോഴിവളം, പിന്നെ ആട്ടും കഷ്ണം പൊടിച്ചത് അതൊക്കെ അത് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ മണ്ണ് മിക്സ് ചെയ്യണത് ഇവിടെ കൽപ്പുടി പ്രദേശമാണ്. അപ്പൊ നമുക്ക് അതിൽ നമുക്ക് നല്ലൊരു ഇതാണ്. നമ്മുടെ മണ്ണും വലിയ കുഴപ്പമില്ലാത്ത മണ്ണാണ്. അപ്പൊ അതിൽ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. ഈ വളങ്ങൾ തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് കിട്ടും, സാധനം വിളവ് കിട്ടുന്നുണ്ട്.
1: ഓക്കെ. ഈ പച്ചക്കറികളിലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്?
0: ഇപ്പൊ ഞാൻ മെയിനായിട്ട് ചീരക്കൊക്കെ ഞാൻ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടു തുള്ളി വേപ്പെണ്ണ ഇടും. എന്നിട്ട് പുളിച്ച കഞ്ഞിര വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ലായനി നീട്ടിയെടുത്തിട്ട് തളിക്കുകയൊക്കെ ചെയ്യണത്. അത് തന്നെ ആണ് പാവലിനും പടവലം. പടവലിനൊക്കെ പെട്ടെന്ന് കീടങ്ങൾ കയറും. അപ്പൊ അന്നേരം അത് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പുളിച്ച കഞ്ഞിരവെള്ളം നന്നായിട്ട് നീട്ടിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കിയിട്ട് ചീരയിലി തളിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ പക്ഷെ ഫലപ്രദമാണ്. അതെനിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പോകുന്നുണ്ട്. മിക്കപ്പോഴും ഞാൻ അത് ചെയ്യാറുണ്ട്. മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് പുളിച്ച കഞ്ഞിരവെള്ളം നന്നായിട്ട് നീട്ടിയെടുത്തിട്ട് ചീരയിലൊക്കെ തളിക്കാറുണ്ട്. അപ്പം അത് പോകാറുണ്ട്. പിന്നെ പാവലിനും ഇതിനൊക്കെ ഞാൻ ഈ ഇതാ ചെയ്യണത്.
1: പ്രധാനമായിട്ടും ഏതെല്ലാം ഇനം കീടങ്ങളാണ് പച്ചക്കറി കൃഷിയിടത്തിൽ കണ്ടുവരുന്നത്?
0: ചെറിയ ചെറിയ പ്രാണികൾ അതൊക്കെ ഉള്ളു. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പ്രാണികളുടെ പ്രശ്നമുള്ളൂ, പ്രാണികളുടെ ശല്യങ്ങളുള്ളൂ ഇവിടെ. അപ്പൊ പിന്നെ പുഴുക്കൾ ചില സമയത്ത് പുഴുക്കൾ കാണും, പക്ഷെ അത് ഇതിൽ മാറാറുണ്ട്, അതൊക്കെ ഇതിൽ മാറും. പിന്നെ നമ്മൾ പുഴുക്കളെയൊക്കെ ചെറിയ കാണുമ്പോൾ തന്നെ നമ്മൾ അന്നേരം തന്നെ അതിനുള്ള അത് ഒടിച്ചു കളയുകയോ അതിനെ കാണുവാണെങ്കിൽ അത് എടുത്ത് കളയുകയോ അങ്ങനെ

0: എന്തെങ്കിലും ചെയ്യും. എങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കര രീതിയിൽ നമുക്ക് അങ്ങനെ പോയതല്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു ഈ സീസണിന്റെ ഒരു പ്രശ്നമേ വന്നിട്ടുള്ളൂ. മഴയുടെ ഒരു പ്രശ്നമാണ് കൂടുതൽ വന്നേക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഈച്ചകളെ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ചെയ്താൽ തന്നെ ഈച്ചകളൊക്കെ നമുക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. ഈ വളങ്ങൾ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചാൽ മതി. അതിൽ കുഴപ്പമൊന്നും വന്നില്ല.
1: ഇത്രയധികം വിളകള് ഒരുമിച്ചൊരു കൃഷിയിടത്തില് കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജലസേചനത്തിനായിട്ടുള്ള മാർഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്?
0: നമുക്ക് കിണർവെള്ളമാണ്. കിണറിന് നമുക്ക് ആവശ്യത്തിന് വലിയ കിണറാണ്. അപ്പോൾ കിണർവെള്ളം ആവശ്യത്തിന് നമുക്കുണ്ട്. എല്ലാത്തിനും ആവശ്യമായ കിണർവെള്ളം നമുക്കുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: നനച്ചു കൊടുക്കുന്നതിന്റെ ഇടവേളകളൊക്കെ എങ്ങനെയാണ്?
0: രാവിലെ വൈകിട്ടും നനയ്ക്കാറുണ്ട്. അത് അങ്ങനെ വേണ്ട ഇതിന് മാത്രം. അതായത് നമ്മളിപ്പോ പടവലം പാവൽ അങ്ങനെയുള്ള കൃഷികൾക്കൊക്കെ നമുക്ക് രാവിലെ വൈകിട്ടും നനയ്ക്കേണ്ടി വരും. പിന്നെ ചെടികൾ എന്തായാലും നമുക്ക് രാവിലെ വൈകിട്ടും നനക്കണം. പിന്നെ ഈ കൊടംപുളി അതുപോലെയുള്ള ഇതിൽ ഒരു നേരം നനക്കും. നന്നായിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, നല്ല കടുത്ത വേനൽ വരുമ്പോഴേക്കും ഇത് ഇതിനൊക്കെ ധാരാളം തന്നെ വെള്ളം വേണ്ടി വരും. അപ്പൊ അന്നേരം നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട്. അതനുസരിച്ച് ആ സമയത്തായിരിക്കും ഇത് പൂവിടാൻ തുടങ്ങുന്നത്. അന്നേരം ശക്തമായ വെയിൽ വരുമ്പോഴേക്കും ഈ പൂക്കളെല്ലാം പൊഴിയാൻ തുടങ്ങും. അപ്പൊ പൂക്കൾ കാണാൻ ഇട്ട് തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കാറുണ്ട് എങ്കിലേ ഉള്ളൂ. കാരണം ഇത്തവണ എനിക്ക് ഒത്തിരി കൊടംപുളി ഒരുപാട് തന്നെ പോയായിരുന്നു. വേനലിന്റെ ശക്തി വന്നപ്പോഴേക്കും മാംഗോസ്റ്റീൻ കുറെ പൊഴിഞ്ഞു പോയി. അതേപോലെ തന്നെ കൊടംപുളി കുറെ പൊഴിഞ്ഞു പോയായിരുന്നു. പിന്നെ റംബുട്ടാൻ അതൊക്കെ ജാതി അതൊക്കെ പോയ കുറെ പൊഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്തോരം വെള്ളം കൊടുത്തിട്ടും നമ്മുടെ വെയിലിന് അത് വെയിൽ കൊണ്ട് അത് പറ്റണില്ലായിരുന്നു. എങ്കിലും അതിനൊക്കെ ഓരോ തവണ കൊടുക്കുള്ളൂ. കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കും. പിന്നെ മറ്റ് ചെടികൾക്കൊക്കെ രണ്ടു നേരം കൊടുക്കും.
1: ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടെറസ് ഫാമിംഗ് രീതിയിലും കൃഷി ചെയ്തിട്ടുണ്ട്, പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മണ്ണിലും നട്ടിട്ടുണ്ട്. അപ്പം ഈ രണ്ട് രീതികൾ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് മികച്ച ഫലം നൽകുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്?
0: മികച്ച ഫലം ടെറസിൽ തന്നെയാണ് കിട്ടിയിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ അതിലും ഇപ്പൊ ഒരു ഗ്രോ ബാഗ് ആകുമ്പോൾ അതിൽ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഇതാക്കുന്നത്, അത് വെക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെതായ എല്ലാം ആ ഒരു ചെടിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ താഴെ മണ്ണിലാവുമ്പോൾ നമുക്ക് അത്ര ആ ഒരു വിളവ് കിട്ടണില്ല. ടെറസിന്റെ മേളിൽ എന്ത് നട്ടാലും, ഗ്രോ ബാഗിൽ എന്ത് നട്ടാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. എല്ലാ പയറുകളും വള്ളിപ്പയറുകളൊക്കെ ഇഷ്ടംമാതിരി നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ബീൻസ്, അമരപ്പയറ്, ഗോവല് അങ്ങനെയുള്ള അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചീരയാണെങ്കിലും ചീര പിന്നെ കുറേ ഞാൻ താഴത്തേനെ നടന്നത്. ഗ്രോ ബാഗിൽ അധികം ഞാൻ വയ്ക്കാറില്ല. ബാക്കി എല്ലാ വിളകളും ടെറസിന്റെ മേളിലാണ് എനിക്ക് കൂടുതൽ ഫലം കിട്ടിയേക്കുന്നത്. താഴെ വെച്ച് നോക്കുമ്പോഴേക്കും
1: ഈ കൃഷി ചെയ്യുന്നതിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ട്?
0: തീർച്ചയായിട്ടും ഹസ്ബൻഡ് എല്ലാത്തിനും സഹായിക്കും. നമുക്കിപ്പോ ഒരു എന്തെങ്കിലും വാങ്ങിക്കുന്ന വളങ്ങൾ വാങ്ങിക്കാൻ പുറത്തു പോകണമെങ്കിലോ പിന്നെ ചെടികൾ തൈകൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം നമ്മുടെ കൂടെ എല്ലാത്തിനും വരും. പിന്നെ നമ്മൾ മേളിൽ കയറുമ്പോഴാണെങ്കിലും എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ അതൊക്കെ എല്ലാത്തിനും സെറ്റ് ചെയ്ത് തരാനും അങ്ങനെ എല്ലാം ചെയ്തൊക്കെ തരും. പിന്നെ നമ്മൾ മണ്ണ് കുറച്ച് വാങ്ങിക്കാറുണ്ട്. നമ്മുടെ മണ്ണ് മാത്രമല്ല, നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ നല്ല ഇതുള്ള മണ്ണുകൾ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളത് വാങ്ങിക്കും. അപ്പൊ എനിക്കത് ഇങ്ങനെ പറഞ്ഞാല് കൊണ്ടുവന്ന ഏതെങ്കിലും രീതിയിൽ അത് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. കാരണം ഞാനിത് ചെയ്യണോണ്ട് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതൊക്കെ എത്തിച്ചു തരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ചെടികളുടെ കാര്യമാണെങ്കിലും ചെടികളാണെങ്കിലും എവിടെ കാണുമ്പോഴേക്കും പുള്ളി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് തരും. അത് നടാനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ചെയ്തു തരും. പിന്നെ ചെടിച്ചട്ടികൾ വാങ്ങിച്ചൊക്കെ അതിനൊക്കെ ഉള്ള ചെയ്തൊക്കെ തരും. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ കുട്ടികള് ഇപ്പൊ സമയമില്ല, അതുകൊണ്ട് അവര് അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്.
1: ഇത്രയേറെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കർഷകയ്ക്ക് കൃഷിയിൽ വിജയിക്കാൻ വേണ്ട പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്?
0: പ്രധാന ഗുണങ്ങൾ സമയം മനസ്സ്. നമ്മൾ അതിന് വേണ്ടി അതിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവണം. നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതിനെ മാറ്റിയിട്ട് നമ്മൾ ശരിക്കും അതിനെ പരിപാലിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് വിളകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ വെല്ലപ്പഴം ഇടക്കം തിലക്കൊക്കെ പോയി വെല്ലപ്പഴം ഒന്ന് നോക്കി അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോൾ നനച്ച് അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാരണം അപ്പം നമുക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്നും നമ്മുടെ വീട്ടിലെ ഒരു ചെയ്യണ ആ ഒരു രീതി തന്നെ നമ്മൾ അവരോടും നമ്മൾ അതേപോലെ

0: നേരത്തെ തന്നെ നമ്മളത് പരിപാലിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ഫലം കിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ ഞാൻ സമയം കളയുവാണ്. ശരിക്കും ഒത്തിരി സമയം ഞാൻ പുറത്ത് തന്നെ ഞാൻ കളയുന്നുണ്ട് എൻ്റെ ഇതിൻ്റെ. അപ്പോ അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടണമുണ്ടെന്നാണ് എന്റെ വിശ്വാസം.
1: കൃഷി ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: ജീവിതത്തിൽ വരുത്തിയുള്ളതിൽ നമുക്ക് ഒരുപാട് പ്രത്യേകിച്ച് ഏറ്റവും മെയിനായിട്ട് നമുക്ക് സന്തോഷമാണ്. ഇതിന്റെ രാവിലത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാര്യങ്ങൾ കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതിന്റെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ ചെല്ലുമ്പോഴും അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം. പിന്നെ ജാമ്പ ഉണ്ട് കേട്ടോ, രണ്ടു തരം ജാമ്പൊക്കെയുണ്ട്. അത് പനിനീർ ജാമ്പുണ്ട്, നിറയെ ജാമ്പയ്ക്ക എപ്പോഴും അതിനൊരു സീസൺ അല്ലേ, കണ്ടിന്യൂസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജാമ്പ മരങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് താഴെ വീണോണ്ട് എപ്പോഴും കിടക്കും. എല്ലാവർക്കും തിന്ന് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കഴിച്ചൊക്കെ മതിയായി. കാരണം എപ്പോഴും ഇവിടെ കുറെ നാളുകളായിട്ട് ഉള്ളതുകൊണ്ട് ആൾക്കാർ അതിന് അത്ര പ്രാധാന്യം കൊടുക്കും. അപ്പൊ ഞാൻ എന്നും രാവിലെ ചെന്ന് അതെല്ലാം പിറക്കി കളയും, എവിടെയെങ്കിലും മാറ്റി പിറക്കി മാറ്റിയൊക്കെ വെക്കും. അങ്ങനെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് രാവിലെ ഇറങ്ങുമ്പോഴേക്കും. പിന്നെ ജാതി ചെന്നിട്ട് ജാതി കുറച്ച് പൊട്ടണ ജാതികളെല്ലാം പറിച്ചെടുക്കും. പിന്നെ കൊടംപുളി മെയിനായിട്ട് ഇപ്പൊ രാവിലെ ചെയ്യണ മെയിൻ പണി എന്താന്ന് വെച്ചാൽ കൊടംപുളി പറിക്കലാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടി ആയിരിക്കും മിക്കപ്പോഴും. പിന്നെ മകനും കൂടും, അവനുള്ള സമയത്ത് മകനും കൂടും. അങ്ങനെ ഞങ്ങൾ പറിച്ചു വെക്കും രാവിലെ മെയിനായിട്ട്. അതാ ഇപ്പൊ ചെയ്യണത്. അല്ലെങ്കിൽ മഴയത്ത് പൊഴിഞ്ഞ് വീഴും, അത് റോഡിലാണ് വീഴുമ്പോഴേക്കും വണ്ടി കയറി ഇതായി പോകും. പകുതി ഭാഗം റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളത് എല്ലാ ദിവസം രാവിലെയും വൈകിട്ടും അത് പറിക്കും. അങ്ങനെ മൊത്തത്തിൽ ജീവിതത്തിലെ ഒരു ഇതിനോട് നമ്മളനുബന്ധിച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് എപ്പോഴും കിട്ടുന്നത്. അതൊരു പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയാണത്.
1: ഇനിയിപ്പോ കൃഷിയിൽ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
0: അങ്ങനെ പദ്ധതികളൊന്നുമില്ല. ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു മിക്ക സാധനങ്ങളും നമുക്ക് കിട്ടണം. ഇപ്പൊ തേങ്ങക്കൊക്കെ ഇപ്പൊ വില കൂടിയ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവണം. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് അധികം വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വലിയ വലിയ പ്ലാനിംഗ് ഒന്നുമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, എനിക്ക് പറ്റണ പോലെ പച്ചക്കറികളൊക്കെ നടുക, വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുക. പിന്നെ ഈ പറഞ്ഞ മഞ്ഞൾ, കസ്തൂരി മഞ്ഞളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ അത് നിർത്തി. കാരണം അത് പോണില്ല, ഞാൻ വിൽക്കാം, അത് വിപണിയിൽ എത്തിക്കാൻ നമുക്ക് കൊണ്ടുപോയിട്ട് ആർക്കും വേണ്ട. കസ്തൂരി മഞ്ഞൾ അങ്ങനെ നമ്മുടെ ഇവിടെ പോയില്ല. അതുകൊണ്ട് കസ്തൂരി മഞ്ഞൾ ഞാൻ നിർത്തി. ഒത്തിരി കസ്തൂരി മഞ്ഞൾ ഉണ്ടായിരുന്നു, അത് പാടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പച്ചമഞ്ഞൾ തന്നെ കൂടുതൽ അങ്ങോട്ട് ഇറക്കി. പക്ഷെ എനിക്ക് നന്നായിട്ട് മഞ്ഞപ്പൊടി കിട്ടും, അത്യാവശ്യം ആർക്കെങ്കിലും കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം സമയം ചെലവഴിക്കുക, ഇതിനു വേണ്ടി സമയം നന്നായിട്ട് ചെലവഴിക്കണം. അതിന്റെ മനസ്സും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് കിട്ടും നമുക്ക്.
1: മറ്റ് കർഷകരെ വിത്തും അതുപോലെ തന്നെ ചെടികളുടെ തൈകളും ഒക്കെ തേടി വരാറുണ്ടോ?
0: ഇല്ല, ചെടികൾ നമ്മുടെ അല്ലാതെ ചെടികളൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി കൊണ്ടുപോകാറുണ്ട്. കാരണം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ നട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു ക്രൈസ് ആയിരുന്നു. ചെടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഫ്ലവർ ഷോ ഒക്കെ എറണാകുളത്തൊക്കെ നടക്കുമ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ പോകും. അവിടെ നിന്ന് കുറേ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, അത് നടും. പിന്നെ പല ചെടികളിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇത് കിട്ടിയുണ്ട്. കാരണം ആൾക്കാരുടെ ഓരോ നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റുകളുടെയൊക്കെ നല്ല അഭിപ്രായങ്ങൾ, ഇത്രം ചെടി നടാൻ പറ്റിയല്ലോ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടല്ലോ. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണേന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ശരിയായിരുന്നു, അത്രം ചെടികളായിരുന്നു വീട്ടിൽ. നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അതിനെ പരിപാലിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ആൾക്കാരിൽ നിന്ന് അങ്ങനെയുള്ള കുറേ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ.
1: ഇനിയിപ്പോ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഭാവി തലമുറയിൽപ്പെട്ട ആളുകളോട് എന്താണ് പറയാനുള്ളത്?
0: കൃഷിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു സപ്പോർട്ട് തന്നെ എനിക്ക് കൊടുക്കാനുള്ളത്. കാരണം പറഞ്ഞാലും നമുക്ക് ആവശ്യമായ ഇത് നമ്മൾ തന്നെ ചെയ്തെടുക്കണത് വളരെ നമുക്കൊരു പെട്ടെന്നൊരു ഒരു ഒരു സാമ്പാർ വെക്കണമെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങിയാലും നമുക്കൊരു വെണ്ട, തക്കാളി, വഴുതന അതൊക്കെ നമുക്ക് അത്യാവശ്യം ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. പിന്നെ പാവയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇതിലൊരു 12 പച്ചമുളക്, ഒരു കറിവേപ്പില, ഇതിനൊക്കെ നമ്മുടെ അടുത്ത് എല്ലാം ചുറ്റിനുള്ളത് തന്നെ ഒരു വലിയ കാര്യം. അപ്പൊ നമ്മള് സമയവും മനസ്സും വെച്ച് നമ്മൾ അതിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ശരിക്കും അതിനെല്ലാം കഴിയും. എല്ലാത്തിനും തന്നെ കഴിയും. കാരണം സമയം ഇല്ലെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, സമയം ഉണ്ടാക്കി നമ്മൾ അതിന്റെ പുറകെ ചെല്ലുക. അപ്പോഴേക്കും അതിനുള്ള ഫലവും നമുക്ക് കിട്ടും.
1: അപ്പോൾ ആഗ്രഹിക്കുന്ന

0: രീതിയിൽ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണി കൊച്ചിയുടെ പ്രത്യേകിച്ച് കാർഷിക സേവനത്തിന്റെ എല്ലാവിധ ആശംസകളും.
1: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ നിങ്ങൾ കേട്ടത് സമ്മിശ്ര പച്ചക്കറി കൃഷിക്കൊപ്പം കുടംപുളിയും വിദേശ ഇനം ഫലവർഗ്ഗങ്ങളും നട്ടുപരിപാലിക്കുന്ന തിരുവാങ്കുളം സ്വദേശിനി അജിത പി പങ്കുവച്ച കാർഷിക അനുഭവങ്ങളാണ്. മണ്ണിലിറങ്ങി അധ്വാനിക്കാനുള്ള മനസ്സും പ്രാപ്തിയും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പായും കർഷകനെയും കർഷകയെയും തേടിയെത്തും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അജിതയുടെ വിജയം. സമ്മിശ്ര പച്ചക്കറി കൃഷി, കുടംപുളിയുടെയും വിദേശ ഇനം ഫലവർഗ്ഗങ്ങളുടെയും പരിപാലനം എന്നിവ സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്ക് അജിതയെ വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 7034850375. നമ്പർ ഒരിക്കൽ കൂടി 7034850375. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ലക്ഷ്മി നാരായണൻ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
3: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 20:33. ഇപ്പോൾ വിപണി. 2026 ജൂലൈ 3 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കൊപ്ര, കയർ, നാളികേരം തൊണ്ടില്ലാത്തത്, ഏലം, കാപ്പിക്കുരു, ചുക്ക്, കശുവണ്ടിപ്പരിപ്പ്, അടയ്ക്ക, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ വർദ്ധനവ്. തേങ്ങാപ്പിണ്ണാക്ക്, കൊക്കോ എന്നിവയുടെ വിലയിൽ കുറവ്. വെളിച്ചെണ്ണ, കുരുമുളക്, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. മഞ്ഞൾ, കശുവണ്ടി, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 2,000 കുറഞ്ഞ് ചെങ്ങന്നൂർ 25,000, 100 കുറഞ്ഞ് കോട്ടയം 25,900, 200 വർദ്ധിച്ച് ആലുവ 23,500, എറണാകുളം 22,200 വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 200 വർദ്ധിച്ച് കൊച്ചി 13,300, 500 വർദ്ധിച്ച് എറണാകുളം 13,700 വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിന്റലിന് 100 വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,400 വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 100 കുറഞ്ഞ കൊച്ചി 3,800 വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,500 വർദ്ധിച്ച് എറണാകുളം 25,000, 1,500 വർദ്ധിച്ച് കോട്ടയം തൊടുപുഴ 24,500 വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 500 വർദ്ധിച്ച് ആലുവ 4,800 വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 വർദ്ധിച്ച് കട്ടപ്പന 2,900, 200 വർദ്ധിച്ച് തൊടുപുഴ 3,000 വിപണനം നടന്നപ്പോൾ കൊച്ചിയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 1,000 കുറഞ്ഞ് മൂവാറ്റുപുഴ 68,000, 500 കുറഞ്ഞ് പാല 67,000, 200

വർദ്ധിച്ച് കട്ടപ്പന 69,500, 500 രൂപ വർദ്ധിച്ച് ആലുവ 68,000, 600 രൂപ വർദ്ധിച്ച് കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900, 700 രൂപ വർദ്ധിച്ച് അടൂർ 70,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് കോട്ടയം 37,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ചുക്ക് ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് അടൂർ 28,300, 1,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴ 29,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 1,600 രൂപ വർദ്ധിച്ച് കൊല്ലം 81,400 രൂപയ്ക്ക് വിപണനം നടക്കുകയുണ്ടായി. അടയ്ക്ക ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 5,000

0: ആയി. അടയ്ക്ക ക്വിൻ്റലിന് 500 രൂപ വർദ്ധിച്ച ആലപ്പുഴ 5,500ഉം 900 രൂപ വർദ്ധിച്ച എറണാകുളം 5,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് 700 രൂപ കുറഞ്ഞ് നെടുമങ്ങാട് 24,800ഉം 500 രൂപ കുറഞ്ഞ് പാല 21,500ഉം 400 രൂപ കുറഞ്ഞ് കോതമംഗലം 21,600ഉം 100 രൂപ കുറഞ്ഞ് കോട്ടയം 23,200ഉം 500 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴ 22,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ തുടർന്നു. മഞ്ഞൾ, കശുവണ്ടി, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. നിങ്ങൾ കേട്ടത് വിപണി. 2026 ജൂലൈ 3-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: एक साल दो साल नहीं पहले दिन ही विकसित भारत जी राम जी योजना एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും.

0: 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9th ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്ന് പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവെയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാങ്കി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ്

0: ാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 ദിവസം രാജ്യത്ത് പൊതു ദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 32 സെക്കൻഡ്.

പ്രിയരെ, വിനോദവും വിജ്ഞാനവും ഇഴചേരുന്ന വൈവിധ്യമാർന്ന ഇടങ്ങളുമായി ഇന്നത്തെ FM ഈവനിംഗ് ഇതാരംഭിക്കുന്നു. ഇനി 9 മണിവരെ നിലയത്തിനൊപ്പമുണ്ടാവുക, നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട്.

0: സമകാലികം.
1: ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ ഉപാധികളിലൊന്നാണ് സുതാര്യമായ മത്സരപരീക്ഷകൾ. ജാതി, മത, സാമ്പത്തിക വേർതിരിവുകൾക്കതീതമായി മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കി വ്യക്തികൾക്ക് തുല്യ അവസരം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും സംസ്ഥാന തലത്തിൽ നടത്തുന്ന PSC പരീക്ഷകൾ നേരിടുന്ന ആക്ഷേപങ്ങളും ഈ വ്യവസ്ഥിതിയുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് ഇന്ന്. ഈ പശ്ചാത്തലത്തിൽ മത്സരപരീക്ഷകൾ നേരിടുന്ന പ്രതിസന്ധികളെയും അവയുടെ ആധികാരികതയെയും കുറിച്ചുള്ള അന്വേഷണമാണ് ഇന്ന് സമകാലികത്തിൽ.
2: പരീക്ഷകളുടെ വിശ്വാസ്യത വ്യാപകമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പരീക്ഷകൾ നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പരീക്ഷ നടത്തിപ്പ് വളരെ സുതാര്യമായിരിക്കണമെന്നും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളാനും ബാധ്യസ്ഥരാണ്.
1: സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ.
2: പക്ഷെ ദൌർഭാഗ്യവശാൽ പരീക്ഷകളെ പല ഏജൻസികളും വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 25 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്ന നീറ്റ് തുടങ്ങിയ പരീക്ഷകൾ സ്വാഭാവികമായും രാജ്യം മുഴുവൻ നടത്തുമ്പോഴേക്കും ആ പരീക്ഷ സുരക്ഷിതമായി നടത്തുക ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ ചോദ്യപേപ്പർ ആരെങ്കിലും എവിടെയെങ്കിലും ചോർത്താനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ അതിന് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഇത്രയും വലിയ നമ്പർ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയെ 2 ഘട്ടങ്ങളായി മാറ്റണം. ആദ്യത്തെ ഒരു ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റിൽ എത്തിച്ചുള്ള അതിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് കുട്ടികളുടെ എണ്ണം കുറച്ച് 50,000 മറ്റേ ആക്കിയാൽ ഓൺലൈനായിട്ട് നടത്തുക. ഫൈനൽ പരീക്ഷയെങ്കിലും ഓൺലൈനായിട്ട് നടത്തിയാൽ ആരെങ്കിലും മാനിപ്പുലേഷൻസ് പ്രിലിമിനറി നടത്തിയാലും തീർച്ചയായിട്ടും ഫൈനൽ പരീക്ഷ

0: സുതാര്യമാകുമ്പോൾ ആ കുട്ടികൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരീക്ഷകൾ വിജയിച്ചെടുക്കുകയുള്ളൂ. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ബോധപൂർവം നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കമ്മീഷന്റെ പരീക്ഷകൾ സുതാര്യമല്ല. കാരണം ഉയർന്ന ഹൈ പോസ്റ്റുകളിലെ കെഎസും അതുപോലെ തന്നെ തഹസീൽദാർമാരുടെയും അഗ്രികൾച്ചർ ഓഫീസർമാരുടെയും കോളേജ് അധ്യാപകരുടെയും ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും എല്ലാം പരീക്ഷകൾ നടത്തുന്നതിൽ സുതാര്യതയില്ല. കാരണം അവരുടെ ഇന്റർവ്യൂയിലൂടെയല്ല, റിട്ടേൺ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന വ്യാപകമായ ആക്ഷേപമുണ്ട്. യാതൊരു തരത്തിലും മിടുക്കരല്ലാത്തവർ റിട്ടേൺ ടെസ്റ്റിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന കത്തിക്കുത്തിനെ തുടർന്നാണ് നമ്മൾ കണ്ടെത്തിയത്. സിവിൽ പോലീസ് ഓഫീസർമാർ ഒന്നും രണ്ടും റാങ്കുകൾ വാങ്ങിച്ച കുട്ടികൾ ഡിഗ്രി പരീക്ഷയ്ക്ക് സീറോ മാർക്ക് വാങ്ങിച്ചവരാണ്. അപ്പോൾ ബോധപൂർവം ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന ചോർത്തി ചില ആൾക്കാരെ പരീക്ഷ വിജയിപ്പിക്കുന്ന നമ്മുടെ കേരള പബ്ലിക് സ്റ്റഡീസ് കമ്മീഷൻ പോലത്തെ സ്ഥാപനങ്ങളും സുതാര്യമല്ലാത്ത സുതാര്യത ബോധ്യപ്പെടാത്ത രീതിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പരീക്ഷകൾ പരമാവധി ഓൺലൈൻ ആക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല, അവർ കേരള സർവകലാശാലയുടെ ഈ മറ്റ് സർവകലാശാല PG കോഴ്സ്, അവർക്ക് ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിൽ നമ്മുടെ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്തുവാൻ, കോമ്പറ്റിറ്റീവ് പരീക്ഷയുടെ മാത്രമല്ല സർവകലാശാല പരീക്ഷയുടെയും വിശ്വാസം നിലനിർത്തുവാൻ നടപടികൾ കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണ്?
2: നിലവില് PSC ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുക, ആ റാങ്ക് ലിസ്റ്റ് വഴി നടത്തുന്ന രീതിയാണ് പറഞ്ഞത്.
1: കേരള PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബഷീർ.
2: PSC പരീക്ഷ നടത്തുന്നത് തന്നെ ഒഴിവുകൾ ഉണ്ട് തിട്ടപ്പെടുത്തിയിട്ടും ബാക്കി പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകളും കണക്കൂട്ടിയിട്ടാണ് ഏകദേശം 10 പേരായിരിക്കും ആ റാങ്ക് ലിസ്റ്റ് കൊണ്ട് നിയമനം കയറുന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിന്ന് 3 വർഷമാണ്. അതിൽ കൂടുതൽ വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് റാങ്ക് ലിസ്റ്റ് ഇതുപോലെ കാലാവധി കഴിഞ്ഞ് പോവുകയും ചെയ്യും. കോടികൾ മുടക്കി വീണ്ടും പരീക്ഷ നടത്തുന്നുണ്ട്. പക്ഷെ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1, 2, 3 വർഷം കൂടി നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റും തന്നെ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തന്നെയാണ് അതിൽ നിന്ന് തന്നെ നിയമനം നടക്കുമായിരുന്നു. ഇതിൽ വരുന്ന ഒരു വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒഴിവുകൾ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അതിന്റെ മേലധികാരികൾ ആ ഒഴിവുകളെ പരമാവധി റിപ്പോർട്ട് ചെയ്യാതെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് വേണ്ടി റെക്കമെൻഡേഷന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ PSC നിലവിലെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൃത്യമായ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ രൂപീകരിച്ച് അതിനകത്ത് നമുക്ക് എല്ലാ നിയമനങ്ങളും ഓരോ റാങ്ക് ലിസ്റ്റിലുള്ളവരെയും മൊത്തത്തിൽ ഏതൊക്കെ കേരളത്തിലെ PSC പരീക്ഷ എഴുതിയ എല്ലാവരുടെയും ഒരു സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളെ നമുക്ക് കണ്ടെത്തി അയാൾക്ക് ഏതെങ്കിലും ഒന്നിൽ നിയമനം നടത്തിയിട്ട് ബാക്കി ആ ഒഴിവുകളെ നമുക്ക് അടുത്തൊരാൾക്ക് നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വേഗം തന്നെ എല്ലാ നിയമനവും കൊണ്ടുവരാൻ സാധിക്കും. സാധാരണക്കാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു സർക്കാർ ജോലി തന്നെയാണ്. അപ്പൊ അവര് ഒരു സ്വപ്നമാണ്, ആ സ്വപ്നത്തിനെയാണ് ഇല്ലാതാക്കി കൊണ്ടുപോകുന്നത്.
1: മത്സര പരീക്ഷകൾ ഒരു യുദ്ധമല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഒക്കെ വ്യക്തിത്വത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരളവുകോൽ നിശ്ചയിക്കുന്ന പരീക്ഷകളാവണം.
3: നീറ്റ് പരീക്ഷയുടെ ഒന്നാമത്തെ കാര്യം ഈ പരീക്ഷ നടത്തിപ്പിന്റെ ഏജൻസിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വലിയ സംശയങ്ങളാണ്.
1: മുൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം TR അനിൽകുമാർ.
3: ഈ ഏജൻസിയിലെ ഭൂരിപക്ഷം ഇത് നടത്തിപ്പിന്റെ ചുമതലയുള്ള ആളുകളും താൽക്കാലികമായി നിയോഗിക്കപ്പെട്ട ജീവനക്കാരോ അല്ലെങ്കിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും മുകളിൽ തട്ടിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയ ഒരാളെ സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയുള്ള വിദ്യാഭ്യാസത്തിൽ ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾ പോലും ഇന്ന് മെഡിക്കൽ ബിരുദധാരികളോ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട പ്രൊഫസർമാരടക്കമുള്ള ഒരു ശൃംഖല ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ ഒരു അന്വേഷണം നടക്കുമ്പോൾ എപ്പോഴും അതിന്റെ മോൾത്തട്ടിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇത്തരത്തിലുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള ചില ആളുകൾക്കെതിരായിട്ട് നടപടികൾ എടുക്കുകയും താൽക്കാലികമായിട്ട് അതിന് വിരാമം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ടുള്ള PSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പലപ്പോഴും ഇപ്പൊ PSC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിന്റെ മെമ്പർമാരായി നിയോഗിക്കപ്പെടുന്നത് എന്നെല്ലാം ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെമ്പർമാർക്ക് ആർക്കും തന്നെ ഈ പരീക്ഷ നടത്തിപ്പുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. നിലവിലുള്ള സംവിധാന പ്രകാരം നമ്മുടെ മുന്നിലേക്ക് ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ നമ്മൾ പരീക്ഷ ഇന്റർവ്യൂ ബോർഡിൽ കയറി ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഏത് വിഭാഗത്തെയാണ് ഇന്റർവ്യൂ നടത്താൻ പോകുന്നത്. അപ്പം മാത്രമാണ് PSC മെമ്പർ അറിയുന്നത് തന്നെ എങ്ങനെ ഇത് ഏറ്റവും കുറ്റമറ്റതാക്കി നടത്താം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ പുറകിലുള്ള ഈ പരീക്ഷ നടത്തിപ്പ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സത്യസന്ധ

0: സത്യസന്ധത തന്നെയാണ്. ആ സത്യസന്ധതയ്ക്ക് വേണ്ട രാഷ്ട്രീയമായുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നാട്ടിലെ വിദ്യാർത്ഥികളെ മുൻനിർത്തി, അവരുടെ ഭാവിയെ മുൻനിർത്തി ഇത് കുറ്റമറ്റതാക്കാൻ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് യാതൊരു കുറ്റവും കൂടാതെ പ്രവർത്തിക്കുകയുള്ളൂ. അത് തുടങ്ങേണ്ടത് ഏറ്റവും അടിയിൽ നിന്നല്ല, ഏറ്റവും മുകളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇനി ആവർത്തിക്കപ്പെടാത്ത ഇരിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും കടുത്ത ശിക്ഷ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട, കാരണം അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളൊരു തോന്നൽ അത് കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്കും ഇതൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്.
1: ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ വിശദമായ അന്വേഷണം നടത്തി പഴുതുകൾ അടയ്ക്കേണ്ടതുണ്ട്. പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റിലെ മുൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ എസ് സന്തോഷ്.
0: കേരളത്തിനെ സംബന്ധിച്ചാലും ഭാരതത്തിനെ സംബന്ധിച്ചാലും മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് UPSC പരീക്ഷകള്, IAS പരീക്ഷ, അതുപോലെ തന്നെ IIT പ്രവേശനത്തിന്റെ GMAIN പരീക്ഷ, കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷൻസ്, ഈ പരീക്ഷകൾക്ക് ഒന്നും തന്നെ ഇന്ന് വരെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇത്തവണ നീറ്റ് പരീക്ഷയുടെയും അത് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിലെ ഒരു പരീക്ഷയുടെയും സാഹചര്യങ്ങളാണ് ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും പരീക്ഷകൾ നടത്തണമെങ്കിൽ നിരവധി ആളുകളുടെ പ്രയത്നമുണ്ട്. അവരെ നമ്മുടെ ഈ പരീക്ഷയുടെ പങ്കാളികൾ എന്നാണ് പറയുന്നത്. ആ പങ്കാളികളായവരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് പരീക്ഷകളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തിയിട്ടുള്ളത്. പങ്കാളികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ചോദ്യങ്ങൾ തയ്യാറാക്കുന്നവരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, പരീക്ഷയുടെ താഴെ തട്ടിൽ നടത്തുന്നവരുണ്ട്, പരീക്ഷാ കേന്ദ്രങ്ങളിലെ കസ്റ്റോഡിയന്മാരുണ്ട്, മാനേജർമാരുണ്ട്. ഇവര് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ പരീക്ഷകളിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന തീർച്ചയായിട്ടും സമൂഹത്തിലൊരു വിഭാഗം ആളുകൾ ഉണ്ടാവും. ആ ആളുകളുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പരീക്ഷകളുടെ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ അതിന്റെ പ്രതിവിധികൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മേഖലയിലും വിശ്വാസമുള്ള വിദഗ്ധർ വേണം. അവർ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിവുള്ളവരും ആയിരിക്കണം, അത് സഹകരിക്കുന്നവരും ആയിരിക്കണം. അല്ലാത്ത ആളുകളെ ഇതിനെ പങ്കെടുപ്പിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് കോച്ചിങ് സെന്റേഴ്സിനുമായിട്ട് ബന്ധമുള്ളവരെ ഇതിനെ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല. ഇത്തവണ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച്, പൂനെയെ സംബന്ധിച്ച് അതാണ്, കോച്ചിങ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നവരെ എല്ലാം ചോദ്യ പേപ്പർ ഉണ്ടാക്കുവാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു അതിന്റെ കുറവുകളും. പിന്നെ ഒന്ന്, പരീക്ഷാർത്ഥികളുടെ ബന്ധുക്കളെ ഒരിക്കലും പരീക്ഷാ നടപടിയിൽ പങ്കെടുപ്പിക്കരുത്. മറ്റൊന്ന്, ഇത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കിയാൽ കുറച്ചും കൂടി കൂടുതൽ സുതാര്യതയും വാല്യുവേഷനിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ്നെസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ മത്സര പരീക്ഷ ഉണ്ടാകുന്ന തെറ്റുകളും ലൂപ്പ് ഹോൾസും എല്ലാം ഇല്ല എന്ന് അധികാരികളാണ് ഉറപ്പുവരുത്തേണ്ടത്. കർശനമായ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ട്രാക്ക് റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് വേണം ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട്. അപ്പൊ നിയമനിർമ്മാണം തീർച്ചയായിട്ടും ഇത് നല്ല കാര്യമാണ്. മത്സര പരീക്ഷകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ കുഴപ്പമില്ല. പക്ഷെ ഇത്തവണ ഈ പ്ലാനിംഗ് ബോർഡിലെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഒരു മിസ്മാച്ച് എറർ റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ നമ്മൾ ആകെ ഉത്തരം നൽകിയ ചോദ്യങ്ങളും അത് ഉത്തരം നൽകാത്ത ചോദ്യങ്ങളുടെയും എണ്ണം ഒരു കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അതിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂല. മുകളിലിരിക്കുന്ന ഉന്നതരായ ആളുകൾക്ക് മിസ്മാച്ച് റിപ്പോർട്ട് എടുത്താൽ ഓരോ വ്യക്തികളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മിസ്മാച്ച് റിപ്പോർട്ട് വരും. അപ്പൊ അതിൽ നിന്ന് ആ മിസ്മാച്ച് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ സ്ഥാപിത താല്പര്യം, സ്ഥാപിത താല്പര്യക്കാരെ ഒരിക്കലും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല.
2: നീറ്റ് പരീക്ഷയിലെ ചോദ്യം പേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായവരും അതിന് ഒത്തുകളിച്ചവരുമായ കുറേയേറെ പേര് ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടു.
1: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ ചെയർമാനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ.
2: നീറ്റ് പരീക്ഷ സുഗമമാക്കുന്നതിനും വിശ്വാസ്യതയോടെ നടത്തുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ആ നടപടികളിലേക്ക് ഗവൺമെന്റ് പ്രവേശിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരീക്ഷ വളരെ പവിത്രമായ ഒരു കാര്യമാണ്. അതിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പരീക്ഷാ നടത്തിപ്പിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട്. അക്കാര്യത്തിൽ നീറ്റ് പരീക്ഷ നടത്തിയവർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ വിശ്വാസ്യത ഉള്ള ഒരു സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഏത് പബ്ലിക് സർവീസ് കമ്മീഷനേക്കാളും വിശ്വാസ്യതയോടുകൂടി ജനങ്ങൾ പ്രത്യാശാപൂർവ്വം നോക്കിക്കാണുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്. വളരെ സുപ്രധാനമായ രണ്ട് പരീക്ഷാ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള കാര്യകളിൽ പ്രധാനപ്പെട്ടൊരു

0: കാര്യം ഉത്തരക്കടലാസുകൾ നോക്കിയതിലും ഇന്റർവ്യൂ നടത്തിയതിലും പ്രകടമായ ചില പാളിച്ചകളുണ്ട് എന്ന് ജനങ്ങൾക്ക് വ്യാപകമായ സംശയം ഉണ്ടായിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഞങ്ങൾ ഇരിക്കുന്ന കാലത്ത് ഞങ്ങളൊരു നടപടിക്രമം എഴുതി വെക്കാതെ ധാരണയിലെത്തിയിരുന്നു. ഒരു ഇന്റർവ്യൂ നടത്തേണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി വന്ന് കട്ട് ഓഫ് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റിൽ പെട്ട് വരുന്നതാണ്. ലക്ഷങ്ങൾ എഴുതിയിട്ടാണ് അങ്ങനെ വരുന്നത്. അതിൽ നിന്ന് വരുന്നവർ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു എഫർട്ടിനെ നമ്മൾ ആദരിച്ചുകൊണ്ട് തന്നെ അവർ ഇന്റർവ്യൂവിന് ഹാജരായി കഴിഞ്ഞാൽ തന്നെ അവർക്ക് 8 മാർക്ക് കൊടുക്കാറുണ്ട്. 20 3 താഴെയില്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെ 3 താഴെ പോയ സംഭവം ഉണ്ടായിട്ടില്ല. പരമാവധി കൊടുക്കുന്ന മാർക്ക് 13. അപ്പൊ 8-നും 13-നും ഇടയിലുള്ള ഒരു സ്കെയിലാണ് ഇന്റർവ്യൂവിന്റെ മാർക്കുകൾ സാധാരണഗതിയിൽ പോകുന്നത്. വല്ല എക്സ്ട്രാ ഓർഡിനറി ബ്രില്യന്റ് ആയ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് പറയണമെങ്കിൽ 14-ഓ 15-ഓ മാർക്ക് കൊടുക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇന്നുവരെ ഒരാൾക്കും മാർക്ക് കൊടുക്കുന്ന രീതിയൊന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ 19-ന് നടന്ന ആ പരീക്ഷയ്ക്ക് ശേഷം നടന്ന ഇന്റർവ്യൂവിൽ 40 മാർക്കിൽ ഒരു കുട്ടിക്ക് 11 മാർക്കാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ അതൊരു മര്യാദകളുണ്ട്. അവരെന്ത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഈ പ്രാവശ്യം 88 മാർക്കിന്റെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരം പരിശോധിക്കാതെ ബാക്കിയുള്ളത് പരിശോധിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എന്നാ പറയണം. ഈ രണ്ട് കാര്യത്തിനും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു വിശദീകരണം നൽകാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനും ബാധ്യതയുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്രമക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ ബാധിക്കും. ലോകത്തിന്റെ ഏത് മൂലത്തിരിക്കുന്ന ഒരാൾക്കും അവര് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിച്ച് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവന് ജോലി കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി കോടാനുകോടി മനുഷ്യന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രദേശത്താണ്. ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ ഭംഗം നേരിട്ടിരിക്കുന്നത് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ പഴുതുകൾ അടക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: വിശ്വാസ്യതയാണ് ഏതൊരു പരീക്ഷാ സംവിധാനത്തിന്റെയും ആധാരം. തുടർച്ചയായി മത്സര പരീക്ഷകളിന്മേൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണക്കാരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ്. പഴുതടച്ചുള്ള അന്വേഷണവും നടപടികളുമാണ് ഇന്ന് ആവശ്യം. നീറ്റ് പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ശ്രമം ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ആരോപണം നേരിടുന്ന PSC പരീക്ഷകളെ എങ്ങനെ കുറ്റമറ്റതാക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയാണ് ഇത്തരം പ്രവൃത്തികൾ താറുമാറാക്കുന്നത്. സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തി നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
5: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ
1: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
4: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
3: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMkochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
5: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756221.

0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
1: മുത്തശ്ശ, ഇതേതു പ്ലാന്റ് ആണ്?
2: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
1: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
2: എന്തേ
1: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
2: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും നങ്ങേലി അന്തർജനം ഭർത്താവിന്റെ സഹോദരന്മാരുടെ മുഖത്തേക്ക് ദീനയായി നോക്കി. ഇന്നുവരെ അവരെ താൻ പുച്ഛിച്ചിട്ടേയുള്ളൂ. അതിനുള്ള ശിക്ഷ ദൈവമിപ്പോൾ നൽകുകയാണോ? നങ്ങേലി സഹോദരന്മാരെ മാറി മാറി നോക്കി, കാരക്കലമ്മയെ നോക്കി. പെട്ടെന്ന് നാറാണത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവർ യാചിച്ചു, നാറാണത്തെ, എന്റെ ഉണ്ണികളുടെ അച്ഛനെ രക്ഷിക്കൂ, വായില്ലാക്കുന്നിലപ്പനെ വിളിക്കൂ. വായില്ലാക്കുന്നിലപ്പൻ ഇനിയിപ്പോൾ വരില്ല, ഇത്തിരി മുമ്പേ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നാറാണത്തെ വിളിച്ചാലും വരില്ലേ? പാക്കനാരും പാണനാരും ഉപ്പുകൂറ്റനും വിളിച്ചാലും വരില്ലേ? വരില്ല. ഏട്ടത്തിയമ്മ ഞങ്ങളെ അവഗണിച്ചു. പറയിപെറ്റ പന്തിരുകുലത്തിന്റെ ശക്തിയും മഹിമയും മനസ്സിലാക്കാൻ ഏട്ടത്തിയമ്മയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതൊരു പരീക്ഷണമാണ് ഏട്ടത്തിയമ്മേ. ആട്ടെ, സ്വന്തം ഭർത്താവിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ ഏട്ടത്തിയമ്മ തയ്യാറുണ്ടോ? നാറാണത്ത് ചോദിച്ചു. നാറാണത്തെ, ഞാൻ എന്തിനും തയ്യാറാണ്, അന്തർജനം പറഞ്ഞു. എങ്കിൽ ഏട്ടനിതാ ഉണരാൻ പോകുന്നു, മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നു. ഞാൻ എന്താണ് വേണ്ടത് നാറാണത്തെ, വേഗം പറയൂ. ഏട്ടൻ ജീവിക്കും, പക്ഷേ ഏട്ടത്തിയമ്മയുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടും, എന്നേക്കുമായി നഷ്ടപ്പെടും, നാറാണത്ത് തെല്ലുറക്കെ തന്നെ പറഞ്ഞു. അന്തർജനം ഞെട്ടിവിറച്ചു. എന്റെ ഭഗവാനെ, എന്താ മറുപടിയൊന്നും പറയാത്തത്? എന്റെ കണ്ണ് രണ്ടും പൊട്ടിയാൽ എനിക്കെന്റെ ഉണ്ണികളെ കാണാൻ പറ്റുമോ? എന്റെ ഭർത്താവിന്റെ മുഖം കാണാൻ പറ്റുമോ? ഈ ലോകം കാണാൻ പറ്റുമോ? നങ്ങേലി അന്തർജനം പൊട്ടിക്കരഞ്ഞു. അപ്പോൾ മേളത്തോൾ അഗ്നിഹോത്രി എന്ന മഹാൻ മരിക്കട്ടെ, നാറാണത്ത് പൊട്ടിച്ചിരിച്ചു. പാക്കനാരുടെ ഭാര്യ മുന്നോട്ട് വന്നു. എന്റെ രണ്ട് കണ്ണും പൊയ്ക്കോട്ടെ, ഏട്ടൻ ജീവിച്ചാൽ മതി. തെല്ലുനേരം അവിടെ കനത്ത നിശബ്ദത നിറഞ്ഞു നിന്നു. എല്ലാവരും തേയിയുടെ മുഖത്തേക്ക് നോക്കി. കാരക്കിലമ്മ പറഞ്ഞു, എന്റെ കാഴ്ച പൊയ്ക്കോട്ടെ, ഏട്ടൻ ജീവിച്ചാൽ മതി. ഉപ്പുകൂറ്റൻ ഒരു മൂലയിൽ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. ഞാൻ ഉപ്പുകൂറ്റൻ ഇതാ പറയുന്നു, ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും പരിശുദ്ധിയാർന്നവൾ ഏട്ടന്റെ മുഖത്ത് വെള്ളം തളിക്കട്ടെ, ഏട്ടൻ ഉണരും, രോഗം മാറും. നങ്ങേലി അന്തർജനം തന്നെ ആദ്യം മുന്നോട്ട് വന്നു, ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിച്ചു, ഇല്ല, അദ്ദേഹം ഉണർന്നില്ല. അവിടെ കൂടിയിരുന്ന സ്ത്രീകളെല്ലാം തന്നെ ജലം തളിച്ചു, അഗ്നിഹോത്രി ഉണർന്നില്ല. അവസാനം പാക്കനാരുടെ ഭാര്യ മുന്നോട്ട് വന്നു. അവർ പ്രാർത്ഥിച്ചില്ല, പാക്കനാരുടെ മുഖത്തേക്കൊന്ന് നോക്കി. പാക്കനാർ പുഞ്ചിരിച്ചു. എനിക്കൊരു പരിശുദ്ധിയും ഇല്ലേ, ഇന്ന് രാവിലെ ഞാൻ കുളിച്ചിട്ട് പോലുമില്ല, മുറമുണ്ടാക്കുകയായിരുന്നു, കുളിക്കാൻ നേരം കിട്ടിയില്ല. എന്നാലും എല്ലാവരും വെള്ളം തളിച്ച സ്ഥിതിക്ക് ഞാനും തളിക്കാം. തേയി അഗ്നിഹോത്രിയുടെ കട്ടിലിനരികിലേക്ക് നീങ്ങി ജലം തളിച്ചു, മൂന്ന് പ്രാവശ്യം തളിച്ചു. പെട്ടെന്ന് അഗ്നിഹോത്രി കണ്ണു തുറന്നു, പകച്ച് ചുറ്റും നോക്കി. അഷ്ടവൈദ്യന്മാർ അമ്പരന്നു. നാറാണത്ത് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അഗ്നിഹോത്രി എഴുന്നേറ്റിരുന്നു. നങ്ങേലി അന്തർജനം തേയിയുടെ കാല

0: കണ്ണുകളിൽ കെട്ടിപ്പിടിച്ച് തേങ്ങിക്കരഞ്ഞു. പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: വായിച്ചത് അഖിൽ സുകുമാരൻ.
2: ഹൈ ഹൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹലോ ബീന മാഡം, എന്തൊരു നല്ല ദിവസമല്ലേ. സച്ച് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്.
2: മോർണിംഗ് സുമേഷ്, ഇറ്റ്സ് 11:45. യു മസ്റ്റ് കോൾ ഇറ്റ് ഫോർനൂൺ. ഓക്കെ,
1: ഫോർനൂണോ? അപ്പോ 4 ഉച്ചയോ?
2: ആ 4 അല്ലടോ, ഇത് FOR, മുൻപ് എന്നർത്ഥം. ഫോർനൂൺ ഉച്ചയാകുന്നതിന് മുമ്പുള്ള സമയം. ഇംഗ്ലീഷിൽ എല്ലാ സമയത്തിനും കൃത്യമായ പേരുണ്ട്. ഇതൊക്കെ അറിയാതെ എല്ലാം കേറി മോർണിംഗ് എന്നൊന്നും പറഞ്ഞേക്കല്ലേ.
1: ശരിക്കും? അപ്പൊ രാവിലെ 5 മണിക്ക് എന്താ പറയാറ് ഇംഗ്ലീഷിൽ?
2: 5 മണിക്ക് പറയുന്നത് ഡോൺ, അതായത് DAWN, ഡോൺ.
1: ഓക്കെ, അപ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോ?
2: ഓ, ആ സമയത്ത് സൂര്യൻ ഉദിക്കില്ലേ, അപ്പോ സൺറൈസ്. SUNRISE.
1: സൺറൈസിന്റെ സ്പെല്ലിംഗ് ഒക്കെ എനിക്കറിയാം, നമ്മളെങ്ങനെ കൊച്ചാക്കല്ലേ. ഞാനും IPL ഒക്കെ കാണുന്നതാ. ഇപ്പത് കറക്റ്റ് 12:00 ആയ എന്ത് പറയും?
2: അത് നൂൺ.
1: ഒരു മണിക്കോ?
2: ഛേ, ഇതുപോലും അറിയില്ലേ, അത് ആഫ്റ്റർനൂൺ.
1: അപ്പൊ 4 മണി ഇവനിങ്.
2: അല്ലല്ല, സൺസെറ്റിന് മുൻപുള്ള ആ സമയമാണ് ഡസ്ക്.
1: ഡസ്കാ നമ്മൾ ഇരിക്കണ?
2: അത് ഡെസ്ക്, ഇത് ഡസ്ക്. DUSK.
1: എനിക്കറിയായിരുന്നു, ആ ഡെസ്ക് അല്ല എന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു.
2: പിന്നെ സൺസെറ്റ് കഴിഞ്ഞുള്ള ടൈം ഉണ്ടല്ലോ, അതാണ് ഈവനിങ്. രാത്രിയായ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്ന ടൈമാണ് നൈറ്റ്. പാതിരാത്രിയാണ് മിഡ് നൈറ്റ്. മനസ്സിലായോ?
1: മനസ്സിലായി, മനസ്സിലായി. അപ്പൊ മാഡം, ഇന്ന് സൺസെറ്റ് കഴിഞ്ഞ് മിക്കവാറും മിഡ് നൈറ്റ് വരെ ഇവിടെ ഇരിക്കാം. MD സാറ് മാഡം അയച്ച ഫയലൊക്കെ തെറ്റാണെന്ന് പറഞ്ഞതേ തന്നുവിട്ടു. അത് പറയാനാ വന്നത്. അപ്പോ DESK ഡെസ്കിൽ കിടന്നുറങ്ങി നാളെ പോകാം കേട്ടോ. ഗുഡ് നൈറ്റ്.

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
5: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 11 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കൊങ്കണി ഗാനങ്ങളാണ് ഇന്ന് യുവവാണിയിൽ ആദ്യം. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി.
1: ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യലീലകളും മഹത്വവും ഭക്തിപൂർവം സ്തുതിക്കുന്നതും കൃഷ്ണഭക്തിയുടെ ഭാവസാന്ദ്രത ഉണർത്തുന്ന മനോഹര ഭജൻ നമുക്ക് ആസ്വദിക്കാം. ആലപിക്കുന്നത് നവനീത, വൈഷ്ണവി, വിഷ്ണുപ്രിയ എന്നിവർ.

അടുത്ത ഗാനം ദേവിയെ വാഴ്ത്തി സ്തുതിക്കുകയും ജീവിതത്തിലെ സകല ദുഃഖങ്ങളും നീക്കി അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിഗാനമാണ്. ആലപിക്കുന്നത് വൈഷ്ണവി പി നായിക്.

0: അടുത്തത് ഒരു കുട്ടിക്കഥ. ഒരു കാക്കയും കുരുവിയും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഭാഷണ കഥയാണിത്. കനത്ത മഴയിൽ അഭയം തേടി കുരുവിയുടെ കൂട്ടിലെത്തുന്ന കാക്ക പിന്നീട് രാത്രിയിൽ കുരുവിക്കുഞ്ഞുങ്ങളെ വിഴുങ്ങുന്നു. എന്നാൽ ബുദ്ധിമതിയായ കുരുവിയമ്മ തന്റെ കുഞ്ഞുങ്ങളെ കാക്കയുടെ വയറ്റിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതാണ് ഈ രസകരമായ കഥയുടെ ഇതിവൃത്തം. കഥ പറയുന്നത് വൈഷ്ണവി പി നായിക്.
1: ഗുർബജ് മയ്യേലെ കക്കു മമ്മാൽ ഘറ സേനയാ ഘറ ഗുർബജ് മയ്യൽ ഘറ മേണയാ ഘറ ഏക ദിവസം രാത്രി ഹൊള്ളോ പാവസയിലോ കക്കു മമ്മാൽ ഘറ ഹോണു ഗെല്ലെ ഗുർബജ് മയ്യൽ ഘറ തസീറ ബീലെ തെസിയ സിലെ പൗസാന്തു കക്കു മാമു തിമ്മുനു ഗുർബജ് മയ്യൽ ഘർ കടയിലോ മയ്യേ മയ്യേ ഗുർബജ് മയ്യേ ഏക കവട് കട് ഗുർബജ് മയ്യൻ സംഗീലെ രാബ കക്കു മമ്മ ആമിഗേൽ ചെറുടുവാങ്ക് നാണോ നെത്ത കക്കോ മാമു ഭൈരറ ബീലോ ഉണേഗടി ജാന്നു കക്കോ മാമു ദുസ്സേരി ഉദ്ദീലെ ഗുർബജേ ഗുർബജേ കവട് കട് രാബ കക്കോ മമ്മ ആം ചെറുടുവാങ്ക് ഖാവോ നെത്ത തിസ്സേരി കക്കോ മമ്മനുദ്ദീലെ ഗുർബജേ ഗുർബജേ കവട് കട് രാബ കക്കോ മമ്മ ആം ചെറുടുവാ നിദ്ദാ നെത്ത നിദ്ദാന്നു ഗുർബജ് മയ്യൻ കവട് കളെ തിമ്മോൻ തപ്പോനയിലേൽ കക്കോ മമ്മ ദിക്കുനു ഗുർബജ് മയ്യേക്ക് പാപ്പതിസലെ ആവാജ് രാത്രി ഗുർബജ് മയ്യേൽ ഗർ കടപ്പെടുത്തവേ മിഗ്ഗേൽ സേനയാഗർ ഹോൾണു ഗെല്ലെ പേടമോൺ ഗുർബജ് മയ്യനെ സംഗീലെ തൂജലാരി ജന്നർലാലകി പേടമോണു കക്കോ മമ്മാലകി സംഗീലെ നാനാ തങ്ക സേളോ വാരത്തലെ ജലർത്തു വസരേന്തു നിദ്ദേ നാനാ തങ്ക ഹൂന വാരത്തലെ ജലർത്തു പള്ളി അലകി പാട നാനാ പള്ളയങ്കാരി പള്ളാരി തേവളേർ കക്കോ മമ്മാക്ക് ഖത്തി നിദ്ദായി തൽമോണു ഗുർബജ് മയ്യെ ചൊയ്ലി തവളി കക്കോ മമ്മാൻ സംഗീലെ ആന്തുഗേൽ ചെറുടുവാലെ പള്ളിയാന്തു പോണു തങ്കായി നിദ്ദാവി ഗുർബജ് മയ്യൻ നക്കമോൺ സങ്കുച്ചപ്പൂടെ കക്കോ മാമു പൊളോ രാത്രി ജംചാനിക്ക് കക്കോ മമ്മാക്ക് ഭൂകലകലി ഗുർബജ് മയ്യൽ ഏക പില്ലാക്ക് ഗുളും കെലെ ദുസ്സേരി കക്കു മമ്മാക്ക് ഭൂകലകലി ദുസ്സേർ പില്ലാക്കെ ഗുളും കെലെ തിസ്സേരി ഭൂകലകലി തിസ്സേർ പില്ലാക്കെ ഗുളും കെലെ സക്കാണി ഗുർബജ് മയ്യൻ ചൊംചാനിക്ക് പള്ളിയാന്തു പില്ലനായി കക്കു മമ്മ മികൽ പില്ല ഹൈ കക്കു മമ്മാൻ സംഗീനെ തന്നി സക്കണിയേ ഒട്ടാൻ കേളുകനിമു പട്ടി സംഗിൽ മുൻ ഗുർബജ് മയ്യെ മനാഞ്ചലെ കക്കോ മമ്മാക്ക് ബുദ്ധി സിക്കും കമുൺ ഗുർബജ് മയ്യൻ ലിക്കിനെ ഗുർബജ് മയ്യൻ കക്കോ മമ്മാക്ക് പോളോ ദീവിൻ മുൻ സംഗുനു ലൊക്കണ്ടാ കൈലാത്തു ഹൂനു കെലോ കക്കോ മമ്മു പോളയച്ച പൊർമോൾഗേന്നു വസ്രിയെന്തേലോ ഹായ് ഹുനു ഹുനു പോളയച്ച പൊർമോളെത്തുമു രാബ അത്ത ഹുനു ഹുനു ദീവിൻ മുൻ ഗുർബജ് മയ്യനെ സംഗീലെ ഗുർബജ് മയ്യന് ഹൂനു കെലോ ലൊക്ക

0: എന്താ കയ്യിലാത്തോ? കക്കൊമ്മാമ്മ അൽപ്പൊട്ടാരിതുപോലോ. ഈ കോർണു കക്കൊമ്മാമ്മറുള്ളോ? കക്കൊമ്മ അൽപ്പോട്ട ജോളുകല്ലേ തവളി. കക്കൊമ്മ തൊണ്ണാസുക്കുനു ഗുർബജ്മയ്യൽ തിന്നി പിള്ളേ ഭാര്യനി. തിന്നി പിള്ളാങ്കേദിക്കുനു ഗുർബജ്മയ്യക്ക് ഹൊള്ളോ ആനന്ദജലോ.
1: അടുത്തത് ഒരു കൊങ്കണി ഭജനയാണ്. വിഷ്ണു ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും മനസ്സിനുള്ളിൽ താമസിക്കാനായി അപേക്ഷിക്കുന്നതുമാണ് ഇതിൻ്റെ ഉള്ളടക്കം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ് എന്നിവർ അവതരിപ്പിച്ച വിവിധ കൊങ്കണി പരിപാടികൾ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444-5622 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9444-5622. 9447-5622212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

എഫ്എം ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. വാണിയംകുളം ഗവൺമെന്റ് ITI പ്രവേശനത്തിന് ITI@admissions.kerala.gov.in മുഖേന നാളെ വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. ട്രാസ്മാൻ സിവിൽ 2 വർഷം, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി 1 വർഷം എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത 10ാം ക്ലാസ്. കൂടുതൽ വിവരങ്ങൾ 0466 22 27 744 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും.

നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 88 48 02 60 35 88 48 02 60 35.

കെൽട്രോണിൽ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ പരിശീലന കേന്ദ്രങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 95 45 81 82. പാലക്കാട് ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ

102.3 MHz FM ബാൻഡിൽ FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8:30:18. ഇനിയിതാ ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിച്ചോർ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്, എഴുതി ഈണമിട്ടത് രവീന്ദ്ര ജെയിൻ.

0: പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ മാസം 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തും. SSLCയും സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. ജനന തീയതി, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
1: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ സ്ഥാപനങ്ങൾക്കും സംഘങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ മാസം മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തും. വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു: 0481 25 60 586, 0481 25 60 586.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് ജില്ലയിലെ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ 4-വീലർ സർവീസ് ടെക്നീഷ്യൻ ജനറൽ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 98 95 77 10 81. നമ്പർ ആവർത്തിക്കാം: 98 95 77 10 81.

പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡി ഫാം, ബി ഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0491 25 69 470, 0491 25 69 470.

0: പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടറെ നിയോഗിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ന് അതായത് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് വിഷയങ്ങൾ. പുതുപരിയാരം ഹോസ്റ്റലിലേക്ക് പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാത്തൂർ, പട്ടഞ്ചേരി, മീനാക്ഷിപുരം ഹോസ്റ്റലുകളിലേക്ക് ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും സുങ്കം, മുതലമട, ഐലൂർ ഹോസ്റ്റലുകളിലേക്ക് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലുമാണ് കൂടിക്കാഴ്ച. യോഗ്യത TTC ബിരുദം. ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BEd, ബിരുദാനന്തര ബിരുദം എന്നിവ അധിക യോഗ്യതയായി കണക്കാക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0491-29-10-366 0491-29-10-366 അല്ലെങ്കിൽ 0492-3-29-19-15 0492-32-91-915 അല്ലെങ്കിൽ 0492-32-91-155 0492-32-91-155 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
1: ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ചിത്രം ചിന്നത്തമ്പി, ഗായിക ചിത്ര, ഗാനരചന വാലി, സംഗീതം ഇളയരാജ.
0: ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ചിത്രം ചിന്നത്തമ്പി, ഗായിക ചിത്ര, ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രാമർ കോഴിക്കോട്ടങ്ങാടിയിൽ പോയി എന്നറിഞ്ഞതോടെ എഡിസൺ മാഷെ സമീപിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. കടലാസുകൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും അത് ഏതു ഭാഷയാണെന്ന് മനസ്സിലായില്ല. ഹിന്ദിയല്ല, തമിഴുമല്ല. ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഉപായം പറഞ്ഞു. എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് പാളയത്ത്, അയാൾക്ക് പല ഭാഷകളും അറിയാം. ഞാൻ അയാളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഭാഷയുടെ രഹസ്യമെന്തെന്നറിയാൻ ആളുകൾക്ക് തിടുക്കമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മാഷ് പറഞ്ഞു, അടുത്തയാഴ്ച ഞാൻ കോഴിക്കോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇയാളെ എന്തായാലും കാണും. അതുവരെ നിങ്ങൾ ക്ഷമിക്കിൻ. അവർ അതിന് തയ്യാറായി. കോഴിക്കോട്ടങ്ങാടിയിൽ നിന്നും വന്ന രാമർക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനുണ്ടായിരുന്നു. കേളപ്പജി നാട്ടിലേക്ക് അടുത്ത ആഴ്ച വരുന്നു. ചേക്കുവാണ് വിവരം പറഞ്ഞത്. ഗുരുവായൂർ ഉൾപ്പെടുന്ന ചാവക്കാട്ടുള്ള ഹിന്ദുക്കളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത സത്യാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതിനിടയിലുള്ള സമയം അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. അതൊന്നും കേട്ടിട്ടും കുഞ്ഞിക്കേളു സന്തോഷപൂർവ്വം ഒന്നും പറയാത്തത് രാമറെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തി. എന്തു പറ്റി? അതിന് മറുപടിയായി കുഞ്ഞിക്കേളു തന്നെ പറഞ്ഞു, ഞാൻ മാതാമ്മയുടെ മോനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓനെന്തു പറ്റി? രാമർ തിരക്കി. അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ? ഓൻ ഏതോ ഭാഷയിൽ ഇവിടുത്തെ ബാല്യക്കാരത്തികളോട് എന്തെല്ലാമോ പറയുന്നുണ്ട്. അതെന്താന്ന് കണ്ടെത്തണം. ചില പെണ്ണുങ്ങൾ ഓന്റെ ചിരിയിൽ മയങ്ങിയിട്ടുണ്ടോന്നൊരു സംശയം, കുഞ്ഞിക്കേളു പറഞ്ഞു. തക്ഷൻകുന്നിൽ അങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടായിരുന്നു. അടയാളം വെക്കലിലൂടെ ചില പെൺകുട്ടികളെ മേൽജാതിയിൽപ്പെട്ടവർ സ്വകാര്യമായി കൈവശം വയ്ക്കുന്നത് മുമ്പേ നടന്നു വന്നിരുന്ന ഒന്നായിരുന്നു. വീട്ടുകാർ കൂടി അറിഞ്ഞിട്ടാണ് പെൺകുട്ടികൾ ഇതിന് വഴിപ്പെടാറുള്ളത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായതോടെ അടയാളം വെക്കലിനെ പരസ്യമായി ആരും ഇപ്പോൾ മുതിരാറില്ല. അത് കുറഞ്ഞു വരുന്നു. എന്നാൽ മാതാമ്മയുടെ മകന്റെ വരവോടെ അടയാളം വെക്കൽ മറ്റൊരു രീതിയിൽ ഉണ്ടാവുകയാണ്. പെൺകുട്ടികൾ അയാളിൽ വീണുപോവുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്നു. കുഞ്ഞിക്കേളുവിനെ ഉത്കണ്ഠപ്പെടുത്തിയത് ഈയൊരു യാഥാർത്ഥ്യമായിരുന്നു. രാമറിനും അത് മനസ്സിലായി തുടങ്ങി. ഓം പെണ്ണുങ്ങളോട് ഇടയ്ക്കിടെ പറയുന്ന വർത്തമാനത്തിന്റെ ഭാഷ എന്താണെന്നറിയാൻ എഡിസൺ മാഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച പാളയത്ത് പോയി വന്നു കഴിഞ്ഞാൽ പറയാമെന്ന് ഓറ് പറഞ്ഞിട്ടുണ്ട്. മാതാമ്മയുടെ മകന്റെ മറ്റു ചില പ്രത്യേകത നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. അയാൾ നിരത്തിലൂടെ നടന്നു പോകാൻ തീരെ താല്പര്യം കാണിക്കാറില്ല. വന്നിട്ട് ഇത്ര നാളായിട്ടും തക്ഷൻകുന്നങ്ങാടിയിൽ അയാൾ ഇറങ്ങിയിട്ടില്ല. അയാളെ കാണാത്ത എത്രയോ ആളുകൾ അങ്ങാടിയിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിക്കേളുവും രാമറും അയാളെ കണ്ടിരുന്നില്ല. അങ്ങാടിയിലൂടെ നടന്നു പോകുന്നതിന് പകരം ബസ്സിൽ കയറി അപ്പുറത്തെത്താനാണ് അയാൾ ശ്രമിക്കാറുള്ളത്. അതേസമയം തോക്കുമേന്തി ഇടവഴിയിലൂടെയും വയൽവരമ്പിലൂടെയും അയാൾ എത്ര നേരം വേണമെങ്കിലും നടക്കും. ഇത് പെണ്ണുങ്ങളെ വീഴ്ത്താനാണെന്ന് നാട്ടുകാർക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. വഴിയിൽ കാണുന്ന പെണ്ണുങ്ങളുമായി അടുക്കാനുള്ള അവസരം പാഴാക്കുന്നുമുണ്ടായിരുന്നില്ല. മാതാമ്മയുടെ മകനെക്കുറിച്ചുള്ള വിചിത്രങ്ങളായ വിവരങ്ങൾ കേട്ടതോടെ അയാളെ എങ്ങനെയെങ്കിലും കാണണമെന്ന് കുഞ്ഞിക്കേളുവും രാമറും ആഗ്രഹിച്ചു. രാമറിന് തന്റെ ആഗ്രഹം ഒരു രാത്രിയിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അത് വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു. എന്നാൽ അതത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. തിക്കോടിയിൽ ഒരു പണപ്പയറ്റിൽ പങ്കുകൊണ്ട് പള്ളിക്കര വഴി വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് സന്ദർഭമുണ്ടായത്. ഇന്നത്തെ പണപ്പയറ്റിന് രാമറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇതുവരെ കണ്ണച്ചനു വേണ്ടിയുള്ള പണമാണ് അയാൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഓരോ പണപ്പയറ്റിനും പണം കൊടുക്കുമ്പോൾ ഉള്ളിൽ കൊതി തോന്നാറുണ്ട്. എപ്പോഴാണ് തനിക്ക് സ്വന്തമായി പണപ്പയറ്റ് തുടങ്ങുവാൻ കഴിയുക? അതുണ്ടാവുമ്പോഴേ നാട്ടിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന് രാമറിനറിയാമായിരുന്നു. അതിനും പുറമെ അത്യാവശ്യമായി പണം വേണ്ടിവരികയാണെങ്കിൽ ഒരു പണപ്പയറ്റ് നടത്തുകയും ആവാം. പക്ഷേ അത് തുടങ്ങിവെക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്ന് മാത്രം. എന്നാൽ ഇന്നതുണ്ടായി. കൊവ്വപ്പുറത്ത് കണ്ണൻ 10 ഉറുപ്പിക എന്ന കണക്ക് പുസ്തകത്തിൽ എഴുതി വെപ്പിച്ചതിന് കീഴേ കുന്നുമ്മൽ താഴെ രാമർ 1 ഉറുപ്പിക എന്നുകൂടി എഴുതി വെപ്പിച്ചു. അങ്ങനെ സ്വന്തമായ ഒരു പണപ്പയറ്റിന് തുടക്കം കുറിച്ച ദിവസമായിരുന്നു അന്ന്.

0: രാത്രി വളരെ വൈകിയിരുന്നു. വീടുകളിലെ കോലായകളിൽ വെളിച്ചമൊന്നും കാണാനുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറക്കം തുടങ്ങിയിട്ടുണ്ടാവും. നല്ല നിലാവുള്ളതുകൊണ്ട് ചൂട്ടുപയോഗിക്കാതെയാണ് രാമർ നടന്നിരുന്നത്. താന്നിച്ചുവട്ടിനപ്പുറത്ത് കള്ളുഷാപ്പിന് പടിഞ്ഞാറായി കൃഷ്ണവാര്യരുടെ വീട്. ഹജൂർ കച്ചേരിയിൽ ജോലിയുള്ള അയാൾ വല്ലപ്പോഴുമേ വീട്ടിലുണ്ടാകാറുള്ളൂ. തേങ്ങയുടെ പണം ഏൽപ്പിക്കുവാൻ ചെല്ലുമ്പോഴൊന്നും അയാളെ കാണാറേയില്ല. കണ്ണുകാണാത്ത അമ്മയും ഭാര്യയും മാത്രമാണ് വീട്ടിൽ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും കുട്ടികളില്ലാത്തതുകൊണ്ട് അയാൾ വളരെ ദുഃഖിതനാണെന്ന് കേട്ടിരുന്നു. അതിന് അമ്പലങ്ങൾ തോറും വഴിപാടും ശയനപ്രദക്ഷിണവും നടത്താൻ പോകുന്നതുകൊണ്ടാണ് കൃഷ്ണവാര്യർ വീട്ടിൽ കാണാത്തതെന്ന് പറയപ്പെടുന്നു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
2: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
3: വാക്കറിവും നാട്ടറിവും. ഇവിടെ തുവക്കാടി നീക്ക് എന്ന പ്രയോഗത്തെക്കുറിച്ചാണ്.

0: എന്നീ പദങ്ങൾ തീർത്തും ഉത്തരകേരളീയമാണ്. പ്രാദേശിക സംസ്കാരത്തിൽ നിന്നും രോഗനിവാരണ പുരാവൃത്തത്തിൽ നിന്നും ആണ് ആ വാക്കുകളുടെ പിറവി. ഇതൊക്കെ കാണുമ്പോൾ വാക്കുകൾ എത്രമാത്രം നമ്മുടെ ഭാവനയോടും അനുഭവ പ്രകാശനത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം. ചൊറിയണം, കൊടുത്തൂവ, ഇങ്ങനെ രണ്ട് പേരുകളുണ്ട്. ഇതാണ് കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത്. വടക്കൻ കേരളത്തിലെ തൂവ തന്നെ ആണ് മധ്യ കേരളത്തിലെ കൊടുത്തൂവ. തെക്കൻ കേരളത്തിലെ ചൊറിയണവും അതാണ്. എന്നാൽ തൂവക്കാടി നീക്ക് എന്നൊരു ശൈലി ഉത്തര കേരളത്തിൻ്റേത് മാത്രമാണ്. കൊടുത്തൂവ കൊണ്ടെൻ്റെ കവിളിൽ പണ്ടു നീ വരച്ച ഒരു ചിത്രം ഓർമ്മിക്കുന്നുവോ എന്നൊരു കാമുകൻ പറയുന്നത് മലയാള കവിതയിൽ കേൾക്കാം. പ്രണയത്തിൽ കൊടുത്തൂവ കൊണ്ടുള്ള കളിതമാശ ഒരു വല്ലാത്ത ചിരിക്കരച്ചിലാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം 2026 സൌജന്യ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കേന്ദ്രം ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ കോളേജിലെത്തി ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 98 46 59 73 11, 98 46 59 73 11. ഇതോടെ സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് സ്വിഗ്മോ മാനോമീറ്റർ? ഉത്തരം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ. രക്തപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു വീർപ്പിക്കാവുന്ന കഫ്, ഒരു മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഇൻഫ്ലേഷൻ ബൾബ്, മർദ്ദം അളക്കുന്നതിനുള്ള ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാനോമീറ്റർ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഉപകരണം ഹൃദയമിടിപ്പിന്റെ രണ്ട് പ്രധാന പാരാമീറ്ററുകളെ അളക്കുന്നു. ഹൃദയം മിടിക്കുമ്പോൾ ധമനികളിൽ ചെലുത്തുന്ന പരമാവധി മർദ്ദം, അതായത് സിസ്റ്റോളിക് മർദ്ദം, ഹൃദയമിടിപ്പിനിടയിലുള്ള ധമനികളിലെ ഏറ്റവും കുറഞ്ഞ ഡയസ്റ്റോളിക് മർദ്ദം എന്നിവ.

0: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: പ്രകൃതിയുടെ രുചി.
2: ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 7:35 രാത്രി 7:35 സമകാലികത്തിൽ കണക്ക് പിഴയ്ക്കുന്ന കാലവർഷം. നാളെ രാവിലെ 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ. പുകവലി, മദ്യപാനം, മറ്റ് ലഹരി ഉപയോഗം, ഇവ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ. ഡോക്ടർ യഹിയ പറക്കവിട്ടിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജന്തുജന്യ രോഗദിനം. ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.

നാളെ രാത്രി 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. നാളെ രാത്രി 10 ഡോക്ടർ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത കച്ചേരി. ടി എൻ കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: The other match between Czech Republic's Karolina Muchova and compatriot Barbora Krejcikova is underway. In the other round of 16 matches, top seed Arina Sabalenka will face Japan's Naomi Osaka and Switzerland's Belinda Bencic and meet Coco Gauff of the United States later tonight. In the men's singles, the round of 16 match between Serbia's Novak Djokovic and Roman Sofalian of Russia is underway. Later tonight, top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki. The annual Amarnath Yatra has witnessed an encouraging start this year with 32,313 devotees offering prayers at the cave revered shrine during the first 2 days of the pilgrimage. 20,145 pilgrims performed darshan at the cave shrine on the second day of the Yatra. Uttarakhand Chief Minister Pushkar Singh Dhami today flagged off the first batch of the Kailash Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims. On the occasion, the Chief Minister said the Kailash Mansarovar Yatra is not just a religious journey, but a symbol of spiritual awareness, cultural unity and national harmony. And now, before we end the bulletin, the headlines once again. Southwest monsoon intensified across India. Red alert issued for Mumbai. Warning of heavy rain in several states. Union Minister Jyotiraditya Sindhya and MP Chief Minister Dr. Mohan Yadav lay foundation stone of 2,500 crore rupee defence manufacturing plant in Shivpuri. External Affairs Minister Dr. S. Jaishankar begins his six-day visit to West Asia, meets Qatari Prime Minister Mohammed bin Abdul Rahman bin Jassim Al Thani in Doha. OPEC Plus agrees to increase oil production by 188,000 barrels per day from next month to support market stability. In T20 Cricket World Cup summit clash underway between hosts England and Australia at the Lords. And in FIFA World Cup, Brazil to take on Norway in the round of 16 at New Jersey tonight. And that is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും.
2: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ ധാരാളം കത്തുകളും സന്ദേശങ്ങളും ഈ ആഴ്ചയും നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ സന്ദേശം അയച്ചോളൂ.
4: ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് MG ധരൻ, തൃക്കരിപ്പൂർ നിന്ന്. ലഹരിക്ക് അടിമപ്പെട്ടുപോയി, എന്താ ചെയ്യുക? ദിവസം രാവിലെ 7:50 രാത്രി 8:45 അത് കേൾക്കാതെ വയ്യ. കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരസ്വസ്ഥത. വടക്കൻ കേരളത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരന്റെ നോവൽ, ബോബി സാറിന്റെ വായന, ലഹരി തന്നെ ലഹരി, അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
3: നമ്മൾ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ വിമുക്തി നേടാം എന്നതിനെ കുറിച്ച് ധാരാളം പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. പക്ഷെ ഇതൊരു സുഖമുള്ള ലഹരിയാണ് എന്ന് പറയാതെ വയ്യ. ഇത്തരം പരിപാടികൾക്ക് അടിമപ്പെടുന്നത് അതല്ലെങ്കിൽ ആ ലഹരി ആസ്വദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും നോവൽ പാരായണം ഇഷ്ടമാകുന്നു ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
4: അടുത്ത സന്ദേശം അബ്ദുൽ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്ത് നിന്ന് എഴുതിയിരിക്കുന്നു. പാട്ടിന്റെ നാട്ടുവഴിയിലൂടെ മുനമ്പം ഹാർബറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ആത്മസഖി ആകാശവാണി ഏറെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. സഹയാത്രികയിലൂടെ നമ്മുടെ വനിതാ സംരംഭകരെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവരുടെ വിജയങ്ങളും ത്യാഗങ്ങളും നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
3: ആത്മസഖി ആകാശവാണി, സഹയാത്രിക എന്നീ പരിപാടികൾ ഇഷ്ടമാണ് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആത്മസഖി ആകാശവാണി ആകാശവാണിയുടെ AER@90 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രക്ഷേപണം തുടങ്ങിയ പരിപാടിയായിരുന്നു. ആകാശവാണിയുടെ AER എന്ന പേരിലുള്ള പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക ആഘോഷങ്ങൾ അവസാനിച്ചതോടെ ആ പരിപാടിയുടെ പ്രക്ഷേപണം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. എന്തായാലും പരിപാടി ഇഷ്ടമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
4: ലോഹിതദാസിന്റെ ഓർമ്മദിനത്തിൽ രാവിലെ 9:30 മുതൽ ലോഹി ചിത്രങ്ങളിലെ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തത് ഉചിതമായി. പക്ഷേ അദ്ദേഹം രചിച്ച ഗാനങ്ങൾ ഉൾപ്പെട്ടില്ല. കോലക്കുഴൽ വിളിയൊക്കെ നിലയത്തിലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു NK വിജയൻ, കിഴക്കമ്പലം.
3: അദ്ദേഹം ഒന്നിലധികം ചിത്രങ്ങളിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് അവതരിപ്പിച്ചപ്പോൾ വിട്ടുപോയതാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്തിൽ ആ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ആ നേരം അത് പ്രക്ഷേപണം ചെയ്യാതെ പോയത്. എന്തായാലും ആകാശവാണി ഇങ്ങനെ വിട പറഞ്ഞ കലാകാരന്മാരെ ഉചിതമായ രീതിയിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാറുണ്ട്. പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
4: കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗോപൻ മേനോൻ അയച്ച സന്ദേശങ്ങളാണ് അടുത്തത് വായിക്കുന്നത്. ജൂലൈ 1

0: ആം തീയതി ബുധനാഴ്ച രാവിലെ പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. കഴിഞ്ഞ 17 വർഷത്തിലേറെയായി ഫ്ലുവന്റായി സംസാരിക്കാൻ കഴിയാത്ത, 9 വർഷത്തിലേറെയായി പരിപൂർണ ശയ്യാവലംബിയായ എനിക്ക് ഈ പ്രഭാഷണം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ മുന്നേറാനും വൈദ്യശാസ്ത്രങ്ങൾക്ക് എന്നെ ബാധിച്ച രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ശ്രീ ആർ ഉണ്ണികൃഷ്ണൻ ചെയ്ത സമകാലികം ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? ഇത് കേട്ടു ചിന്തിച്ചു. ഉടൻ ഒരു നടപടി എടുക്കേണ്ട വിഷയം ഇഷ്ടമായി. ന്യൂനമർദ്ദങ്ങളെക്കുറിച്ചും കാറ്റുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സമഗ്രമായി ഡോക്ടർ അഭേഷ് രഘുവരൻ ശാസ്ത്രദീപ്തിയിൽ വിവരിച്ചത് കേട്ടു ഇഷ്ടപ്പെട്ടു. നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇഷ്ടമായി. പരിപാടിക്ക് അനുവദിച്ചിട്ടുള്ള സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉച്ചയ്ക്ക് പറയൂ നിങ്ങൾക്കറിയാമോ എന്ന വിജ്ഞാന പരിപാടി 10-12 മിനിറ്റ് വൈകിയാണെങ്കിലും കേട്ടു. പണ്ട് തിരുവനന്തപുരം നിലയത്തിൽ ഇത്തരം ഒരു പരിപാടി ഉണ്ടായിരുന്നു, പിന്നീടത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. മുമ്പൊരിക്കൽ ഇങ്ങനെയൊരു പരിപാടി കൊച്ചി നിലയം ആരംഭിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയും റിയ അത് ചെയ്തതുമാണ്. മറ്റൊരു പരിപാടിയെക്കുറിച്ച് എഴുതിയപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പരിപാടി കേൾക്കാമല്ലോ, അറിവ് വർദ്ധിപ്പിക്കാനും കഴിയുമല്ലോ. അക്ഷരപ്പിശകുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, കാഴ്ച തീരെയില്ല. നെർവ് കംപ്ലൈന്റ് മൂലം. വിശ്വസ്തതയോടെ ഗോപൻ മേനോൻ, കൊടുങ്ങല്ലൂർ.
1: തീർച്ചയായും ഇത്തരത്തിൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആകാശവാണിയുടെ പ്രക്ഷേപണം ഒരു സാന്ത്വനമാകുന്നു, അതല്ലെങ്കിൽ അതവർക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സന്ദേശത്തിൽ നിന്ന് അതാണ് മനസ്സിലായത്. അദ്ദേഹത്തിന് ആ സുഭാഷിതം വളരെ ഇഷ്ടമായി എന്ന് തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. എന്തായാലും പരിപാടികൾ തുടർന്നും കേൾക്കണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ പരിപാടികൾ കൊച്ചി FM ആസൂത്രണം ചെയ്യുന്നതും പ്രക്ഷേപണം ചെയ്യുന്നതും. എന്തായാലും നിരവധി പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
0: ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ സുഹൃത്തായ പ്രിയ ആകാശവാണിക്ക് നമസ്കാരം. കൊച്ചി FM ആരംഭിച്ചതു മുതൽ മറ്റു നിലയങ്ങൾ കേൾക്കാൻ ശ്രമിക്കാറില്ല, കാരണം എനിക്ക് വേണ്ട ധാരാളം അറിവുകൾ കൊച്ചി FM തന്നുകൊണ്ടേയിരിക്കുന്നു. മുൻപ് സാധിക്കാതെ പോയ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നോവൽ ലേഖനങ്ങൾ, കവിതകൾ, പ്രഭാഷണങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ വിശ്വാസത്തോടെ ആസ്വദിക്കാൻ സാധിക്കുന്നു. 5:55 സുഭാഷിതം മൊഴിമുത്തുകളാണ്, നമ്മുടെ പുതുതലമുറ കേട്ടെങ്കിൽ എന്നും ഓർക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ സന്ധ്യാചിന്തകൾ എന്നോ മറ്റോ പേരുകൊടുത്ത് അത് പുനഃപ്രക്ഷേപണം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ശനിദശ ഉഗ്രനാകുന്നുണ്ട്. VM ഗിരിജയിൽ തുടങ്ങി MV ശശികുമാർ സാറിൽ എത്തി നിൽക്കുന്ന രചനാപാഠവം അഭിനന്ദനാർഹമാണ്. ഗിരിജേശി ഉണ്ടാക്കിയ അജി ബാബു കഥാപാത്രങ്ങളിലെ അജി പോയപ്പോൾ സജിയായി ശശികുമാർ സാർ രംഗത്തെത്തിയത് രസകരമാകുന്നുണ്ട്. സാർ ആനുകാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ധൈര്യം കാണിക്കുന്നുണ്ട്. ബുധനാഴ്ചകളിലെ പറയൂ നിങ്ങൾക്കറിയാമോ എന്ന ചലച്ചിത്രഗാന പരിപാടി പ്രയോജനകരമാണ്. സ്കൂൾ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചോദ്യോത്തര മത്സര പരിപാടി പോലെ ആവേശജനകമാണ്. പ്രായമേറുമ്പോൾ മറന്നുപോകുന്ന പല അറിവുകളും വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരാനും യുവത്വം നിലനിർത്താനും സാധിക്കുന്നു. ശരത്ചന്ദ്രൻ സാർ ആകാശവാണിയിൽ പ്രത്യേകിച്ച് കൊച്ചി FM-ൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. എന്നും ഏറ്റവും മികച്ച നാടകങ്ങൾ കൊച്ചി FM-ൽ ആയിരുന്നല്ലോ പ്രക്ഷേപണം ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. നവതിയിലെത്തിയ കൊച്ചി FM-ന് എന്നും യൗവനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ അജിത ബാബു, തേവര.
1: വസ്തുതാപരമായൊരു പെശകുണ്ട് അജിതയുടെ സന്ദേശത്തിൽ. കൊച്ചി FM-നല്ല നവതി എത്തിയത്. കൊച്ചി FM 40 വർഷം ആകുന്നേയുള്ളൂ. 1989 നവംബർ 1 കൊച്ചി FM അതിന്റെ പ്രക്ഷേപണം ആരംഭിച്ചത്. അപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ 37 വർഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. പറയൂ നിങ്ങൾക്കറിയാമോ, ശനിദശ എന്നീ പരിപാടികൾ ഇഷ്ടമായി എന്ന് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ശ്രോതാവ് സന്ദേശത്തിൽ എഴുതിയ പോലെ നമ്മളുടെ ഓർമ്മകളുടെ ഒരു വീണ്ടെടുപ്പാണ്, അതല്ലാതെ നമ്മളുടെ വിജ്ഞാന പ്രദർശനത്തിനോ ഒരു മത്സരത്തിനോ അല്ല പരിപാടി. അതേസമയം ശ്രോതാക്കളുമായി ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ കൂടി കഴിയുന്ന ഒരു പരിപാടി എന്ന തരത്തിലാണ് പറയൂ നിങ്ങൾക്കറിയാമോ പ്രക്ഷേപണം ചെയ്യുന്നത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: ജൂലൈ 2 പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര സന്ദേശം അയച്ചിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. മുട്ടയിൽ തെറ്റുന്ന കുടുംബ ബജറ്റ് എന്ന സമകാലികത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം എന്തിനും ഏതിനും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കഴിയുന്നതുകൊണ്ടാണ് നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മുട്ട പോലും വൻ വില കൊടുത്ത വാങ്ങേണ്ടി വരുന്നത്. ഓരോ വീട്ടിലും സ്വന്തമായി 2 കോഴികളെ വളർത്തിയാൽ വീട്ടാവശ്യത്തിനുള്ള മുട്ട ലഭിക്കും. പക്ഷേ മടിയന്മാരായ മലയാളികൾ അതിന് തയ്യാറാകണമെന്ന് മാത്രം. അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
1: തീർച്ചയായും എല്ലാവരെയും ബാധിക്കുന്ന ആനുകാലിക വിഷയങ്ങൾ തന്നെയാണ് സമകാലികത്തിൽ ഉൾപ്പെടുത്തി വരുന്നത്. മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബഡ്ജറ്റ് വളരെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ അടുത്തുണ്ടായ കോഴിമുട്ടയുടെ വിലക്കയറ്റത്തെയും അതിന്റെ കാരണങ്ങളെയും പ്രതിപാദിക്കുന്നതായിരുന്നു ആ പരിപാടി. പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ചില കത്തുകളിലേക്ക് പോകാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് ചന്ദ്രൂർ താഹയാണ്. അദ്ദേഹം എഴുതുന്നു, പ്രിയപ്പെട്ട അഭിപ്രായവേദി, ശനിദശ ഉഷാറാകുന്നുണ്ട്. നർമ്മത്തിന്റെ മേമ്പുടി ചേർത്ത് ഗൗരവമാർന്ന വിഷയങ്ങൾ കൈകാര്യം

0: ചെയ്യുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിക്കുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. രണ്ട് കത്തുകൾ കൂടി ചന്ദ്രൂർത്ത് ആഹ്വാനിച്ചിട്ടുണ്ട്. അതിലൊരു കത്ത്, യോഗാദിനം സമുചിതമായി ആകാശവാണി നിലയങ്ങൾ ആഘോഷിച്ചതിൽ ഒത്തിരി സന്തോഷം എന്ന് അറിയിച്ചുകൊണ്ടുള്ളതാണ്. ഇനിയുള്ള മനുഷ്യജീവിതത്തിൽ യോഗയും ഒരു ദിനചര്യയായി നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും അമിതമായ കൊഴുപ്പ്, വയറ്, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇവയ്ക്കെല്ലാം യോഗ ഒരു പ്രതിവിധിയാകുമെന്നാണ് ചന്ദ്രൂർ താഹ പറയുന്നത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, കാവാലം നാരായണ പണിക്കർ സാർ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാർ ഇവരുടെ അനുസ്മരണം നന്നായി മികച്ച പാട്ടുകൾ തന്നെ ഉപയോഗപ്പെടുത്തി ഒത്തിരി സന്തോഷം. ആകാശവാണി നിലയങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ മൺമറഞ്ഞ കലാകാരന്മാരെ അനുസ്മരിക്കുന്നത്. കാലയവനീയ ഉള്ളിൽ മറഞ്ഞ പ്രതിപാദനരായ കലാകാരന്മാരെ ഓർക്കാൻ, പ്രാർത്ഥിക്കാൻ, ഇതൊക്കെ വലിയൊരു നന്മ തന്നെയാണ്, ആദരം തന്നെയാണ് എന്ന് ചന്ദ്രൂർ താഹ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ആകാശവാണിയുടെ പരിപാടികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. മൺമറഞ്ഞുപോയ കലാകാരന്മാരെ ഓർക്കുന്നതും അതൊരു നന്മയാണെന്ന് തിരിച്ചറിയുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: പി ടി മാധവൻ തുരുത്തിക്കര, രണ്ട് കത്തുകൾ അദ്ദേഹം അയച്ചിട്ടുണ്ട്. ജൂൺ 12 വെള്ളിയാഴ്ച കാവ്യധാരയിൽ ശ്രീ ഒ എൻ വിയുടെ തണുപ്പ് എന്ന കവിതയിലെ ഒരു ഭാഗം ശ്രീമതി അംബിക ഷിബു ചൊല്ലിയത് ഏറെ ശ്രവണ സുഖം തരുന്നതായിരുന്നു. അന്നേ ദിവസം 3 മഴക്കാല രോഗങ്ങളും ചികിത്സയും ഈ വിഷയത്തെപ്പറ്റി കുഴൂർ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീമതി നിഷയുമായി ശ്രീമതി പ്രീതി ജോസഫ് നടത്തിയ അഭിമുഖം ശ്രോതാക്കൾക്ക് നല്ല അറിവ് നൽകുന്നതായിരുന്നു.
0: ഹലോ കൊച്ചി എഫ് എം, കാവ്യധാര എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായെന്ന് കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
1: പി ടി ജയൻ കടുത്തുരുത്തി അദ്ദേഹത്തിന് അത്ര ആസ്വദിക്കാൻ കഴിയാത്ത ഒരു പരിപാടിയെ കുറിച്ച് നമുക്ക് കത്തയച്ചിട്ടുണ്ട്.
0: ഏതാണ് ആ പരിപാടി?
1: ജൂൺ 23 ചൊവ്വാഴ്ച രാത്രി 9:30 രാധാമാധവം. അവതരണ ശൈലി ഏറെ മോശം. അമ്പാടിക്കണ്ണൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ആമ്പാടിക്കണ്ണൻ എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. കഥാപ്രസംഗത്തിൽ നിരവധി തവണ ഇത് ആവർത്തിച്ചു.
0: എല്ലാ പരിപാടികളും ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ രുചികരമാകണമെന്ന് നിർബന്ധമില്ല. എന്തായാലും കൂടുതൽ മികച്ച ഇത്തരം പരിപാടികൾ പ്രക്ഷേപണം ചെയ്യാം.

0: മായിരുന്നു. വേദനയോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നതിലാണ് മഹത്വമെന്ന് വ്യക്തമാക്കി ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതമെന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. വിദ്യുൽ പ്രഭ അവതരിപ്പിക്കുന്ന സുഭാഷിതം, അനിതാദേവി, ഫാദർ ബേബി ജോസ് എന്നിവരുടെ സുഭാഷിതങ്ങളും അദ്ദേഹം മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നു. മഹാകവി ഉള്ളൂരിന്റെ ഓർമ്മദിനത്തിലെ കാവ്യധാരയിൽ അദ്ദേഹത്തിന്റെ കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം എച്ച് രാജേഷ് ആലപിച്ചത്, പ്രക്ഷേപണം ചെയ്തത് അവസരോചിതവും ആസ്വാദ്യവുമായി എന്നാണ് കെ രാമചന്ദ്രൻപിള്ള തന്റെ കത്തിലൂടെ അറിയിക്കുന്നത്. തുടർന്ന് അദ്ദേഹം എഴുതുന്നു, ചങ്ങമ്പുഴയുടെ രമണൻ മൃദുല ആലപിച്ചതും പി കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം രവിശങ്കർ ആലപിച്ചതും ഹൃദ്യമായി. കാവ്യധാരയെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചുമാണ് രാമചന്ദ്രൻപിള്ള തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിത സലിമോൻ എഴുതിയിരിക്കുന്നത്, ഓരോ ദിവസത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് പ്രഭാതഗീതം കേൾപ്പിക്കുന്നതിന് അഭിനന്ദനങ്ങൾ. തെന്നലിന്റെ 3 ദിവസത്തെ സുഭാഷിതം നല്ലതായിരുന്നു. താമരയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് ശ്രോതാക്കളുടെ മനസ്സ് കുളിർപ്പിച്ചതിന് നന്ദി. ഇതേ അഭിപ്രായം തന്നെയാണ് പി വി വേണുഗോപാലൻ അല്ലപ്രയിൽ നിന്നും എഴുതി അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ താമരയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ഏറെ ഇഷ്ടമായി എന്ന് പറഞ്ഞിരിക്കുന്നു.
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശനിയാഴ്ചയായിരുന്നു.
1: ഓർമ്മ ശരിയാണ്, ജൂൺ 20 ശനിയാഴ്ച രാവിലെ 9:30 ഈ പരിപാടി.
0: ശനിയാഴ്ചകളിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു തീം അടിസ്ഥാനമാക്കി ഇത്തരം ചലച്ചിത്ര ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് ചില അവതാരകർ അവതരിപ്പിക്കാറുണ്ട്. അത് ശ്രോതാക്കൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: പി വി വേണുഗോപാലൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നോവൽ പാരായണവും ഒരിടത്തൊരിടത്തും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീതി ജോസഫിന്റെ വായനയുടെ ഒരു ശൈലി വേറൊന്ന് തന്നെ എന്നാണ് പറയുന്നത്.
0: കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഒരിടത്തൊരിടത്ത് പ്രക്ഷേപണം ചെയ്യുന്നത് എങ്കിലും അത് മുതിർന്നവർക്കും ആസ്വാദ്യകരമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ പ്രീതി ജോസഫിന് കൈമാറുന്നു. ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ജൂൺ 21 പ്രക്ഷേപണം ചെയ്തത് അന്നത്തെ ദിവസത്തിന്റെ മാറ്റുകൂട്ടിയെന്ന് നഫീസ കുഞ്ഞിപ്പ പന്തവൂർ എഴുതുന്നു. അയലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച മഹാദേവൻ എന്ന കഥാപ്രസംഗവും നഫീസയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. കത്തയച്ചതിന് നന്ദി.
1: സൗത്ത് വാഴക്കുളത്ത് നിന്ന് MS രാജൻ ഒരുപാട് പരിപാടികളെ കുറിച്ച് ഒരു ഇൻലൻഡ് നമുക്ക് അയച്ചിട്ടുണ്ട്. ജൂൺ 15 കാവ്യധാരയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണ ദശകം കവിത ആലപിച്ചത് നന്നായിരുന്നു. 16 11 ശാസ്താം പാട്ട് ഇഷ്ടപ്പെട്ടു. 3 പരസ്പരം ലഹരിക്കെതിരെ എന്ന വിഷയം നന്നായിരുന്നു. 17 പറയൂ നിങ്ങൾക്കറിയാമോ നല്ല പരിപാടിയാണ്. സമകാലികത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ക്യാമറ കണ്ണുകൾ ഈ വിഷയം ഗൌരവമേറിയ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ്. 11 സർപ്പം പാട്ട് PK രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത് നല്ലതായിരുന്നു. ശാസ്ത്രദീപ്തി ഡോക്ടർ കൊച്ചു ബേബി മാഞ്ഞൂരാൻ കുടയുടെ ചരിത്രം വിശദീകരിച്ചതും ഏറെ നന്നായി. 19 കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത കേട്ടു. അന്നത്തെ നിലവറയിൽ PN പണിക്കരുടെ പ്രഭാഷണം വായനാദിനത്തിൽ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടോ എന്നത് സംശയമാണ്. 21 യുവവാണിയിൽ ലാലുവ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പരിപാടികൾ നല്ലതായിരുന്നു. പാട്ടിന്റെ നാട്ടുവഴിയിൽ മൂലംപിള്ളി പിഴല ദ്വീപുകളുടെ ചരിത്രം കേട്ടതും ഇഷ്ടപ്പെട്ടു. കൂടാതെ നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, പറയിപ്പെട്ട് പന്തിരുകുലം നല്ല നിലവാരം പുലർത്തുന്നു. കാർഷിക ജീവനം, കിസാൻ വാണി തുടങ്ങിയ പരിപാടികളും ആരോഗ്യ പരിപാടിയും കൊള്ളാം. ഒരു കാര്യം കൂടി എഴുതാൻ മറന്നുപോയി, യുവവാണിയിൽ കീർത്തന എന്നിന്റെ അഭിമുഖം. ഗായികയും അധ്യാപികയുമായ അവരുടെ കീർത്തനവും അതിമനോഹരമായിരുന്നു. FM നിലയത്തിന് എല്ലാ ഭാവുകങ്ങളും.
0: MS രാജൻ സൗത്ത് വാഴക്കുളം കഴിഞ്ഞ ഒരാഴ്ച അതല്ലെങ്കിൽ 2 മുമ്പ് പ്രക്ഷേപണം ചെയ്ത ഒരുവിധം എല്ലാ പരിപാടികളെ കുറിച്ചും തന്റെ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ യുവവാണി, പരസ്പരം, പാട്ടിന്റെ നാട്ടുവഴി, ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. വളരെ വിശദമായി കത്തെഴുതിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. തുടർന്നും അഭിപ്രായവേദിയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സന്ദേശങ്ങളായും കത്തുകളായും അറിയിക്കുക. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 9 മണി കഴിഞ്ഞ്.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി അയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. നമുക്ക് പരാതി എന്താണെന്ന് നോക്കാം.
1: എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 4 മക്കളാണ്. അച്ഛന്റെ മരണശേഷം അമ്മയെ നോക്കിയത് ഇളയ മകളാണ്. അമ്മ ഏതാനും മാസം മുമ്പ് മരണപ്പെട്ടു. അമ്മയ്ക്ക് അമ്മയുടെ വീതത്തിൽ നിന്ന് കിട്ടിയ വസ്തു ഇളയ മകൾക്ക് ധനനിശ്ചയ ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്തു കൊടുത്തു. എനിക്കറിയേണ്ടത് അമ്മയുടെ ഈ വസ്തുവിന് എല്ലാ മക്കൾക്കും തുല്യ അവകാശമില്ലേ എന്നാണ്. അവകാശമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തു ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
0: ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
2: ഈ കത്തിൽ ചോദ്യകർത്താവിന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വീതമായി കിട്ടിയതും അമ്മ ധനനിശ്ചയം ചെയ്ത് ഇളയ മകൾക്കും നൽകിയതുമായ സ്വത്തിൽ മറ്റു മക്കൾക്കും തുല്യ അവകാശം ഇല്ലേ എന്നതാണ്. ഒരുവന്റെ സ്വത്ത് അത് സ്വയാർജിതമാണെങ്കിലും പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ ഇഷ്ടാനുസരണം കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ അധികാരവും അവകാശവും അയാൾക്കുണ്ടായിരിക്കും. ഒരുവൻ ജീവിച്ചിരിക്കെ അവന്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് യാതൊരുവിധ കാരണങ്ങളും ജനിപ്പിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ സാഹചര്യത്തിലാണ് അവകാശം സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിലാണ് വ്യക്തി നിയമത്തെ അടിസ്ഥാനമാക്കി സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത്. ഈ കേസിൽ അമ്മ ജീവിച്ചിരിക്കെ തന്നെ അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ ധനനിശ്ചയം ചെയ്ത് വകകൾ ഇളയ മകൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മക്കൾക്ക് അതിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല.
0: ഇനി രണ്ടാമത്തെ പരാതി, അതും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ കിഡ്നി സംബന്ധമായ അസുഖത്തിന് കഴിഞ്ഞ 6 വർഷമായി ചികിത്സയിലാണ്. 2023 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിച്ചിരുന്നു. എനിക്ക് ഇനിയും ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ?
0: കിഡ്നി സംബന്ധമായ അസുഖത്തിന് 2023 ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിച്ചിരുന്നു എന്നും ഇനിയും ധനസഹായം ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് നിയമവേദി തിരുവനന്തപുരം ദുരിതാശ്വാസ നിധി ഓഫീസിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയാണ്. ഒരിക്കൽ ധനസഹായം ലഭിച്ച് 2 വർഷം കഴിഞ്ഞാൽ ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്. അതിനായി പരാതിക്കാരൻ ബന്ധപ്പെട്ട രേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം 6 മാസത്തിൽ കുറയാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും, സർട്ടിഫിക്കറ്റിൽ ആശുപത്രിയുടെ സീലും ഡോക്ടറുടെ സീലും ഉണ്ടായിരിക്കണം. 1 ലക്ഷം രൂപയിൽ കൂടുതലാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഉള്ളതെങ്കിൽ അതിൽ ഡിസ്ചാർജ് സമ്മറി, ബില്ലുകളുടെ കോപ്പികളും ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സും എല്ലാം ഉണ്ടാവണം. ഇത് അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പരാതി ചേർത്തലയിൽ നിന്ന് മുരളിയുടേതാണ്. പരാതി വായിക്കാം.
1: ഞാൻ 7 പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് താമസിക്കുന്നത്. എന്റെ അടുത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഒടിഞ്ഞു വീഴാറായ ഒരു തെങ്ങും കുറെ പാഴ്മരത്തിന്റെ ഇലകളും കായകളും എന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ വീണ് മലിനപ്പെട്ട് കിടക്കുകയാണ്. അതിനാൽ തന്നെ കൊതുക് ശല്യം പെരുകിയിരിക്കുകയാണ്. കൂടാതെ പകർച്ചവ്യാധികൾ ധാരാളമുള്ള സമയവുമാണ് ഇപ്പോൾ. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പും ഈ കാര്യത്തെക്കുറിച്ച് 7 ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പ്രസ്തുത മരങ്ങൾ വെട്ടിമാറ്റാൻ ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടും പരാതിക്ക് പരിഹാരമാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിക്കുകയും പരാതി സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനും പരിഹാരമുണ്ടായില്ല. 2026 ഏപ്രിൽ 21 ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞാൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി പരിഹാര അദാലത്തിൽ പരിഗണിക്കുകയും പ്രസ്തുത സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുകയും ഈ മരങ്ങൾ 1 ആഴ്ചയ്ക്കകം വെട്ടിമാറ്റാൻ ഈ വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇനി ഇതിനെതിരെ ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്?
0: ഈ പരാതിക്ക് മറുപടി നൽകുന്നു.

0: ത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ്.
1: ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥൈര്യവും സമാധാനപൂർണവുമായ ജീവിതത്തിന് വിഘാതം വരുത്തുവാൻ മറ്റൊരു വ്യക്തിക്ക് അധികാരമില്ല. ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചോദ്യകർത്താവ് ഇക്കാര്യത്തിൽ പരാതിയുമായി പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം തലം RDOക്ക് പരാതി കൊടുക്കുകയും RDO തലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും മരം വെട്ടിമാറ്റുന്നതിനും തുടർന്ന് മാലിന്യമിടുന്നതിനും തടയുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയും. ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷവും RDOക്ക് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല എങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കുവാനും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്നും മരക്കൊമ്പിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും ഈ സ്ഥലം ഉടമസ്ഥനെ അല്ലെങ്കിൽ എതിർകക്ഷിയെ വിലക്കിക്കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുവാനും നമുക്ക് ഇതുവരെ സംഭവിച്ച നഷ്ടത്തിന് നഷ്ടപരിഹാരം ഈടാക്കുവാനും സാധിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ അഭികാമ്യമായി ചെയ്യാനുള്ളത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനും ഇത് ഒരു പൊതുശല്യം എന്ന നിർവചനത്തിൽ പെടുത്തിക്കൊണ്ട് ഒരു ക്രിമിനൽ കുറ്റമായി ഇതിനെ മാറ്റുവാനും സാധിക്കും. ആ മാർഗവും ഇവിടെ അവലംബിക്കാവുന്നതാണ്.
0: കേരള റെന്റ് കൺട്രോൾ ആക്ട് നിലവിലെ വാടക നിയമങ്ങളെക്കുറിച്ചും വാടക നിയമത്തിൽ പുതുതായി വന്നിട്ടുള്ള ഭേദഗതികളെക്കുറിച്ചും സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ.
2: 2025 കേരളത്തിൽ പുതിയ വാടക നിയമം നിലവിൽ വന്നു എന്നും അതിലെ പ്രൊവിഷൻസ് എല്ലാം പഴയ നിയമത്തിൽ നിന്ന് അടിമുടി വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് എന്നും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്നാൽ പറഞ്ഞുകൊള്ളട്ടെ, 1965 നിലവിൽ വന്ന കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് തന്നെയാണ് ഇന്നും കേരളത്തിലെ വാടക നിയമ വ്യവസ്ഥയെ പരിപാലിക്കുന്നത്. 1965 കെട്ടിടങ്ങളുടെ എണ്ണം വളരെയേറെ കുറവായിരിക്കുകയും കെട്ടിട ഉടമസ്ഥന്മാരുടെ ചൂഷണത്തിന് വാടകക്കാർ വളരെ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വാടകക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം തന്നെയാണ് ഇന്ന് ബിൽഡിംഗ് ജംഗിളിൽ താമസിക്കുന്ന കേരളത്തിലും പ്രാബല്യത്തിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ അമെൻമെന്റുകൾ വരുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ആ ഒരു ദിശയിൽ കേന്ദ്ര ഗവൺമെന്റ് 2021 ഒരു മോഡൽ ടെനൻസി ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഈ മോഡൽ ടെനൻസി ആക്ടിന്റെ അകത്തുള്ള പ്രൊവിഷൻസിന്റെ അകത്തുനിന്ന് ഓരോ നിയമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് പുതിയ കാലാനുസൃതമായ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രാഫ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഇത് ഒരു പാർലമെന്റ് വഴി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിയമമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വാടക നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. കാരണം ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു കോമൺ ആക്ട് വാടക നിയമത്തെ സംബന്ധിച്ച് ഉണ്ടാക്കുകയില്ല. ഇനി എന്തൊക്കെയാണ് വാടക നിയമത്തിൽ പ്രാബല്യത്തിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമം പറയുന്നത് 8-ാം ഖണ്ഡികയിൽ പറയുന്ന പ്രകാരം വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിലെ വാടക എമൗണ്ട് അതിൽ നിന്ന് ഒരു പൈസ പോലും കൂടുതലായി വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. തിരിച്ച് കൊടുക്കേണ്ട ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിക്കാം, അതിൽ കൂടുതലായിട്ട് ഒന്നും മേടിക്കാൻ സാധിക്കുകയില്ല. ഇനി നിയമപരമായി അനുശാസിക്കുന്ന പ്രവർത്തികളിലൂടെ അല്ലാതെ, അതായത് കോടതി നടപടികളിലൂടെ അല്ലാതെ ഒരു വാടകക്കാരനെയും കെട്ടിട ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക, വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുക തുടങ്ങിയ പല കാര്യങ്ങളിലൂടെയും വാടക കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതെല്ലാം സെക്ഷൻ 13 പ്രകാരം നിയമപരമായി കുറ്റകരമാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വാടകക്കാരൻ ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതെല്ലാം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി വാടക നിയമത്തിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന റെന്റ് കൺട്രോൾ കോടതികൾ നമ്മുടെ കേരളത്തിലുടനീളം പ്രാബല്യത്തിലുണ്ട്. ഈ റെന്റ് കൺട്രോൾ കോടതികളിലാണ് വാടക സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത്. ഇനി ഏതെല്ലാം നടപടിക്രമങ്ങളിലൂടെ വാടകക്കാരനെ ഒഴിപ്പിക്കാനായിട്ട് നിയമപരമായി അവകാശം കെട്ടിട ഉടമസ്ഥന് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത് തന്നെ വാടക കുടിശ്ശിക വരുത്തുന്ന ഒരു വാടകക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ച് താങ്കൾ എത്രയും പെട്ടെന്ന് വാടക കുടിശ്ശിക കൊടുത്തു തീർക്കൂ എന്ന് അറിയിച്ചതിന് ശേഷവും വാടക കുടിശ്ശിക നിലനിർത്തുന്ന അവസരത്തിൽ അക്കാരണം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ, അതായത് എവിക്ഷൻ നടപടികളിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിട ഉടമസ്ഥനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടം സ്വന്തം ആവശ്യത്തിന് ആവശ്യമായി വരികയാണെങ്കിൽ ആ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒഴിപ്പിക്കുന്ന

0: വിളിയെടുക്കാം. മൂന്നാമത്, കെട്ടിട ഉടമസ്ഥൻ അറിയാതെ അനധികൃതമായി വാടകക്കാരൻ ഈ കെട്ടിടം പുനർവാടകയ്ക്ക് കൊടുക്കാതെ സബ്ലീസിന് കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാവുന്നതാണ്. നാലാമത്, കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുന്ന രീതിയിലോ കെട്ടിടത്തിന്റെ വാല്യു നഷ്ടപ്പെടുന്ന തരത്തിലോ ഉള്ള ഏതെങ്കിലും പ്രവൃത്തികൾ വാടകക്കാരന് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് എത്രയും പെട്ടെന്ന് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിന് ഒഴിപ്പിക്കാവുന്നതാണ്. അഞ്ചാമത്, വാടകക്ക് എടുത്തിരിക്കുന്ന ആ വാടകക്കാരന് സ്വന്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പര്യാപ്തമായ കെട്ടിടം ഉണ്ടായിരിക്കുകയും എന്നിട്ടും ഈ വാടക കെട്ടിടത്തിൽ വന്ന് ഓക്യുപ്പേഷൻ എടുക്കുകയാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുന്ന മുറയ്ക്കും കോടതിയിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടിയിൽ എടുക്കാവുന്നതാണ്. ആറാമതായിട്ട്, ഈ കെട്ടിടത്തിന് ഒരു പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് വാടകക്കാരനെ തൽക്കാലത്തേക്ക് ഒഴിപ്പിക്കാനുള്ള നടപടികളും കോടതി വഴി എടുക്കാം. പക്ഷേ പുനരുദ്ധാരണത്തിന് ശേഷം ഇതേ വാടകക്കാരന് തന്നെയാണ് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് എൻഹാൻസ്ഡ് വാടകയിലായിരിക്കാം എന്ന് മാത്രം. ഇനി ഏഴാമത് പറയുന്നത്, ഈ വാടകക്കാരൻ 6 മാസത്തിൽ കൂടുതലായ കാലയളവിൽ വാടക കെട്ടിടം ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉപജീവനത്തിന് ആ വാടക അല്ലെങ്കിൽ താമസത്തിന് ആ വാടക കെട്ടിടം ആവശ്യമില്ല എന്ന ബോധ്യത്തിലും കോടതി ഒഴിപ്പിക്കൽ നടപടികൾക്ക് മുന്നോട്ട് പോകാം. എട്ടാമതായിട്ട് പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായി വരുന്നയാൾ ഒരു പബ്ലിക് സ്ഥാപനമാണ്, അതായത് മത ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സ്ഥാപനമായി വരികയും അവരുടെ പ്രവർത്തനത്തിനായിട്ട് അതായത് പൊതുവായ പ്രവർത്തനത്തിനായിട്ട് ഈ വാടക കെട്ടിടം കൂടെ ആവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടായിട്ടും അദ്ദേഹത്തിന് ഒഴിപ്പിക്കാവുന്നതാണ്. ഒമ്പതാമത് പറയുന്നത്, വാടക കെട്ടിടത്തിന്റെ അകത്തെ ഒരു ഭാഗം കെട്ടിട ഉടമസ്ഥന്റെ ഓക്യുപ്പേഷൻ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ഉപയോഗത്തിലുമായിരുന്നു എന്നൊരവസരത്തിൽ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിട ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ വ്യവസായവസ്ഥനോ അല്ലെങ്കിൽ താമസാവസ്ഥനോ ഒന്ന് എക്സ്പാൻഷൻ നടത്തണം എന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും വാടകക്കാരനെ ഒഴിപ്പിക്കാവുന്നതാണ്. പക്ഷെ പറയുന്നു, ഒരു സ്പെസിഫിക് കാലയളവിലേക്കായിട്ടാണ് വാടക കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള കാലത്ത് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മറ്റൊന്ന്, എസൻഷ്യൽ സർവീസസിനായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വാടകക്കാരനാണ് എന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥനും അത്തരത്തിൽ ഒരു എസൻഷ്യൽ സർവീസ് നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ ഒഴിപ്പിക്കൽ നടപടികൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വാടകക്കാരനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. പക്ഷെ അതേ നിയമം തന്നെ ഖണ്ഡിക 12 കെട്ടിട ഉടമസ്ഥനെ വാടക എമൗണ്ട് ലഭിക്കുന്നതിനുള്ള അവകാശത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതായി കാണാം. അതായത് വാടകയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് കോടതി വ്യവഹാരത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയിൽ കെട്ടിടത്തിന്റെ വാടക കൃത്യമായി ഈ കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് കെട്ടിട ഉടമസ്ഥനെ കൊടുത്ത് ബോധിപ്പിക്കുന്ന ഒരവസരത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടല്ലാതെയോ വാടകക്കാരന് കേസ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കുടിശ്ശിക വരുത്തുന്ന അവസരത്തിൽ കോടതി നിയമ നടപടികളെല്ലാം നിർത്തിവെച്ച് വാടകക്കാരനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായി ആജ്ഞാപിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി വാടക കെട്ടിടത്തിന്റെ അകത്തു നിന്ന് കുടിശ്ശിക വരുത്തുന്ന ഒരാളെ കുറിച്ചിട്ട് ഒഴിപ്പിക്കൽ നടപടികളിലെ ആദ്യത്തെ ഖണ്ഡികയെ പറഞ്ഞ കാര്യം. അതിൻ്റെ അകത്ത് ഈ കോടതിയിൽ നിന്നൊരു ഓർഡർ, ഒരു എവിക്ഷൻ ഓർഡർ കിട്ടിയതിനു ശേഷവും വാടകക്കാരൻ ആ വാടക കുടിശ്ശിക തന്നു തീർക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ രണ്ടാമത് കയറി താമസിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 12-ാം അട്ടിക പ്രകാരം കോടതി നടപടികളുടെ ഇടയിൽ വാടകക്കാരന് ഇതുപോലെ വാടക കുടിശ്ശിക വരുത്തുന്ന അവസരത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വാടക കൊടുത്തു തീർത്ത് തിരിച്ചു കയറാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് 2024 നവംബർ 7 കേരള ഹൈക്കോടതിയിലെ 5-അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും കാലാനുസൃതമായി വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കേണ്ട, പുതിയ അമെൻമെന്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു നിയമമാണ് കേരളത്തിലെ വാടക നിയമം. അതിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു പുതിയ നിയമം ഉണ്ടാക്കുമെന്നും അത് വാടകക്കാരനും കെട്ടിട ഉടമസ്ഥനും സമഭാവനയോടെ കാണുന്ന ഒരു നിയമമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS,
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തു

0: അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
1: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

Trey Underdog Vibes. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:30 കാനറികളുടെ കാൽപന്ത് താളത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, ജൂലൈ 6, 1:30 AM. ജൂലൈ 6-ാം തീയതി പുലർച്ചെ 5:30 ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കാര്യത്തിലൂടെ റൗണ്ട് ഓഫ് 16-ലെത്തിയ ഇംഗ്ലണ്ട്. പോരാട്ടം മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, 6 ജൂലൈ 5:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റും 33 സെക്കൻഡും. ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ദോ രാസ്തേ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്ന്, അനന്ത് ബക്ഷിയുടെ വരികൾ, ലക്ഷ്മികാന്ത് പാരേലാലിന്റെ സംഗീതം. ഗായകർ ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റഫി.

പെരിയ ഇടത്തുപെൺ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പാടിയത് ടി എം സൗന്ദരരാജനും പി സുശീലയും. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

എൻ ആശയമച്ചാൻ എന്ന ചിത്രത്തിനു വേണ്ടി കാളിദാസനും ദേവയും ഒരുക്കി ചിത്രയാലപിച്ച തമിഴ് ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിതാ ഒരു ഹിന്ദി ഗാനം, മേരി ജീവൻ സാത്തി എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ ആലപിച്ചത്. ഗാനമൊരുക്കിയത് മജ്രൂഹ് സുൽത്താൻപുരിയും ആർ ഡി ബർമനും.

പണ്ഡിതൻ.

കാരവൻ എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫിയും ലതാ മങ്കേഷ്കറും, ഗാനരചന മജ്രൂഹ് സുൽത്താൻപുരി, സംഗീതം ആർ ഡി ബർമൻ.

കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പ്രേം ബന്ധൻ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗാനശില്പികൾ അനന്ത് ബക്ഷി, ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

അവളുക്കെൻട്രൂ ഒരു മനം. ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. കണ്ണദാസന്റെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം. പാടിയത് S. ജാനകി.

ദിൽ അപ്ന ഓർ പ്രീത് പറേ. ഈ ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ, ഗാനശില്പികൾ ശൈലേന്ദ്ര, ശങ്കർ ജയകിഷൻ.

എൻ ബൊമ്മുക്കുട്ടി അമ്മാവുക്ക് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനമാണിത്. ഗാനശില്പികൾ ഗംഗയ്യമരൻ, ഇളയരാജ. ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.